0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

നമസ്കാരം ഏവർക്കും. ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 3, 2026 June 17 ബുധനാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. നല്ലത് കാണുവാനുള്ള കണ്ണുകൾ നമുക്കുണ്ടാകട്ടെ, ക്ഷമിക്കുവാൻ കഴിയുന്ന ഹൃദയങ്ങൾ ഉണ്ടാവട്ടെ. ജീവിതത്തിൽ പല അനുഭവങ്ങളിലൂടെയും നാം കടന്നുപോകും, അതുപോലെ പലരെയും പരിചയപ്പെടും. നമുക്ക് ചുറ്റുമുള്ള ബന്ധങ്ങൾ, അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ നാം കടന്നുപോകും. അപ്പോൾ നല്ല കണ്ണുകൾ, നല്ല ഹൃദയം, അത് നമുക്ക് നല്ലത് തിരിച്ചു നൽകുന്നു. ഏവർക്കും ശുഭദിനം നേരുന്നു.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 7 മണിക്ക് ഭാഗ്യരാശി, 8 മണിക്ക് ലിറ്റററി വേൾഡ്, 8:30 അക്ഷരമുദ്ര, 9 മണിക്ക് ടെക് ബൈറ്റ്സ്, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ, ഇത്തിരി നേരം ഒത്തിരി കാര്യം, 3 മണിക്ക് ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5 മണിക്ക് തൂവാനം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് ഗാനമന്ദാരം, 8:30 അഭ്രപാളിയിലെ അത്ഭുതങ്ങൾ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് ജൂൺ 17. ഐസ്ലൻഡ് ഒരു റിപ്പബ്ലിക്കായി മാറിയതും മഹാത്മാഗാന്ധിയും കസ്തൂർബായും അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ താമസം തുടങ്ങിയതും ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം രാജീവ് ഗാന്ധിക്ക് നൽകിയതുമൊക്കെ ഒരു ജൂൺ 17. ജൂൺ 17.

0: ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് June 17. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ന്യൂയോർക്ക് തുറമുഖത്ത് എത്തിയത് 1885 June 17. ബാൾട്ടിക് രാജ്യങ്ങളായ എസ്റ്റോണിയ, ലാത്വിയ, ലിത്വേനിയ എന്നിവയെ സോവിയറ്റ് യൂണിയൻ അധീനപ്പെടുത്തിയത് 1940 June 17. June 17 ഡെൻമാർക്കിൽ നിന്ന് സ്വതന്ത്രമായി ഐസ്ലൻഡ് ഒരു റിപ്പബ്ലിക്കായി മാറിയത്. 1919 അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ താമസം തുടങ്ങിയത് 1917 June ഇന്നേ ദിവസമായിരുന്നു. നിയമലംഘന പ്രചാരണം അവസാനിച്ചത് 1933 June 17. June 1947 ഭരണഘടനാ സമ്മേളനം ബർമയെ റിപ്പബ്ലിക്കായി അംഗീകരിച്ചത്. 1947 ബഹുമതിയായ ഭാരതരത്നം രാജീവ് ഗാന്ധിക്ക് നൽകി ആദരിച്ചത് 1991 June 17.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ.
1: റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
3: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, UK, UAE ഉൾപ്പെടെ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വനംവകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് മത്സരത്തിൽ ഫ്രാൻസിനും നോർവേയ്ക്കും ജയം. വാർത്തകൾ വിശദമായി. ഫ്രാൻസിലെ ഇവിയാനിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, UK, UAE ഉൾപ്പെടെ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഡെസ്ക് റിപ്പോർട്ട്.
4: ഇന്ത്യ കാനഡ ബന്ധം ഭാവിയിലേക്ക് തന്ത്രപരമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിന് പ്രതിബദ്ധത ഇരു നേതാക്കളും ഊന്നിപ്പറഞ്ഞു. LNG, LPG, മെറ്റലർജിക്കൽ കൽക്കരി എന്നിവയുമായി ബന്ധപ്പെട്ട വാണിജ്യ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ സാമ്പത്തിക സഹകരണത്തിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി പ്രധാനമന്ത്രി വിഷൻ 2035 ഇന്ത്യ UK ബന്ധത്തിലെ പുരോഗതി അവലോകനം ചെയ്തു. വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, ജനങ്ങൾ തമ്മിലെ ബന്ധം എന്നിവയിലെ സഹകരണത്തെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തതായും സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ എത്രയും വേഗം നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. മേഖലയിലെ സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ പ്രാധാന്യം യോഗത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ഈ വർഷം അവസാനം ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രസിഡന്റ് അൽ നഹ്യനെ നരേന്ദ്രമോദി ക്ഷണിച്ചു. കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ദീർഘകാല പങ്കാളിത്തമാണ് ഇന്ത്യയും കെനിയയും പങ്കിടുന്നതെന്ന് മോദി പറഞ്ഞു. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് എൽ സിസിയെയും നരേന്ദ്രമോദി കണ്ടു. ഈജിപ്തുമായി ദീർഘകാല സൌഹൃദത്തെ ഇന്ത്യ വിലമതിക്കുന്നുവെന്ന് അദ്ദേഹം വീണ്ടും ഉറപ്പിച്ചു. ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചിയോട് ഇന്ത്യയും ജപ്പാനും വൈവിധ്യമാർന്ന മേഖലകളിലെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നത് തുടരുമെന്നും വ്യാപാരവും നിക്ഷേപവും മുൻഗണനാ മേഖലകളായി തുടരുമെന്നും മോദി പറഞ്ഞു. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെയ് മ്യൂങ്ങിനെയും മോദി കണ്ടു.
3: അന്താരാഷ്ട്ര പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിൽ വിശ്വാസത്തിന്റെ പ്രാധാന്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ എടുത്തു പറഞ്ഞു. പുതിയ പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കുകയും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുകയും ചെയ്യുക എന്ന വിഷയത്തിൽ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ആഗോള ആരോഗ്യ വികസന സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യയുൾപ്പെടെ G7 രാജ്യങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചു. കോംഗോയിലും ഉഗാണ്ടയിലും വീണ്ടും ഉയർന്നുവരുന്ന എംബോളയ്ക്കെതിരെ ഏകോപിതമായ അന്താരാഷ്ട്ര പ്രതികരണത്തിന് G7 നേതാക്കൾ ആഹ്വാനം ചെയ്തു. എംബോള വാക്സിൻ, രോഗനിർണയം, ചികിത്സ

0: എന്നിവയുടെ വികസനത്തിനും നേതാക്കൾ പിന്തുണ വാഗ്ദാനം ചെയ്തു. ക്യാൻസറിനെതിരായ ആഗോള പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന് പ്രതിബദ്ധത G7 രാഷ്ട്രങ്ങൾ ഉറപ്പിച്ചു. ക്യാൻസർ ഗവേഷണത്തിൽ കൂടുതൽ സഹകരണവും ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളുടെ ഉത്തരവാദിത്തപരമായ ഉപയോഗവും പ്രതിരോധം, രോഗനിർണയം, ഗുണനിലവാര ആരോഗ്യ സംരക്ഷണം എന്നിവയുടെ പ്രാധാന്യവും നേതാക്കൾ എടുത്തുപറഞ്ഞു. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC കണ്ടുമുട്ടിയതിന് ശേഷം ഇരു നേതാക്കളും തമ്മിലെ ആദ്യ നേരിട്ട കൂടിക്കാഴ്ചയാണ് ഇന്നത്തേത്. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിന് വിപുലമായ ചർച്ചകൾ നടത്തുമെന്നും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്ലോവാക്യയിൽ ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയത് സാങ്കേതിക വിദ്യയടക്കം വിവിധ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്ന് സ്ലോവാക്യയിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ പറഞ്ഞു. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലെ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായകമാകുമെന്നും അദ്ദേഹം ആകാശവാണിയോട് പറഞ്ഞു. സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാട്ടിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക്കിയ സന്ദർശനത്തിനിടെ ഒപ്പുവച്ച ധാരണാപത്രങ്ങൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യാ രംഗത്ത് ഇന്ത്യക്ക് കൂടുതൽ മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നതാണെന്ന് ഇന്ത്യൻ അംബാസിഡർ ആകാശവാണിയോട് സംസാരിക്കവേ ചൂണ്ടിക്കാട്ടി. ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ രംഗവുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രമാണ് അംബാസിഡർ ചൂണ്ടിക്കാട്ടിയ മറ്റൊന്ന്. ഇരു രാജ്യങ്ങളിലുമുള്ള ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നുകൊടുക്കുന്നതുകൂടിയാണ് ഈ നീക്കം. ഇരു രാജ്യങ്ങളിലുമുള്ള വളരെ സുന്ദരമായ ഭൂപ്രദേശങ്ങളിൽ ചിത്രീകരണം നടത്താൻ ഇത് അവസരമൊരുക്കും. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ബിസിനസ് പ്രൊഫഷണലുകൾക്കും ഒട്ടനവധി പുതിയ അവസരങ്ങൾ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രം ലഭ്യമാക്കുക എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.
0: അന്താരാഷ്ട്ര യോഗാദിനം സംബന്ധിച്ച കൂടിയാലോചനാ യോഗം ലോക്ഭവൻ ഓഡിറ്റോറിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേർക്കറുടെ അധ്യക്ഷതയിൽ ചേർന്നു. സർവകലാശാല വൈസ് ചാൻസലർമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, മേരാ യുവ ഭാരത്, ആയുഷ് മിഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഇത്തവണത്തെ യോഗാദിനം പൂർവാധികം ഭംഗിയായി നടത്തുന്നതിന് എല്ലാ സംഘടനകളുടെയും പങ്കാളിത്തം ഉണ്ടാവണമെന്നും വിവിധ മേഖലകളിൽ ഉള്ളവർക്കും യോഗയുടെ പ്രാധാന്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത് സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. രാജ്യത്തിന്റെ പൈതൃക സംരക്ഷണത്തിനും പ്രോത്സാഹനത്തിനും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ചാണ് ആകാശവാണിയുടെ ഇന്നത്തെ പ്രത്യേക റിപ്പോർട്ട്.
2: രാജ്യത്തിന്റെ നാഗരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത സുപ്രധാന സംരംഭങ്ങൾ പൌരന്മാരിൽ അഭിമാനബോധം വളർത്തി. 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി അയോധ്യയിലെ ശ്രീരാമ മന്ദിറിൽ രാംലലയുടെ പ്രാൺപ്രതിഷ്ഠ നടത്തിയതാണ് ഇതിലെ ഏറ്റവും പ്രധാന നിമിഷങ്ങളിലൊന്ന്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അഭിലാഷത്തിന്റെ പൂർത്തീകരണത്തെ അടയാളപ്പെടുത്തലായിരുന്നു പ്രാൺപ്രതിഷ്ഠ. പരമ്പരാഗത നാഗരിക ശൈലിയിൽ നിർമ്മിച്ച അയോധ്യാ ക്ഷേത്രം വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും രാജ്യത്തെ വാസ്തുവിദ്യ മികവിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. 2022 ഒക്ടോബറിൽ മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ മഹാകല്ലോക് പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 850 കോടി രൂപയാണ് പദ്ധതിയുടെ മൊത്തം ചെലവ്. ആധുനിക സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും ഉപയോഗപ്പെടുത്തി സജ്ജീകരിച്ച മഹാകല്ലോക് രാജ്യത്തിന്റെ പൈതൃകത്തെ നവീകരണവുമായി ബന്ധിപ്പിച്ചു. 2021 ഡിസംബറിൽ വാരണാസിയിൽ ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ ഇടനാഴി കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഗംഗാനദിയുമായി നേരിട്ട് ബന്ധിപ്പിച്ച് തീർത്ഥാടന അനുഭവത്തെ മാറ്റിമറിച്ചു.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിലെ വനാതിർത്തികളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും വനം വകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിവിധ ഫോറസ്റ്റ് ഡിവിഷനുകളിൽ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. പുതുതായി 100 കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് നിർമ്മാണം ആരംഭിച്ചു. പാലക്കാട് നെന്മാറ വനം ഡിവിഷനിൽ ആലത്തൂർ താലൂക്കിൽ വനാതിർത്തിയിൽ 4 കിലോമീറ്റർ ഫെൻസിംഗ് ഈ ആഴ്ച പൂർത്തീകരിക്കും. നിലവിലെ 2000-ത്തോളം കിലോമീറ്റർ വേലികളുടെ അറ്റകുറ്റപ്പണികളും ആരംഭിച്ചു. പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്ന സർപ്പ പദ്ധതിയുടെ 2ാം ഘട്ടവും ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് മത്സരത്തിൽ ഫ്രാൻസിനും നോർവേയ്ക്കും ജയം. 1-3 ഗോളുകൾക്കാണ് ഫ്രാൻസ് സെനഗലിനെ തോൽപ്പിച്ചത്. ഇറാഖ്

0: ിനെ ഒന്നിനെതിരെ 4 ഗോളുകൾക്കാണ് നോർവെ പരാജയപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഖത്തർ ലോകകപ്പിലെ ഫൈനലിസ്റ്റുകളും മുൻ ലോക ചാമ്പ്യന്മാരുമായ ഫ്രാൻസിനെ വരച്ചവരയിൽ നിർത്തി സമനിലയെങ്കിലും നേടാനുള്ള സെനഗലിന്റെ പ്രതിരോധ തന്ത്രം വിജയിച്ചില്ല. ഫ്രഞ്ച് താരങ്ങളെ അനങ്ങാൻ സാധിക്കാത്ത വിധം പൂട്ടിയിട്ട് ആദ്യ പകുതിയിൽ ആഫ്രിക്കൻ ടീം ലക്ഷ്യം കണ്ടെങ്കിലും പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു. രണ്ടാം പകുതിയിൽ അടങ്ങാത്ത വിജയദാഹവുമായി ഇരമ്പിക്കയറിയ ഫ്രഞ്ച് സൈന്യം അക്ഷരാർത്ഥത്തിൽ വിജയം പിടിച്ചു വാങ്ങുകയായിരുന്നു. മൈക്കൽ ഒലീസയുടെയും സൂപ്പർ താരം കിലിയൻ എംബാപ്പയുടെയും മികവിൽ ഗ്രൂപ്പ് മത്സരത്തിൽ സെനഗലിനെ 1-3 ഗോളുകൾക്ക് കീഴടക്കി ഫ്രാൻസ് ലോകകപ്പിൽ വരവറിയിച്ചു. കിലിയൻ എംബാപ്പെ ഇരട്ട ഗോളുമായി തിളങ്ങിയ മത്സരത്തിൽ ബ്രാഡ്സി ബാർക്കോളയാണ് ഫ്രാൻസിന്റെ മറ്റൊരു ഗോൾ നേടിയത്. ഇബ്രാഹിം എംബായെ സെനഗലിന്റെ ആശ്വാസ ഗോൾ കണ്ടെത്തി. 1998 ശേഷം ഇതാദ്യമായി ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയ നോർവെ തങ്ങളുടെ തുടക്കം ഗംഭീരമാക്കി. ഏഷ്യൻ കരുത്തരായ ഇറാഖിനെ 1-4 ഗോളുകൾക്ക് തകർത്താണ് നോർവെൻ മുന്നേറ്റം. സൂപ്പർ താരം എർലിംഗ് ഹാളണ്ടിന്റെ ഇരട്ട ഗോളുകളാണ് നോർവെക്ക് മിന്നും വിജയമൊരുക്കിയത്.
0: ഇപ്പോൾ അർജന്റീന അൾജീരിയയെ നേരിടുകയാണ്. കോഴിക്കോട് ജില്ലയിൽ നിപ ഉറവിടം സംബന്ധിച്ച് പരിശോധനകൾ തുടരുകയാണെന്നും ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലെന്നും ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതായും കളക്ടർ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, UK, UAE രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വനം വകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് മത്സരത്തിൽ ഫ്രാൻസിനും നോർവേക്കും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:20.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: போய் ஒரு மாத்திர வெறுதே நினைச்சு போய்.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ സി ആർ ജയശങ്കർ. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: ഭാഗ്യരാശിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ജ്യോതിഷശാസ്ത്രത്തിന്റെ വൈവിധ്യമാർന്ന അറിവുകളും വിശേഷങ്ങളുമായി ഭാഗ്യരാശിയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിജ്ഞാനപ്രദമായ നിരവധി അറിവുകൾ പകർന്നു നൽകുന്നത് ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ സാറാണ്. ഈ പരിപാടി എല്ലാ ഞായറാഴ്ച വൈകിട്ട് 5 മണിക്കും പുനഃപ്രക്ഷേപണം ബുധൻ രാവിലെ 7 മണിക്കുമാണ്. നമസ്കാരം സാർ.
1: നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ച ഒരു പ്രധാന കാര്യം ഒന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണക്കാരായ നമുക്കെല്ലാം നിത്യജീവിതത്തിൽ വളരെയേറെ ഉപകാരപ്പെടാവുന്ന ജ്യോതിഷ വസ്തുതകളാണ് ഈ പരിപാടിയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് മാത്രം നമുക്കെല്ലാം എപ്പോഴും ഓർമ്മയിൽ വരണമെന്നില്ല. അതിനാൽ സാധ്യമാകുന്നവർ ഈ പരിപാടി ഒന്ന് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത് നിങ്ങൾക്ക് പിന്നീട് പല കാര്യങ്ങൾക്കും ഉപകാരപ്പെട്ടേക്കാം.
0: സാർ, നമ്മൾ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് ഇത് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഈ ലഗ്നവും പൊരുത്തവും ഒക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുമ്പോൾ തന്നെ പൊരുത്തങ്ങൾ ഒന്നും ഇല്ലെങ്കിലും മനപ്പൊരുത്തമുണ്ടെങ്കിൽ മറ്റൊന്ന് നോക്കണ്ട എന്നൊക്കെ ചില ജ്യോതിഷികൾ ഇങ്ങനെ പറയുന്നതായി കേൾക്കാറുണ്ട്. അത് സത്യമാണോ സത്യത്തില്? അതുപോലെ ജ്യോതിഷത്തിൽ മനപ്പൊരുത്തം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രണയം എന്നത് മനപ്പൊരുത്തത്തിന്റെ ഒരു ലക്ഷണമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് സാധാരണയായി നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്ന

0: കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
1: ഇത് ജ്യോതിഷത്തിന്റെ പരിധിയും കടന്നു പോകുന്ന ഒരു സംശയമാണ് യഥാർത്ഥത്തിൽ. എന്നിരുന്നാലും അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ജ്യോതിഷത്തെ അനുകൂലിക്കാത്ത ചില ആൾക്കാർ എപ്പോഴും നമ്മളോട് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. കാര്യം മനഃപൊരുത്തമുള്ളേ ജീവിതത്തിൽ പ്രധാനം, അതുണ്ടെങ്കിൽ പിന്നെ ജാതകത്തിലെ പൊരുത്തത്തിന് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഒരു ജ്യോതിഷി എന്നുള്ള നിലയിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ ജ്യോതിഷത്തിലെയും പ്രായോഗിക ജീവിതത്തിലെയും പ്രസക്തമായ ഈ ചോദ്യത്തിൽ മനഃപൊരുത്തമുണ്ടെങ്കിൽ മറ്റൊന്നും നോക്കണ്ട എന്ന് പറയുന്ന പ്രസ്താവനയെ നമ്മൾക്ക് ജ്യോതിഷപരമായി മനഃശാസ്ത്രപരമായി ഒന്ന് വിലയിരുത്തി നോക്കാം. ജ്യോതിഷപരമായി മനഃപൊരുത്തം എന്നത് കേവലം ഒരു താൽക്കാലിക ഇഷ്ടമല്ല, അത് താഴെ പറയുന്ന ഗ്രഹനിലകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിൽ പരിഗണിക്കപ്പെടുന്ന മാനദണ്ഡങ്ങൾ, ആദ്യത്തേത് ചന്ദ്രന്റെ പൊരുത്തമാണ്. ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ്. സ്ത്രീ പുരുഷന്മാരുടെ ചന്ദ്രരാശികൾ പരസ്പരം 5-9 ബന്ധത്തിലോ, ത്രികോണം എന്ന് പറയും, അല്ലെങ്കിൽ 1-7 ബന്ധത്തിലോ, സമസപ്തമം എന്ന് വെച്ചാൽ ചന്ദ്രന്റെ രാശികൾ, സ്ത്രീയുടെ ചന്ദ്രരാശിയും പുരുഷന്റെ ചന്ദ്രരാശിയും ഒന്നുകിൽ 1-7 രാശിയിൽ നിൽക്കണം, അല്ലെങ്കിൽ 5-9 രാശികളിൽ നിൽക്കണം. അങ്ങനെ വന്നാൽ അവർക്ക് ഒരേ ചിന്താഗതിയും ആശയവിനിമയ ശേഷിയും ഉണ്ടാകും എന്ന് പറയുന്നു. രണ്ടാമത്തേത് ലഗ്നാധിപന്മാരുടെ മൈത്രിയാണ്. വധൂവരന്മാരിൽ ഒരാളുടെ ലഗ്നാധിപനും മറ്റേ ആളുടെ ലഗ്നാധിപനും മിത്രങ്ങളാണെങ്കിൽ, ഉദാഹരണത്തിന് വ്യാഴവും ചൊവ്വയും മിത്രങ്ങളായ ഗ്രഹങ്ങളാണ്, അവരുടെ ജീവിത വീക്ഷണങ്ങൾ ഒന്നായിരിക്കും. പിന്നീടുള്ളത് ശുക്രന്റെയും ചൊവ്വയുടെയും നില. ആകർഷണം, അനുരാഗം എന്നിവയുടെ കാരകന്മാരായ ഈ ഗ്രഹങ്ങൾ തമ്മിലുള്ള ബന്ധം വൈകാരികമായ ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രണയം എന്നത് മനഃപൊരുത്തമാണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ് പലർക്കും തെറ്റുപറ്റുന്നത്. എല്ലാ പ്രണയവും ജ്യോതിഷപരമായ മനഃപൊരുത്തമല്ല. അങ്ങനെയാണെങ്കിൽ പ്രണയബന്ധങ്ങളെല്ലാം പിന്നീട് അടിച്ചു പിരിയുന്ന ഒരുപാട് പ്രണയബന്ധങ്ങളുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് അത് മനഃപൊരുത്തമാണ് എന്ന് നമുക്കൊരിക്കലും പൂർണ്ണമായി പറയാൻ പറ്റില്ല. ഒരു താൽക്കാലികമായ അട്രാക്ഷൻ അഥവാ മോഹം എന്നാണ് പറയുക. രാഹുവിന്റെയോ ശുക്രന്റെയോ ഒക്കെ ദശാകാലങ്ങളിൽ ഉണ്ടാകുന്ന ശക്തമായ ഒരു ആകർഷണം പലപ്പോഴും പ്രണയമായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഇത് ജ്യോതിഷപരമായി ഒരു ഗ്രഹപ്പിഴ പോലെ താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥ പൊരുത്തം എന്നത്, അല്ലെങ്കിൽ റിയൽ കോമ്പാറ്റബിലിറ്റി എന്നത്, വർഷങ്ങൾ കഴിഞ്ഞാലും പരസ്പരം മനസ്സിലാക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും ഒന്നിച്ച് ജീവിക്കുവാനും സന്തോഷത്തോടെ ജീവിക്കുവാനും ഒക്കെ സാധിക്കുന്ന അവസ്ഥയാണ്. ജാതകത്തിൽ വ്യാഴത്തിന്റെയോ ചന്ദ്രന്റെയോ ശുഭസ്വാധീനമുള്ളപ്പോഴാണ് ഇത്തരം ശാശ്വതമായ മനഃപൊരുത്തം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. രാഹുവിന്റെയോ ശുക്രന്റെയോ ഒക്കെ ദശാകാലങ്ങളിൽ ഉണ്ടാകുന്ന താൽക്കാലികമായ മോഹത്തെയാണ് നമ്മൾ മനഃപൊരുത്തമായോ പ്രണയമായിട്ടോ ഒക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. പക്ഷേ യഥാർത്ഥ പൊരുത്തം എന്നത് എത്ര കാലം കഴിഞ്ഞാലും പരസ്പരം മനസ്സിലാക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഒന്നിച്ച് ജീവിക്കാനും സാധിക്കുന്ന അവസ്ഥയാണ്. അത് വ്യാഴത്തിന്റെയോ ചന്ദ്രന്റെയോ ശുഭസ്വാധീനം കൊണ്ടാണ് ഉണ്ടാകുന്നത്. മറ്റൊന്നും നോക്കേണ്ട എന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് ശരിയല്ല എന്നാണ് എൻ്റെ ഉറച്ച ഉത്തരം. ചില ജ്യോതിഷികൾ അങ്ങനെ പറയുന്നത് ദൈവാനുകൂല്യം എന്ന തത്വം മുൻനിർത്തിയാണ്. കാര്യം ദൈവം ഉണ്ടല്ലോ, ബാക്കിയെല്ലാം അദ്ദേഹം നോക്കിക്കോളും എന്ന് പറഞ്ഞാൽ. പക്ഷെ മനസ്സിന്റെ ശക്തി അഥവാ മനഃപൊരുത്തം ഉണ്ടെങ്കിൽ ഏത് വലിയ പ്രതിസന്ധിയെയും ഒരുമിച്ച് നേരിടാൻ ദമ്പതികൾക്ക് കഴിയും. മനസ്സുകൾ തമ്മിൽ ചേരുമ്പോൾ അവിടെ നെഗറ്റീവ് ഊർജത്തിന് സ്ഥാനമില്ലാതാകുന്നു. ഇത് പല ദോഷങ്ങൾക്കുമുള്ള സ്വാഭാവിക പരിഹാരമായി മാറുന്നുമുണ്ട്. എങ്കിലും ഒരു മുന്നറിയിപ്പ് പറയുകയാണെങ്കിൽ, ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്കറിയാം രോഗിക്ക് ജീവിക്കാനുള്ള അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ മരുന്ന് നന്നായി ഫലിക്കുമെന്ന്. അതുപോലെയാണ് ജ്യോതിഷത്തിലും. മനഃപൊരുത്തം ഉണ്ടെങ്കിൽ ജാതകത്തിലെ ചെറിയ ദോഷങ്ങൾ ഫലിക്കില്ല. എന്നാൽ ഗുരുതരമായ രോഗമാണെങ്കിൽ ജീവിക്കാൻ എത്ര വലിയ ആഗ്രഹമുണ്ടെങ്കിലും രോഗി കീഴടങ്ങേണ്ടി വരും. അതുപോലെ രജ്ജുപൊരുത്തം പോലെയുള്ള മാരകമായ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ എത്ര വലിയ പ്രണയമാണെങ്കിലും ഭാവിയിൽ പങ്കാളിയുടെ ആയുസ്സിനെയോ ആരോഗ്യത്തെയോ ബാധിച്ചേക്കാം എന്നതിനാൽ ജ്യോതിഷികൾ സാധാരണയായി രജ്ജു പൊരുത്തത്തിലൊക്കെ ജാഗ്രത നിർദ്ദേശിക്കാറുണ്ട്. ഇനി ജ്യോതിഷവും മനഃശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തിന്റെ വൈദ്യശാസ്ത്ര കാഴ്ചപ്പാട് കൂടി ഞാൻ പറയാം. എന്റെ മെഡിക്കൽ പ്രാക്ടീസിൽ ഞാൻ പഠിച്ചിട്ടുള്ള ചില ശാസ്ത്ര വസ്തുതകളുണ്ട്. അതിലൊന്ന് പ്ലാസിബോ എഫക്ട് ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ, പ്രണയത്തിലായിരിക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓക്സിറ്റോസിൻ, ഡോപ്പമിൻ എന്നീ രാസവസ്തുക്കൾ പല ശാരീരിക മാനസിക വെല്ലുവിളികളെയും മറികടക്കാനും സന്തോഷം ആയിട്ട് ഇരിക്കുവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ മനഃപൊരുത്തമില്ലാത്ത ദാമ്പത്യം ശരീരത്തിൽ കോർട്ടിസോൾ മുതലായ സ്ട്രെസ് ഹോർമോൺസ് വർദ്ധിപ്പിക്കുകയും അത് പല അസ്വസ്ഥതകൾക്കും മാറാ രോഗങ്ങൾക്കും കാരണമാവുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ മനഃപൊരുത്തമുണ്ടെങ്കിൽ 50% ദോഷങ്ങളും ഇല്ലാതാകും എന്ന് പറയാം. പക്ഷേ ബാക്കി 50 വരുന്ന ആയുസ്, ആരോഗ്യം, സന്താനഭാഗ്യം തുടങ്ങിയ കാര്യങ്ങളിൽ ജാതകത്തിലെ ഗ്രഹനിലകൾക്ക് കൃത്യമായ പങ്കുണ്ട്. അതുകൊണ്ട് മറ്റൊന്നും നോക്കേണ്ട എന്നതിനേക്കാൾ മനഃപൊരുത്തത്തിന് മുൻഗണന നൽകിക്കൊണ്ട് ബാക്കിയുള്ളവ പരിശോധിക്കുക എന്നതാണ് ശരിയായ രീതി. തീവ്രമായി പ്രണയിച്ച് വിവാഹം കഴിച്ചവർ പിന്നീട് ദാമ്പത്യ പരാജയങ്ങളിലേക്ക് പോകുന്നത് പലരിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇത്തരം ഗ്രഹങ്ങളുടെ താൽക്കാലിക ആകർഷണം കൊണ്ടുള്ള പ്രണയമെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ബന്ധം ആയിരിക്കാം അതിന്റെ പ്രധാന കാരണം എന്ന് വിചാരിക്കാനും ന്യായമുണ്ട്.
0: സാർ, നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് ജ്യോതിഷികളൊക്കെ പറയുന്നത് സത്യമാണോ, ശുദ്ധജാതകം, അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രണയം മനഃപൂരിതത്തിന്റെ ഒരു ലക്ഷണമാണോ എന്നൊക്കെയാ ചോദിച്ചത്. അതുപോലെ ഈ ശുദ്ധജാതകം എന്നാൽ എന്താണ്? ശുദ്ധജാതകമുള്ളവർക്ക് കല്യാണം ആലോചിക്കുമ്പോൾ അങ്ങനെ ശുദ്ധജാതകമുള്ളവർ തന്നെ വേണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ജ്യോതിഷ പ്രകാരം ഇതൊക്കെ നിർബന്ധമാണോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്.
1: ജ്യോതിഷത്തിൽ വിവാഹ പൊരുത്തം നോക്കുമ്പോൾ അതിനെപ്പറ്റി അറിയുന്നവരും അറിയാത്തവരും എല്ലാം അധികം ഉപയോഗിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു പദമാണ് ശുദ്ധജാതകം. ഇതിന്റെ അർത്ഥത്തെക്കുറിച്ചും വിവാഹത്തിലുള്ള ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറയാം. എന്താണ് ശുദ്ധജാതകം എന്ന് ലളിതമായി പറഞ്ഞാൽ, ചൊവ്വാദോഷം ഇല്ലാത്ത ജാതകങ്ങളെയാണ് പൊതുവെ ശുദ്ധജാതകം എന്ന് വിളിക്കുന്നത്. ജ്യോതിഷ നിയമപ്രകാരം ഒരു ജാതകത്തിൽ ലഗ്നം, ചന്ദ്രൻ, ശുക്രൻ എന്നിവരിൽ നിന്ന് 2, 4, 7, 8, 12 എന്നീ ഭാവങ്ങളിൽ ചൊവ്വ നിൽക്കുമ്പോഴാണ് ചൊവ്വാദോഷം ഉണ്ടാകുന്നത്. ഈ സ്ഥാനങ്ങളിൽ ഒന്നും ചൊവ്വ ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ചൊവ്വ ഉണ്ടെങ്കിലും ദോഷത്തിന് ജ്യോതിഷപരമായ പരിഹാരങ്ങൾ, ഉദാഹരണത്തിന് ചൊവ്വ സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ നിൽക്കുക മുതലായവ ഉണ്ടാവുകയോ ചെയ്താൽ ആ ജാതകത്തെ ശുദ്ധജാതകമായി കണക്കാക്കാം. പിന്നീട് ഉയരുന്ന ചോദ്യം ശുദ്ധജാതകത്തിന് ചേർച്ചയ്ക്ക് ശുദ്ധജാതകം തന്നെ വേണോ എന്നുള്ളതാണ്. ജ്യോതിഷപ്രകാരം ഇത് ഒരു നിർബന്ധമായ കാര്യമാണ്. ഇതിനെ തുല്യബലം എന്നാണ് വിളിക്കുന്നത്. ചൊവ്വാദോഷമുള്ളവർക്ക് ചൊവ്വാദോഷമുള്ള ജാതകം തന്നെ വേണം, അല്ലെങ്കിൽ തുല്യദോഷമുള്ള ജാതകം തന്നെ വേണം. ദോഷം ദോഷം കൊണ്ട് ഹനിക്കപ്പെടുന്നു, അതിനെയാണ് ദോഷസാമ്യം എന്ന് പറയുന്നത്. ശുദ്ധജാതകക്കാർക്ക് ശുദ്ധജാതകം തന്നെ വേണം. കാരണം ചൊവ്വ ഊർജത്തിന്റെയും ആവേശത്തിന്റെയും ഗ്രഹമാണ്. എനർജി ആൻഡ് പാഷൻ എന്ന് പറയും. ചൊവ്വാദോഷമുള്ള ഒരാൾക്ക് സ്വാഭാവികമായും ഈ ഊർജം കൂടുതലായിരിക്കും. ഒരു ശുദ്ധജാതകക്കാരൻ ചൊവ്വാദോഷമുള്ളയാളെ വിവാഹം കഴിച്ചാൽ ആ ഊർജത്തിന്റെ അസന്തുലിതാവസ്ഥ അഥവാ ഇംബാലൻസ് ദാമ്പത്യത്തിൽ കലഹങ്ങൾക്കോ പങ്കാളിയുടെ ആരോഗ്യക്ഷയത്തിനോ കാരണമായേക്കാം എന്നാണ് ജ്യോതിഷ വിശ്വാസം. ഇത് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ, ശാസ്ത്രീയമായി പറയുമ്പോൾ ജ്യോതിഷം ഒരു ഗൈഡ് അഥവാ വഴികാട്ടിയാണ്. വിവാഹ പൊരുത്തത്തിൽ ചൊവ്വാദോഷം മാത്രം നോക്കിയാൽ പോരാ. പാപസാമ്യം എന്ന് പറയുമ്പോൾ ചൊവ്വ മാത്രമല്ല, ശനി, രാഹു, കേതു, സൂര്യൻ എന്നീ ഗ്രഹങ്ങൾ 7, 8 ഭാവങ്ങളിൽ നിൽക്കുന്നതും ദോഷകരമാണ്. അവയെല്ലാം അശുഭഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ശുദ്ധജാതകമാണെന്ന് കരുതി മാത്രം കാര്യമില്ല, മറ്റ് പാപഗ്രഹങ്ങളുടെ സാന്നിധ്യവും നമ്മൾ നോക്കേണ്ടതുണ്ട്. ശുദ്ധജാതകക്കാരും ചൊവ്വാദോഷവും തമ്മിലുള്ളവരുടെ വിവാഹങ്ങൾ നടക്കാറുണ്ട്. എന്നാൽ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ദാമ്പത്യത്തിലെ അസ്വാരസ്യങ്ങൾ ഒഴിവാക്കാൻ ഈ പൊരുത്തം കർശനമായി പാലിക്കാറുമുണ്ട്. ജാതകം നോക്കാതെ പ്രണയവിവാഹത്തിൽ പെട്ട ഇരുമതക്കാരായ ദമ്പതികളിലെ ഭാര്യ 52 വയസ്സായപ്പോൾ സന്താന ഭാഗ്യമില്ലായ്മ, ഭർത്താവിന്റെ മോശം പെരുമാറ്റം, ക്രൂരത, തന്നെ ഉപേക്ഷിക്കുമോ, താൻ വഴിയാധാരമാകുമോ എന്ന ഭയം, ഇവയ്ക്ക് പരിഹാരം തേടി എന്നെ സമീപിച്ചിരുന്നു. ചൊവ്വാദോഷം മൂലമുള്ള ഗുരുതരമായ ചേർച്ചയില്ലായ്മ രണ്ട് ജാതകങ്ങൾ തമ്മിൽ ഉള്ളതായി എനിക്ക് പരിശോധനയിൽ കാണാൻ കഴിഞ്ഞു. വിവാഹത്തിന് മുൻപ് അതുമായി അവർ ഏതെങ്കിലും ഒരു ജ്യോതിഷിയെ സമീപിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അത് അനുവദിക്കുമായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ, രണ്ട് ജാതകങ്ങളും ശുദ്ധങ്ങളായിരുന്നാൽ ശുഭഫലം, രണ്ട് ജാതകങ്ങളിലും തുല്യദോഷങ്ങളായിരുന്നാലും ശുഭഫലം, സന്തുലിതമായ ജീവിതം, ദോഷങ്ങൾ പരസ്പരം ഇല്ലാതാകുന്നു. എന്നാൽ ഒരാളുടേത് ശുദ്ധജാതകവും മറ്റേത് ദോഷജാതകവുമായാൽ അത് അധമം. അവിടെ ആരോഗ്യ പ്രശ്നങ്ങളോ കലഹങ്ങളോ അവരുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഒരു ഡോക്ടറുടെ ഭാഷയിൽ പറഞ്ഞാൽ, രക്തഗ്രൂപ്പുകൾ തമ്മിലുള്ള പൊരുത്തം നോക്കുന്നത് പോലെയാണ് ഇത്. ഒരേ ഗ്രൂപ്പ് അല്ലെങ്കിലും ചില ഗ്രൂപ്പുകൾ തമ്മിൽ ചേരുന്നത് പോലെ ജ്യോതിഷത്തിലും അപവാദങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ചൊവ്വയ്ക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ചൊവ്വാദോഷത്തിന്റെ കാഠിന്യം കുറയുന്നതാണ്.
0: സാർ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ, അതിന് ജാതകത്തിന്റെ പൊരുത്തം തന്നെ വേണോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എന്താ സാർ ഇങ്ങനെ വിശദമായി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതിൽ ശുദ്ധജാതകത്തെ കുറിച്ചും പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് കുറേയധികം സംശയങ്ങൾ ഇനിയും ഉണ്ടാകാം. പക്ഷെ നമുക്ക് ഇന്ന് ഭാഗ്യരാശി ഇവിടെ പൂർണ്ണമാകുകയാണ്. ജ്യോതിഷശാസ്ത്രത്തിന്റെ നിരവധി വിശേഷങ്ങൾ അറിവുകളും ഒക്കെ ഇനിയും ഇങ്ങനെ കടലോളം നീണ്ടുകിടക്കുന്ന വിവരണങ്ങളാണ് സാറിന് ശ്രോതാക്കൾക്കായി കൊടുക്കാനുള്ളത്. അപ്പൊ ഇത്രയും നേരം നിങ്ങളോടൊപ്പം കൂടെയുണ്ടായിരുന്ന ഞാൻ രജനി ഗിരീഷാണ്. ജ്യോതിഷശാസ്ത്രത്തിന്റെ നിരവധി അറിവുകളൊക്കെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി പകർന്നു കൊടുത്തുകൊണ്ടിരുന്നത് ജ്യോതിഷ പ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ സാറാണ്. ഭാഗ്യരാശി ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു.
2: റേഡിയോ സന്തോനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ സി ആർ ജയശങ്കർ. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: വൈബായി കേൾക്കൂ.

ഗ്രാമ ഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമ ഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: പ്രധാന വാർത്തകൾ. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും G7 ഉച്ചകോടിക്കിടെ ഇന്ന് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. യമുനാ നദിയുടെ പുനരുജ്ജീവനം ലക്ഷ്യമിടുന്ന കിഷാബു പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ 6 സംസ്ഥാനങ്ങൾ ധാരണയിലെത്തി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ അർജന്റീന അൾജീരിയ മത്സരം പുരോഗമിക്കുന്നു. സെനഗലിനെതിരെ ഫ്രാൻസിന് വിജയത്തുടക്കം. ഗോൾ വേട്ടയിൽ ലയണൽ മെസ്സിയെ മറികടന്ന് കിലിയൻ എംബാപ്പെ. വാർത്തകൾ വിശദമായി. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. അർബുദ നിർമ്മാർജ്ജനത്തിനും പ്രതിരോധത്തിനുമുള്ള ആഗോള പോരാട്ടം ശക്തമാക്കാൻ ഉച്ചകോടിയിൽ തീരുമാനമായി. വിശദാംശങ്ങൾ.
1: ഇന്ത്യ ഉൾപ്പെടെയുള്ള പങ്കാളിത്ത രാജ്യങ്ങളുമായി ചേർന്ന് ആഗോളതലത്തിൽ ആരോഗ്യ വികസന രംഗത്ത് സഹകരണം ശക്തമാക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികൾ G7 രാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ചു. കോംഗോയിലും ഉഗാണ്ടയിലും പടരുന്ന എബോള വൈറസിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഏകോപിത പ്രതിരോധത്തിന് ഫ്രാൻസിൽ ചേർന്ന ഉച്ചകോടി ആഹ്വാനം ചെയ്തു. സമ്പർക്ക പട്ടിക തയ്യാറാക്കൽ, അതിർത്തി നിരീക്ഷണം, പ്രാദേശിക ജനപങ്കാളിത്തം ഉറപ്പാക്കൽ എന്നിവയുൾപ്പെടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന ആഹ്വാനം ഇന്ത്യ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളും പങ്കുവച്ചു. അപൂർവ വൈറസ് വകഭേദത്തിനെതിരെയുള്ള വാക്സിൻ, രോഗനിർണയ സംവിധാനം, ചികിത്സ എന്നിവയ്ക്ക് പിന്തുണ നൽകുമെന്നും നേതാക്കൾ ഉറപ്പു നൽകി. ആഗോളതലത്തിൽ അർബുദത്തിനെതിരെയുള്ള പോരാട്ടം വേഗത്തിലാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത G7 ആവർത്തിച്ചു. ദുർബല രാജ്യങ്ങളെ സഹായിക്കുന്നതിനും സുസ്ഥിര സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി അന്താരാഷ്ട്ര വികസന നിക്ഷേപ ധനസഹായ രംഗത്ത് സഹകരണം തുടരുമെന്നും G7 കൂട്ടായ്മ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന് നടക്കും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇത് ആദ്യമായാണ്. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനൊപ്പം പ്രാദേശികവും അന്തർദേശീയവുമായ പ്രാധാന്യമുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. സുസ്ഥിര സാമ്പത്തിക വളർച്ച, നിർമ്മിത ബുദ്ധി എന്നിവയെക്കുറിച്ചുള്ള G7 സെഷനുകളിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ജർമ്മൻ ചാൻസലറുമായും യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ UK, കാനഡ, UAE ഭരണത്തലവന്മാരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സ്ലൊവാക്കിയൻ സന്ദർശനം സാങ്കേതിക വിദ്യ അടക്കം വിവിധ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്ന് സ്ലൊവാക്കിയയിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനും ഇത് സഹായകമാകുമെന്ന് അദ്ദേഹം ആകാശവാണിയോട് സംസാരിക്കവേ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി സ്ലൊവാക്ക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലൊവാക്കിയ സന്ദർശനത്തിനിടെ ഒപ്പുവച്ച ധാരണാപത്രങ്ങൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യാ രംഗത്ത് ഇന്ത്യക്ക് കൂടുതൽ മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നതാണെന്ന് ഇന്ത്യൻ അംബാസിഡർ ആകാശവാണിയോട് സംസാരിക്കവേ ചൂണ്ടിക്കാട്ടി. ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ രംഗവുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രമാണ് മറ്റൊന്ന്. ഇരു രാജ്യങ്ങളിലുമുള്ള ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നുകൊടുക്കുന്നത് കൂടിയാണ് ഈ നീക്കം. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ബിസിനസ് പ്രൊഫഷണലുകൾക്കും ഒട്ടനവധി പുതിയ അവസരങ്ങളാകും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രം ലഭ്യമാക്കുക എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.
0: യമുനാ നദിയുടെ പുനരുജ്ജീവനവും ശുചീകരണവും ലക്ഷ്യമിട്ട് കിഷാവു ഡാം പദ്ധതിക്ക് വഴി തുറക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന നിർണായക യോഗത്തിൽ 6 സംസ്ഥാനങ്ങൾ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ധാരണയിലെത്തി. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ് പദ്ധതിക്കായുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാൻ സമ്മതിച്ചത്. ധാരണാപത്രം ഒപ്പുവച്ച ശേഷം പദ്ധതി അംഗീകാരത്തിനായി കേന്ദ്ര മന്ത്രിസഭയുടെ മുൻപാകെ സമർപ്പിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനോടനുബന്ധിച്ചുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. യോഗ ദിനത്തിന് മുന്നോടിയായി മുംബൈയിലെ വോർലി സൈക്കിൾ ട്രാക്കിൽ ഇന്ന് ഫിറ്റ് ഇന്ത്യ സൈക്ലത്തോൺ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ മാസം 21 ആചരിക്കുന്ന യോഗ ദിനത്തിന്റെ പ്രമേയം. അന്താരാഷ്ട്ര യോഗ ദിനം സംബന്ധിച്ചുള്ള കൂടിയാലോചനാ യോഗം തിരുവനന്തപുരം ലോക്ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. സർവകലാശാല വൈസ് ചാൻസലർമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, മേരാ യുവഭാരത്, ആയുഷ് മിഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കേരളത്തിൽ സെൻസസ് 2027 ഒന്നാം ഘട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയതോടെയാണ് സെൻസസ് ഒന്നാം ഘട്ടത്തിന് തുടക്കമായത്. സെൻസസ് പ്രക്രിയയിൽ എന്യൂമറേറ്റർമാരുമായി ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. SE.census.gov.in എന്ന പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നിപ രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന രണ്ടുപേരെ കൂടി ഡിസ്ചാർജ് ചെയ്തു. ഇവരുടെ പരിശോധനാ ഫലം നേരത്തെ നെഗറ്റീവായിരുന്നു. നിപ രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന രണ്ടുപേരെ കൂടി ഡിസ്ചാർജ് ചെയ്തു. ഇവരുടെ പരിശോധനാ ഫലം നേരത്തെ നെഗറ്റീവായിരുന്നു. അഞ്ചുപേർ
3: @News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നിപ രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന രണ്ടുപേരെ കൂടി ഡിസ്ചാർജ് ചെയ്തു. ഇവരുടെ പരിശോധനാ ഫലം നേരത്തെ നെഗറ്റീവായിരുന്നു. അഞ്ചുപേർ NDA വ്യക്തമാക്കി. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിൽ കഴിഞ്ഞ 12 വർഷം ഇന്ത്യയ്ക്ക് സുവർണകാലമായിരുന്നു. ഈ മേഖലയിൽ കൈവരിച്ച മുന്നേറ്റങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തിന്റെ സാംസ്കാരികവും നാഗരികവുമായ പൈതൃകം വീണ്ടെടുക്കുന്നതിന് നിരവധി ചരിത്രപരമായ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. 2024 പരമ്പരാഗത നഗരശൈലിയിൽ നിർമ്മിച്ച അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ഭക്തിയുടെയും ഇന്ത്യയുടെ വാസ്തുവിദ്യാ മികവിന്റെയും പ്രതീകമായി മാറി. 2022 മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ ഏകദേശം 850 കോടി രൂപ ചെലവഴിച്ച് ഒന്നാം ഘട്ടം പൂർത്തിയായ മഹാകാൽ ലോക് ഇടനാഴിയിൽ ആധുനിക സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും സമന്വയിച്ചു. 2021 ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ് കോറിഡോർ ചരിത്രപ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഗംഗാനദിയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു. വാരാണസിയിൽ മാത്രം 48,000 കോടിയിലധികം രൂപയുടെ 500 വികസന പദ്ധതികൾക്കാണ് തുടക്കമിട്ടത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആഫ്രിക്കൻ ശക്തിയായ സെനഗലിനെ 1-3 ഗോളുകൾക്ക് തകർത്ത് ഫ്രാൻസിന് വിജയത്തുടക്കം. ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ 2 ഗോൾ നേടിയ കിലിയൻ എംബാപ്പെ 58 ഗോളുകളോടെ ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഗോൾ വേട്ടക്കാരനായി. ലോകകപ്പ് ഗോൾ പട്ടികയിൽ ലയണൽ മെസ്സിയെയും എംബാപ്പെ മറികടന്നു. കളിയുടെ ആദ്യ പകുതിയിൽ സെനഗൽ കടുത്ത വെല്ലുവിളി ഉയർത്തിയെങ്കിലും രണ്ടാം പകുതിയിൽ ഫ്രാൻസ് കളം നിറഞ്ഞു. ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഐയിലെ രണ്ടാം മത്സരത്തിൽ നോർവേ 1-4 ഗോളിന് ഇറാഖിനെ വീഴ്ത്തി. ലോകകപ്പിലെ അരങ്ങേറ്റ മത്സരത്തിൽ തിളങ്ങിയ സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ് ഇരട്ട ഗോൾ നേടി. ലോകകപ്പിൽ ആരാധകർ കാത്തിരുന്ന അർജന്റീനയുടെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. കളിയുടെ ആദ്യ പകുതിയിൽ അൾജീരിയയ്ക്കെതിരെ അർജന്റീന 1 ഗോളിന് മുന്നിലാണ്. 17-ാം മിനിറ്റിൽ ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ മാജിക്കിലാണ് അർജന്റീനയുടെ ഗോൾ പിറന്നത്. ഇംഗ്ലണ്ടിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിലെ രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. ലീഡ്സിലെ ഹെഡിംഗ്ലിയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്കാണ് മത്സരം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും G7 ഉച്ചകോടിക്കിടെ ഇന്ന് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. യമുനാ നദിയുടെ പുനരുജ്ജീവനം ലക്ഷ്യമിടുന്ന കിഷാബു പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ 6 സംസ്ഥാനങ്ങൾ ധാരണയിലെത്തി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ അർജന്റീന അൾജീരിയ മത്സരം പുരോഗമിക്കുന്നു. സെനഗലിനെതിരെ ഫ്രാൻസിന് വിജയത്തുടക്കം. ഗോൾ വേട്ടയിൽ ലയണൽ മെസ്സിയെ മറികടന്ന് കിലിയൻ എംബാപ്പെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: പ്രിയ ശ്രോതാക്കളെ, പുലർവിട്ടം തുടരുന്നു. ഇനി കേൾക്കാം കാലം സാക്ഷി.
4: ഭരണിക്കാവ് ശിവകുമാർ.
5: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: റേഡിയോ സാന്ദ്രം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: നമസ്കാരം. അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. അക്ഷരമുദ്ര എന്നാൽ റേഡിയോ സാന്ത്വനം 90.4 ഒരു തുടർ പ്രോഗ്രാമാണ്. ഒരു കൃതിയെക്കുറിച്ചുള്ള സമ്പൂർണമായ അവലോകനമാണ് അക്ഷരമുദ്ര. അതായത് വളരെ ആഴത്തിൽ ഒരു കൃതിയെ വിലയിരുത്തുന്ന ഒരു തുടർ പ്രോഗ്രാമാണിത്. മലയാള സാഹിത്യ ചരിത്രത്താളുകളിൽ ഇടം പിടിച്ചതും അതുപോലെ എഴുത്തിന്റെ വഴികളിൽ പുതിയതായി പ്രകാശനം ചെയ്ത നിരവധി കൃതികളെയും കുറിച്ച് വിലയിരുത്തുന്ന വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. അക്ഷരമുദ്രയിൽ നോവലുകൾ, ചെറുകഥകൾ, സഞ്ചാര സാഹിത്യം, കവിത, ജീവചരിത്രം, അങ്ങനെ സാഹിത്യത്തിന്റെ വിവിധങ്ങളായ ശാഖകളുണ്ട്. അതുപോലെ ലേഖനങ്ങളുണ്ട്, പ്രഭാഷണങ്ങൾ എന്നിവയുടെയും ഒക്കെ തന്നെ ഒരു സമഗ്രമായ വിവരണമാണ് അക്ഷരമുദ്ര എന്നത്. അക്ഷരമുദ്രയിൽ ഞാൻ ഇന്ന് പറയുന്നത് പുന്നയൂർ കുളത്തെ പ്രണയ രാജകുമാരിയായിരുന്ന മാധവിക്കുട്ടിയുടെ ജാനു പറഞ്ഞ കഥ എന്ന ഒരു കൃതിയെക്കുറിച്ചാണ്. ആ കൃതിയെക്കുറിച്ച് വളരെ ആഴത്തിൽ ഞാൻ ശ്രോതാക്കൾക്കായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ജാനുവിന്റെ ഭാഷയാണ് ഇതിൽ പ്രധാനമായും പറയുന്നത്. മാധവിക്കുട്ടിയുടെ ജാനു പറഞ്ഞ കഥ എന്ന കൃതിയിൽ മാധവിക്കുട്ടി ജാനുവിന്റെ ഭാഷയാണ് എടുത്തു പ്രതിപാദിക്കുന്നത്. ജീവനുള്ള നാട്യങ്ങളില്ലാത്ത ഒരു ഭാഷയാണ് ജാനുവിൻ്റെത്. അത് വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. നാട്ടിൻപുറത്തെ ഒരു വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു പെണ്ണിന്റെ ഉള്ളിലുള്ള വികാരമാണ് ജാനുവിലൂടെ പുറത്തു വരുന്നത് എന്ന് മാധവിക്കുട്ടി പറയുന്നു. ജാനുവിന്റെ നിരവധിയായ പ്രത്യേകതകളെക്കുറിച്ചും ജാനുവിന്റെ ഭാഷയെക്കുറിച്ചും വളരെ ആഴത്തിൽ മാധവിക്കുട്ടി ഈ കൃതിയിൽ വിവരിച്ചിട്ടുണ്ട്. ഇന്ന്

അക്ഷരമുദ്രയിൽ ജാനു പറഞ്ഞ കഥ ഞാൻ ശ്രോതാക്കൾക്കായി വായിക്കുകയാണ്. ജാനുവിൻ്റെ അതേ ഭാഷയിൽ തന്നെയാണ് ഞാൻ ഇത് വായിക്കുന്നത്. ജാനുവിൻ്റെ ഒന്നാം അധ്യായമാണ് ഞാൻ ഇന്ന് വായിക്കുന്നത്. ഇന്നാളൊരീസം മാതൃഭൂമിയിൽ ഉദ്യോഗമുള്ള ഒരാള് ഇന്നെ മിഠായിത്തെരുവിൽ കണ്ടപ്പോൾ ചോദിക്കുക, അല്ല ജാനുവമ്മേ, ജാനുവമ്മ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങൾ മരിച്ചു എന്നാ ഞാൻ കരുതിയത്. അല്ല, ഞാൻ മരിച്ചു എന്ന് നിങ്ങൾ എങ്ങനെയാ കരുതിയതെന്നായരെ? ഞാൻ ചോദിച്ചു. എൻ്റെ 16 അടിയന്തരത്തിന് നിങ്ങൾക്ക് ഞാൻ കുറി തന്നിരുന്നോ? അയാളപ്പോ അങ്ങനെ അങ്ങ് ഇല്ലാണ്ടായി. ചത്തൂന്നും അതിലപ്പുറവും ഒക്കെ പറഞ്ഞുണ്ടാക്കും വെറ്റകള്. ഇവറ്റയൊക്കെ അസൂയക്കാരാണേ, കഷണ്ടിക്കും അസൂയക്കും മറന്നില്ല എന്നാ പണ്ട് ചീരക്കുഴി അച്ഛനായർ പറഞ്ഞിട്ടുള്ളത്. ബാക്കിയൊക്കെ ഉള്ള സൂക്കേട് അച്ഛനായർ മാറ്റും. കുട്ടിയോളെ കരപ്പനും ചൊറിക്കും ഒക്കെ കഷായമുണ്ട്, പക്ഷെ അസൂയക്ക് മരുന്നില്ല. കുട്ടിയോളെ അത് കഴിപ്പിക്കാൻ ഭയങ്കര പ്രയാസ. പക്ഷേ ഒരച്ച് ശർക്കര നക്കാൻ കൊടുത്ത അവറ്റ കഷായമൊക്കെ ഇറക്കിക്കോളും. ഞാൻ എത്ര കുട്ടികളെ കണ്ടേക്കണു, അച്ഛൻ നായരെ നെയ്യും കഷായം ഒക്കെ ചെല്ലുമ്പോ കാണാം വെളുത്തങ്ങനെ തടിച്ച് വരണത്. ആരോടും പറയില്ലെങ്കില് ഞാനൊരു കാര്യം പറയാം, ഈ കമലൂട്ടിയമ്മയുടെ അമ്മ ഉണ്ടായിരുന്നില്ലേ, അവര് പറഞ്ഞതാ, കുട്ടിക്കാലത്ത് ഗ്രഹണി പിടിച്ച് എല്ലും തോലുമായിത്രേ, കഞ്ഞിക്ക് വകയില്ലാത്ത കുടുംബത്തിലെ സന്തതിയായിരുന്നു. കൽക്കത്തയിലല്ലേന്നും താമസം. അമ്മയുടെ പഴേരിയും പശുവിന്റെ നെയ്യും അപ്പപ്പോ കറന്ന പാലും ഒന്നും അവിടെ കിട്ടിയില്ലാത്രേ. ബംഗാളിയോടെ കഞ്ഞിയായിരുന്നു അവിടെ കിട്ടിയിരുന്നത്. എന്തിനു പറയുന്ന, കാപ്പി കുടിച്ച് അങ്ങനെ വിയർപ്പിക്കും. അപ്പോ ഞാൻ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്? എന്നോടുള്ള അസൂയ അതിന് കാരണമുണ്ട്. ഇക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട്, സാമാനം കേടുവരാണ്ട് വയ്ക്കാൻ ഉള്ള ഫ്രിഡ്ജുണ്ട്, ഇക്ക് ടി വി ഉണ്ട്, 1.5 പവന്റെ അടികയുണ്ട്, 2 വളയുണ്ട്, വള്ളിക്കമ്മലുണ്ട്, മുറുക്കാൻ പുകയിലുണ്ട്, തലയൊക്കെ നരച്ചാലും സ്ത്രീ ഭഗവതിയെ പോലെ ഇരിക്കണമെന്നാ എല്ലാവരും എന്നെ പറയുന്നേ. കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ കമലൂട്ടിയമ്മയുടെ വീട്ടിൽ പോയി 2 ആഴ്ച അങ്ങനെ അങ്ങോട്ട് താമസിക്കും. ഇപ്പൊ പോവാറില്ല. ഇടവും വലവും നോക്കാണ്ട് 36 പൊന്നാനി പോയി കുപ്പായമിട്ടില്ലേ, പേരും മാറ്റിയിത്രേ, സുറയെന്നാ പേര്. പേര് കേട്ടപ്പോ ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായി. എന്തിനാ കമലൂട്ടിയമ്മ ഈ കടുങ്കൈ ചെയ്തത്? ആരാ ഇത് ചെയ്യിച്ചത്? എന്റെ നാരായണക്കുളങ്ങര ഭഗവതിയെ, ഓനെ ഒരു പാഠം പഠിപ്പിക്കണേ. ഓന് ഈ ലോകത്തിലും മറ്റേ ലോകത്തിലും ഗതി കിട്ടില്ല. എന്ത് മുഖശ്രീയുള്ള ഒരമ്മയാർന്നേ നമ്മുടെ കമലൂട്ടിയമ്മ. ഗതി ഉണ്ടാവില്ല. ഈ മുഖശ്രീയുള്ള അമ്മ നമ്മുടെ കമലൂട്ടിയമ്മ ഇപ്പം ടിവിയിലും പേപ്പറിലും ഒക്കെ കാണാറുണ്ട്. കരിമ്പൂതം പോലെ എന്റെ നെഞ്ച് പൊട്ടണ്. ഇക്ക് അതിനെ പറ്റി ആലോചിക്കാൻ തന്നെ വയ്യ. ഇങ്ങക്ക് കൊച്ചി പോയി അവരെ കണ്ടൂടേ എന്നാ എന്റെ ഇടയത്തെ പെൺകുട്ടിയോള് ചോദിക്കണ്. പഴയ സാരിയോള് മേടിച്ചു കൊണ്ടുവരീൻ, അവറ്റയ്ക്കൊക്കെ സാരിമേലാ കണ്ണ്. എപ്പൊ നോക്കിയാലും സാരി സാരീന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മക്കൾക്ക് വേണ്ടത് ചുരിദാറാ. ഇത്രേ അഭംഗിയുള്ള ഒരു വേഷം ഞാൻ കണ്ടിട്ടില്ല. ആണും പെണ്ണും അല്ലാത്ത രൂപ ചുരിദാറിടുമ്പോൾ. അമ്മമ്മയ്ക്ക് ഞങ്ങളെ കാണുമ്പോൾ കുശുമ്പ. അമ്മമ്മയ്ക്ക് വയസ്സായില്ലേ, അതുകൊണ്ടാ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്. എന്റെ അടുത്തെ സുനി ഇത് തന്നെ പറയും, ഇക്ക് വയസ്സായോ, എന്താ ഓൾക്കൊരു നഷ്ടം. എന്റെ മുഖത്തിന്റെ ചന്തം ഇവറ്റയ്ക്ക് ആർക്കും ഇല്ല. 2 കൊല്ലം മുമ്പ് ഞാൻ കൊച്ചി പോയപ്പോൾ കമലൂട്ടിയമ്മയുടെ ഇഷ്ടക്കാരി സുധാവാര്യര് ചോദിക്കുക, ആരാ കമലയുടെ അടുക്കളയിൽ ഇരിക്കണ സുന്ദരി ആരാ എന്ന്. ഞാൻ നിത്യവെള്ളയെ ഉടുക്കായിരുന്നുള്ളൂ, പണ്ട് പരിചയിച്ച ശീല. എന്റെ മുണ്ടോള് 1.5 മുണ്ടും കൈ പിടിക്കണ മുണ്ടും ഒക്കെ ഞാൻ കഞ്ഞീമേൽ മുക്കി നീലം ചേർത്ത് അങ്ങനെ വെളുപ്പിക്കും. കിളിയുടെ ചിത്രമുള്ള പേപ്പറിലാ നീലം വരണത്. അത് ഒരു ലേശമെടുത്ത് കഞ്ഞിയിൽ ചേർത്ത് നല്ലോണം കലക്കണം. അയില് മുണ്ട് മുക്കണം, നല്ലോണം കൊടഞ്ഞ് ഉണക്കാനിരണം. എന്റെ സ്ത്രീത്വം അതിമ്മലാ കിടക്കണേ. എന്നെ കണ്ട പെണ്ണുങ്ങൾ

അവറ്റക്ക് ഇപ്പോഴും ബേജാറാ. അവറ്റയുടെ നായന്മാരൊക്കെ എന്നെ നോക്കുമ്പം അവറ്റക്ക് പേടിയാ. ചിലപ്പോ ഞാൻ വിചാരിക്കും ഈ സൗന്ദര്യം ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന്. കുഞ്ഞിപ്പാറൂനെ പോലെ കറുത്തിട്ടാവായിരുന്നു, രണ്ട് കോന്ത്രമ്പല്ലുണ്ടായിരുന്നു, ആർക്കും വേണ്ടാത്തവളായി ഒരു ഭാഗത്ത് അങ്ങനെ കുത്തിയിരിക്കണമായിരുന്നു. ചീത്തപ്പേരും കേൾക്കേണ്ടി വരില്ല, ഈ ജന്മം അവസാനിക്കാറായില്ലേ. ഇനിയത്തെ ജന്മം മുഖശ്രീ തൊട്ടു കുളിക്കാത്ത മുഖവും കോന്ത്രപ്പല്ലും കാക്കയുടെ നിറവും ഒക്കെ കിട്ടണേന്നാ എന്റെ പ്രാർത്ഥന. ആത്മാർത്ഥ ഇല്ലാന്നാ പറയണത്, എന്താ ഇപ്പോ ഞാൻ പറയണതൊന്നും വിശ്വസിക്കാത്തത്. ഇങ്ങനെയൊന്നും വേണ്ടായില്ലായിരുന്നുണ്ടോ? എന്നെ ആർക്കും വേണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേക്കാം, ഒതളങ്ങ തിന്ന് ജീവൻ എടുക്കാം. പക്ഷേ ഒതളങ്ങ കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവില്ല, ഞാൻ ഈ ജന്മം ഒതളങ്ങ കണ്ടിട്ടില്ല. വേറെ വല്ല വിഷവും ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ച് തന്നോളീൻ, ഞാൻ തിന്നോളാം. എത്ര രസമായിട്ടാണ് ജാനുവമ്മ പറഞ്ഞ ഈ കാര്യങ്ങൾ മാധവിക്കുട്ടി തൻ്റെ ഈ കൃതിയിൽ വിശദീകരിക്കുന്നത്. ജാനുവിൻ്റെ ഭാഷയാണ് ഇവിടെ നാം എടുത്തു പറയേണ്ടത്. കളങ്കം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ജാനുവിൻ്റെ ഈ ഭാഷയാണ് ജാനുവമ്മ പറഞ്ഞ കൃതി എന്ന ഈ കഥയിൽ മാധവിക്കുട്ടി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. കുറേയധികം നേരമായി ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതിയുടെ ഒന്നാം അധ്യായമാണ് ഞാൻ ശ്രോതാക്കൾക്കായി അക്ഷരമുദ്രയിലൂടെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വായിച്ചു കൊണ്ടിരുന്നത്. അതായത് ജാനുവിൻ്റെ ഭാഷ വളരെയധികം നിഷ്കളങ്കമായിരുന്നു എന്നാണ് മാധവിക്കുട്ടി പറയുന്നത്. രണ്ടാം അധ്യായമാണ് ഞാനിനി ശ്രോതാക്കൾക്കായി വായിക്കുന്നത്. ഇൻ്റോടത്തെ ഭാസ്കരനെ ഓർമ്മയില്ലേ, തങ്കമണിയുടെ മോൻ? ഞങ്ങളൊക്കെ എത്ര പ്രാവശ്യം ഓനെ കണ്ടേക്കണോ. കറുത്ത് മെല്ലിച്ച ഒരു ചെക്കൻ, അരയില് അവൻ നിക്കറ് കെട്ടിയായിരുന്നു നിർത്തണത്. ഇപ്പോ ഓനെ കാണണം, രാജകുമാരനെ പോലെ തടിച്ച് വെളുത്ത് മുഖത്ത് വലിയ മീശയും ഒക്കെയായി. ഇപ്പോ ഓൻ പോലീസിലാ. ആലുവേല് നാലും കൂടണ വഴിയില് കൈയും കലാശവും ഒക്കെ കാട്ടി ലോറിയും മാരുതിയും ഒക്കെ പിടിച്ചു നിർത്തലാ ഓന്റെ ജോലി. ചിലപ്പോ രാത്രി സമയത്താ ഓന് ഡ്യൂട്ടി. സന്ധ്യ ആവുമ്പം പണ്ട് തൂങ്ങിയിരുന്ന കുട്ടിയ, ഇക്ക് കേക്കുമ്പോ പാവം തോന്നും. നമ്മുടെ മടിയിൽ കിടന്ന് വളർന്നണ കുട്ടോൾ അപ്പടി വളർന്ന് വലിയോരായപ്പോ അവരെ പറ്റി ആലോചിച്ച് കരയാനേ ക്ക് നേരം ഉണ്ടാവൂ. ഇന്റെ മടിയിൽ കിടന്ന് വളർന്ന കുട്ടിയല്ലേന്നും ഇപ്പോ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന പേപ്പറിന്റെ ഡയറക്ടറാ നമ്മുടെ കമലയമ്മയുടെ മോൻ. വിശ്വസിക്കോ നിങ്ങള്, ചിന്നക്കുട്ടൻ സ്കൂള് പോവാണ്ടൊക്കെ നിലവിളിക്കുമ്പോൾ ദാസ്മേനോനും അടുക്കളക്കാരൻ ഗോപാലനും കാവല് നിക്കണ വാച്ച്മേനോനും ഒക്കെ കൂടി കുട്ടിയെ പിടിച്ച് കസാലയിൽ ഇരുത്തി ഒരു സാരിയുണ്ട് മുറുക്കി കെട്ടി റോഡിൽ കൂടെ എടുത്തോണ്ടല്ലേ സ്കൂളിൽ കൊണ്ടുപോവാറുന്നുള്ളൂ. സ്കൂളിൽ പോവാൻ ഇത്രയും മടിയുള്ള വേറൊരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ചിലോര് ഉറക്കെ ചിരിക്കും, ചിരിച്ചോണ്ടൊന്നും നമ്മുടെ ചിന്നുക്കുട്ടൻ ഒരു കൂസലും ഉണ്ടായിരുന്നില്ല. ബോംബെ എന്ന് പറയണ ദേശത്തിന് രാജാവ താൻ എന്നായിരുന്നു ആ കുട്ടിയുടെ നാട്യം. എന്ത് ബോംബെയുടെ പുതിയ പേര് ഞാൻ കേട്ടിട്ടില്ല, മുമ്പേന്നൊക്കെ കേക്കണു. ഇന്നേം പോലീസ് പിടിച്ചോട്ടെ, ഇക്ക് യാതൊരു പേടിയില്ല ഈ ജന്മം. മുമ്പേന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബോംബെ അല്ലെങ്കിൽ ബോംബെ അങ്ങനെ ഞാൻ പറഞ്ഞു ശീലിച്ചു പോയി. ഈ ശീലം മാറ്റാൻ മറാഠികൾക്ക് കഴിയില്ല. നമ്മുടെ നാട്ടില് ഓടണ തീവണ്ടികൾക്ക് കയറാൻ മറാഠികൾക്ക് പേടിയാവില്ലേ? മഴയില് കുതിർന്ന പാലങ്ങളാ ഒക്കെ, 100 കൊല്ലം പഴക്കമുണ്ട്. വണ്ടി എപ്പോഴാ പുഴയിൽ പത്തോന്നും പറഞ്ഞു വീഴുന്നേന്ന് ആർക്കും അറിയില്ല. നീന്തല് വശമുള്ളവര് ചിലപ്പോ രക്ഷപ്പെടും, ബാക്കിയുള്ളവര് ചെളിവെള്ളം കുടിച്ച് വയറ് പൊട്ടിച്ചാവും. എന്റെ പുന്നയൂർക്കാവിലെ ഭഗവതി, ഇക്ക് ഇവറ്റയുടെ ചിത്രം TVയിൽ കാണുമ്പോ തന്നെ കരച്ചില് വരും. TVയില് മനുഷ്യന്റെ ശവശരീരം കാണിക്കരുതെന്ന ഞാൻ നായനാരോട് പറയാൻ പോണത്. നായനാരോട് ഫോൺ വിളിക്കാൻ കൊറേ അധികം ശ്രമിച്ചു, കിട്ടിയില്ല. പൊകല വലിക്കേല കൊച്ചിയിലെന്ന് കേട്ടപ്പോ തോന്നിയതാ.

ആദ്യം തന്നെ വിളിക്കാന്ന്. കഞ്ഞിയും ചോറും കിട്ടിയില്ലെങ്കില് സാരമില്ല, പക്ഷേ ഇക്ക് പുകയില വലിക്കാതെ രണ്ടു ദിവസം കഴിയാൻ വയ്യ. ശർക്കരയിട്ട് വാസന പുകയില ഉണ്ടാക്കണമെങ്കില് ചിലരൊക്കെ അത് വാങ്ങി കയ്യിൽ വയ്ക്കല. വായനാറ്റം പോവാനാ ക്കു വെറും പുകയിലയാ ഇഷ്ടം, ക്കു വായനാറ്റം ഇല്ല. നിന്റെ വായ്ക്ക് സ്വതവേ തന്നെ നല്ല വാസനയാ, എന്താ അതിന്റെ

പാറു പന്തലിലുണ്ടാവും. പാവം, നാഗസ്വരം കേൾക്കാൻ പാറുവിന് വലിയ മോഹാത്രേ. ഒടുവില് മോഹം സാധിക്കാതെ അടപ്പേലെ പാറു അങ്ങനെ മരണപ്പെട്ടു എന്നാണ് കേട്ടത്. ടൈഫോയിഡ് പനിയാറുന്നു. ഡോക്ടർ കൊടുത്ത മരുന്ന് തെറ്റിപ്പോയി എന്നാ കേക്കണത്. ഇക്ക് ശല്യ. ഞാൻ കാണാത്ത ഒരു കാര്യം ഞാൻ ബാക്കിയുള്ളവരോടൊന്നും പറയില്ല. എന്റെ അമ്മാമ വേലപ്പാര് വീരശൂര പരാക്രമിയായിരുന്നു. റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരമുദ്ര എന്ന പ്രോഗ്രാമാണ്. അക്ഷരമുദ്രയിൽ മാധവിക്കുട്ടിയുടെ ജാനു പറഞ്ഞ കഥയാണ് ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചുകൊണ്ടിരിക്കുന്നത്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. അക്ഷരമുദ്ര എന്നാൽ മലയാള സാഹിത്യത്തിലെ ഒരു കൃതിയെക്കുറിച്ചുള്ള സമ്പൂർണമായ ഒരു വിശകലനമാണ്. അതായത് വളരെ ആഴത്തിൽ ഒരു കൃതിയെ ശ്രോതാക്കൾക്ക് വിലയിരുത്തുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. മലയാള സാഹിത്യ ചരിത്രത്താളുകളിൽ ഇടം പിടിച്ചതും അതുപോലെ എഴുത്തിൻ്റെ വഴികളിൽ പുതിയതായി പ്രകാശനം ചെയ്ത നിരവധി കൃതികളെക്കുറിച്ചൊക്കെ ശ്രോതാക്കൾക്ക് വളരെ ആഴത്തിൽ വിശദീകരിക്കുന്ന ഒരു പരിപാടിയാണ് അക്ഷരമുദ്ര. മലയാള സാഹിത്യത്തിലെ നിരവധി എഴുത്തുകാരെയും അവരുടെ ഒക്കെ കൃതികളെക്കുറിച്ചൊക്കെയാണ് അക്ഷരമുദ്രയിൽ ശ്രോതാക്കൾക്കായി അറിവുകൾ പകരുന്നത്. ഇന്ന് അക്ഷരമുദ്രയിൽ പുന്നയൂർ കുളത്തിൻ്റെ പ്രണയ രാജകുമാരിയായിരുന്ന കമലാദാസ് എന്ന ആമിയുടെ ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതിയെക്കുറിച്ചാണ് ഞാൻ ശ്രോതാക്കൾക്കായി അറിവുകൾ പകരുന്നത്. മാധവിക്കുട്ടിയുടെ ജാനു പറഞ്ഞ കഥ എന്ന കൃതിയിൽ ജാനുവിൻ്റെ ഭാഷ മാധവിക്കുട്ടി എടുത്തു പറയുന്നുണ്ട്. ജീവനുള്ള നാട്യങ്ങളില്ലാത്ത ഒരു ഭാഷയാണ് ജാനുവിൻ്റേത് എന്ന് ആമി പറയുന്നു. ഈ ഭാഷയെക്കുറിച്ച് ഞാൻ എഴുതുന്നത് ഒരു കാലഘട്ടത്തിൽ ഈ ഭാഷ ആരും കേട്ടിട്ടില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ് എന്നും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് എഴുതി വയ്ക്കുന്നത് എന്നും ആമി പറഞ്ഞിട്ടുണ്ട്. ജാനുവിൻ്റെ ഭാഷ അല്ലെങ്കിൽ ജാനുവമ്മ പറഞ്ഞ കഥ എന്ന മാധവിക്കുട്ടിയുടെ കൃതിയെക്കുറിച്ച് അതിൻ്റെ രണ്ടാം അധ്യായമാണ് ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കൊണ്ടിരിക്കുന്നത്. ജാനു ഇങ്ങനെ പറയുകയാണ്: രണ്ടു കൊല്ലം മുമ്പ് ഞാൻ കൊച്ചിയിൽ പോയി കമലൂട്ടിയമ്മയുടെ വീട്ടിൽ താമസിച്ചു. ഈ ജാനു എന്നത് തൻ്റെ ബാല്യക്കാരിയായ ചിരുതേയി അമ്മ എന്ന വ്യക്തിയെ ജാനുവാക്കി മാറ്റിയാണ് മാധവിക്കുട്ടി തൻ്റെ കൃതിയിൽ വിശേഷിപ്പിക്കുന്നത്. വർഷങ്ങളായി മാധവിക്കുട്ടിയുടെ ബാല്യക്കാരിയായിരുന്നു അല്ലെങ്കിൽ പരിചാരികയായിരുന്ന ചിരുതേയി അമ്മയാണ് ജാനുവമ്മയായി മാധവിക്കുട്ടി ഈ കൃതിയിൽ വരച്ചു കാട്ടുന്നത്. ജാനു പറയുകയാണ്: രണ്ടു കൊല്ലം മുമ്പ് ഞാൻ കൊച്ചിയിൽ പോയി കമലൂട്ടിയമ്മയുടെ വീട്ടിൽ താമസിച്ചു. കാലില് ലേശം നാരായണാദി തൈലം തിരുമാൻ ഞാൻ പോയതാ. സന്ധിയിലൊക്കെ വേദനയാ. വാദമെന്നൊക്കെ ചിലോർ പറയും. വാദമാവില്ല. ഇക്ക് വാദം പിടിക്കണ പ്രായമായിട്ടില്ല. ജാതകം ഇല്ലെങ്കിലും ഇക്കിൻ്റെ വയസ്സിനെ പറ്റി രൂപമുണ്ട്. ദാസമേനോൻ്റെ പ്രായമാ ഇക്ക്. മൂപ്പർ മിഥുനത്തിൽ മരിച്ചു. എന്നാ മരിച്ചേന്ന് ചോദിച്ചാ ഇക്ക് കീറി കൃത്യം ഉത്തരം പറയാൻ വയ്യ. ആറോ ഏഴോ കൊല്ലം കഴിഞ്ഞു എന്ന് തോന്നണു. എന്ത് ഇക്ക് മരണഭയോ? ഏ ഇക്കൊരു ഭയവും ഇല്ല. ആകെ കൂടി എൻ്റെ അമ്മാമ്മ മാത്രമേ ഇക്ക് പേടിയുണ്ടാറുന്നുള്ളൂ. വേലപ്പാരെ പറ്റി കേട്ടിട്ടില്ലേ? കേക്കാണ്ടായിരിക്കില്ല. ശൂര പരാക്രമി. അമ്മാമ്മ മിറ്റത്ത് നിൽക്കുമ്പോൾ ചുളി പാടില്ല. ഒത്ത ഉയരം പുരുഷ ലക്ഷണം ഒക്കെ തികഞ്ഞൊരു മനുഷ്യനായിരുന്നു. ഞാൻ എത്ര സ്ഥലത്ത് പോയിരിക്കണു, എത്ര മനുഷ്യരെ കണ്ടിരിക്കണു. ഈ അമ്മാമ്മയുടെ അത്രയും പുരുഷ ലക്ഷണം തികഞ്ഞ ഒരാളെയേ ഞാൻ കണ്ടിട്ടില്ല. ആര്? സിനിമക്കാരോ മമ്മൂട്ടിയോ മോഹൻലാലോ? എന്താ ഈ പറയണത്? അവറ്റയ്ക്ക് എന്ത് പുരുഷ ലക്ഷണാ? മൂത്ത് വെളുത്ത് പൗഡറിട്ടാ പുരുഷ ലക്ഷണം കിട്ടുമോ? ഇപ്പോൾ പുരുഷന്മാരെ കാണാൻ കിട്ടില്ല. എല്ലാരെ കണ്ടാലും പെണ്ണുങ്ങളാന്നാ തോന്നാ. കുണ്ടന്മാര് ചന്തി കുലിക്കണി നടക്കണത് കണ്ടാ നോക്കി നിൽക്കണവരൊക്കെ ഓക്കാനം വരും. ആണാച്ചാ ആണ്, പെണ്ണാച്ചാലോ പെണ്ണ്. നടൂലാവരുത് സ്ഥാനം. അതേ ഞാൻ പറയണുള്ളൂ. ഇല്ലെങ്കിൽ കാണാം ഈ ലോകം നിറച്ച് ആണും പെണ്ണും അല്ലാത്തൊരു വിലസണത്. ഇക്കാ നപുംസകങ്ങളോട് വെറുപ്പാ ഇല്ലാന്നേ. ആരോടും ഒരു വെറുപ്പുമില്ല. എല്ലാത്തിനെയും ദൈവം സൃഷ്ടിച്ചതല്ലേ. നപുംസകമായി ജനിക്കണത് ആരുടെ തെറ്റാ? കൃഷ്ണ ഗുരുവായൂരപ്പ
1: എന്നെ നേർവഴിക്ക് നടത്തണേ സദാസമയവും, എന്നേ എൻ്റെ പ്രാർത്ഥന ഉണ്ടാർന്നുള്ളൂ. ഞാൻ നായർ സ്ത്രീയായിട്ട് ജനിച്ചു, നായർ സ്ത്രീയായിട്ട് തന്നെ മരിക്കും. ഞാൻ മതം മാറി പേരും മാറ്റി, ഈ ജന്മം നടക്കില്ല, അത് തീർച്ചയാ. കമലൂട്ടി അമ്മയ്ക്ക് ഇങ്ങനെ പോഴത്തം പറ്റൂന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പഠിച്ചു പഠിച്ച് പണിക്കാരായിന്ന് അമ്മാമ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതിയുടെ 2-ാം അധ്യായമാണ് ഞാൻ അങ്ങനെ തന്നെ ശ്രോതാക്കൾക്കായി വിശദീകരിച്ചു കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ വായിച്ചു കേൾപ്പിച്ചത്. ഈ കൃതിയുടെ ഒരു പ്രത്യേകത ജാനുവിൻ്റെ ഭാഷയാണ്. ജാനു 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: മന്ത്രി എന്ന് പറഞ്ഞ മരഞ്ചാടി ഒന്നുമല്ല, അവറ്റയ്ക്ക് വാലുണ്ടാവില്ല, എല്ലാരെ പോലെയോ ആ മന്ത്രിയോളും. ബോംബെന്ന് കുറേ എണ്ണത്തിനെ കണ്ടിട്ടുണ്ട്, ഇവിടുത്തെ മന്ത്രിയോളെ പോലെ പവറ് കാട്ടൂല്ല ആ മറാഠിക്കാരി മന്ത്രിയോള്. ബാലസാഹിബ് എന്നെല്ലാരും വിളിച്ചേർന്ന ഒരു തന്ത വന്നു ഒരിക്കൽ മോനൂട്ടനെ കാണാൻ. തന്തയായിരിക്കാം, നല്ല തലയെടുപ്പ, അവറ്റയൊക്കെ മുണ്ടുടുക്കണത് താറുടുക്കണ പോലെയാ, നിലത്ത് എഴഞ്ഞു കിടക്കും. ഖദറിന്റെ ജുബ്ബയുടെ കീശയിൽ കണ്ണടക്കൂട് വച്ചിട്ടുണ്ടാവും. കാശി വയ്ക്കാൻ പേഴ്സില്ല, എന്തിനായി പേഴ്സ്? പിന്നാലെ കാര്യസ്ഥന്മാർ നടക്കുണ്ടാവും. അവറ്റയുടെ കയ്യിൽ പെട്ടിയും പ്രമാണവും ഒക്കെ ഉണ്ടാവും. 10,000 എടുത്തു കൊടുക്കണമെന്ന് മന്ത്രി പറഞ്ഞ കാര്യസ്ഥന്മാർ പെട്ടെന്ന് കൊടുക്കും ആ തുക. എന്ത് ഞാൻ മേടിച്ചു എന്നോ പറയണത്? ഛേ, ഞാൻ ആ ജാതി പെണ്ണല്ല. ഇക്ക് മാനവും മര്യാദയും വിട്ട് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ തറവാട്ടിൽ ഒരു തീ മാനവും മര്യാദയും വിട്ട് നടന്നിട്ടുമില്ല. കാശില്ലെങ്കിൽ ഉണ്ണണ്ട, ചാവാനും വലിയ വിരോധമൊന്നുമില്ല. ഇക്ക് ഒരു മന്ത്രിയും കാശ് തന്നിട്ടില്ല, കാശ് തന്നാൽ ഞാൻ മേടിക്കൂല്ല. മന്ത്രിയായെന്നും ഇക്ക് നോട്ടോ ഇല്ല, ഞാൻ അത് തന്നോൻ്റെ മോന്തക്കെറിയും. ഞാനും ഇവിടെയൊക്കെ വളർന്നതല്ലേന്നും ഇന്നേം കാലം വരെ ഏതെങ്കിലും കൂളൻ വന്ന് ഒരു ഊട്ടം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇനി ആരും എൻ്റെ അടുക്കത്തേക്ക് പോലും വരില്ല, അത് ഉറപ്പാ. എൻ്റെ ആദ്യത്തെ സംബന്ധക്കാരൻ വിളക്കും കെടുത്തി എന്നെ തൊടാൻ വന്നപ്പോൾ ഞാനാ പഹേൻ്റെ വലത്തേക്കാത് ഒരൊറ്റ കടി, അയ്യോ എൻ്റെ അമ്മേന്ന് നിലവിളിച്ച് ജനലിൽ കൂടി ഒരു ചാട്ടം, പിന്നെ മുറിവൊക്കെ ഉണങ്ങി. ഏകദേശം 1 മാസം കഴിഞ്ഞ മടങ്ങി വന്നത്. ഇക്ക് ഒരു വരിക്കച്ചക്കയും കൊണ്ടാ ഓൻ്റെ വരവ്, തേൻ വരിക്ക. രാത്രി ഒരു വാരിസാരുടെ തൊടിയിന്ന് കട്ടതാത്രേ. എന്റെ സംബന്ധക്കാരന് ഒരു തൊഴിലേ വശം ഉണ്ടാർന്നുള്ളൂ. ദാ വാല്യത്തെ രാത്രി വേലി ചാടി തേങ്ങ മോഷ്ടിക്കുക പതിവ്. ചിലപ്പോ വൈക്കോല് കക്കും, അത്ര തന്നെ. എനിക്ക് കള്ളന്റെ ഭാര്യ ആവണ്ടേന്ന് പറഞ്ഞ് ഞാൻ എത്ര കിടന്ന് കരഞ്ഞു, ഒടുവില് ആ ബാധയൊഴിഞ്ഞു. കൊറേ കാലം അയാള് ജയിലിലായിരുന്നു, പിന്നെ പുറത്തു വന്നോ അതോ അവിടെ കിടന്നു ചത്തോ ക്കൊന്നും അറിയില്ല. ഞാന് അന്വേഷിച്ചില്ല. ഒരു വരിക്കച്ചക്ക ലാഭം, മറ്റൊന്നും ആ മനുഷ്യൻ ഇക്ക് തന്നിട്ടുമില്ല. റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജാനുവമ്മ പറഞ്ഞ കഥ എന്ന മാധവിക്കുട്ടിയുടെ കൃതിയാണ്. ഈ കൃതി അങ്ങനെ തന്നെ ഞാൻ അക്ഷരമുദ്രയിലൂടെ ശ്രോതാക്കൾക്ക് വായിച്ചു കേൾപ്പിച്ചതാണ്. എന്തെന്നാൽ ജാനുവമ്മയുടെ ഭാഷ വളരെയധികം

0: പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ഈ കൃതി ശരിക്കും മലയാള സാഹിത്യ ലോകത്ത് അറിയപ്പെടേണ്ട ഒരു കൃതി തന്നെയാണ്. കാരണം ജാനുവിൻ്റെ ഭാഷ വളരെ നിഷ്കളങ്കത നിറഞ്ഞതാണ്. തൻ്റെ ബാല്യക്കാരിയായ ജാനുവമ്മയെക്കുറിച്ചാണ് ഈ കൃതിയിലൂടെ മാധവിക്കുട്ടി പറയുന്നത്. മാധവിക്കുട്ടിയുടെ ബാല്യക്കാരിയായിരുന്ന ചിരിതേയി അമ്മയാണ് ജാനുവമ്മ എന്ന കഥാപാത്രമായി മാധവിക്കുട്ടി ഈ കൃതിയിൽ പുനഃസൃഷ്ടിച്ചത്. വായനക്കാർക്ക് ഒരുപക്ഷെ ഇതൊരു പുതിയ അനുഭവമാകാം. ഇങ്ങനെ ഈ കൃതിയുടെ നിരവധി അധ്യായങ്ങൾ അക്ഷരമുദ്ര എന്ന ഈ പ്രോഗ്രാമിന്റെ തുടർ എപ്പിസോഡിൽ ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിക്കാം. തുടർന്നും കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ഗോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
3: എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138. പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
4: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
3: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
4: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
3: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
4: സെമി ഫൈനലിൽ എത്തുന്ന 4 രാജ്യങ്ങൾ ഏതൊക്കെ?
3: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
4: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
3: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM-ഉം ചേർന്നൊരുക്കുന്ന ഫ്രീ കിക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
4: ഫ്രീ കിക് 90.4 FM 2026.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്. റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ദ്രം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ. അനുപിട, വെൽക്കം ബാക്ക്.
1: നമസ്കാരം.
0: അപ്പൊ അനുപിട, നമ്മള് കഴിഞ്ഞ ആഴ്ച കുറച്ച് ലോഞ്ചസിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഈ ആഴ്ചയും നമുക്ക് കുറച്ച് ലോഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ശ്രോതാക്കളുടെ കുറച്ച് ഡൗട്ട്സും ഒക്കെ നമുക്ക് വാട്സാപ്പിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ശ്രോതാക്കളുടെ ഡൗട്ട്സും സജഷൻസും ഒക്കെ നമുക്ക് ഇനിയും ഇതേപോലെ തന്നെ ആവശ്യമാണ്. നമ്മളെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. ഒരിക്കൽ കൂടി പറയാം, 8848558785. അനുപിട, അപ്പോ ഇന്ന് നമുക്ക് ആദ്യം തന്നെ പുതിയ ഷൗമിയുടെ ഒരു പുതിയ ലോഞ്ചിലേക്ക്, അതായത് റെഡ്മി ടെർബോ 5 എന്ന് പറഞ്ഞൊരു മോഡല്.
1: അവർക്ക് രണ്ട് ലോഞ്ച് ഉണ്ട്, റെഡ്മിന്റെ ടെർബോ, റെഡ്മി സീരീസിലെ ഒരു ലോഞ്ചും ഷൗമിയുടെ സീരീസിലെ ഒരു ലോഞ്ചും ഉണ്ട്.
0: റെഡ്മി ടെർബോ 5 17T, ഷൗമിയുടെ 17T ആണ് വരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ടെർബോ 5 ഡീറ്റെയിൽസിലേക്ക്
1: പോകാം.
0: എന്താണ് അതിന്റെ സ്പെക്കിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടോ? ലോഞ്ച് ഡേറ്റിന്റെ കാര്യം, പ്രൈസിംഗിന്റെ കാര്യം എന്തൊക്കെയാണ് അറിയാൻ സാധിക്കും?
1: നമുക്ക് പ്രൈസിംഗ് അറിയാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെങ്കിലും ലോഞ്ച് ഡേറ്റുമായി എന്റെ സ്പെക്കും ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ റെഡ്മി ശരിക്കും ഒരു ഷൗമിയുടെ ഒരു സബ് ബ്രാൻഡ് എന്ന രീതിയിലാണ് അവർ ഫോൺ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്.

0: അവർക്ക് അവരുടേതായ ബ്രാൻഡിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അവര് കൂടുതലും അത്യാവശ്യം ഒരു മിഡ് സെഗ്മെന്റിലുള്ള ഫോണുകളാണ് ആദ്യമേ ഇറക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അവരൊരു പെർഫോമൻസ് സീരീസ്, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് സീരീസിലേക്ക് അവർ മാറിയതാണ്. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ അങ്ങനെ ഒരു ലോഞ്ച്, റെഡ്മിയുടെ എന്ന് വെച്ചാൽ ടർബോ സീരീസ് എന്ന് പറഞ്ഞ ഒരു സീരീസ് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. അതിനകത്ത് റെഡ്മി ടർബോ 5 എന്ന് പറഞ്ഞ മോഡലാണ്. അത് അതിന്റെ ലോഞ്ച് ഡേറ്റ് വന്നിട്ട് June 16 അനൗൺസ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ ബാക്കിയുള്ള സ്പെക്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിന്റെ മെയിൻ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചിപ്സെറ്റ് മീഡിയ ടെക്കിന്റെ ഡൈമെൻസിറ്റി 8500 അൾട്ര ആണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും അത് പെർഫോമൻസ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. പിന്നെ അതിന്റെ റാം എന്ന് പറയുന്നത് അപ് ടു 24 GB വരെ ഉള്ള റാം ഉണ്ട്. അതിനകത്ത് ശരിക്കും 12 GB വെർച്വൽ റാം ആയിട്ട് അവർ റിസർവ് ചെയ്തിട്ടുണ്ട്. അതായത് കൺസ്യൂമർ മോഡലിന്റെ അകത്ത് നമുക്ക് 16 ടോപ്പ് മോഡലിൽ 16 GB വരെയാണ്. പിന്നെ അതിന്റെ അകത്ത് പ്രത്യേകം എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കളർ വേരിയന്റ് ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആ രണ്ട് കളർ സാധാരണ റെഡ്മി എന്ന് പറയുമ്പോഴത്തെ മൾട്ടി കളർ മാരുതി
1: രണ്ട്
0: കളർ മാത്രം, അതായത് ബിസിനസ് സെഗ്മെന്റ് പോലെയാണ് അവർ ഇറക്കിയിരിക്കുന്നത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം. പിന്നെ ഷോമിയുടെ തന്നെ അവരുടെ പാറ്റേൺ ഇതായ 3D ഐസ് ലൂപ്പ് കൂളിംഗ് ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം മീഡിയ ടെക് ഡയമൻസിറ്റിയുടെ ചിപ്സെറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം ഹീറ്റിംഗ് ഉള്ളതുകൊണ്ട് അത് തീരെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3D ഐസ് ലൂപ്പിംഗ് എന്ന് പറയുന്നത്. അവരുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റം ആണ് ഷോമിയുടെ. പിന്നെ ഇതിന്റെ അകത്ത് LPDDR5 റാം ആണ്, UFS 4.1 ആണ് അവർ സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്പീഡ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. 6.59 inch ആണ് AMOLED സ്ക്രീൻ ആണ്. 6.59 inch
1: അത്യാവശ്യം
0: വലിയ സ്ക്രീൻ ആണ്. അപ്പം നോർമലി റെഡ്മിയുടെ എനിക്ക് തോന്നുന്നു എല്ലാ ഫോണുകളും അത്യാവശ്യം
1: വലുതാണ്.
0: 6.59 inch എന്ന് പറയുമ്പോ അത്യാവശ്യം വലുതാണ്. നോർമലി ഇവരുടെ റെഡ്മിയുടെ ഫോണുകളെല്ലാം അത്യാവശ്യം വലുതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 16 GB വരെയാണ് മാക്സിമം അൾട്ര ആൻഡ് LPDDR5 അൾട്ര റാം നമുക്ക് കിട്ടുന്നത്. 512 GB വരെ ഉള്ള സ്റ്റോറേജ് നമുക്ക് അവൈലബിൾ ആണ്. ക്യാമറയുടെ കാര്യം പറയുമ്പോൾ ഡ്യുവൽ ക്യാമറ യൂണിറ്റ് ആണ്. 50 MP ഒരു പ്രൈമറി ഷൂട്ടർ ഉണ്ട്, ഒരു 8 MP അൾട്ര വൈഡ് ക്യാമറ ഉണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു 20 MP ഒരു സെൽഫി ക്യാമറയാണ്. ഇതിന്റെ അകത്തെല്ലാം നമുക്ക് 4K റെസൊല്യൂഷനിലുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും, സാധിക്കും. പിന്നെ ബാറ്ററിയുടെ കേസിൽ വരുമ്പോഴത്തേക്ക് ബാറ്ററി അവർ ഒറ്റ ലാഭിച്ചിട്ടില്ല. 7560 mAh വലിയൊരു ബാറ്ററി തന്നെ കൊടുത്തിട്ടുണ്ട്, വിത്ത് 100 W ഫാസ്റ്റ് ചാർജിംഗ്, വയർഡ് ഫാസ്റ്റ് ചാർജിംഗ്. വയർലെസ് ചാർജിങ്ങിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു വയർലെസ് ചാർജിംഗ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ എല്ലാ ഫോണുകളിലും ഈ പവർ സീരീസ് എല്ലാ ഫോണുകളിലും വയർലെസ് ചാർജിംഗ് കൂടെ വരുന്നുണ്ട്. പിന്നെ പ്രൈസിങ്ങിന്റെ പോയിന്റ് അവരൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു വരുന്ന ദിവസങ്ങളിൽ അവർ പ്രൈസിംഗ് അവർ അനൗൺസ് ചെയ്യുമെന്ന് തോന്നുന്നു.
1: ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തായാലും പ്രൈസ് അത്ര തീരെ
0: കുറഞ്ഞിരിക്കാം, കാരണം മിഡ് സെഗ്മെന്റ് എന്നുള്ള മുകളോട്ട് കയറാൻ ചാൻസ് ഉള്ളു. അപ്പൊ ഇത്രയൊക്കെയാണ് എന്റെ സ്പെക്കും കാര്യങ്ങളെല്ലാം. പിന്നെ റെഡ്മിയുടെ ബാക്കി നോട്ട് സീരീസ് ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ടബ് ഫൈവ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി പെർഫോമൻസ് ഓറിയന്റഡ് ഫോൺ ആയിട്ട് തന്നെയാണ്.
1: പെർഫോമൻസ്
0: ഫോൺ ആയിട്ട് അവർ അങ്ങനെ തന്നെയാണ് പ്ലേസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യമേ ഫസ്റ്റ് 3 months എക്സ്ക്ലൂസീവ്ലി ഓൺലൈനിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഓഫ്ലൈൻ സ്റ്റോറുകൾ
1: വരുള്ളൂ.
0: അപ്പൊ നമുക്ക് ടച്ച് ആൻഡ് ഫീൽ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കില്ല, ഓൺലൈനിൽ തന്നെ നമ്മൾ പ്രീ ബുക്ക് ചെയ്തെടുക്കേണ്ടി വരും.
1: അതുപോലെ തന്നെ ഇപ്പൊ ഷവോമിയുടെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് പേരുടെ നിന്ന് കേൾക്കുന്നത്, കാരണം നമ്മൾ ശ്രോതാക്കൾ വന്നിട്ട് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഓഫ്ലൈൻ സ്റ്റോറുകൾ പലതും ഇപ്പോ ക്ലോസ് ചെയ്ത് വരുന്നു. അപ്പൊ സർവീസിന്റെ ഒക്കെ എങ്ങനെയാണ്? സർവീസും പലയിടത്തും ഓൺലൈൻ സർവീസ് സെന്ററുകളൊക്കെ കുറച്ച് പ്രശ്നത്തിലാണ്.
0: സർവീസ് അവരുടെ ഇപ്പോഴും ആക്റ്റീവ് ആണ്. അതായത് കളക്ഷൻ പോയിന്റ്സ് ആണ് കൂടുതലും മേജർ, അതായത് മെട്രോ സിറ്റീസ് അല്ലെങ്കിൽ കോസ്മോ സിറ്റീസിൽ മാത്രമേ അവർക്ക് സർവീസ് L1 അല്ലെങ്കിൽ L2 സർവീസ് സെന്റേഴ്സ് ഉള്ളൂ. അപ്പൊ ബാക്കിയുള്ളതെല്ലാം കളക്ഷൻ പോയിന്റ് ആണ്. ബാക്കി പക്ഷേ എന്നാൽ കളക്ഷൻ പോയിന്റിൽ തന്നെ ഇപ്പം ബാറ്ററി എല്ലാവരുടെയും ബാറ്ററി മാറ്റി കൊടുക്കാനുള്ള പ്രൊവിഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ അയച്ചു
1: കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ സെയിൽ മാത്രമാക്കാനുള്ള ഒരു,
0: തീർച്ചയായിട്ടും അല്ല, ഷവമി ആദ്യമേ പിന്നെ അവർ പരീക്ഷിച്ചുകൊണ്ടിരുന്നത് തന്നെ ഓൺലൈൻ ആയിരുന്നു, എന്നിട്ടാണ് പിന്നെ അവർ ഓഫ്ലൈനിലേക്ക് വന്നത്. തിരിച്ചും എനിക്ക് തോന്നുന്നു ഓൺലൈൻ
1: മറ്റു സ്റ്റോറുകളിലേക്ക് നമുക്ക് ഡിവൈസ് കിട്ടാത്തൊരവസ്ഥ,
0: അല്ല ശരിക്കും സപ്ലൈ ചെയിൻ്റെ അകത്തുള്ള ഷോർട്ടേജ് ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷവമിയുടെ തന്നെ ഷവമി സ്റ്റോഴ്സ് ഉണ്ടായിരുന്നു, എക്സ്ക്ലൂസീവ് സ്റ്റോഴ്സ് ഉണ്ടായിരുന്നു, അത് അവർ ആദ്യമേ സ്റ്റോപ്പ് ചെയ്തു. കാരണം അതിന്റെ അകത്ത് വയബിലിറ്റി, അവരുടെ പിന്നെ ബിസിനസ് വയബിലിറ്റി ഭയങ്കര കുറവായിരുന്നു. കാരണം അതിൽ ഒറ്റ ഷവമിയുടെ മാത്രം ഫോൺ വെച്ച് അല്ലെങ്കിൽ ഷവമിയുടെ മാത്രം ഡിവൈസസ് കൊണ്ട് ആൾക്കാരെ അത്രയും അട്രാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല ബിസിനസ് ഓവർഹെഡ്സും കൂടുതലാണ്, സ്റ്റാഫിനെ നിർത്തുന്നു. വെക്കുന്നതും സ്റ്റോക്ക് എടുത്ത് വെക്കുന്നതല്ല. അതുകൊണ്ട് അവര് എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷോമി സ്റ്റോവ്സ് അവരെ ക്ലോസ് ചെയ്തു. എന്നിട്ട് അവർക്ക് പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു, പാർട്ട്നേഴ്സ് ഓൾറെഡി ഇപ്പോഴും ഉണ്ട്, പക്ഷെ സ്റ്റോക്ക് ലിമിറ്റഡ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ സപ്ലൈ ചെയിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഷോമിയുടെ മാത്രമല്ല ബാക്കി എല്ലാ ഫോണിനും ആ പ്രശ്നം വരുന്നുണ്ട്. സാംസങ്ങും ആപ്പിളും ഒക്കെ മാത്രമേ ഉള്ളൂ കുറച്ച്, കാരണം അവർ ഓവർ സ്റ്റോക്ക്ഡ് ആണ്, അത് അവർക്ക് മാത്രമേ ഉള്ളൂ കുറച്ച് ഇതുള്ളത്. ബാക്കിയുള്ള ഫോണുകളെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ ചെയിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ അവർ

0: എല്ലാരും അഭിമുഖീകരിക്കുന്നുണ്ട്.
1: അതെ,
0: ഈ വൺ പ്ലസും ശരിക്കും ഈ ഓൺലൈൻ ഫസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകാനുള്ള ഒരു മെയിൻ കാരണം ഈ ഡിവൈസിന്റെ, അതായത് ചിപ്പിന്റെ ഒക്കെ ഷോർട്ടേജും പിന്നെ സപ്ലൈ ചെയിൻ്റെ അകത്ത് വരുന്ന ബ്ലോക്കേജസും ആണ്. കാരണം അവർക്ക് ബാക്കിയുള്ള സ്റ്റോറുകളും അവരുടെ സ്വന്തം സ്റ്റോറുകളും അല്ലാതെ പാർട്ട്നേഴ്സിനെയൊക്കെ നിലനിർത്താനായിട്ട് ഒരുപാട് പൈസ ചിലവാക്കേണ്ട അവസ്ഥയുണ്ട്. അപ്പൊ അത് കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗങ്ങളാണ് ഇതെല്ലാം.
1: ശരി ശരി, ഓക്കെ.
0: അപ്പൊ തീർച്ചയായിട്ടും ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നൊരു മൂന്നാല് കൊല്ലവും കൂടി ഈ ഒരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് കഴിയുമ്പോഴത്തേക്കും പക്ഷെ തിരിച്ചവർ അതേപോലെ തന്നെ ഓഫ്ലൈൻ സ്റ്റോറിലേക്ക്, ബ്രിക്ക് ആൻഡ് മോർട്ടർ സ്റ്റോറിലേക്ക് വരാൻ ചാൻസസ് ഉണ്ട്. കാരണം മാർക്കറ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും അത്.
1: മനസ്സിലായി, ഓക്കെ. അപ്പോ ഇത് അത്രയാണ് നമുക്ക് റെഡ്മി ടർബോ ഫൈവ്
0: അറിയാൻ
1: സാധിക്കുന്നത്. അപ്പോ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഷൗമി 17T ഡീറ്റെയിൽസ് കൂടെ വേണമെങ്കിൽ അങ്ങ് പറയാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രൻ 90.4.

0: Feel the music with Radio Sandvanam 90.4 FM.
1: തിരികെ എത്താൻ ടെക് മേറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അപ്പൊ ബേട്ടാ ഷോമിയിലേക്ക് തന്നെ തിരിച്ചെത്താം നമുക്ക്. ഷോമിയുടെ 17T എന്ന് പറയുന്ന മോഡൽ, 17 പ്രോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ 17T എന്ന് പറയുന്ന ഇപ്പോ റീസെന്റ് ഇറങ്ങുന്ന മോഡലാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണ്?
2: അത് ഓൾറെഡി ലോഞ്ച് ആയി.

0: കഴിഞ്ഞ ബുധനാഴ്ച ലോഞ്ച് ആയി.
1: ഓക്കെ,
0: അപ്പൊ അതിന്റെ പ്രൈസിംഗ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഓൾറെഡി നമുക്ക് ഓഫ്ലൈനിലും ഓൺലൈനിലും എല്ലാം ഈ മോഡൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ശരിക്കും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസസ് വേണമെങ്കിൽ സ്കൈസെൽ പോലുള്ള സ്റ്റോറുകളിൽ വന്ന് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. കാരണം അവിടെ എല്ലാം സ്റ്റോക്ക് വന്നിട്ടുണ്ട്.
1: ഓക്കെ,
0: 17T പ്രൈസിംഗ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 12GB, അവരുടെ ബേസ് വേരിയന്റ് 12GB 256GB ആണ്. അത് 60,000 rupees ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ. 512GB വേരിയന്റിന് 65,000 രൂപയാണ്. ഇതാണ് പ്രൈസ് പോയിന്റ്. പിന്നെ ഷാമി ഒരു ഡിസ്കൗണ്ട്, ഫ്ലാറ്റ് ഒരു 5,000 rupees ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അത് സെലക്ടഡ് ആയിട്ടുള്ള HDFC ബാങ്ക്, SBI കാർഡ്, അമേരിക്കൻ എക്സ്പ്രസ്, ICICI ബാങ്ക് കാർഡ്സിനൊക്കെ ഒരു 5,000 അപ്രണ്ട് ഒരു ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ആയിട്ട് അവർ കൊടുക്കുന്നു അങ്ങനെ കാർഡ് ഉള്ളവർക്ക്. ഇതിന്റെ സ്പെക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഇതൊരു ഡ്യുവൽ സിം ആണ്, രണ്ട് നാനോ സിം ആണ്. ആൻഡ്രോയിഡ് 16 ബേസ് ഹൈപ്പർ ഓയസ് 3 എന്ന് പറഞ്ഞ അവരുടെ പുതിയ ഓയസിന്റെ അകത്താണ് അത് റൺ ചെയ്യുന്നത്. ഇതും 6.59 inch, മറ്റേ ടർബോ പോലെ 6.59 inch സ്ക്രീൻ ആണ്. 1.5K AMOLED സ്ക്രീൻ ആണ്. 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. 3500 nits പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. ഇതും മീഡിയ ടെക് ഡയമൻസിറ്റി 8500 Ultra ആണ്. ഇതിനെ സെയിം ചിപ്സെറ്റ് തന്നെ. 12GB LPDDR5 RAM ഉണ്ട്. അപ് ടു 512GB വരെ സ്റ്റോറേജ് ഉണ്ട്. ഇതിലും 3D ഐസ്ലൂപ്പ് കൂളിംഗ് സിസ്റ്റംസ് ഉണ്ട്. കാരണം അത് ഷാവോമിയുടെ എല്ലാ ഫോണുകളിലും ഇപ്പൊ 3D, അതായത് ഹെവി ഈ പെർഫോമൻസ് ഓറിയന്റഡും ഗെയിമിംഗ് ഓറിയന്റഡും ഒക്കെ ആയിട്ടുള്ള ഫോണുകൾക്കെല്ലാം
1: സെയിം
0: 3D കൂളിംഗ് സിസ്റ്റമാണ് പെട്ടെന്നായിട്ട് അവർ യൂസ് ചെയ്യുന്നത്.
1: ഓക്കെ,
0: പിന്നെ ഇതിന്റെ അകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ക്യാമറ തന്നെയാണ്. ഇത് ലൈക്കാ ടൂണ്ട് ആണ്. ഇപ്പൊ ഷാവോമി ലൈക്കാ ആയിട്ട് ടൈപ്പ് ആയിട്ട് അവരുടെ ലൈക്കാ ടൂണ്ട് എല്ലാം വരുന്നത്. ഇതൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. ആദ്യത്തെ ഒരു ലെൻസ് 50MP ഒരു ലൈറ്റ് ഫ്യൂഷൻ 800 പ്രൈമറി ക്യാമറയുണ്ട്. പിന്നെ ഒരു 50MP 5x ടെലിഫോട്ടോ ക്യാമറയുണ്ട്. പിന്നെ ഒരു 12MP അൾട്രാ വൈഡും ഉണ്ട്. ഇത്രയാണ് ലെൻസുകളുടെ കോൺഫിഗറേഷൻ. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ പെരിസ്കോപ്പ്, 50MP പെരിസ്കോപ്പിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 115mm ഒരു ലെൻസ് യൂസ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്റ്റു 115mm നമുക്ക് ഫോക്കൽ ലെങ്ത് കിട്ടും. അപ്പൊ അത്രയും സൂം ചെയ്യാൻ പറ്റും. നോർമൽ നമ്മളുടെ ക്യാമറയ്ക്ക് അകത്ത് ഫോട്ടോഗ്രാഫേഴ്സിന് അറിയാം 115mm ഒരു
1: ടെലിഫോട്ടോ
0: കിട്ടുന്ന ഒരു ഫീലാണ്. പിന്നെ ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അതുകൊണ്ട് നെറ്റ്വർക്ക് നോക്കുമ്പോൾ 5G 4G LTE, പിന്നെ വൈഫൈ ഉണ്ട്, വൈഫൈ 7 ഉണ്ട്, ബ്ലൂടൂത്ത് 6 ഉണ്ട്, NFC ഉണ്ട്, GPS ഉണ്ട്, നാവിക് ഉണ്ട്, പിന്നെ USB ടൈപ്പ് സി പോർട്ടും ആണ്. റേറ്റിംഗിലേക്ക് വരുമ്പോഴത്തേക്കും IP68 റേറ്റിംഗ്, ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ കൊറില്ല ഗ്ലാസിന്റെ 7i സ്ക്രീൻ പ്രൊട്ടക്ഷൻ ആണ് കൊടുക്കുന്നത്. ബാറ്ററിയുടെ കേസിൽ എനിക്ക് തോന്നുന്നു ടർബോ ആണ് കുറച്ചും കൂടെ ഇതിന് 6500mAh സിലിക്കൺ കാർബൺ ബാറ്ററിയാണ്. 67W ഹൈപ്പർ ചാർജ് ആണ്, ഫാസ്റ്റ് ചാർജിംഗ്. 22.5W റിവേഴ്സ് ചാർജിംഗും ഉണ്ട്. ഇത്രയാണ് ഇതിന്റെ ഉള്ളത്. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ ഫോണുകളും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഫോണുകളും എല്ലാം ഇപ്പൊ മീഡിയ ടെക്കിലേക്ക് മാറുന്ന ഒരു
1: കാരണം
0: കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോഴത്തെ പിന്നെ
1: സ്നാപ്ഡ്രാഗണിന്റെ
0: ചിപ്സിന് അത്യാവശ്യം നല്ല വിലയാണ്. കാരണം അത് അവര് OEM ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം നല്ല റേറ്റ് ആണ് മീഡിയ ടെക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാ ഫോണുകളും മീഡിയ ടെക്കിലേക്ക് മാറുന്നത്.
1: അതെ, കാരണം വെച്ചാല് ഇതെല്ലാം ഓൾറെഡി ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആണ്, ഫ്ലാഗ്ഷിപ്പ് കില്ലേഴ്സ് ആണ്. അപ്പൊ ഇതിനകത്ത് വീണ്ടും നല്ല രീതിയിൽ പ്രൈസ് കയറിയാൽ ആൾക്കാർ വാങ്ങാനുള്ള ചാൻസ്. അതുകൊണ്ടാണ് ശരിക്കും ഇതിനകത്ത് അവർ സ്നാപ്ഡ്രാഗണിൽ നിന്ന് മാറി മീഡിയ ടെക്കിൽ
0: മിസ്. അതെ, കാരണം ആ പ്രൈസ് പോയിന്റ് കയറുമ്പോഴത്തേക്ക് ഏകദേശം ആപ്പിളുമായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്തൊക്കെ രീതിയിൽ തന്നെ വരും. അപ്പൊ അത്രയും പൈസ കൊണ്ട് ഒരു ആപ്പിളിന്റെ ഐഫോൺ മേടിക്കുവോ അതോ ഈ ഫോൺ മേടിക്കുവോ എന്നുള്ള സംശയമാണ് കമ്പനികളെ. അവര് ഈ ഒരു പ്രൈസ് പോയിന്റ് കട്ട് ചെയ്തിട്ട് ഡൈമെൻസിറ്റിയിലോട്ട് വരാം. അപ്പൊ ഡൈമെൻസിറ്റി മാത്രമല്ല, ഇപ്പൊ ഒരുപാട് ചിപ്പുകൾ രംഗത്തേക്ക് വരുന്നുണ്ട്. TSMC ആ ഒരു ഗ്രേഡിലുള്ള ഒരുപാട് ചിപ്പുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തേക്ക് ഞാൻ കേട്ട് കേൾവി പോലും ഇല്ലാത്ത ചിപ്പുകളൊക്കെ പല ഫോണുകളും യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ കുറെ എപ്പിസോഡിൽ നമ്മൾ പറയുന്നുണ്ടായി. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു A സീരീസിലായിരുന്നു
1: തോന്നുന്നു,
0: പക്ഷേ വോവയുടെ അതല്ല. അതേപോലെ തന്നെ ഒരു നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു ചിപ്പ്, അപ്പൊ അത് അതല്ല SOC തന്നെയാണ്. അപ്പം ഇത് ഇതിലേക്ക് പോകാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. അപ്പൊ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതിന്റെ കേസിലും ആ ഒരു ഇഷ്യൂ ആണ് അവര് പ്രകടമായിട്ട്. സാംസങ്ങിന്റെ കേസില് സാംസങ്ങിന്റെ ഫോൾഡബിൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് അവർ പറയുന്നതും ഈ ഒരു പ്രൈസ് പോയിന്റിന്റെ ഒരു പ്രശ്നമാണ്. സ്നാപ്ഡ്രാഗണിലേക്ക് പോകുന്നതിന് പകരം മറ്റു
1: ചിപ്പുകളിലേക്ക്. അപ്പൊ ഇത്രയാണ് ഷൗമി 17T വരുന്നത്. അതായത് ഇത് പക്ക ഒരു ഫോട്ടോഗ്രഫി ഫോൺ ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ റെഡ്മിയുടെ ടർബോ 5 ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ഫോൺ ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത് അല്ലേ. അപ്പൊ അത് ടർബോ 5 June 16 ഇറങ്ങും. ഇത് ഓൾറെഡി ലോഞ്ച് ചെയ്ത്
0: കഴിഞ്ഞു.
1: പാരലി ഒരു ഫോട്ടോഗ്രഫി ഫോണും അതിന്
0: പെർഫോമൻസ് ഫോണുമായിട്ടാണ് പെർഫോമൻസ് ഫോൺ ഇറക്കുമ്പോഴത്തേക്കും
1: സീരിയലിൽ വരുമ്പോഴത്തേക്ക് റെനോ ഇറക്കുന്നു.
0: അതെ,
1: അപ്പുറത്ത് ഈ പറഞ്ഞ പോലെ 1+ ഇറക്കും.

0: പിന്നെ ഇതിൻ്റെ അകത്ത് ഷോമിയുടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോമിക്കും റെഡ്മിക്കും ഉള്ള ഒരു കുറെ പ്രശ്നങ്ങൾ, ഇൻഹറന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. വോയിസിന്റെ ലാഗ് ലാഗ് ഉണ്ട്. പിന്നെ കുറെ ദിവസം നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ക്യാമറ ലാഗ് വരുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ ലാഗ്സ് വരുന്നുണ്ട്. ഇതെല്ലാം പക്ഷേ സോഫ്റ്റ്വെയർ കൊണ്ട് അവർ കുറെ കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇതൊക്കെ ഇൻഹറന്റ്ലി അവർക്ക് പണ്ടോട്ടേ ഉള്ള കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനൊന്നും വലിയ വ്യത്യാസം വന്നിട്ടില്ല. ഹൈപ്പർവോയിസ് വന്നതിന് ശേഷം കുറച്ച് ഇന്റർഫേസ് ഭയങ്കരമായിട്ട്
1: താരതമ്യേന എനിക്ക് ഷോമിയുടെ ഒരു പകുട്ടിപ്പ് ഒന്ന് മങ്ങി നിൽക്കുവാണ്,
0: ആക്ച്വലി ഒന്ന് മങ്ങി നിൽക്കുകയാണ്. കാരണം അവരെനിക്ക് തോന്നുന്നു ഒരുപാട് ഡിവൈസസിലേക്ക് പോയി. ടി വി ഉണ്ട് ഇപ്പൊ അവരുടെ, പിന്നെ ഈ കൺസ്യൂമർ യൂട്ടിലിറ്റീസ് കുറെ സാധനങ്ങളുണ്ട്, ഷൂ വരെ ഉണ്ട്.
1: പക്ഷേ പലതും ഇന്ത്യയിൽ അവൈലബിൾ അല്ല.
0: അതെ, ഇന്ത്യയിൽ അവൈലബിൾ അല്ല, പക്ഷേ ഗ്ലോബൽ
1: ഗ്ലോബലി അവൈലബിൾ ആണ്. ഇന്ത്യയിലെ കിട്ടുന്നത് എനിക്കൊന്ന് അത്രയും വലിയൊരു ഒരു കൺസ്യൂമർ ഇതിലോട്ട് പോയോണ്ടാവാം
0: ഫോണിലുള്ള ഫോക്കസ്. കാരണം പ്രൈമറിലി ഇത് ഫോൺ ബേസ് ചെയ്തുകൊണ്ട് ഫോൺ മാത്രം ഇറക്കിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയാണ്. പിന്നെ ഇപ്പൊ ലാപ്ടോപ്സ് ഉണ്ട് അവരുടെ, അങ്ങനെ ഒരുപാട് ഡിവൈസസ് ഉണ്ട്. പിന്നെ വി ആർ ഗ്ലാസസ് ഉണ്ട്, അങ്ങനെ ടി ഷർട്ട് വരെ
1: ഇറക്കിയിട്ടുണ്ട്. ഒരു ഇടയ്ക്ക് വെച്ചിട്ട് ഇന്ത്യയിൽ അവൈലബിൾ ആയിരുന്നു, ഇപ്പൊ
0: ഷൂ വരെ അവൈലബിൾ ആയിരുന്നു.
1: അപ്പോ എത്രയാണ് നമുക്ക് 17T യെ പറ്റിയുള്ള കിട്ടുന്ന ഡീറ്റെയിൽസ്? അപ്പോ ഇനിയും നമുക്കുള്ളത് ഷോമിയുടെ തന്നെ ഒരു ഫോണിന്റെ ഡീറ്റെയിൽസ് ആണ്. അതിന്റെ ഒരു ലീക്സ്, പുതിയ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഫോണിന്റെ കുറച്ച് ലീക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: തിരികെ തണ്ട പേജിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അതിനോട് അപ്പോ നമുക്ക് ഇനിയുള്ളത് 18 Pro Max ലീക്കുകളാണ് വന്നിരിക്കുന്നത് അല്ലെ. അതായത് 200 MP ഡുവൽ ക്യാമറ സിസ്റ്റം ആയിട്ടൊക്കെ ഷവോമി അവരുടെ ഫോൺ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഒപ്പോയും വിവോ

0: അൾട്രാ സീരീസ്, അതായത് X300 അൾട്രയും ഫൈൻഡ് X9 അൾട്രയും ഇറക്കിയതിന്റെ പിന്നാലെ ഷോമി അവർ അൾട്രാ സീരീസ് ഇറക്കിയിരിക്കുകയാണ്. ഡുവൽ 200 മെഗാ പിക്സൽ ക്യാമറ ഒക്കെ വെച്ചിട്ടുള്ള ഫോൺ. എന്താണ് അതിന്റെ ഡീറ്റെയിൽസ്? മറ്റേ ഫോൺ ബ്രാൻഡുകളുടെ ഫോൺ പോലെ തന്നെ അത്രയും മികച്ച ഫോൺ തന്നെ ആയിരിക്കുമോ ഇത്? നമ്മൾ ഷോമിയുടെ 18 നോർമൽ ഫോണുകൾ ഇറക്കിയിട്ട് അത്ര സക്സസ്ഫുൾ ആയില്ല ഇന്ത്യയിൽ.
1: തീർച്ചയായിട്ടും അതിന്റെ ഒരു മന്ദതയുടെ അകത്തുണ്ട്. അപ്പം ഷോമിയെ കുറിച്ച് ആൾക്കാർക്ക് പണ്ട് ഷോമി ഫോൺസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ക്രേസ് ആയിരുന്നു. പക്ഷെ ആ ക്രേസ് ഇപ്പൊ നേരത്തെ അഖിൽ പറഞ്ഞ പോലെ ഡൈ ഡൗൺ ചെയ്തോണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്കിലും അവർ ഫോൺസ് ഇറക്കുന്നുണ്ട്. കഴിഞ്ഞ 17 Pro Max എനിക്ക് തോന്നുന്നു അത്രത്തോളം ഹിറ്റ് ആയിട്ടില്ല. ഈവൻ ദോ അതിന്റെ അകത്ത് ലൈക്ക് ക്യാമറാസ് ഉണ്ടായിരുന്നെങ്കിലും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരുന്നു. പിന്നെ ബാക്കിൽ ബാക്ക് സ്ക്രീനിന്റെ അകത്ത് അവർക്ക് ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ
0: ബാക്കിൽ ഡിസ്പ്ലേ ഉള്ള ഫോണൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഇന്ത്യയിൽ ഇറങ്ങിയത്. ആരുടെ മീൻസ് റിവ്യൂസിന്റെ കയ്യിലൊക്കെ കിട്ടിയതല്ലാതെ കസ്റ്റമേഴ്സിന്റെ കിട്ടിയതായിട്ട് അറിയില്ല.
1: അവരുടെ സൈറ്റിൽ പോലും ഇപ്പം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും ഫോണ് ഈ പറഞ്ഞ പോലെ ഷോർട്ടേജസും പിന്നെ ബാക്കി അതിന്റെ ഒരു പെർഫോമൻസ് ശരിക്കും റിയൽ ലൈഫിൽ എങ്ങനെ ഉണ്ടെന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാൻ പറ്റാത്തതൊക്കെ ആയിരിക്കും ആ റീസൺ. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ 18 Pro Max ലീക്ക് വന്നിട്ടുണ്ട്. അത് ഒരു ലീക്കാണ്. പക്ഷെ എങ്കിലും കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ്. 18 Pro Max അകത്ത് നമുക്ക് അറിയാൻ കഴിയുന്നത് കോൾകോമിന്റെ SM8975 ചിപ്പ് എന്ന് പറയുന്നതാണ്. അതായത് സ്നാപ്ഡ്രാഗൻ 8 Elite Gen 6 Pro SoC ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ശരിക്കും ആ ഒരു ക്യാമറയും പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ
0: തന്നെയാണ്.
1: അപ്പൊ ഇനി വൺ പ്ലസിന്റെ അകത്തൊക്കെ അത് വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോർത്ത് ക്വാർട്ടറിലാണ്. ഫോർത്ത് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ഏകദേശം സെപ്റ്റംബർ ലാസ്റ്റ് നവംബറിലൊക്കെ ആയിരിക്കും. കഴിഞ്ഞ 17 Pro Max അവർ സെപ്റ്റംബർ ലാസ്റ്റ് ആണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ലാസ്റ്റ് ലോഞ്ച് ചെയ്തത്.
0: പക്ഷേ അത് കിട്ടിയതുമില്ല. വന്നപ്പോഴത്തേക്ക് ഒരുപാട് വൈകി.
1: അപ്പൊ ഗ്ലോബൽ ലോഞ്ച് എനിക്ക് തോന്നുന്നു മിക്കവാറും ഫോർത്ത് ക്വാർട്ടറിലെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് ഇപ്പൊ നമുക്ക് വന്നേക്കുന്ന ലീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ബേസ് ചെയ്തുകൊണ്ടുള്ള ലീക്കാണ്. ഇതിന്റെ അകത്ത് ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് അവര് പറയുന്നത്. അത് 2 200 megapixel രണ്ട് ക്യാമറ സെറ്റപ്പാണ്. കഴിഞ്ഞ 17 Pro Max അകത്ത് 50 megapixel 3 ക്യാമറയാണ്. അതിന് പകരം ഇത് 200 megapixel രണ്ട് ക്യാമറയാണ് വിത്ത് 3x ഓപ്റ്റിക്കൽ സൂമാണ്.
0: ഓക്കെ,
1: കഴിഞ്ഞ തവണ 5x ഓപ്റ്റിക്കൽ സൂം ആയിരുന്നു, അതിന് പകരം 3x ഓപ്റ്റിക്കൽ സൂമാണ്. പിന്നെ ഇതിന്റെ അകത്ത് ഇപ്പൊ അവര് ലോഫിക് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ടെക്നോളജിയും കൂടെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ലോഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്ററൽ ഓവർഫ്ലോ ഇന്റഗ്രേഷൻ കപ്പാസിറ്റർ എന്നാണ് അതിന്റെ അർത്ഥം. അത് ശരിക്കും ഈ സിമോ സെൻസറിന്റെ അകത്ത് ഇപ്പൊ പുതുതായിട്ട് വരുന്ന ഒരു ടെക്നോളജിയാണ്. അൾട്രാ HDR, അതായത് വളരെ ലോ ലൈറ്റിൽ പോലും നല്ല പിക്ചർ കേപ്പബിലിറ്റി വിത്തൗട്ട് ബ്ലറിങ്ങോ അല്ലെങ്കിൽ പിക്സലേഷൻസോ ഇല്ലാതെ നോയിസോ ഇല്ലാതെ നല്ല ഇമേജ് ക്വാളിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജിയാണ് ലോഫിക് എന്ന് പറയുന്നത്.
0: ഓക്കെ,
1: അത് ക്യാമറ സെൻസറിന്റെ കൂടെ എംബഡ് ചെയ്ത് വരുന്ന ഒരു ഒരു ഒരു സിമോ സെൻസറിന്റെ കൂടെ തന്നെ വരുന്ന ഒരു ഒരു ഒരു ഇലക്ട്രോണിക് ഇതാണ്. അപ്പൊ അത് യൂസ് ചെയ്യുന്ന ഒരു ഫോണാണ് ഇപ്പൊ ആദ്യമായിട്ട് ഇറങ്ങാൻ പോകുന്ന ഒരു ഫോണാണ് ഈ ഷോമിയുടെ 18 Pro Max എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇമേജ് ക്വാളിറ്റിയിൽ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസിന് അവർ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം അൾട്രാ HDRന്റെ കാറ്റഗറിയിലേക്ക് പോകുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ശരിക്കും ഇവർ ക്ലെയിം ചെയ്യുന്ന ആപ്പിൾ പോലും ചെയ്യാൻ മടിച്ച ഒരു കാര്യം അല്ലെങ്കിൽ ആപ്പിൾ പോലും ചെയ്യാൻ പേടിക്കുന്ന ഒരു കാര്യമാണ് ഈ ബാക്കിലെ ഡിസ്പ്ലേ.
0: അപ്പൊ
1: അത് കുറച്ചും കൂടെ ഇവർ കഴിഞ്ഞ 17 Pro Max കൂടുതൽ അവർ വലുതാക്കിയിട്ടുണ്ട്. കുറച്ച് ഫീച്ചേഴ്സും കൂടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. കാരണം അവരുടെ ആ ഒരു ഡെമോ ഫോൺ പോലെ അവർ ഒരു എന്താ പറയുന്ന ഒരു അവരുടെ ഇന്റേണൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോണിന്റെ ഒരു ലീക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഐഡിയ
0: കിട്ടില്ല.
1: അതിന് വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞത്. പിന്നെ 8500 mAh ഒരു മെഗാ ബാറ്ററിയാണ് ഇതിന്റെ അകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. 100 W ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. 50 W വയർലെസ് ചാർജിംഗ്.
0: ഇതെല്ലാം ഈ 18 Pro Max മാത്രമല്ലേ, ഡിപെൻഡ് ചെയ്ത് മാത്രം?
1: അതെ അതെ, ഇത്രയും കാര്യങ്ങൾ. പിന്നെ ആൻഡ്രോയിഡ് 17 ആയിരിക്കും, ഓബിയസ്ലി ഹൈപ്പർവൈസ് 4 ആയിരിക്കും. ഹൈപ്പർവൈസ് 4 ഇപ്പൊ ഉടനെ അവർ ലോഞ്ച് ചെയ്യും. അപ്പൊ ആ ഒരു വയസ്സിലായിരിക്കും ഇത് റൺ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ബേസിക്കലി ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന എന്റെ ചിപ്സെറ്റ് ഏതാണ് പിന്നെ ക്യാമറ ഏതാണെന്നുള്ള കാര്യങ്ങൾ.
0: ശരി ഓക്കെ മെയിനായിട്ട് അതാണ് അവർ പുറത്തു വിട്ടിരിക്കുന്ന ഡീറ്റെയിൽസ്. എന്തായാലും ഷോമിയുടെ 18 സീരീസ് അല്ലെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആകുമ്പോൾ ഉറപ്പായിട്ടും ഫോട്ടോഗ്രഫി ഫോൺ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അറിയേണ്ട മെയിൻ കാര്യവും ഈ ക്യാമറയായിട്ട് റിലേറ്റ് ചെയ്ത കാര്യം തന്നെയാണ്.
1: തീർച്ചയായിട്ടും 100,000 രൂപയ്ക്ക് മുകളിലുള്ള ഫോൺ ആയിരിക്കും ഇത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പെർഫോമൻസും ക്യാമറയും ഒത്തുചേർത്ത ഒരു ഫോൺ ഇറക്കുക എന്നുള്ളതാണ്.
0: ശരി അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് ഷോമിയുടെ 3 ഫോണുകളുടെ അപ്ഡേറ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. റെഡ്മി ടർബോ 5, 17T ഡീറ്റെയിൽസ് കിട്ടി, 18 Pro Max ലീക്സും കിട്ടി. അപ്പൊ 18 Pro Max ഇപ്പൊ കഴിഞ്ഞ വർഷം 17 ഇറങ്ങിയതുപോലെ പാളിപ്പോതിരിക്കട്ടെ എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം.
1: തീർച്ചയായിട്ടും സ്റ്റോക്കുകളെല്ലാം അവൈലബിൾ ആകട്ടെ, വേറെ അവർക്ക് ഈ ബ്ലോക്കേജസ് ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ, ഷോർട്ടേജ് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് വിശ്വസിക്കാം.
0: അപ്പൊ അത്രയാണ് ഷോമിയുടെ ന്യൂസ് വരുന്നത്. ഇനി നമുക്ക് പോകാനുള്ളത് സാംസങ്ങിന്റെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച സാംസങ്ങിന്റെ ഗാലക്സി 4

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെന്റ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെന്റ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെന്റ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ

0: ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279314, മൊബൈൽ 9446202760. നമ്പർ ഒരിക്കൽ കൂടി 0474279314, മൊബൈൽ 9446202760.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സ്വതന്ത്രം 90.4 FM. നമ്മൾ ഫോൾഡിന്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അതിന്റെ കുറച്ച് ബാറ്ററിയും അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി പറഞ്ഞിരുന്നു. ഇപ്പൊ നമുക്ക് ഫ്ലിപ്പിന്റെ കുറച്ച് ഡീറ്റെയിൽസ് വന്നിരിക്കുകയാണ്.
2: അതെ.
1: അപ്പൊ എന്തൊക്കെയാണ് വന്നിരിക്കുന്ന ഡീറ്റെയിൽസ്, നമുക്ക് അതിന്റെ ലോഞ്ചിന്റെ കാര്യം അറിയാൻ പറ്റുന്നുണ്ടോ, സ്പെക്കിന്റെ കാര്യം എന്തൊക്കെയാണ്?
2: തീർച്ചയായിട്ടും ഫോൾഡിന്റെ കൂടെ തന്നെ ആയിരിക്കും ഫ്ലിപ്പ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ രണ്ടും ഒരേ ഒറ്റ ലോഞ്ച് ഇവന്റിൽ തന്നെ ആയിരിക്കും, കാരണം അവരുടെ പ്രീമിയം ഫോൺസ് ആണ് അത്. അപ്പൊ ഇത് നമുക്ക് വന്നേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ലാൻസൂക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ടിപ്സ്റ്ററിന്റെ സൈറ്റിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് ആണ്. ഇതിന്റെ അകത്ത് രണ്ട് ചിപ്പ് വേരിയന്റ്, ഗാലക്സി Z Flip 8 എന്ന് പറയുന്ന രണ്ട് ചിപ്പ് വേരിയന്റിലായിരിക്കും വരാൻ ചാൻസസ് ഉള്ളതെന്ന് അറിയപ്പെടുന്നു. നേരത്തെ അവരുടെ പഴയ ഫ്ലിപ്പ് ഇതേപോലെ തന്നെയായിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് അവർ യൂസ് ചെയ്യുന്ന ചിപ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനോസിന്റെ 2600 SoC ആണ്. അത് സാംസങ്ങിന്റെ തന്നെയാണ്. ലോകത്തെ ആദ്യത്തെ 2NM ഫോം ഫാക്ടറിൽ ഇറക്കുന്ന ഒരു ചിപ്സെറ്റ് ആണ്. സാംസങ്ങിന്റെ തന്നെ ഫൗണ്ടറി ചെയ്യുന്ന അവർ അതായിരിക്കും. ഒരു ഏതൊക്കെ റീജിയനിൽ ഏതൊക്കെ വരും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക്
1: അറിവായിട്ടില്ല,
2: വന്നിട്ടില്ല. എങ്കിലും ഒരു ചിപ്സെറ്റ് അതും, മറ്റേത് കോൾകോമിന്റെ സ്നാപ്ഡ്രാഗൺ 8 Gen 5 ആയിരിക്കും. ഈ എക്സിനോസ് 2600 ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ 2NM ആയതുകൊണ്ട് പെർഫോമൻസ് ശരിക്കും സ്നാപ്ഡ്രാഗണേക്കാൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസമെങ്കിലും അവർ സ്കെയിൽ ഡൗൺ ചെയ്തിരിക്കുകയാണ്. അത് 10 core മാത്രമേ ഉള്ളൂ. അപ്പൊ മാക്സിമം പവർ ഔട്ട്പുട്ട് 2.4 GHz വരെ കണ്ടാണ് 2600 അവർ പറയുന്നത്, സ്പെക് വൈസ് പറയുന്നത്. പിന്നെ എത്രത്തോളം ബൂസ്റ്റ് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിവായിട്ടില്ല, അതിനെയും വരുന്ന ദിവസങ്ങൾ നമുക്ക് അറിയാൻ കഴിയത്തേ ഉള്ളൂ. നേരത്തെ അവരുടെ S26 S26+ അല്ല 2600 എക്സിനോസിന്റെ അകത്ത്, ഐ മീൻ 2600 അല്ല, അതിന് മുമ്പുള്ള ചിപ്സിന്റെ അകത്ത് എക്സിനോസിന്റെ ചിപ്പിലാണ് അവർ പവർ ചെയ്തിരിക്കുന്നത്.
1: ശരി ശരി.
2: അൾട്രാ മാത്രമേ ഉള്ളൂ സ്നാപ്ഡ്രാഗണിനകത്ത്. അപ്പൊ അതേപോലെ ഇപ്പൊ ഇന്ത്യ പോലുള്ള, എനിക്ക് തോന്നുന്നു നോർമലി അവര് എക്സിനോസ് കൊടുക്കുന്നത് ബാക്കി ഇന്ത്യ പോലുള്ള
1: രാജ്യങ്ങൾക്കാണ്.
2: സ്നാപ്ഡ്രാഗൺ എല്ലാം അവരുടെ US യൂറോപ്പും ചൈനയിലും എല്ലാം റിസർവ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് പ്രതീക്ഷിക്കാം. പക്ഷെ എന്നാലും അവര് ഇതുവരെ സ്പെസിഫൈ ചെയ്തിട്ടില്ല ഏതൊക്കെ
1: റീജിയൻ. എക്സിനോസ് കൊടുക്കുന്നതിന്റെ റീസൺ പ്രൈസ് കട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്?
2: തീർച്ചയായിട്ടും പ്രൈസ് കട്ടിങ്ങിന്റെ, അത് കമ്പനി ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ട്. കാരണം റൈസിംഗ് പ്രൊഡക്ഷൻ കോസ്റ്റുകൾ കൊണ്ടാണ് അവർ എക്സിനോസിലോട്ട് മാറാനുള്ള ഒരു ഇതുണ്ടായതെന്നുള്ളത് കമ്പനി തന്നെ പറയുന്നുണ്ട്. പിന്നെ ബാക്കി ഇത് ശരിക്കും December 2025 അവർ അനൗൺസ് ചെയ്തൊരു ഫോണാണ് ഇത്. ഈ എക്സിനോസിനെ സാംസങ് ബൂസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് 2NM പ്രോസസ്സിൽ ആദ്യത്തെ ചിപ്പ് തന്നെ 2NM പ്രോസസ്സിൻ്റെ അകത്ത് ആദ്യമേ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന, വേൾഡിൽ ആദ്യമേ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ചിപ്പാണത്.
1: ഓക്കെ.
2: അതിൻ്റെതായ പ്രത്യേകതകൾ അതിനകത്ത് സ്വാഭാവികമായിട്ടുണ്ടാവും. പിന്നെ ഗേറ്റ് ഓൾ അറൗണ്ട്, അതായത് GAA എന്ന് പറയുന്ന ടെക്നോളജി

0: അതിൻ്റെ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ സി പി യു ജി പി യു എൻ പി യു എല്ലാം ഒറ്റ ചിപ്പിൻ്റെ അകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പം എൻവിഡിയ സ്പാർക്ക് ഇറക്കിയ പോലെ അതേപോലെ തന്നെയാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് എൻഹാൻസ്ഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ പെർഫോമൻസും എല്ലാം കൂടുതലായിരിക്കും.
1: ഓക്കെ,
0: 10 core ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 core ആണ്. ഇതിൻ്റെ പീക്ക് ക്ലോക്ക് സ്പീഡ് 3.8 GHz വരെ നമുക്ക് ക്ലോക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും 2.6 അവർ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ് ഫ്ലിപ്പിന് വേണ്ടിയിട്ട്.
1: ശരി ശരി, ഓക്കെ ഓക്കെ,
0: ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. ഇതിന്റെ ലോഞ്ച്
1: ഫ്ലിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ സ്റ്റൈൽ ഫാക്ടർ ഫോൺ ആണ്, അതിലെങ്ങനെ ആരും ഗെയിം കളിക്കാനുള്ള ചാൻസ് ഇല്ല. ഫോട്ടോസ് എടുക്കാനും ഈ പറഞ്ഞ വളരെ മീൻസ് ആ ഒരു പർപ്പസ് കുറവാണ്. സ്റ്റൈൽ ഫാക്ടർ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ആൾക്കാർ.
0: ജെൻഡർ വൈസ് നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതും ശരിയല്ല, നമ്മൾ പറയുന്നതും ശരിയല്ല. എങ്കിൽ പോലും ഫ്ലിപ്പിന്റെ കൂടുതലുള്ള കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ലേഡീസ് ആണ്. കാരണം അവർക്ക് കൈ കൊണ്ട് നടക്കാനുള്ള വാനിറ്റി ബാഗിന്റെ അകത്ത് ഇടാനും കൈ കൊണ്ട് നടക്കാനൊക്കെ ഉള്ള എളുപ്പവും, പിന്നെ അത് മാത്രമല്ല കളേഴ്സ് അവർ ഫ്ലിപ്പിന് കൂടുതലാണ്.
1: ഫാൻസി കളേഴ്സ്,
0: ഫാൻസി കളേഴ്സ് കൊടുക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കസ്റ്റമർ ബേസ് ആണ് ഫ്ലിപ്പിനുള്ളത്. അപ്പൊ അതിന് പെർഫോമൻസും അല്ല, എന്നാൽ ക്യാമറയാണോ ചോദിച്ചാൽ ക്യാമറയല്ല, എന്റെ ഇടയ്ക്കൊക്കെ നിൽക്കുന്ന ഒരു സീരീസ് ആയിട്ടാണ് അവർ.
1: പിന്നെ ഒരു ഫണ്ണും കൂടെ ആണല്ലേ പഴയ നമ്മുടെ മോട്ടോറൈസർ
0: പക്ഷെ മോട്ടോറൈസർ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, അത് അതിൻ്റെതായ ഒരു ഒരു ഭംഗി ഇപ്പോഴും ഉണ്ട്. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ ആ മോഡൽ നിർത്തിയതിനകത്ത് ഭയങ്കര വിഷമമാണ് മോട്ടോറോളോട്.
1: അപ്പോൾ അത്രയാണ് നമുക്ക് Z Flip 8 ഡീറ്റെയിൽസ് കിട്ടുന്നത്. എന്തായാലും ഈ നമ്മുടെ ഫോൾഡ് 8 ഈ ഫ്ലിപ്പ് 8 ഒക്കെ എന്ത് സമയത്തേക്ക് നമുക്ക് കിട്ടാൻ ചാൻസ്?
0: അവരുടെ ഓഗസ്റ്റിന് മുമ്പ്, അതായത് ഐഫോൺ ലോഞ്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഗൂഗിൾ പിക്സലിന്റെ കഴിഞ്ഞിട്ട്, ഇതാണ് അവരുടെ ഒരു. അപ്പൊ മിഡ് ഓഗസ്റ്റ്
1: അല്ലെങ്കിൽ സാംസങ് ആപ്പിൾ അങ്ങനെ ആയിരിക്കും.
0: ഗൂഗിൾ സാംസങ് ആപ്പിൾ അതാണ് നോർമലി ഉള്ള ഓർഡർ.
1: ശരി ശരി, ഓക്കെ. ഇനി നമുക്ക് വരുന്ന ഒരു സംഭവം വെച്ചാൽ വൺ പ്ലസ് അവരുടെ പഴയ ഫോണുകൾക്ക്, പഴയ ഫോൺ മീൻസ് ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങിയ ഫോണുകൾക്ക് എല്ലാം കുറെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു. അതിന്റെ കൂടെ വൺ പ്ലസ് അവരുടെ ഒരു കുറച്ചുകൂടെ വലിയ സെഗ്മെന്റിൽ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഡീറ്റെയിൽസ് കൂടെ നമുക്ക് വരുന്നു. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അതിനുപെട്ടപ്പോ വൺ പ്ലസ് അവരുടെ ഒരു കമ്മ്യൂണിറ്റി എഡിഷൻ മീൻസ് ഓഫേഴ്സും കാര്യങ്ങളുമായിട്ട് സെയിൽസുമായിട്ടൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോ ഏതൊക്കെ ഫോണിന് ഈ ഓഫേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഏതൊക്കെ മോഡൽസിനാണ് വരുന്നത്, എന്തൊക്കെ വരുന്നുണ്ട്, പ്രൈസിംഗിലാണോ വ്യത്യാസം വരുന്നത്, അതോ എന്തെങ്കിലും ആക്സസറീസ് ഒക്കെ കൊടുത്തിട്ടാണോ?

0: അപ്പൊ നമ്മൾ വൺ പ്ലസിൽ കമ്മ്യൂണിറ്റിയിൽ മെമ്പറാണ്. അപ്പൊ നമുക്ക് വൺ പ്ലസിന്റെ പഴയ ഫോണുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് എക്സ്ചേഞ്ച് ചെയ്യാം, അതിന്റെ ഡിസ്കൗണ്ട് കിട്ടും. അല്ലാതെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്, നമ്മളെ കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പിന് ഒരു ഇത് നമ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പിൽ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഡിസ്കൗണ്ട്സ് ഉണ്ട്, ഫ്രീ ബീസ് കിട്ടും, അങ്ങനെ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ വൺ പ്ലസിന്റെ കമ്മ്യൂണിറ്റി വലുതാക്കാൻ വേണ്ടി അവർ വൺ പ്ലസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, വൺ പ്ലസിന്റെ ആദ്യത്തെ ഫോൺ ഉള്ള സമയത്തോട്ടെ ആ കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് മെമ്പേഴ്സായ ഒരുപാട് പേരെ നമുക്ക് എനിക്ക് പരിചയമുണ്ട്, കാരണം ഞാൻ വൺ പ്ലസിന്റെ യൂസർ ആയതുകൊണ്ട്. അപ്പം പിന്നെ സ്പെഷ്യൽ ഈവന്റ്സിന്റെ അകത്ത് നമുക്ക് പങ്കെടുക്കാനുള്ള പാസസ് അങ്ങനത്തെ കാര്യങ്ങളല്ലേ വൺ പ്ലസ് കമ്മ്യൂണിറ്റി വഴി നമുക്ക്
1: കിട്ടുന്നതാണ്.
0: അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഈ ഇപ്പം പുതുതായിട്ട് 2026 കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ 2026 സെയിൽ അവർ ലൈവ് ആകാൻ പോവാണ്. അതിന്റെ അകത്ത് വന്നേക്കുന്ന ഓഫേഴ്സ് എന്ന് വെച്ചാൽ വൺ പ്ലസ് 15 ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള ഫീച്ചർ അവരുടെ ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ആയ വൺ പ്ലസ് 15 3,000 രൂപയുടെ ബാങ്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എഫക്റ്റീവ് പ്രൈസ് ഇപ്പം 78,000 രൂപയായിരുന്നു, അത് 75,000 രൂപയിലേക്ക് താഴേക്ക് വരും.
1: ശരി.
0: അതേപോലെ തന്നെ 15R ഒരു ഡിസ്കൗണ്ട് അവർ കൊടുക്കുന്നുണ്ട്, അതിന്റെ എഫക്റ്റീവ് പ്രൈസ് വന്നിട്ട് 52,000 രൂപയായി. ഇപ്പം ആ ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള പ്രൈസ് 52,000 രൂപയായി.
1: ഓക്കെ.
0: പിന്നെ വൺ പ്ലസ് 13, വൺ പ്ലസ് 13 ഒറിജിനലി പ്രൈസ് 70,000 രൂപയ്ക്കാണ്.
1: ശരി.
0: ഇപ്പൊ മാർക്കറ്റിൽ വിട്ടുകൊണ്ടിരിക്കുന്ന 70,000 രൂപയ്ക്കാണ്. അതിനൊരു ടെമ്പററി പ്രൈസ് കട്ട് 12,000 രൂപയുടെ ടെമ്പററി പ്രൈസ് കട്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം കൊടുക്കുന്നുണ്ട്.
1: ഓക്കെ.
0: അപ്പൊ അതിന്റെ
1: അടിപൊളി
0: ഫോണാണ്, കിഡിലം ഫോണാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു 15 എനിക്ക് ഇഷ്ടപ്പെടുക 13, കാരണം അതിന്റെ ബാക്കിലത്തെ ആ ഗ്രിപ്പും അതുമല്ല ലെതർ
1: ലെതർ ഫിനിഷ്. 15 നല്ല ഫോണാണ്, എന്നിരുന്നാ പോലും വൺ പ്ലസ് 13 നല്ലൊരു ഫോണാണ്.
0: നല്ല ഫോണായിരുന്നു. അതെ. ഈ 12,000 കൂടെ ഒരു 5,000 ഇൻസ്റ്റന്റ് ബാങ്ക് ഡിസ്കൗണ്ടും അവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫോണിന്റെ വില ഏകദേശം 53,000 രൂപയ്ക്ക് വൺ പ്ലസ് 13 നിങ്ങൾക്ക് മേടിക്കാൻ
1: പറ്റും.
0: വൺ പ്ലസ് 13 അവരുടെ ഫ്ലാഗ്ഷിപ്പ് ആണ്, ഓർമ്മയാണ്. അപ്പൊ അത് ഇപ്പോഴും നല്ല, കാരണം വൺ പ്ലസ് 13 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും നിന്നിട്ടില്ല ഇതുവരെ.
1: ഒരു രണ്ട് ജനറേഷൻ ബാക്കിലോട്ട് നിൽക്കുന്നേ ഉള്ളൂ.
0: അത്രേയുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു അടുത്തൊരു 3 വർഷത്തെ അപ്ഡേറ്റ്സ് കൂടെ. അപ്പം അതാണ് ഈ വൺ പ്ലസിന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ ഇത് വന്നേക്കുന്നത്. ഇത് അവര് നോഡിലേക്കും അവർ എക്സ്റ്റെൻഡ് ചെയ്തു. നോട്ട് 6 എന്ന് പറഞ്ഞ സീരീസിലും അവർക്ക് അത് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നോട്ട് 6 നമുക്ക് ലേറ്റസ്റ്റ് വൺ പ്ലസ് നോട്ട് 6 നമുക്ക് 41 നമുക്ക് കിട്ടും, 41,000 രൂപ.
1: ഓക്കെ.
0: നോട്ട് സി 6 നമുക്ക് മേടിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 30,000 രൂപ രൂപയുടെ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 30,000 രൂപയ്ക്ക് നമുക്ക് മേടിക്കാൻ കിട്ടും. പിന്നെ നോട്ട് സി 6 ലൈറ്റ് എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്, അതിന് ബാങ്ക് ഡിസ്കൗണ്ട് 1,500 രൂപയുടെ ബാങ്ക് ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 21,500 രൂപയ്ക്ക് കിട്ടും നമുക്ക്.
1: ഓക്കെ.
0: ഇതാണ് വൺ പ്ലസ് ഫോണുകളുടെ ഡിസ്കൗണ്ട്. പിന്നെ നമുക്ക് വൺ പ്ലസ് പാഡ് 4 പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന വൺ പ്ലസ് പാഡ് 4 ഉണ്ട്, അതിനും ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. അതും ഏകദേശം 5,000 രൂപയുടെ ഡിസ്കൗണ്ട് അവർ അപ് ഫ്രണ്ട് കൊടുക്കുന്നു, ബാങ്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്, സെലക്ടഡ് കാർഡ്സിന് മാത്രമാണെന്നേ ഉള്ളൂ.
1: ശരി ശരി, മനസ്സിലായി.
0: നമുക്ക് ഈ ഡിസ്കൗണ്ടുകൾ നമുക്ക് കമ്മ്യൂണിറ്റി അവരുടെ കമ്മ്യൂണിറ്റി രജിസ്റ്റേർഡ് ആണെങ്കിൽ ഓഫ്ലൈൻ സ്റ്റോർ വഴിയും ഓൺലൈൻ വഴിയും നമുക്ക് അവൈൽ ചെയ്യാൻ
1: പറ്റും.
0: അതെ അതെ, ഓഫ്ലൈൻ സ്റ്റോർ വഴിയും ഓൺലൈൻ വഴിയും നമുക്ക് അത് അവൈൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് അതിന്റെ വാലിഡ് ആയിട്ടുള്ള മെമ്പർഷിപ്പ് ഇത് കാണിക്കേണ്ടിയിരിക്കും.
1: മനസ്സിലായി.
0: ഇനി രജിസ്റ്റർ ചെയ്താൽ നമുക്ക് കിട്ടില്ല, നേരത്തെ ഉള്ള മെമ്പേഴ്സ് കേട്ടിട്ട് നമ്മൾ പോയി കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ട് കാര്യമില്ല. ഇത്രയും വർഷത്തെ ഇതുണ്ടെങ്കിൽ മാത്രമേ അവർ
1: കൊടുക്കുള്ളൂ.
0: ഇതൊക്കെയാണ് നമുക്ക്. ഞാൻ ഒന്നുകൂടെ പറയാം, വൺ പ്ലസ് 15 ഏകദേശം 78,000 രൂപയായിരുന്നത്, 3,000 രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 75,000 രൂപയ്ക്ക് കിട്ടും. വൺ പ്ലസ് 13 ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് വന്നേക്കുന്നത് വൺ പ്ലസ് 13 ആണ്. 70,000 രൂപ വിലയുള്ള സാധനത്തിന് 12,000 രൂപ അപ് ഫ്രണ്ട് ഡിസ്കൗണ്ട് കൊടുക്കും.
1: സ്റ്റോക്ക് ക്ലിയറും കൂടെ ചെയ്യാനുള്ള
0: ഭാഗമായിരിക്കും. പിന്നെ ഒരു 5,000 rupees ഇൻസ്റ്റന്റ് ബാങ്ക് ഡിസ്കൗണ്ട് കൂടെ ചേർത്ത് നമുക്ക് മൊത്തം 53,000 രൂപയ്ക്ക് ആ ഫോൺ മേടിക്കാൻ സാധിക്കും. പിന്നെ വൺ പ്ലസ് നോട്ട് 6 നമുക്ക് 41,000 രൂപയ്ക്ക് മേടിക്കാം. വൺ പ്ലസ് നോട്ട് സി 6 2,000 രൂപ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 30,000 രൂപയ്ക്ക് മേടിക്കാൻ കഴിയും. നോട്ട് സി 6 ലൈറ്റ് എന്ന് പറയുന്ന മോഡലിന് 1,500 രൂപ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 21,500 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. ഇത്രയാണ് ഡിസ്കൗണ്ട്. പിന്നെ വൺ പ്ലസ് പാഡ് 4 5,000 രൂപയുടെ ഇൻസ്റ്റന്റ് ബാങ്ക് കാർഡ്സിന് ഡിസ്കൗണ്ട് ഉണ്ട്.
1: ഇപ്പൊ ഈ സെയിൽ നടക്കുന്നതിന്റെ ഉദ്ദേശം എന്തായിരിക്കും? അവരുടെ പഴയ സ്റ്റോക്കുകൾ
0: സ്റ്റോക്ക് ക്ലിയർ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, വൺ പ്ലസ് കമ്മ്യൂണിറ്റി ഇപ്പൊ നമുക്ക് ഇതല്ലാതെ തന്നെ ഒരു ബൈബാക്ക് ഓഫേഴ്സ് പറയുന്നുണ്ട്. വൺ പ്ലസിന്റെ പഴയ ഫോൺ ഉള്ളവർക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കടയിൽ കിട്ടുന്നതിനേക്കാൾ എക്സ്ചേഞ്ച് ഓഫേഴ്സ് കിട്ടും എന്നുള്ളതാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ
1: മാറ്റിയെടുക്കാൻ
0: അപ്പൊ വൺ പ്ലസുമായിട്ട് കുറെ കൂടുതൽ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാന്നുള്ളതാണ്.
1: അപ്പൊ
0: കൂടുതൽ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആണേ.
1: അപ്പൊ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് എക്സ്ചേഞ്ച് ഓഫേഴ്സിന് പുറമെയാണ് നമുക്ക് ഈ പറഞ്ഞ ഓഫേഴ്സ്.
0: അതെ അതെ അതെ. അപ്പൊ ഇത് ശരിക്കും വൺ പ്ലസിന്റെ കമ്മ്യൂണിറ്റി ഇപ്പം എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആണെങ്കിൽ പോലും ഇത് കണ്ടിട്ട് ബാക്കിയുള്ള കസ്റ്റമേഴ്സിനോട് വൺ പ്ലസ് എടുക്കാനൊക്കെ ഉള്ള ഒരു ഒരു താല്പര്യം ഉണ്ടാകുകയും അവർ ഓട്ടോമാറ്റിക്കലി വൺ പ്ലസിലേക്ക് വരികയും ചെയ്യും എന്നുള്ളതാണ് കമ്പനിയുടെ വിശ്വാസം. അത് ഒരു പരിധി വരെ നടന്നിട്ടുമുണ്ട്. കാരണം വൺ പ്ലസിന്റെ കമ്മ്യൂണിറ്റി ഇത്ര സ്ട്രോങ് ആകാനുള്ള ഒരു കാരണം അതാണ്. കാരണം റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എനിക്കിപ്പോഴും

0: അതാണ് വൺ പ്ലസിന്റെ കമ്മ്യൂണിറ്റി സെയിൽസിന്റെ ഡീറ്റെയിൽസ് നമുക്ക്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും വൺ പ്ലസിന്റെ ഫോണുകൾ വാങ്ങാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല അവസരം. ഇപ്പോ 13 ഒക്കെ നല്ല ഓഫേഴ്സിൽ കിട്ടുന്നുണ്ട്. 13 ആക്ച്വലി അടിപൊളി ഒരു ഫോണാണ്, ഏറ്റവും കിടിലം ഫോണുകളിൽ ഒന്നാണ് 13.
1: അവർ കുറെ നാളായിട്ട് വൺ പ്ലസ് ഒരു കൊള്ളാത്ത ഒരു ഡൗൺ സൈഡിലേക്ക് പോയിട്ട്
0: ഒത്തിരി പേര് മേടിച്ച ഒരുപാട് നല്ല അഭിപ്രായമുള്ള ഫോണാണ് വൺ പ്ലസ് 13. അപ്പൊ അതുപോലെ അവരുടെ മിഡ് റേഞ്ച് ഫോണുകളായ നോട്ട് 6 പിന്നെ അവരുടെ പാഡ് സീരീസിലുള്ള സാധനങ്ങൾക്കും എല്ലാം ഓഫേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പഴയ ഫോണുകൾ കൊടുത്ത് മാറ്റിയെടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ്
1: അവസരം.
0: അപ്പൊ ഇനി വരുന്നത് വൺ പ്ലസിന്റെ തന്നെ ഒരു ന്യൂസ് ആണ്. അവരുടെ ഒരു കുറച്ചുകൂടി ഒരു ഹൈ എൻഡ് ഫ്ലാഗ്ഷിപ്പ് ഫോണിലേക്ക് വൺ പ്ലസ് മാറുന്നു. നമുക്കറിയാം ഇപ്പോ ഒപ്പോടെ പെർഫോമൻസ് ഫോണായിട്ടാണ് വൺ പ്ലസ് ഫോണുകളെല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ കുറച്ചുകൂടെ കിടലും ഡിസ്പ്ലേ റിഫ്രഷ് റേറ്റ് ഒക്കെ ആയിട്ട് അവരുടെ ഒരു പുതിയ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: சாந்தனம் 90.4 FM. Stay tuned.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രൻ 90.4 FM.

0: ചേട്ടാ, വീണ്ടും നമുക്ക് വൺ പ്ലസിലേക്ക് തന്നെ പോവാം. വൺ പ്ലസിന്റെ പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോൺ അവര് ലോഞ്ച് ചെയ്യാൻ പോവാണ്. 2K ഡിസ്പ്ലേയും 240Hz റിഫ്രഷ് റേറ്റും ഒക്കെ ആയിട്ടാണ് അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്നാണ് അറിയുന്നത്. അതായത് നമുക്കറിയാം, വൺ പ്ലസ് ഇപ്പൊ കാരണം 15 ഇറക്കിയത് മുതൽ തന്നെ അവരുടെ ആ ഒരു ഷിഫ്റ്റ് നമ്മൾ കാണുന്നുണ്ട്. അതായത് ഒപ്പോടെ ഒരു പെർഫോമൻസ് ഫോണായിട്ട് മാറി വൺ പ്ലസ് കംപ്ലീറ്റ്ലി. എന്നാലും ക്യാമറ ഒന്നും മോശമെന്നല്ല പറയുന്നത്, പക്ഷേ എന്നാലും ആ ഹാസൽബ്ലാറ്റിന്റെ കൊളാബറേഷനൊക്കെ നിർത്തി അത് മൊത്തം ഒപ്പോലോട്ട് മാറിയിട്ട് ഇത് കംപ്ലീറ്റ്ലി ഒരു പെർഫോമൻസ്, അതായത് ഗെയിമിംഗ് അങ്ങനെയുള്ള രീതിയിലേക്ക് മാറി. അപ്പൊ ഈ ഇറങ്ങാൻ പോകുന്ന ഈ 240Hz റിഫ്രഷ് റേറ്റ് വരുന്ന ഫോൺ, 2K ഡിസ്പ്ലേ വരുന്ന ഫോൺ, അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അതിന് എന്തൊക്കെയാണ് കേപ്പബിലിറ്റി ഉള്ളത്?
1: ശരിക്കും അങ്ങനെ ഒരു പുതിയ ഫോണിന്റെ ഇതായിട്ടല്ല, ഇനി വരുന്ന ഫോണുകളൊക്കെ ആക്ച്വലി ഈ 240K ഡിസ്പ്ലേ വരെ ഉള്ള ഫോണുകൾ, റിഫ്രഷ് ആയിട്ടുള്ള ഫോണുകൾ ഇറക്കാൻ വൺ പ്ലസ് തയ്യാറാകുന്നു എന്നുള്ളതാണ് ലീക്ക്. പക്ഷെ എങ്കിൽ പോലും വൺ പ്ലസിന്റെ 16, അതായത് ഇത് പറയാനുള്ള കാരണം, വൺ പ്ലസ് 16 ശരിക്കും മണിയറിയൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ഏകദേശം 165, അടുത്ത ഫസ്റ്റ് ഫോൺ 165Hz റിഫ്രഷ് റേറ്റ് അല്ലെങ്കിൽ 185Hz റിഫ്രഷ് റേറ്റുമായിട്ട് വരുന്ന ആദ്യത്തെ ഫോൺ അതായിരിക്കും. അപ്പൊ അതാണ് നമ്മൾ ഇത് പറയാനുള്ള കാരണം. ഈ പിന്നെ ലീക്ക് വന്നേക്കുന്നത് ശരിക്കും വിശ്വാസയോഗ്യമായ ഒരു ലീക്കാണ്. അപ്പൊ അതിനകത്ത് പിന്നെ വൺ പ്ലസ് 16 ശരിക്കും യൂസ് ചെയ്യുന്ന സ്നാപ്ഡ്രാഗൺ 8 Gen 6 ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ ആ ചിപ്സെറ്റിന്റെ അകത്ത് വലിയൊരു ലാർജ് സിലിക്കൺ കാർബൺ ബാറ്ററി ഉണ്ടാവും. ഏകദേശം എനിക്ക് തോന്നുന്നു 10,000 mAh അല്ലെങ്കിൽ 9,000 mAh ഒരു ബാറ്ററി ഉണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 185Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ വരുന്ന 2K ഡിസ്പ്ലേ വരുന്നത് കൊണ്ടാണ്. കാരണം ഇപ്പൊ ഓൾറെഡി എല്ലാം ചാർജ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഓൾറെഡി എല്ലാ ഫോണുകളും വൺ പ്ലസ് 15 തന്നെ 1.5K OLED ആണ്, ഡോൾബി വിഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. വൺ പ്ലസ് പാഡ് ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇവൻ ദോ അത് LED ആണെങ്കിൽ പോലും ഭയങ്കര ബ്രൈറ്റ്നസ് ആണ്, നല്ല ബ്രൈറ്റ്നസ് ആണ്, ബാറ്ററി സ്മൂത്ത് ആണ്. അത് മാത്രമല്ല, ടച്ച് സാമ്പിളിങ്ങിന് വേണ്ടിയിട്ട് തന്നെ സെപ്പറേറ്റ് ചിപ്പ്
0: ഇറക്കുന്നുണ്ട്.
1: വൺ പ്ലസ് നേരത്തെ ഇറക്കുന്നുണ്ട്, അവരുടെ പ്രൊപ്രൈറ്ററി ചിപ്പാണ്. ഇതെല്ലാം കൂടെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഊഹം ആണ് ശരിക്കും ഇനി 2K ഡിസ്പ്ലേസിലേക്ക് വൺ പ്ലസ് 15 അല്ലെങ്കിൽ വൺ പ്ലസ് 16 തൊട്ട് അങ്ങോട്ടേക്ക് പോകും എന്നുള്ള കാര്യം.
0: ഓക്കെ, അതിനിടയ്ക്കൂടെ ഞാൻ നേരത്തെ ഷവമിയുടെ 18 Pro Max കാര്യം പറഞ്ഞപ്പോൾ അതിനകത്ത് Gen 6 ചിപ്സെറ്റ് ആണ് വരുന്നത്, ഇതിനകത്തും അതാണ് വരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത് എത്ര നാനോമീറ്റർ? 2 nanometer
1: 2 nanometer അല്ല, അത് 3 nanometer തന്നെയാണ്. സ്നാപ് ഡ്രാഗൺ 9 ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അത് 2 nanometer.
0: 9 series ആണ്, അപ്പൊ
1: 2 nanometer വരുന്നത്. ഈ Gen 6 വരെ 3 nanometer ആണ്. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ലീക്ക്. അപ്പം ഇനി നമുക്ക് വൺ പ്ലസിന്റെ ഫോൺ, പക്ഷെ ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. വൺ പ്ലസ് ഒബ്ലിവിയൻ, അതായത് വൺ പ്ലസ് പൂട്ടിപ്പോവുക എന്നുള്ള ഒരു ന്യൂസ് വരെ നമ്മൾ ഇടയ്ക്ക്
0: പറയുന്നു,
1: തീർച്ചയായിട്ടും ഇല്ല. അപ്പം എന്തായാലും പക്ഷെ ഓൺലൈനിൽ കൂടെ മാത്രം, ഇനി അടുത്ത ചാനലുകളിൽ പുതിയ ഫോണുകൾ ലോഞ്ച് ചെയ്യുന്ന എല്ലാം ഓൺലൈൻ വഴി മാത്രമായിരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്പോയുടെ കൂടെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂട. അവരുടെ മാർക്കറ്റിംഗ് ഗിമിക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷെ എങ്കിലും പവർ പാക്ഡ് ആയിട്ടുള്ള ഫോണുകൾ വൺ പ്ലസിന്റെ അന്ന് വരുന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഈ നമ്മൾ കാണുന്ന ലീക്കുകളെല്ലാം. അതിൽ നമുക്ക് സമാധാനിക്കാം, കാരണം നല്ല ഫോണുകൾ മരിച്ചിട്ടില്ല, ഇനിയും നല്ല നല്ല ഫോണുകൾ കിട്ടാൻ ചാൻസസ് ഉണ്ട്.
0: എന്തായാലും വൺ പ്ലസ് 13 മുതൽ വൺ പ്ലസ് നല്ലൊരു തിരിച്ചുവരവാണ് ശരിക്കും. അതിന് മുന്നേ വരെ വൺ പ്ലസിന്റെ ഫോണുകളെല്ലാം ആക്ച്വലി നല്ല ഫോണുകൾ ഇറങ്ങിക്കൊണ്ടിരുന്ന വൺ പ്ലസ് പെട്ടെന്നാണ്
1: ഗ്രീൻ ലൈനും പിന്നെ
0: വീടാൻ തുടങ്ങിയത്.
1: എനിക്ക് തോന്നുന്നു നോഡിന്റെ സ്പ്ലിറ്റ് വന്നപ്പോ തൊട്ടാണ് അവര് താഴേക്ക് പോകാൻ
0: തുടങ്ങിയത്. അങ്ങനെ ഇരുന്നാണ് അവർ പിന്നെ 13 ഇറക്കിയപ്പോഴത്തേക്ക് പെട്ടെന്ന് വീണ്ടും ഒരു ഹൈ അവർക്ക് കിട്ടി. അങ്ങനെ 15 ആക്ച്വലി നല്ലൊരു, കാരണം നല്ല ഉഗ്രം ഫോണാണ്.
1: ഉഗ്രം ഫോണാണ്, ക്യാമറയുടെ കേസ് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഓവറോൾ പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആണ്, ടച്ച് ഫീൽ ഭയങ്കരമാണ്, സ്ക്രീൻ സൈസ്, സ്ക്രീനിന്റെ ഡിസ്പ്ലേ നല്ലതാണ്, എല്ലാം നല്ലതാണ് എന്റെ.
0: അപ്പൊ അതാണ് വൺ പ്ലസിന്റെ വരാൻ പോകുന്ന ഫോണുകളെല്ലാം ഈ ഒരു രീതിയിലായിരിക്കും ഇനി ഇറങ്ങാൻ സാധ്യത. നമുക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു കാര്യം, പെർഫോമൻസ് ഫോണുകളാണ് ഇനി വൺ പ്ലസ് ഇറക്കാൻ പോകുന്നത്. അപ്പോ അതിനെ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പുതിയ അപ്ഡേറ്റ്സുകൾ വന്നിരിക്കുന്നത്, പുതിയ സ്ക്രീനും പുതിയ ചിപ്സെറ്റിന്റെ ഡീറ്റെയിൽസും ഒക്കെ വന്നിരിക്കുന്നത്. അപ്പൊ ഇനി എന്തായാലും വൺ പ്ലസ് 16 ഒക്കെ ഇറക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും അതിന്റെ സ്പെക് എന്നുള്ളത് നമുക്ക്
1: വരുന്ന ദിവസങ്ങൾ പുതിയ പുതിയ ലീക്സ് ഉണ്ടാവുന്നതായിരിക്കും, നമ്മൾ തീർച്ചയായിട്ടും ശ്രോതാക്കളെ അത് ഇൻഫോം ചെയ്യുന്നതായിരിക്കും.
0: അപ്പോൾ അതിന്റെ കൂടെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ചെറിയ അപ്ഡേറ്റും കൂടെ ഉണ്ട്. അതായത് സാംസങ് അവരുടെ ആൻഡ്രോയിഡ് 17 based 1 UI 9 ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ പുതിയ ചേഞ്ചസ് വരുന്നതായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്?
1: അവര് തീർച്ചയായിട്ടും ആൻഡ്രോയിഡ് 17 ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് വൺ പ്ലസ് UI 9 എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അകത്ത് അവർ ശരിക്കും കുറെ ഈ ആൻഡ്രോയിഡ് 17 കുറെ ഫീച്ചേഴ്സ് അവർ നല്ല ആഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് AI ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് സാംസങ്ങിന്റെ AI അവർ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്.
0: നിലവിൽ കൊള്ളാന്ന് പറയുന്ന സാംസങ്ങിന്റെ
1: 1 UI മാത്രമാണ്. അപ്പൊ അടുത്ത ഈ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഗാലക്സി S26 സീരീസ് തൊട്ടാണ് ഫെബ്രുവരിയിൽ ലോഞ്ച് ആകുന്നത്. അതിന്റെ അകത്ത് ശരിക്കും ഓൾറെഡി 8.5 ആണ് അതിന്റെ അകത്ത് ഉണ്ടായിരുന്നത്, അത് 9

0: അപ്ഡേറ്റ് ചെയ്തിട്ടായിരിക്കും ഇത് തുടങ്ങുക.
1: ശരി,
0: പിന്നെ പുതിയ ഫോൺ ഗാലക്സി സീരീസ് എല്ലാം പുതിയത് വരാൻ തുടങ്ങുകയാണ്. പക്ഷെ അവർ ഇപ്പൊ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഗാലക്സി S25 അകത്താണ്. അപ്പൊ ഇതില് നമുക്ക് അറിയാൻ സാധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നോട്ടിഫിക്കേഷൻസ് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. പുതിയ ആൻഡ്രോയിഡ് 17 ടൈപ്പ് നോട്ടിഫിക്കേഷനിലേക്ക് അവർ UI കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടെ എളുപ്പമുണ്ട്, ഡാഷ്ബോർഡ് ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമുണ്ട്. പിന്നെ ബാറ്ററിയുടെ പെർഫോമൻസ് കുറച്ചും ഒരു 2 times ബെറ്റർ ആയിട്ടുണ്ട്. നോർമലി സാംസങ് ഗാലക്സി അൾട്രയുടെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും പറയുന്നത് ബാറ്ററി പെട്ടെന്ന് തീരുന്നു എന്നുള്ളതായിരുന്നു. അതില് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പിന്നെ ബേസിക്കലി അതിനകത്തുള്ള നമ്മളുടെ ആപ്ലിക്കേഷൻ ഡേ ടു ഡേ ആപ്ലിക്കേഷൻസിന്റെ എല്ലാം പ്ലേസ്മെന്റും അതിന്റെ പെർഫോമൻസും എല്ലാം കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച്
1: ഒപ്റ്റിമൈസേഷൻ
0: ആണ് വൺ പ്ലസ് ജീവിക്കാത്തുള്ളത്. പിന്നെ ഈ ഞാൻ പല എപ്പിസോഡുകളും പറഞ്ഞിട്ടുണ്ട് സാംസങ്ങിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ബ്ലോട്ടഡ് സോഫ്റ്റ്വെയർസ് ആണ്. അത് അവർ കുറച്ച് കുറച്ചിട്ടുണ്ട്, അവർ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസ് അവർ കുറച്ച് കുറച്ചിട്ടുണ്ട്. പക്ഷെ സാംസങ് എയ്ക്കകത്ത് അവർ കുറെ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ്, കാരണം ഇനിയിപ്പോ ആപ്പിൾ സിരി ആയിട്ട് ചേർന്ന് സിരി പുതിയ എഫക്റ്റീവ് ആയിട്ടുള്ള സിരി ആയിട്ട് വരികയാണ്. കാരണം
1: ഗൂഗിളായിട്ട് ചേർന്ന് ബെറ്റർ ആയിട്ടുള്ള,
0: അതെ, സെർച്ച് ഒക്കെ സിരിക്ക് വേണ്ടി സെപ്പറേറ്റ് ആപ്പ് തന്നെ ഉണ്ട്. അപ്പൊ അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യത്തക്ക രീതിയിലായിരിക്കും അവർ ഇപ്പൊ ഇറക്കുന്നത്. പിന്നെ തീംസ് കുറച്ച് കൂടുതൽ വൺ പ്ലസ് യുവയ്ക്കകത്ത് വന്നിട്ടുണ്ട്, വൺ യുവയ്ക്കകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചസ് ആണ് അവരിന്റെ അകത്ത് വന്നിരിക്കുന്നത്. പിന്നെ കൂടുതലും AI ബേസ്ഡ് എൻഹാൻസ്മെന്റ്സ് ആണ്.
1: അപ്പൊ അത് എപ്പോഴത്തേക്കായിരിക്കും ലോഞ്ച് ചെയ്യാൻ ചാൻസ് S25?
0: അത് എനിക്ക് തോന്നുന്നു ബൈ എൻഡ് ഓഫ് ദിസ് ഇയർ, അതായത് നമ്മുടെ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഫുൾ റോൾ ഔട്ട് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഫെബ്രുവരിയോട് കൂടി കംപ്ലീറ്റ് ആവുക.
1: അപ്പൊ അതാണ് വൺ യുഐയുടെ പുതിയ അപ്ഡേറ്റിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. പുതിയ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്താന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് ഫോൺ അല്ലെ സ്മാർട്ട് ഫോണുകൾ അവരുടെ ഏറ്റവും വലിയ ഒരു ലോവസ്റ്റ് സെയിലിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് നമ്മൾ.
0: അപ്പൊ
1: എന്തായാലും നമുക്ക് ആ ന്യൂസിലേക്ക് പോകുന്നതിന് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്ദനം 90.4 FM. അനുവിട, അപ്പോ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രി ഭയങ്കര വലിയൊരു ഡിപ്പിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസ്, ഒരു ക്ലൂ വരുന്നുണ്ട്. എന്താണ് അതിന്റെ റീസൺ? നമ്മളിപ്പോ AI ആണെന്ന് പറയുന്നുണ്ട്, ഇപ്പൊ മെമ്മറിയുടെ ഒക്കെ ക്രൈസിസ് ആണെന്ന്
1: പറയുന്നുണ്ട്.
0: അപ്പൊ അത് എങ്ങോട്ടാണ് പോകുന്നത്, എവിടം വരെ പോകും, എപ്പോ ഒരു തിരിച്ചു വരവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്?
1: തിരിച്ചുവരവിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ പറയാറായിട്ടില്ല. എങ്കിലും ഇത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 13 വർഷത്തെ ഏറ്റവും ലോവസ്റ്റ് ഷിപ്മെന്റ്സിലാണ്, ഷിപ്മെന്റ് റേറ്റിലാണ് ഇപ്പം നിലവിലുള്ള സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് കിട്ടുന്ന കണക്കനുസരിച്ച് 13.9% ഡിപ്പാണ് ഈ സ്മാർട്ട് ഫോൺ ഷിപ്മെന്റ്സിന്റെ അകത്ത് ഉണ്ടായിരിക്കുന്നത്. അത് വലിയൊരു ഡിപ്പാണ്. അപ്പൊ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ശരിക്കും ഈ AI ഗ്ലോബൽ അപ്പ് ചെയ്യുക എന്നുള്ള, AI ഗ്ലോബൽ അപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും AI ഇൻഡസ്ട്രീസ്, അതായത് AI കമ്പനീസ് എല്ലാം ഈ മെമ്മറി മേടിച്ച് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു ഷോർട്ടേജിൻ്റെ അകത്ത്, റിസോഴ്സസിൻ്റെ അകത്ത് ഉണ്ടാകുന്ന, മെമ്മറി മാത്രമല്ല ചിപ്പിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഷോർട്ടേജ്, സപ്ലൈ ചെയിൻ കംപ്ലീറ്റ്ലി ഷോർട്ടേജസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിൽ സ്മാർട്ട് ഫോൺ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് സാധനം കിട്ടാതാകുകയും, അല്ല അഥവാ സാധനം കിട്ടിയാൽ തന്നെ ഹ്യൂജ് ഡിമാൻഡ് കാരണം പൈസ ഭയങ്കര കൂടുതൽ കൊടുത്തവർക്ക് ആ റിസോഴ്സ് മേടിക്കേണ്ട അവസ്ഥ വരികയാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, എൻ പോയിന്റിൽ, അതായത് കൺസ്യൂമർ മേടിക്കുന്ന ഫിനിഷ്ഡ് ഗുഡ്സിന് അത്രത്തോളം പ്രൈസ് കയറുകയും ആൾക്കാർ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നൊരവസ്ഥ. അപ്പൊ ശരിക്കും ഈ 2026 ഇത്രയും വലിയൊരു ഡിപ്പ് ഉണ്ടായേക്കുന്നത്. അപ്പൊ ഇനി വരുന്ന വർഷങ്ങൾ ഇതിൽ കൂടുതൽ ഡിപ്പ് ഉണ്ടാകാനാണ് ചാൻസ്. അത് എത്ര നാള് നിലനിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, AI കമ്പനീസ് ഒന്ന് സ്റ്റേബിൾ ആണ്, AI ബബിൾ ആണെന്നൊക്കെ പറയുന്ന ഒരുപാട് തിയറീസ് ഉണ്ട്. നമ്മുടെ .com ബബിൾ പോലെ ആണെന്ന്. അപ്പൊ അതും കൂടെ വരികയാണെങ്കിൽ അത് അതിനേക്കാൾ കൂടുതൽ പ്രശ്നമാണ്.
0: ഞാനിപ്പോ അടുത്ത കുറച്ച് ന്യൂസുകൾ, കുറച്ച് ലീക്സ് കേൾക്കുന്നതാണ്. അതായത് ഇപ്പോ ഒരുപാട് കമ്പനീസ് ആൾക്കാരെ പിരിച്ചുവിടുന്നു AI കാരണം. അപ്പോ ഇപ്പൊ അതിന് കോൺട്രറി ആയിട്ട് കിട്ടുന്ന മറ്റൊരു ന്യൂസ് എന്ന് വെച്ചാല്, ഇപ്പൊ ഈ പല കമ്പനികളും AI അഡാപ്റ്റ് ചെയ്തല്ലോ, പക്ഷെ ഈ അഡാപ്റ്റ് ചെയ്ത കമ്പനികൾക്ക് പലർക്കും AI ചെലവ്

0: അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
1: തീർച്ചയായിട്ടും അതിപ്പോ ഈ ഇടയ്ക്ക് സാം ആൾട്ട്മാൻ വരെ സംഭവിച്ചു, കാരണം എയുടെ സബ്സ്ക്രിപ്ഷൻ ശരിക്കും താങ്ങാൻ പറ്റുന്നതിന്, കാരണം നമ്മളിപ്പം ഒരാളെ വെച്ച് ചെയ്യുന്നതിനേക്കാൾ 2 times to 3 times കൂടുതലാണ്
0: എക്സ്പെൻസീവ്
1: ആവുന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, പല കമ്പനീസ് ഇപ്പൊ എയിലേക്ക് മാറിയ പല കമ്പനീസിനും നേരത്തെ ആൾക്കാരെ വെച്ച് ചെയ്തുകൊണ്ടിരുന്ന വർക്കിന്റെ അത്രയും ക്വാളിറ്റി ഡെലിവറി ചെയ്യാൻ എയ്ക്ക്
0: പറ്റുന്നില്ല
1: എന്നുള്ളൊരു ഒരു പ്രശ്നവും അറിഞ്ഞു കേൾക്കുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എഐ ഒരു ബബിൾ ആണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക്
0: ക്രൈസിസിൽ വന്ന് നിൽക്കുകയാണ്. ഏതിലേക്ക് സ്വിച്ച് ചെയ്യണമെന്ന് കമ്പനികൾ, കാരണം സ്വിച്ച് ചെയ്തത് മണ്ടത്തരമായി പോയോ തിരിച്ചു പോകാൻ പറ്റുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നു.
1: അതെ അതെ അതെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ഈ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിക്ക് അകത്ത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. കാരണം അവർക്ക് റിസോഴ്സ് ഉണ്ടാകാതെ, അവർക്ക് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാകണ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ചിപ്പും മെമ്മറിയും. ഇത് രണ്ടും കിട്ടാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനിക്കാർ ഒരുപാട് ഈ ചെറിയ
0: പ്രൊഡക്ഷൻ കുറയ്ക്കേണ്ടി വരും.
1: പ്രൊഡക്ഷൻ കുറയ്ക്കേണ്ടി
0: ഉള്ള ഫോണുകളുടെ വില ഭയങ്കരമായിട്ട് കൂട്ടേണ്ടി
1: വരും. അതിൽ പെട്ടുപോകുന്നത് ശരിക്കും ഈ ലോ സെഗ്മെന്റ്, അതായത് ഇപ്പം അവർ കമ്പനി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ന്യൂസ് കിട്ടിയേക്കുന്ന വെച്ചാൽ $150 താഴെ, അതായത് നമ്മൾ ഇന്ത്യൻ മണീസിൽ പറയുകയാണെങ്കിൽ ഏകദേശം 30,000 രൂപ 40,000 രൂപയ്ക്ക് താഴെയുള്ള ഫോണുകൾ ഉണ്ടാക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. സാംസങ്ങും ആപ്പിളും ഒരു പരിധിവരെ ഇൻസുലേറ്റഡ് ആണ്, കാരണം അവരുടെ സപ്ലൈ ചെയിൻസ് കംപ്ലീറ്റ്ലി അവർ നേരത്തെ തന്നെ അതെല്ലാം ഫില്ല്. അത് മാത്രമല്ല, ആപ്പിളിനും സാംസങ്ങിനും അവരുടേതായ മാനുഫാക്ചറിങ് പ്രോസസ്സുകളുണ്ട്. അതും അതിന്റെ കൂടെ തന്നെ അവരൊരു 10-15 വർഷത്തേക്ക് അവർ ഓവർ സ്റ്റോക്ക്ഡ് ആണ്. അപ്പൊ അവർക്ക് പ്രശ്നമില്ല. പ്രശ്നം പറ്റിയത് ഷാവമിക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഷാവമിക്ക്, നമ്മൾ എന്തുകൊണ്ടാണ് ഷാവമിയുടെ ഐഫോണുകൾ ഏറ്റവും കൂടുതൽ തട്ടുകേടുണ്ടായിരിക്കുന്ന ഈ ടോപ്പ് കമ്പനീസിൻ്റെ അത് ഷാവമിക്കാണ്. ഷാവമിയുടെ ഷിപ്മെന്റ്സ് ഏകദേശം 14% ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്.
0: അപ്പൊ
1: പല ഫോണുകളും അവർക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ, അതുകൊണ്ടായിരിക്കണം ഷാവമി
0: ഓപ്പറേഷൻ
1: ഡള്ളായിട്ട് നിൽക്കുന്നത്. പല രാജ്യങ്ങൾക്കും, ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും ഷാവമിക്ക് അത്രത്തോളം ഒരു ഹോൾഡ് ഇല്ലാതായേക്കാണ്. ആകെപ്പാടെ ഗ്രോത്ത് ഉണ്ടായിരിക്കുന്ന, ഈ സമയത്ത് ഗ്രോത്ത് ഉണ്ടായിരിക്കുന്ന ഒരേ ഒരു കമ്പനിക്കാണ്, അത് ഗോവയാണ്. 1% ഗ്രോത്ത് അവർക്കുണ്ട്. കാരണം അവർ ആ കൺസിസ്റ്റന്റ് ആയിട്ട് അവർ ആ റേറ്റ് കീപ്പ് ചെയ്യുകയും അവർക്ക് ഈ മാർക്കറ്റ് തരണം ചെയ്യാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഗോവയുടെ ഫോൺസിന് ഡിമാൻഡും ഉണ്ട്, ക്വാളിറ്റി അവർ ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ശരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഡിപ്പ് ഉണ്ടാകും എന്നുള്ളത് നമ്മൾ പറയാൻ പ്രിഡിക്ട് ചെയ്യാനുള്ള കാരണം. 2026 ഇത്രയും കൂടുതൽ ഡിപ്പ് വന്നേക്കുന്നത്, 13.9%. അത് ഇനിയും കൂടാനാണ് ചാൻസ്. ഇനി വരും കാലങ്ങൾ, വരുന്ന വർഷങ്ങളിലെല്ലാം പല ഫോണുകളും, പല ലോ എൻഡ് ഫോണുകളും ഇല്ലാതായേക്കാം, ലോ എൻഡ് കമ്പനികളും ഇല്ലാതായേക്കാം, പുതിയ കമ്പനികളൊക്കെ വന്നേക്കാം. അപ്പൊ ഇത് എത്ര നാൾ നിലനിൽക്കും ചോദിച്ചു കഴിഞ്ഞാൽ, എഐയുടെ സ്റ്റെബിലിറ്റി എന്ന് തീരുമോ എന്ന് ലെവലാകുന്നു, അന്ന് വരെ ഈ ഒരു പ്രശ്നം നിലനിൽക്കാൻ ചാൻസസ് ഉണ്ട്. കാരണം അതുവരെ എഐ കമ്പനീസിന്റെ ഡെവലപ്മെന്റ് വരും. .com ബബിൾ ഉണ്ടായ സമയത്ത് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, കാരണം കമ്പ്യൂട്ടറുകളെല്ലാം ആ സമയത്ത് മെമ്മറിയുടെയും നെറ്റ്വർക്ക് എക്യുപ്മെന്റ്സിന്റെ ഒക്കെ ദൗർലഭ്യത ഭയങ്കരമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ആ .com ബബിൾ ബേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇതെല്ലാം ഒന്ന് സ്റ്റേബിൾ ആയത്. അത് സ്റ്റേബിൾ ആയെന്ന് മാത്രമല്ല, പ്രൈസസ് ഒക്കെ പണ്ടത്തേക്ക് ഭയങ്കരമായിട്ട് താഴെ വരികയും ചെയ്യും. അപ്പൊ അതേപോലെ തന്നെ ഇതിനും സംഭവിക്കാമെന്ന് നമുക്ക് വിശ്വസിക്കാം.
0: അപ്പൊ എന്തായാലും ഇതൊരു റിയാലിറ്റി തന്നെയാണ്.
1: തീർച്ചയായിട്ടും ഇതൊരു വലിയ റിയാലിറ്റിയാണ്, നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ റിയാലിറ്റിയാണ്. നമ്മൾ തന്നെ നമ്മളിപ്പോ നേരിട്ട് കാണുന്നതല്ലേ, 20,000 രൂപ ഉണ്ടായിരുന്ന ഫോൺ ഇപ്പൊ 40,000 രൂപയായി, ഡബിളായി. അപ്പൊ ഇനിയും അത്
0: കൂടുകയുള്ളൂ. സ്മാർട്ട് ഫോണുകൾക്ക് മാത്രമായിരിക്കത്തില്ലോ,
1: അതിനേക്കാളുപരി നമുക്ക് പ്രശ്നം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫോണുകളൊക്കെ ഇല്ലാതാകുകയാണ്. അപ്പം അവര് പുതിയ ഫോണുകൾ മേടിക്കണമെങ്കിൽ വില കൂടിയ ഫോൺ. പക്ഷെ ഇതിന്റെ അകത്ത് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യും. അപ്പൊ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്.
0: അപ്പൊ
1: അതുകൊണ്ട് നമുക്ക് ഇപ്പൊ നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഒരു ക്രൈസിസിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഓട്ടോമൊബൈൽസിനായിരുന്നു ഭയങ്കരമായ
0: ഡിമാൻഡ്.
1: അപ്പൊ അതേപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് ഫോണുകൾക്കും ഗാഡ്ജറ്റ്സിനും നല്ലൊരു മാർക്കറ്റ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് ഇത് കാരണം. അത് നമുക്ക് വരുന്ന കാലങ്ങളിൽ നമുക്ക് കണ്ടറിയാൻ പറ്റും.
0: ഓക്കെ, അപ്പൊ എന്തായാലും അതാണ് നമ്മളിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്രൈസിസ്. കാര്യം നമ്മൾ ഇതിന് മുന്നേയും ചെറിയ രീതിയിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ സ്മാർട്ട് ഫോണുകൾക്ക് വില കൂടുന്നു, മിഡ് റേഞ്ച് ഫോണുകൾക്കായിരിക്കും കൂടുതൽ വില കൂടാനുള്ള ചാൻസ്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു, ഈ ഹൈ എൻഡ് ഫോണുകൾക്ക് അവര് വില കുറയ്ക്കും. ഈ ചിപ്സെറ്റുകൾ കുറച്ചൊന്ന് താഴ്ത്തിയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗനെ മാറ്റി മീഡിയ ഡിമെൻസിറ്റിയുടെ ചിപ്സെറ്റ് വെച്ചൊക്കെ ആണെന്നുണ്ടെങ്കിലും പ്രൈസ് മാനേജ്
1: ചെയ്യാൻ പറ്റും.
0: പക്ഷേ ലോ എൻഡ് ഫോണിലേക്ക് വരുമ്പോഴത്തേക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിട്ട് വരും. അപ്പൊ അതാണ് ആ ഒരു സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് വരുന്നത്. അപ്പൊ ഇന്നത്തേക്ക് നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി. അത്യാവശ്യം കുറച്ച് ലോഞ്ചസിന്റെ കാര്യം ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും, അല്ലാതെ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് പുതിയ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളുമായിട്ടൊക്കെ അടുത്ത ആഴ്ചയിൽ കാണാം. പിന്നെ നമ്മൾ പുതിയ കുറച്ച് ടോപ്പിക്സ് ഒക്കെ നമ്മുടെ ടെക് ബൈറ്റ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതിന് ശ്രോതാക്കളുടെ താല്പര്യം നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. നമ്മളിങ്ങനെ ഇപ്പൊ എന്തായാലും ഇ വി യുഗമാണ്, അപ്പൊ എല്ലാം ഇത് ഗാഡ്ജറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടും, ഇ വിയും നമുക്കിപ്പോ ഒരു ഗാഡ്ജറ്റ് ആയിട്ട് തന്നെ പറയാവുന്ന രീതിയിലാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇ വി കാർസോ അല്ലെങ്കിൽ ഇ വി സ്കൂട്ടേഴ്സ് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ശ്രോതാക്കൾ

0: സുഹൃത്തുക്കൾക്ക് അത് വാട്സ്ആപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ പ്രതികരണം അനുസരിച്ചായിരിക്കും നമ്മൾ അങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ സജഷനും നിങ്ങളുടെ ഫീഡ്ബാക്കും എല്ലാം നമ്മളെ വാട്സ്ആപ്പ് നമ്പർ അറിയിക്കുക. നമ്പർ ഇതാണ് 8484855785. ഒരു കൂടി പറയാം, 8484855785. അപ്പൊ എന്തായാലും ഇന്നത്തെ ഷോ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഞാൻ അഖിൽ,
1: അനൂപ് സൈനിങ് ഓഫ്.
2: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM.
3: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
4: ഏക് ദശക് പഹലെ ഭാരത് സോളർ പവർ കെ മാംലേ മേ ബഹുത് പീച്ചേ ഥാ, ലേക്കിൻ ആജ് സോളർ പവർ കെ മാംലേ മേ ഭാരത് ദുനിയാ കേ ടോപ് 5 ദേശോ മേ ആ ഗയാ.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
5: या दूसरा कोई सामान बीमारी के खर्च में बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
6: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
7: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ലൈവിൽ ഒരുപാട് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നത്. ഇന്ന് June 17, 2026. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യാലിറ്റീസ്, ഇന്നത്തെ പുതിയ പുതിയ വാർത്തകൾ, അതുപോലെ തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു കുസൃതി ചോദ്യവും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് തരൂ ഇപ്പോൾ. അപ്പോൾ അത് മാത്രമല്ല, ഇന്നത്തെ രാവിലത്തെ ഫുട്ബോൾ മാച്ചൊക്കെ കണ്ട് എല്ലാവരും ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ നമുക്കിങ്ങനെ പോകാം. അപ്പോൾ ഇന്ന് ലൈവിൽ നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം രജനി ഗിരീഷാണ് ഉള്ളത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ഹരിയും ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ രാവിലെ സെറ്റായിട്ട് പ്രോഗ്രാമൊക്കെ ഇങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ശ്രോതാക്കളെല്ലാവരും ഞങ്ങളെങ്ങനെ കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്തു എന്ന് നമുക്കറിയാം, സ്ഥിരമായിട്ട് നമ്മളെ കേൾക്കുന്നവർ. അപ്പോൾ ഞങ്ങളിത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ അർജൻറ്റീന ഫാൻസൊക്കെ വന്ന് ഒരു തംസ് അപ്പ് ഇട്ടോളൂ. നമ്മളിങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ മാച്ചൊക്കെ കണ്ട് എല്ലാവരും ഇങ്ങനെ അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ എല്ലാവർക്കും അറിയാം. എന്നാലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി പറയാം. 8848585785 എന്ന് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജസ് ഒക്കെ പോരട്ടെ. അപ്പോൾ ഗുഡ് മോർണിംഗ് രജനി ഗിരീഷ്.
1: ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM-ലെ ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് June 17 ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു ശുഭ ചിന്ത പങ്കുവയ്ക്കാം, ഒപ്പം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ശുഭദിനം ആശംസിക്കുകയാണ്. അപ്പം പ്രീത ടീച്ചറും ഞാനും ഇരിക്കുന്ന ലൈവ് കുറച്ച് റെയർ ആയിട്ടേ കിട്ടാറുള്ളൂ. എന്നെ കിട്ടാറുള്ളോ, പ്രീത ടീച്ചറെ കിട്ടാറുള്ളോ? അതെ അതെ അതെ അതെ. അപ്പം നമുക്ക് ഒരുപാട് വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കാനുള്ള. ഒരുപാട് കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ശുഭചിന്ത ഒന്ന് പങ്കുവച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം നമ്മുടെ വേലിക്കെട്ടുകളൊക്കെ നമുക്കൊന്ന് പൊളിച്ചു മാറ്റാം എന്നൊന്ന് ചിന്തിക്കുന്നത് എപ്പോഴാണ് ടീച്ചറെ? ചില ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ സമൂഹത്തിലെ നമ്മുടെ മൊത്തത്തിൽ നമുക്കായിട്ട്, അതായത് നമ്മുടെ സമൂഹത്തിന് മൊത്തത്തിലായിട്ട് ഒരു ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കും, യോ ആ വേലിക്കെട്ട് അന്ന് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ആൾ കൂടി വന്ന് നമുക്ക് നമ്മെ രക്ഷപ്പെടുത്താമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ദുരന്തം വരുമ്പോഴാണ് വിരോധം കൊണ്ട് പണിതുയർത്തിയ വേലിക്കെട്ടുകളെല്ലാം തന്നെ അർത്ഥരഹിതമായിരുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മളൊക്കെ ഇല്ലാത്തതിനെ ചൊല്ലി ഇങ്ങനെ വഴക്കിടാതെ ഉള്ളതെല്ലാം പങ്കുവെച്ച് ശീലിച്ചാൽ ആർക്കും ഒന്നും ഒരു വിരോധം ഉണ്ടാവില്ല, രക്ഷപ്പെടാതെ നമുക്ക് നിവൃത്തിയില്ല. അപ്പം നമുക്ക് മറ്റൊരാളിൽ നിന്നൊരു സഹായം വേണ്ട ഒരു ഘട്ടം വരുമ്പോൾ ആ വേലി അന്ന് അവിടെ തീർത്തില്ലായിരുന്നെങ്കിൽ ഇനി ഒരുപക്ഷെ അന്നേരം അത് സംഭവിക്കില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നു.
0: അത് ശരിയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ശരിക്കും പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നത്. അപ്പോൾ രജനി ഇത് പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. അതായത് നമ്മളുടെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ളൊരു അമേരിക്കൻ കവിയുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന ആളാണ്, റോബർട്ട് ഫ്രോസ്റ്റ്. അദ്ദേഹത്തിൻ്റെ മെൻറ്റിംഗ് വാൾ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നതാണ്, സാധാരണ പ്ലസ് ടു ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നു അത്, ചെറിയ ക്ലാസ്സിലും ഒക്കെ CBSE-യിലൊക്കെ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഈ മെൻറ്റിംഗ് വാൾ എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ളൊരു കവിതയാണ്. അപ്പോൾ അതിൽ ഈ നമുക്ക് ഈ വാളുകളെ പറ്റിയുള്ളൊരു ചിന്ത, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് നമ്മൾ കേരളം ഇന്ത്യക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വലിയ മതിൽ കെട്ടുന്നതിനകത്ത് വലിയ ഇഷ്ടമുള്ളവരാണ്. നമുക്കിങ്ങനെ വലിയൊരു മതിൽ നമ്മളൊരു ഒരു പ്രോപ്പർട്ടി തന്നെ നമ്മൾ വാങ്ങിച്ച് ആദ്യം നമ്മൾ ഇന്ന് മതിൽ കെട്ടുകയാണ് അല്ലേ, നമ്മുടേതാണ് എന്നുള്ളത്. പക്ഷേ നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇത്രയും കൂറ്റൻ മതിലുകളൊന്നും ഇല്ലാതെയാണ് അവർ അവരുടെ വീടുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കവിക്ക് അത് തന്നെയാണ് ഈ റോബർട്ട് ഫ്രോസ്റ്റ് ആ കവിതയിലൂടെ പറയുന്നത്. അദ്ദേഹത്തിന് മതിലുകളില്ലാത്തതാണ് ഇഷ്ടം, പക്ഷേ അദ്ദേഹത്തിൻ്റെ അയൽക്കാരന് ഒരു മതിലുള്ളതാണ് ഇഷ്ടം. കാരണം അദ്ദേഹം വിശ്വസിക്കുന്നത് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, നല്ല മതിലുകൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കും എന്ന് പറയുന്നു. അങ്ങനെയാണ് ആ കവിത അവസാനിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വളരെ ഐറോണിക്കലായിട്ടുള്ളൊരു തോട്ടാണ്. അതായത് നമുക്ക് വേണ്ട എന്നൊരു സമയത്ത് തോന്നും, പക്ഷേ നമ്മുടെ വീട്ടിലെ പശുവോ ആടോ ഒക്കെ അപ്പുറത്തെ വീട്ടിൽ പോയി പുല്ലൊക്കെ തിന്നുമ്പോൾ വിചാരിക്കും നമുക്കൊരു മതിലുള്ളതാണ് നല്ലത്, ഇതിങ്ങോട്ട് കയറി വരത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയുണ്ട്. പക്ഷേ നമ്മൾ, എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെ ശീലിച്ചു പോയി, നമുക്കങ്ങനെ ഒരു ശീലം വന്നുപോയി ഈ മതിലുകൾ ഉണ്ടാക്കുന്ന ഒരു ശീലം.
1: മനസ്സുകൾ തീർക്കുന്ന ഒരു മതിൽക്കെട്ടുണ്ട്, ചില ബന്ധങ്ങൾക്കിടയിൽ മനസ്സുകൾ കൊണ്ട് തീർക്കുന്ന ചില മതിൽക്കെട്ടുകളുണ്ട്. അപ്പം ചിലയിടങ്ങളിലൊക്കെ ആ മതിൽക്കെട്ടുകളും നമുക്ക് പൊളിച്ചു മാറ്റേണ്ടി വരേണ്ടതായിട്ടുണ്ട്.

0: അല്ലെ, ചിലപ്പം അർത്ഥശൂന്യമായിരിക്കും. ചിലയിടങ്ങളിലൊക്കെ നാം ചിന്തിക്കും ഇതും ഈ മതിൽക്കെട്ട് വെറും ഒരു അർത്ഥശൂന്യതയ്ക്ക് ഇടം നൽകുന്നു എന്ന് ചിന്തിക്കുന്നത് എപ്പോഴാണ്? ബന്ധങ്ങൾ ഊഷ്മളമാകുമ്പോഴാണ്. ആ ബന്ധങ്ങൾ ഊഷ്മളമാകണമെങ്കിൽ എപ്പോഴും പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വേണം അല്ലേ ടീച്ചർ? അപ്പം എത്ര അകലത്ത് നിന്നാലും ചില ബന്ധങ്ങളൊക്കെ തന്നെ നമുക്ക് എപ്പോഴും എപ്പോഴും വിളിക്കണം എന്നൊന്നുമില്ല. എത്ര ദൂരത്തിരുന്നാലും ഉള്ളിൽ അവരുടെ ഒരു ആ ഒരു സേഫ് സോണിലായിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളെൻ്റെ ആത്മമിത്രം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എപ്പോഴും അതിന് ബന്ധപ്പെടണമെന്നോ വിളിക്കണമെന്നോ ഒന്നുമില്ല അല്ലേ ടീച്ചറെ? അപ്പൊ ആ ഒരു മതിൽക്കെട്ട് നമ്മൾ തന്നെ, ഇപ്പൊ ചില ഇടങ്ങളിലൊക്കെ നമ്മളിങ്ങനെ നമ്മൾ നമ്മുടെ ഒരുപാട് ഈ ഒരു ലൈവിൽ നമ്മൾ ശുഭചിന്തയിൽ പങ്കുവച്ചിട്ടുണ്ട്, ഒരു പുഞ്ചിരിയെ കുറിച്ച്, ചിരിയെ കുറിച്ച് അല്ലെ, ടെൻഷൻ അടിച്ച് ചിലയിടങ്ങളിൽ ചിലരുടെ സഹായം നമുക്ക് ആവശ്യമുള്ളിടത്ത് നമ്മൾ പേടിച്ചു നിൽക്കും. ചോദിച്ചാല് ദേഷ്യം കിട്ടുമോ, ദേഷ്യം വരുമോ, പുള്ളി കണ്ടാലിച്ച് ഹാർഡായ, അത് പക്ഷെ ഒരു ചിരിയൊക്കെ സമ്മാനിച്ച് ഒരിടത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരാളടുത്തേക്ക് നമുക്ക് സമീപിക്കാൻ തോന്നും അല്ലെ. ആളുടെ നമുക്ക് ഒരുപക്ഷെ ഒരാളുടെ ബോഡി ലാംഗ്വേജ്, ഒരാളുടെ അപ്രോച്ച് അല്ലെ, ബിഹേവിയർ ഒക്കെ കാണുമ്പോൾ ആള് വലിയ കുഴപ്പമില്ല, നമുക്ക് പോയി ചോദിക്കാം അല്ലെങ്കിൽ നമുക്കൊരു ഹെൽപ്പ് കിട്ടും. അപ്പം ഇന്ന് നമ്മൾ ഈ പറഞ്ഞതെന്ന് വെച്ചാല് അകൽച്ച വരുന്നത്, ആ അകൽച്ച നമ്മളൊരു മതിലിനുള്ളിൽ തീർത്തു വെച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മളിങ്ങനെ ചിന്തിച്ചു പോകുമ്പോഴാണ് നമുക്ക് അവിടെയൊക്കെ ചില ഇടങ്ങളിൽ നമ്മൾ വിചാരിക്കുകയോ ഈ മതിൽക്കെട്ട് വേണ്ടായിരുന്നു, നമ്മളുടെ ഈ ദുരന്തങ്ങൾ നമ്മുടെ ദേശത്തിനെ ഒക്കെ കടന്നു വന്ന ഒരുപാട് ദുരന്തങ്ങൾക്ക് ഒരുപാട് മതിൽക്കെട്ടുകൾ. എന്നാൽ ഈ ഉദ്ദേശിക്കുന്നത് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. സേഫ്റ്റിക്ക് നമുക്ക് മതിൽക്കെട്ട് എപ്പോഴും അത്യാവശ്യമാണ് അല്ലെ. അപ്പം പക്ഷെ നമ്മുടെ മനസ്സിന്റെ ഇടങ്ങളിൽ തീർക്കുന്ന മതിൽക്കെട്ടുകൾ, അതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്
1: അല്ലെ. തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ ഒരു ആവശ്യം നമുക്കില്ല. നമ്മൾ വളരെ കുറച്ചു കാലം മാത്രം ഈ ലോകത്തിലേക്ക് ഒന്നുമില്ലാത്തവരായിട്ട് വരുന്നവരാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ എല്ലാത്തിനും വേണ്ടി അടികൂടിയിട്ട് നമ്മൾ അവസാനം ഒന്നുമില്ലാതെ തിരിച്ചു പോകുന്നവരാണ്. അപ്പൊ ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ ആകാം. നമുക്ക് മതിലുകളില്ലാതെ സഹായിക്കാം, സ്നേഹിക്കാം, സന്തോഷിക്കാം, അങ്ങനെ നമുക്ക് ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് പോകാം.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. നല്ലൊരു ശുഭചിന്തയാണ് പങ്കുവച്ചതെന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പറയാൻ ഒരുപാടുണ്ടാവും. 8 8 4 8 5 5 8 7 8 5 എന്ന നമ്പറിലേക്ക് പെട്ടെന്നൊക്കെ മെസ്സേജ് അയച്ചോളൂ.
1: അപ്പൊ നമ്മുടെ കളക്ടർ രാവിലെ തന്നെ ഒരു മുന്നറിയിപ്പൊക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ കൊല്ലം ജില്ലയിൽ മഴയും കാറ്റും ഇടിമിന്നലും തുടരുമെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കളക്ടർ ആനി ജൂല തോമസ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും അതുപോലെ തന്നെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും, പ്രത്യേകിച്ചും കടലിലൊക്കെ മീൻപിടുത്തത്തിനൊക്കെ പോകുന്നവർക്കും ഒക്കെ ഉള്ളൊരു അലേർട്ടാണ്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഇടിമിന്നൽ എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയത്തില്ല അല്ലേ, അത് വളരെ
0: ഡേഞ്ചറാണ്.
1: അപ്പൊ അതുകൊണ്ട് എല്ലാ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളും ആ കാര്യം ഒന്ന്, പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുന്നവരും ദൂരേക്കൊക്കെ സഞ്ചരിക്കുന്നവരും ഒക്കെ ആ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക അല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ കൂടുതൽ വിശേഷങ്ങളിലേക്കൊക്കെ പോകാം. നമ്മുടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് നമുക്ക് മെസ്സേജസ് ഒക്കെ അയക്കുക. അപ്പൊ മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്ന് കിടക്കുകയാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വായിക്കാം. അപ്പൊ നമുക്ക് ഒരു പ്രത്യേക കാര്യം പറയാനുള്ള, ഇന്നലെ നമ്മളുടെ രസകരമായിട്ടുള്ള ഓച്ചിറക്കളി ആയിരുന്നു രജനി. അതൊരു നമ്മുടെ ഒരു നാടിന്റെ ഒരു പ്രത്യേകതയാണ് അല്ലേ, ഈ ഓച്ചിറക്കളി എന്ന് പറയുന്നത്. അപ്പൊ അത് ഇന്നലെ സമാപിച്ചിട്ടുണ്ട്. അപ്പം ഈ ഓച്ചിറക്കളി എന്ന് പറയുന്നത് നമ്മുടെ, എനിക്ക് തോന്നുന്നു നമ്മുടെ കൊല്ലക്കാർക്കൊക്കെ സുപരിചിതമായിട്ടുള്ള കാര്യമാണ്. ദൂരേക്കുള്ളവർക്ക് എനിക്ക് തോന്നുന്നു അതിനെ പറ്റി വലിയ
0: പൗരാണിക തത്വങ്ങളുണ്ടെന്ന്. 8 കണ്ടത്തിലും ഇങ്ങനെ മറിഞ്ഞ് പടനിലത്ത് കയ്യും മെയ്യും ഒക്കെ മറന്നിങ്ങനെ നേർക്കുനേർ പോരാടിയ ശേഷം പരസ്പരം ആചാരം ചൊല്ലി പിരിയുന്നൊക്കെയാ പറയുന്നത്. എനിക്ക് ഇതുവരെ കാണാൻ പറ്റില്ല. ടീച്ചർ കണ്ടോ?
1: ഞാനും കണ്ടിട്ടില്ല. ഇങ്ങനെ നമ്മളിങ്ങനെ
0: നമുക്ക് പ്ലാൻ ചെയ്യാം.
1: അടുത്ത പ്രാവശ്യത്തെ കഴിഞ്ഞു പോയല്ലോ, അപ്പൊ അടുത്ത വർഷം എന്തായാലും നമുക്ക് ഓച്ചിറക്കളി.
0: അതിനോടനുബന്ധിച്ച് വലിയ കാർഷിക മേളയാണെന്നാ പറയുന്നത് ഏകദേശം. പക്ഷെ അത് 19 വരെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇന്ന് കൃഷി വകുപ്പിന്റെ, ക്ഷീര വികസന വകുപ്പിന്റെ ഒക്കെ സഹകരണത്തോടെ നടത്തുന്ന കാളച്ചന്തയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്.
1: കന്നുകാലി പ്രദർശനം അതൊക്കെ നടത്തുന്നുണ്ട്.
0: അപ്പൊ വിവിധ കരകളിൽ നിന്ന് ടീച്ചറെ ഒരുപാട് സംഘങ്ങൾ വരും. വിവിധ ജില്ലകളിലെ കളരി സംഘങ്ങളും പങ്കെടുക്കുന്നൊക്കെയാ പറയുന്നത്. ഇക്കുറി അമേരിക്കൻ വനിതയും
1: ഓച്ചിറക്കളിക്കുന്നതൊക്കെയാണ്.
0: നമുക്കത് അടുത്ത വർഷത്തേക്ക് നമ്മുടെ ഈ ഓച്ചിറക്കളിയൊക്കെ പ്ലാൻ ചെയ്യാം. കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ ഓച്ചിറക്കളി കണ്ടിട്ടുണ്ടെങ്കിൽ, കാണാൻ പോയിട്ടുണ്ടെങ്കിൽ, അതിനെ കുറിച്ചുള്ള അനുഭവം ഒക്കെ ഒരുപാട് പേർക്ക്
1: ഉണ്ടാകാം. മെസ്സേജസ് ആയിട്ട് അയച്ചോളൂ. തീർച്ചയായിട്ടും അത് നമുക്ക് നമ്മുടെ ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ വായിക്കാം. അങ്ങനെ നേരിട്ട് പോയി കണ്ടിട്ടുള്ളവർക്കാണല്ലോ നല്ല അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക്

നമ്മളുടെ മെസ്സേജസിലൂടെ നിങ്ങൾ അറിയിച്ചോളൂ. 8848558785 എന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു രജനി, നമുക്കൊരു ഒരു ബ്രേക്കിൻ്റെ സമയമാണ്. നമുക്ക് ഒരു ഈ ബ്രേക്ക് സമയത്ത് നല്ലൊരു ഗാനം ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസണിങ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
3: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
2: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
3: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
4: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
5: ഫ്രീ കിക്ക് 90.4 FM 2026.
4: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ച് ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
5: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
4: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
5: 8848558785.
4: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
5: ഫ്രീ കിക്ക് 90.4 FM 2026.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. അപ്പോൾ ഡെയിലി അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ഒരുപാട് വിശേഷങ്ങളും കുസൃതി ചോദ്യമൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ സെറ്റായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ പ്രീത, എന്നോടൊപ്പം രജനി, അതുപോലെ തന്നെ ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ഹരിയാണ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത്. അപ്പോൾ ഇന്നിപ്പം നമ്മളൊരു പാട്ട് കേട്ടിരുന്നു രജനി.
1: അതെ അതെ.
0: അപ്പോൾ ഈ പാട്ടെന്ന് പറയുന്നത് നമ്മളുടെ വളരെ പ്രിയപ്പെട്ട നമ്മുടെ എൽദോ അടിമാലിയാണ് ഈ പാട്ട് നമ്മളോട് ചോദിച്ചിരുന്നത്. അപ്പം വെള്ളി നിലവേ എന്ന ഈ ഒരു ഗാനം. അപ്പം എവിടെ എൽദോ അടിമാലി, എവിടെ ഇവിടെ കമോൺ അല്ലേ?
1: അപ്പോൾ എൽദോ അടിമാലിക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട്
0: നമ്മൾ ആദ്യം തന്നെ പ്ലേ ചെയ്തത്. അപ്പം ഞാൻ എൽദോ നമുക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. ഞങ്ങളെ ഈ റേഡിയോയുമായി ഏറ്റവും കൂടുതൽ അടുപ്പിച്ച ഞങ്ങളുടെ ബീന ഗുവേര ചേച്ചിക്കും അതുപോലെ നല്ല രീതിയിൽ ഞങ്ങളെ ലൈവിൽ പിടിച്ചിരുത്തുന്ന പ്രീത ടീച്ചറിനും ഞങ്ങൾ അടിമാലിക്കാർ ആശംസകൾ അറിയിക്കുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും പിന്നെ ഞങ്ങൾ അടിമാലിക്കാർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരു ഗാനം വെച്ച് തരണം. നന്ദവനത്തേര് എന്ന തമിഴ് ചിത്രത്തിലെ വെള്ളി നിലവേ എന്ന ഗാനം ഇന്ന് ഈ ഗാനം വെച്ച് തരാതെ ഇരിക്കരുതേ എന്ന് പറഞ്ഞു. ആദ്യം തന്നെ അങ്ങ് വെച്ചു കൊടുത്തു. അപ്പം എൽദോ അടിമാലി ഹാപ്പി ആയി എന്ന് നമ്മൾ വിചാരിക്കുന്നു. എവിടെ ഓടി വരൂ, നമുക്കൊരു തംസപ്പ് ഇട്ട് തരൂ കേട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എൽദോക്ക് എൽദോ ഹാപ്പി ആയി. അതുപോലെ തന്നെ നമുക്ക് അഭിലാഷ് അടിമാലിയും നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു, കുബേര ചേച്ചിക്കും പ്രീത ടീച്ചറിനും ആശംസകൾ നേരുന്നു. അഭിലാഷ് അടിമാലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജൻ വയനാട്, ഹായ് രാജൻ, ഗുഡ് മോർണിംഗ്, പ്രസന്റ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് രണ്ടുപേരും, നമ്മളെ രണ്ടുപേരും പ്രസന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ രജിസ്റ്ററിൽ വരവ് വെച്ചിരിക്കുന്നു അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ജോബി ഐസക് ഫ്രം ജർമ്മനി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നല്ലൊരു ശുഭചിന്തയൊക്കെ, ജീവിതത്തിൽ കാത്തിരുന്നാൽ കിട്ടുമെന്ന് ഉറപ്പുള്ളത് മരണം മാത്രമേ ഉള്ളൂ, മനുഷ്യരെ പോലെ അത് പറ്റിക്കില്ല.
1: അതാരാണ് പറഞ്ഞത്?
0: അത് നമ്മുടെ ജോബി ഐസക് ജർമ്മനി.
1: സ്ഥിരമായി നമുക്കിങ്ങനെ നല്ല നല്ല ചിന്തകൾ പങ്കുവയ്ക്കാറുണ്ട്.
0: അതുപോലെ തന്നെ മരണം നമ്മളെ മനുഷ്യരെ പോലെ പറ്റിക്കില്ല. ഇവിടെ പണമില്ല, പദവിയില്ല, ഏറ്റക്കുറച്ചിലുകളില്ല, എല്ലാവർക്കും എല്ലാം തുല്യമാണെന്ന് മണ്ണ് ഉറപ്പ് നൽകുന്നുണ്ട്. ശുഭദിനം, ഗുഡ് മോർണിംഗ്, ജോബി ജോബി.
1: നല്ലൊരു ചിന്തയാണ് പങ്കുവെച്ചത്. കാരണം നമുക്ക് ഉറപ്പായ ഒരിടത്തേക്ക് അത് മാത്രമേ
0: ഉള്ളൂ. അതെ,
1: അതുപോലെ മണ്ണ് മണ്ണിലേക്ക് മടങ്ങും, മണ്ണിലേക്ക് നമ്മൾ മടങ്ങും എന്നുള്ള ഒരു ശാശ്വതമായ ഒരു സത്യം മുറുകെ പിടിച്ചുകൊണ്ടാണ്

0: നമ്മളെപ്പോഴും മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മളെ ഒക്കെ സ്ഥിരമായിട്ട് ടീച്ചർ നമ്മൾ സംസാരിക്കുമ്പോ ഇതിങ്ങനെ പറയും അല്ലേ, നമ്മള് പോകുമ്പോ നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. ഈ ഒരു കോട്ടുകളൊക്കെ
1: നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മൾ വരുമ്പോ ഒന്നും കൊണ്ടുവരാതെ നമ്മൾക്ക് വെറും കൈയോടെയാണ് വരുന്നത്. വന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം നമ്മളിങ്ങനെ അടികൂടും ഒരുപാട് ആവശ്യങ്ങളും കാര്യങ്ങൾക്കും വേണ്ടി നമ്മളിങ്ങനെ കിട്ടിയാലും
0: കിട്ടിയാലും
1: മതിയാവാതെ നമ്മളിങ്ങനെ സമ്പത്തുക്കളൊക്കെ വാരി കൂട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ പെട്ടെന്നാണ് ഒരു ദിവസം സ്വിച്ച് ഇട്ട പോലെ മരണം വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പൊ വെറും കൈയോടെ വീണ്ടും നമ്മൾ തിരിച്ചു പോകും അല്ലേ. അപ്പൊ അതൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇരുന്നൊന്ന് ചിന്തിച്ചാല് നമ്മുടെ എനിക്ക് തോന്നുന്നു ഈ ഒരു അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു തടയിടാനായിട്ട് പറ്റും. അപ്പൊ അതെല്ലാവരും ഒക്കെ ഒന്ന് ആലോചിക്കുക അല്ലേ. അപ്പൊ അതുപോലെ തന്നെ ബാബുരാജൻ സാർ രാവിലെ വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ബാബുരാജൻ സാർ, രജനി ടീച്ചർ, പ്രീത ടീച്ചർ, ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ.
0: അപ്പൊ
1: നല്ലൊരു മോർണിംഗ് തന്നെ ആവട്ടെ ഇന്ന്. അതുപോലെ തന്നെ ചിത്ര ആശ്രാമത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, പ്രോഗ്രാമിന്റെ നിലവാരത്തിന്റെ ഗ്രാഫ് ഉയരങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. അണിയറ പ്രവർത്തകർക്ക് സ്നേഹം, നന്ദി. മലയാള ഭാഷ തൻ മാദക ഭംഗി എന്ന ഗാനം പ്ലേ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും
0: മനോഹരമായിട്ട് മെസ്സേജ് ഒക്കെ
1: ചിത്രയുടെ പിന്നെ ഒരു ചോയ്സ് തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്ന് പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോ നമ്മുടെ പ്രോഗ്രാം കേട്ടോണ്ടേ ഇരിക്കും, പാട്ടൊക്കെ ഇങ്ങനെ
0: പുറകെ.
1: അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സെൻസസ്
0: ആരംഭിച്ചിരിക്കുകയാണ്
1: അല്ലേ. അപ്പൊ അതെനിക്കൊന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടി വന്നിരിക്കുന്നത്. അപ്പോൾ സെൻസസിന്റെ ഭാഗമായിട്ട് വ്യക്തികൾക്ക് തന്നെ സ്വയം വിവരങ്ങൾ നൽകാം. അപ്പോൾ കുടുംബം സത്യസന്ധമായിട്ട് തന്നെ കാര്യങ്ങൾ കൊടുക്കണം. പിന്നീട് അത് മാറ്റാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 30 വരെയാണ് അതിനുള്ള അവസരം ലഭിക്കുക. അപ്പം അതിൻ്റെ സെൻസസിന് വിവരങ്ങൾ നൽകേണ്ടത് നിയമപരമായ ഉത്തരവാദിത്തമാണ്. സത്യസന്ധമായും സുതാര്യമായും വിവരങ്ങൾ നൽകണമെന്നൊക്കെയാണ് നമ്മുടെ അധികാരികൾ അറിയിച്ചിരിക്കുന്നത്.
0: ഏകദേശം 34 ചോദ്യങ്ങളാണ് ഉണ്ടാകുന്ന മറുപടി കൊടുക്കേണ്ടത്. അപ്പം മറുപടികളെല്ലാം നൽകിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന ആ ഒരു സെൽഫ് എന്യൂമറേഷൻ ഐ ഡി അത് വെച്ചിട്ട് സെൻസസ് ഉദ്യോഗസ്ഥരെത്തുമ്പോൾ നമുക്കത് കൈമാറാം. അപ്പൊ ഇത് ആർക്കെങ്കിലും ഒക്കെ ഡിഫിക്കൽട്ട് ആയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ള സഹായങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ ചെന്നാലും 30 വരെ എന്നൊക്കെ ഉള്ളത് പറയുന്നതാണ്. ചിലപ്പോൾ ഒരുപക്ഷേ തിരക്ക് കാരണോ ഇത്രയും പേർക്ക് ആ സമയക്രമം പാലിക്കാൻ പറ്റാത്ത, ചിലപ്പോൾ അതൊക്കെ നീട്ടി വച്ചേക്കാം ടീച്ചർ. അതൊക്കെ അധികാരികളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ടൊക്കെ നമ്മൾ പോയാൽ നല്ലത്. കറക്റ്റായ വിവരം കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇന്നലെ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ഇന്നലത്തെ ലൈവിൽ കുറിച്ച്
1: പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെ നമുക്ക് റീലുകളായിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വളരെ വിശദമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സംശയമൊക്കെ ഉള്ളവർക്ക് അതൊക്കെ ഒന്ന് റെഫർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെയുള്ള നമ്മുടെ ഇൻ്റർനെറ്റ് കഫേകൾ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു ഇതിനുള്ളൊരു സൗകര്യമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊന്നും അറിഞ്ഞുകൂടാത്തവർ, അപ്പം ഡിജിറ്റലി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ തേടാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടും സത്യസന്ധതയോടും കൂടി നമ്മളുടെ വിവരങ്ങൾ ഇതിനകത്ത് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
0: ഇന്നലെ പറഞ്ഞ ഒരു വിവരം ഒന്നും കൂടെ ആവർത്തിക്കാം. ഒരു ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്യണം. ആ നമ്പർ നമുക്ക് ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് ഇന്നലെ ഒരു വിവരം ഉണ്ടായിരുന്നു.
1: അല്ല അത് ശരിക്കും പറഞ്ഞാൽ അത് ആവശ്യമുള്ള കാര്യമാണ് അല്ലേ. നമ്മളെല്ലാവരും അത് മാത്രമല്ല, നമ്മൾ ഇപ്പോഴത്തെ കാലം നമ്മുടെ ഈ ഫോൺ നമ്പർ കാണാതെ പഠിക്കാനൊക്കെ നമുക്ക് ഭയങ്കര മടിയാണ് അല്ലേ. അപ്പൊ ഒരു ഫോൺ നമ്പർ എന്തായാലും നമുക്ക് എല്ലാ മനുഷ്യർക്കും കാണാതെ അറിയാം. ഒന്നുകിൽ ഭാര്യക്കാണെങ്കിൽ ഭർത്താവിന്റെ, ഭർത്താവിനാണെങ്കിൽ ഭാര്യയുടെ അറിയാം അല്ലേ. അപ്പൊ നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കുന്ന ഒരു നമ്പർ കൃത്യമായിട്ട് അതിൽ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് വിവരങ്ങൾ ഡിജിറ്റലായി നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പം എല്ലാവരും ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്ന് അല്ലേ തിരക്കൊക്കെ വരുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സെൽഫ് എന്യൂമറേഷൻ പ്രോസസ് നിങ്ങൾക്ക് തുടങ്ങാം. അത് കൃത്യമായിട്ട് ചെയ്തു വെക്കുക.
0: ടീച്ചറേ, നമ്മളിങ്ങനെ ആവേശ തിരയിലാണ് അല്ലേ. കാൽപന്ത് കളിയുടെ ഒരു ആ ബെൽ മുഴങ്ങുന്നു. നമ്മള് ഇങ്ങനെ അതിന്റെ ഒരു ആവേശ തിമർപ്പിലാണ്. രാത്രികളെല്ലാം തന്നെ സജീവമാണ്.
1: അല്ല, ഞാൻ കട്ട അർജന്റീന ഫാനാണോ? അപ്പൊ നമുക്ക് ഇന്ത്യൻ ടീം ഇല്ലല്ലോ, അപ്പൊ നമുക്ക് വേറെ ആരുടെ വേണമെങ്കിലും ഫാൻ ആകാമല്ലോ. അപ്പം നമുക്ക് ആ ഒരു അർജന്റീനയുടെ ഒരു ഫാൻ ആവുന്നത് പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും, ഇപ്പം ഞാൻ മാത്രമല്ല മിക്കവാറും ആൾക്കാർക്ക് ആ മെസ്സി എന്ന് പറയുന്ന ഒരു അട്രാക്ഷൻ തന്നെയാണ് അർജന്റീനയിലേക്ക് നമ്മളെ ഇങ്ങനെ പിടിച്ചടിപ്പിക്കുന്നത് അല്ലേ. ആ ഒരു മനുഷ്യന്റെ ഒരു ഡെഡിക്കേഷനും അദ്ദേഹം കാണിക്കുന്ന ആ ഒരു സിൻസിയറിറ്റിയും ആ ഫുട്ബോളിനോടുള്ള അയാളുടെ ഒരു പ്രണയവും ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കത് കണ്ടിങ്ങനെ ആസ്വദിക്കാൻ തന്നെ ഒരു ഭയങ്കര രസമാണ് അല്ലേ. അപ്പോ ഇന്നിപ്പോ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു മത്സരം തന്നെയാണ് അങ്ങോട്ട് അർജന്റീന കാഴ്ചവെച്ചത്. അൾജീരിയക്ക് എതിരായിട്ട് പിന്നെ അർജന്റീന നാഷണൽ ഫുട്ബോൾ ടീം അവരുടെ ലോകകപ്പ് ക്യാമ്പയിന് അങ്ങോട്ട് തകർപ്പൻ തുടക്കം ഇട്ടിരിക്കുകയാണ്. ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അൾജീരിയ നാഷണൽ ഫുട്ബോൾ ടീമിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് കീഴടക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല നമുക്ക് ഏറ്റവും സന്തോഷം എന്താണ്, 3 ഗോൾ ആരുടെയാ?
0: സെനഗലിനെ കീഴടക്കി ഇങ്ങനെ ഫ്രാൻസ് ഒക്കെ മുന്നേറുകയാണ്, ഇരമ്പുകയാണ്. ഈ ഒരു ആവേശത്തിര ഇളക്കമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും.
1: അപ്പൊ എനിക്കിനി വേറെ ആരുടെയും കാര്യമൊന്നും അറിയാനില്ല, എനിക്ക് ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതിയായിരുന്നു. അപ്പൊ അത് നമ്മൾ ആദ്യം തന്നെ നേടിക്കഴിഞ്ഞു. ആദ്യ പകുതിയിലാണ് ആ ഫസ്റ്റ് ഗോള് വന്നത്, രണ്ടാമത്തെ പകുതിയിൽ മറ്റു 2 ഗോളുകളും നേടി. ആ മെസ്സി എന്ന് പറയുന്ന നമ്മുടെ ആ അത്ഭുത മാന്ത്രികന്റെ അദ്ദേഹത്തിന്റെ മികവിൽ തന്നെ അർജന്റീന സമ്പൂർണ്ണ ആധിപത്യം പുലർത്തി എന്നൊക്കെ പറയാം.
0: അങ്ങനെ നമ്മൾ പറയുമ്പോഴേ ടീച്ചറെ ഒരു പ്രത്യേക വാർത്ത വരുന്നുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരുപാടിടങ്ങളിൽ ഒരുപാട് ഗ്രാമങ്ങളിലൊക്കെ ഫ്ലെക്സ് ഉയരുന്നു, കൂട്ടത്തോടെ രാത്രികളെല്ലാം തന്നെ യുവാക്കളുടെ ഒക്കെ ഒരു കൂട്ടം നിരയാണ്. അതിൽ പരസ്പരം പല ഇതിന്റെ അർജന്റീന ഫാൻസ് അസോസിയേഷനൊക്കെ പല വിധത്തിലാണ്. പക്ഷേ അതിന് ഇടയിൽ ഇതേ നമ്മുടെ ചെറുതുരുത്തി കലാമണ്ഡലം നിൽക്കുന്ന ചെറുതുരുത്തിയിൽ നിന്നാണ് ഒരു വാർത്ത വരുന്നത്. അപ്പൊ കാൽപന്ത് കളിയുടെ ലോക മാമാങ്കത്തിന് കൊഴുപ്പേകാൻ അവര് തോൽപ്പാവ കളിയുടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ തോൽപ്പാവ കളിയിലെ പ്രശസ്ത തോൽപ്പാവ കൂത്ത് കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മ ചേർന്നിട്ട് അവരൊരു തോൽപ്പാവ കളി, അതായത് തോൽപ്പാവ കളിയെ ഇങ്ങനെ നിഴൽ വെളിച്ചത്തില് ഫുട്ബോൾ കളിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു സംഘം ദേ മുന്നോട്ട് വരുന്നുണ്ട്. നമ്മുടെ പൈതൃക കലാരൂപമാണ് തോൽപ്പാവ കൂത്ത്. അപ്പം ലോകകപ്പിൽ ഫുട്ബോളിന്റെ ആവേശം വീഡിയോയായി പുറത്തിറങ്ങിയിരിക്കുന്നത് ലോക ഫുട്ബോളിലെ സൂപ്പർ താരങ്ങളായ റൊണാൾഡോ, നെയ്മർ, മെസ്സി എന്നിവരൊക്കെ ഉൾപ്പെടെ 12 കളിക്കാരുടെ പാവകളാണ് ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. ആ പാവകളെല്ലാം തന്നെ ചലനങ്ങളോടൊപ്പം ആധുനിക സാങ്കേതിക വിദ്യകളായ സിനിമാറ്റോഗ്രാഫിക്, AI തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ച് ദേ നമ്മുടെ ഒരു കലാരൂപത്തിൽ
1: ഒരു വലിയ അങ്ങനെയൊക്കെ ഉള്ളൊരു തോട്ട് വരിക, ഇതിനകത്തേക്ക് അതങ്ങോട്ട് കൊണ്ടുവരിക,
0: യുവാക്കള് കടന്നു വരിക. നമ്മുടെ യുവതലമുറയ്ക്കൊക്കെ എന്തൊക്കെ കഴിവുകളാണ്, നമ്മുടെ ജെൻസി പിള്ളേരായാലും അവർക്ക് കുട്ടികൾക്കൊക്കെ തന്നെ വളരെയധികം ക്രിയേറ്റിവിറ്റിയുടെ ആൾക്കാരാണ്.
1: നമ്മൾ ചിലപ്പോൾ അവരെയൊക്കെ പറയാറുണ്ട് അവരൊക്കെ എപ്പോഴും ഫോണിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പക്ഷെ അങ്ങനെയൊന്നും അല്ല. നമ്മുടെ പിള്ളേർ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അന്ന് നമ്മൾ നമ്മുടെ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വന്ന സമയത്ത്, വെള്ളപ്പൊക്കമൊക്കെ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഓടി നടന്ന് ജോലിയെടുത്ത് നമ്മുടെ പിള്ളേർ
0: തന്നെ.
1: അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം അടിപൊളിയാണ്. പിന്നെ അവരിടയ്ക്ക് ഇച്ചിരി മൊബൈലിലൊക്കെ നോക്കും എന്നുള്ള ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ അല്ലേ. അതൊക്കെ നമ്മള് ജെൻസി പിള്ളേരെ മാത്രം പറയണ്ട, നമ്മള്
0: വയസ്സായവരും
1: ഒക്കെ സമയം കിട്ടിയാൽ നമ്മള് ഫോൺ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ് അല്ലെ.
0: അവരുടെ തിരിച്ചുള്ള ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് ഒരു പക്ഷേ മറുപടി ഉണ്ടാവില്ല.
1: അപ്പൊ അങ്ങനെ നമ്മളെ കലാരൂപങ്ങളിലേക്കും ഒക്കെ നമ്മളുടെ ഫുട്ബോളിനെ കൊണ്ടുവന്ന് നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മഴക്കാലമൊക്കെ വന്നു കഴിയുമ്പോൾ പകർച്ചവ്യാധിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോ അതിന്റെ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഒക്കെ ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് പ്രശ്നങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്.
0: ഒരു ഉന്നത അധികാര സമിതിയെ തന്നെ നിയോഗിച്ചിരിക്കുകയാണ്. പിന്നെ എപ്പിഡമിക്കിന്റെ തന്നെയായിട്ട് ഒരു കലണ്ടർ തയ്യാറാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇങ്ങനെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ആസൂത്രിതമായി ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പൊ സർക്കാർ സ്വകാര്യ മേഖലയിലെ എല്ലാ വിദഗ്ധ ഡോക്ടർമാരെയും സംഘടനകളെയൊക്കെ ടീച്ചറെ അതിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, അത് ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പൊ ഈ ഉന്നതാധികാര സമിതി രോഗബാധിതരുടെ എണ്ണവും മരണനിരക്കും ഒക്കെ കുറയ്ക്കാൻ വേണ്ടി എപ്പിഡമിക് ആയിട്ടുള്ള രോഗങ്ങളുടെ നമ്മുടെ അതായത് മരണനിരക്ക് കുറയ്ക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കും. ഈ ഒരു റിപ്പോർട്ട് നൽകുക, ഗവൺമെന്റിന് കൂട്ടായ്മയിലൂടെ ഈ ഒരു റിപ്പോർട്ട് നൽകുക എന്നതാണ് ഈ ആരോഗ്യ വകുപ്പ് ചർച്ച ചെയ്ത നടപടികളൊക്കെ സ്വീകരിക്കുന്നതിനിടയിൽ ഒരു വാർത്ത ഇങ്ങനെ വരുന്നുണ്ട് ടീച്ചറെ, കുപ്പിവെള്ളത്തിൽ വ്യാജൻ വരുന്നു എന്നും അന്വേഷിക്കുമെന്നും ഒക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അപ്പം നമ്മുടെ പകർച്ചവ്യാധി കേസുകളുടെ എണ്ണത്തിൽ വ്യാപകമായ തോത് ഉയരുന്നതിൽ നമ്മളൊക്കെ തന്നെ ഈ കുപ്പിവെള്ളം പേടിപ്പിക്കാൻ വേണ്ടിയല്ല, നമ്മുടെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ, മഴക്കാല പൂർവ്വ ശുചീകരണ രോഗങ്ങൾ ഇവയൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മുടെ കുപ്പിവെള്ളത്തിൽ എവിടെയെങ്കിലും വ്യാജൻ കലർന്നിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുമെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത്. ചില പോലെയുള്ള രോഗങ്ങൾ കൂടി വരുമ്പോഴായിരിക്കാം അല്ലേ.
1: പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത് നമ്മൾ ആ നമ്മുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് നമ്മൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ നാരങ്ങാ വെള്ളം, ജ്യൂസ് ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കുടിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കുറച്ചൊന്ന് നമുക്ക് വിശ്വസനീയമായ സ്ഥലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വൃത്തിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നു അല്ലെങ്കിൽ നല്ല വെള്ളമൊക്കെയാണ് നമുക്ക് തരുന്നത് എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇത് കുടിക്കാനും ഒക്കെ ശ്രമിക്കുക. നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് ഈ ബുദ്ധിമുട്ട്. അതുകൊണ്ട് കഴിയുന്നതും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തിളപ്പിച്ചാൽ

കൊണ്ടുപോകുന്ന കുപ്പിയിലെ വെള്ളം തന്നെ കുടിക്കാനും വേറൊരാളുടെ എടുക്കാൻ പോകാതിരിക്കാനും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുക. അപ്പൊ അതാണ് നമുക്ക് നല്ലതിനാണ് കുഞ്ഞിന് വെള്ളം തന്നു വിടുന്നതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഇച്ചിരി രക്ഷപ്പെടാം. അപ്പോ രജനി, നമുക്ക് ഇനി ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് വീണ്ടും നല്ലൊരു ഗാനം ആസ്വദിച്ചിട്ട് തിരിച്ചെത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138. മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
1: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
0: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
1: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
0: ഫിഫ

0: 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
1: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
0: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
1: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
0: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളിക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
1: ഫ്രീ കിക്ക് 90.4 FM 2026.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. മെസ്സേജസ് ഒക്കെ അയച്ചോളൂ 8848558785. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം
1: ഞാൻ രജനി ഗിരീഷ് ആണ്.
0: അപ്പൊ അതുപോലെ തന്നെ നമ്മളുടെ പാട്ടൊക്കെ നിങ്ങൾക്ക് ചോദിക്കുന്ന പാട്ടൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പ്ലേ ചെയ്ത് തന്ന് ഞങ്ങളുടെ കട്ട സപ്പോർട്ടുമായിട്ട് ഹരിയാണ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത്. അപ്പോൾ ഇന്നും ഇപ്പം നമുക്ക് നമ്മുടെ ചിത്ര ചോദിച്ച ഒരു പാട്ടാണ് നമ്മൾ പ്ലേ ചെയ്ത് കൊടുത്തത്. ചിത്ര എവിടെ? ചിത്ര കേട്ടു എന്ന് വിശ്വസിക്കുന്നു, ഹാപ്പി ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പാട്ടൊക്കെ പ്ലേ ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഇച്ചിരി ഒരു നമ്മളെ ഡൗൺലോഡഡ് ആയിട്ട് കിടക്കുന്ന പാട്ടൊക്കെ ആയിരിക്കും ആദ്യം വരുന്നത്.
1: പക്ഷേ
0: അപ്പോൾ അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. നിങ്ങളുടെ സെലക്ഷൻസ്, നിങ്ങളുടെ ചോയ്സ്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പാട്ടൊക്കെ ഇഷ്ടമുള്ള പാട്ടൊക്കെ പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചോളൂ. അപ്പോൾ നമ്മുടെ ലൈവിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് അത് കേൾക്കാം. അഥവാ അത് കേട്ടില്ല എങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ആ പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ നാളത്തെ ലൈവിൽ മതിയെങ്കിൽ അത് നമുക്ക് അങ്ങനെ തന്നെ വെച്ച് തരാം.
1: അപ്പോൾ നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെയാണ് പങ്കുവെച്ചത്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, നമ്മുടെ ഓച്ചിറ കളിയെക്കുറിച്ച് പറഞ്ഞു. അപ്പം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട്. അതിലുപരി പ്രീത ടീച്ചർ ഒരു നല്ലൊരു ചോദ്യമൊക്കെ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ശ്രോതാക്കളോട് ചോദിക്കാൻ, കഴിഞ്ഞ രണ്ട് ലിങ്കിലും തിരക്കുകൾ കൊണ്ട് അതൊന്നും പറയാതെ ഇങ്ങനെ മാറ്റി വെച്ചപ്പോൾ
0: ഓവർഫ്ലോ ആയിരുന്നു, നമ്മളുടെ അപ്ഡേറ്റ്സിന്റെ ഓവർഫ്ലോ ആയത് കുസൃതി ചോദ്യം എവിടെയോ മുങ്ങിപ്പോയി.
1: അത് വേണ്ട, ശ്രോതാക്കൾ കാത്തിരിക്കുകയാണ്. അപ്പൊ വളരെ പെട്ടെന്ന് കുസൃതി ചോദ്യം അവരിലേക്ക് എത്തിക്കും.
0: അതെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം എല്ലാരും കേട്ടോളൂ, എല്ലാരും കേട്ടോളൂ. ഇതാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം. അപ്പൊ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയും, അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം. അപ്പൊ എല്ലാരും കേട്ടോളൂ. കുക്കിംഗ് ഈസ് ഫോർ മെൻ ആൻഡ് നോട്ട് ഫോർ വിമെൻ. കുക്കിംഗ് എന്ന് പറയുന്നത് പുരുഷന്മാർക്കുള്ളതാണ്, അല്ലാതെ സ്ത്രീകൾക്കുള്ളതല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? സാധാരണ നമ്മൾ തിരിച്ചാണല്ലോ പറയുന്നത്, സ്ത്രീകളുടെ ജന്മാവകാശമാണ് കുക്കിംഗ് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ പറയുന്നു, കുക്കിംഗ് ഈസ് ഫോർ മെൻ ആൻഡ് നോട്ട് ഫോർ വിമെൻ.
1: ഇത് കേട്ട് ഞെട്ടുന്ന ഒത്തിരി പേരുണ്ടോ?
0: ആരൊക്കെയോ അവിടെ ഞെട്ടി.
1: എന്താണ്
0: എന്തൊക്കെ പറഞ്ഞോണ്ട് വരുന്നു, എന്തൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പൊ ആ വാക്കൊക്കെ എടുത്തൊന്ന് നോക്കിയാല് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പൊ എല്ലാരും ഒന്ന് ബുദ്ധിപൂർവ്വം ആലോചിച്ചോളൂ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ പ്രീത ടീച്ചർ ഇങ്ങനെ പറഞ്ഞത് എന്ന് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്തോളൂ. 8848558785 എന്ന ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് ആൻസേഴ്സ് ഒക്കെ പോരട്ടെ.
1: തീർച്ചയായും നമുക്ക് ഒരുപാട് വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത് അല്ലേ. നമ്മുടെ ഒരു ദേശീയ പാത ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം അതിൽ കുറച്ച് ആശങ്കകളും വരുന്നുണ്ട്. ഉയരപ്പാതയിലെ സ്ലാബ് ഇങ്ങനെ തള്ളിയിരിക്കുന്നു, അപ്പം ആശങ്ക പരിഹരിക്കുമെന്ന് ഉറപ്പ് തരുന്നു. അങ്ങനെ നമ്മുടെ ഈ ദേശീയപാതയിൽ മണ്ണ് നിറച്ച് ഉയരപ്പാതയിലൊക്കെ തന്നെ വശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള കോൺക്രീറ്റ് സ്ലാബുകളൊക്കെ പേടിപ്പിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പുറന്തള്ളി വരുന്നുണ്ട്. അതൊക്കെ പരിഹരിക്കുമെന്നാണ് നമ്മുടെ അതോറിറ്റി പറയുന്നത്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വാർത്ത വരുമ്പോൾ, നമ്മുടെ ഒരു മരണപാത പണ്ടുണ്ടായിരുന്നു, അത് ചരിത്രത്തിൽ ഇങ്ങനെ തായ് അണക്കെട്ട് പറ്റിച്ചപ്പോൾ അവിടെ ആ ഒരു പാത മരണപാതയുണ്ട്. അപ്പോൾ അത് പഴയ റെയിൽവേ സ്റ്റേഷനായിരുന്നു, അതിൻ്റെ അവശിഷ്ടമൊക്കെ വന്നു. നമ്മുടെ ഒരുപാട് ക്ലാസിക് സിനിമകൾക്കും നോവലുകൾക്കും ഒക്കെ പ്രമേയമായ രണ്ടാം ലോക മഹായുദ്ധകാലത്തെ മരണ റെയിൽപാത 8 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ലോക കാഴ്ചയിലേക്ക് വീണ്ടും വരുന്നു എന്നൊരു വാർത്തയെ കൊണ്ട് ടീച്ചറെ.
0: അപ്പോ ശരിക്കും രജനി, നമ്മളെ ഈ ഉയരപ്പാതയില്ലേ, ഈ കാണുമ്പോ ശരിക്കും നമുക്ക് പേടിയാവും. അപ്പൊ നമ്മൾ ആ ഒരു അതിന്റെ സൈഡിലൂടെയുള്ള ആ ഒരു സർവീസ് റോഡിലൂടെ യാത്ര ചെയ്യുമ്പോ ഇത്രയും പൊക്കത്തിനുള്ള ഈ ഒരു മതില്, ഈ ഒരു വലിയ കോട്ട കാണുമ്പോ
1: സേഫ് സോണിലാണോ,
0: നമ്മളിങ്ങനെ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് ഓടിപ്പോകാം എന്ന് തോന്നാറുണ്ട്. ഒരു ചെറിയ ഭയമൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് അങ്ങ് രക്ഷപ്പെടുമ്പോഴാണ് നമുക്കൊരു ആശ്വാസമൊക്കെ കിട്ടുന്നത്. അതൊക്കെ ഒന്ന് ശരിയാണ്, മഴ പെയ്യുമ്പോഴും നമുക്ക് കൂടുതൽ ഭയമൊക്കെ തോന്നാറുണ്ട്. അപ്പൊ ഈ റോഡിന്റെ കാര്യം പറഞ്ഞപ്പോ ഇന്ന് രസകരമായ ഒരു വാർത്ത പത്രത്തിൽ ഞാൻ വായിച്ചു, അതിതാണ്. ഹൈദരാബാദിൽ ട്രംപ് റോഡ് വന്നിരിക്കുന്നത്.

0: അപ്പൊ നമുക്ക് ട്രംപ് എന്ന് കേൾക്കുമ്പോഴിപ്പോ ആർക്കും വലിയ ഇഷ്ടമെന്നുള്ള ആളൊന്നും അല്ല. എന്നാ പോലും നമ്മള് ഹൈദരാബാദിൽ ട്രംപ് റോഡ് വന്നിരിക്കുന്നു എന്നാണ്. അതായത് നഗരത്തിലെ US കോൺസുലേറ്റിന് സമീപമുള്ള റോഡ് July 23 ഡൊണാൾഡ് ട്രംപ് അവന്യൂ എന്ന പേരിൽ പുനർനാമകരണം ചെയ്യും. അപ്പൊ US സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്താനുള്ള തെലങ്കാനയുടെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് റോഡിന് US പ്രസിഡന്റിന്റെ പേര് നൽകുന്നത്. അതെന്തായാലും
1: വിചിത്രമായൊരു വാർത്തയായിരുന്നു.
0: അപ്പൊ നമുക്ക് എന്തായാലും ട്രംപിന്റെ പേര് റോഡ് നമുക്ക് ഇവിടെ നമ്മുടെ ഇന്ത്യയിലുണ്ട് എന്നുള്ള കാര്യം പറയാലോ അല്ലെ. ട്രംപ് സന്തോഷിക്കട്ടെ.
1: പുള്ളി അങ്ങനെ ആ പ്രശംസയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് അവാർഡൊക്കെ കാശ് കൊടുത്ത് മേടിക്കാൻ തോന്നി എന്നൊക്കെ ആ ഒരു സന്ദർഭമൊക്കെ നമ്മള്
0: ഇത് അറിഞ്ഞിട്ട് നമ്മൾ ഹൈദരാബാദ് വിസിറ്റ് ചെയ്യാനോ
1: അറിയില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ G7 ഉച്ചകോടിയിൽ മോദിയും ട്രംപും ഇന്നലെ കണ്ടുമുട്ടി. അപ്പൊ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം, ഏകദേശം 15 ശേഷമാണ് ഇരുവരും തമ്മിൽ കണ്ടത്. വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഉച്ചകോടിയിൽ കുശലാന്വേഷണങ്ങളും ഒക്കെ ആയിട്ട് രണ്ടുപേരും ഇരുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. നമുക്കത് ഇന്ത്യക്ക്, നമ്മുടെ രാജ്യങ്ങൾക്ക് ഈ സൗഹൃദങ്ങളൊക്കെ തന്നെ പ്രയോജനപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കാം. അതിനോടൊപ്പം തന്നെ ടീച്ചറെ, നമുക്കൊരു നല്ലൊരു വാർത്ത വരുന്നത് കൃഷി ചെയ്താൽ മാർക്ക് കിട്ടും എന്നുള്ളതാണ്. കൃഷി ചെയ്യുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് മാർക്ക്, പണ്ടൊക്കെ നമ്മുടെ NCC
0: NSS
1: വീട്ടുമുറ്റത്തും സ്കൂളുകളിലൊക്കെ കൃഷി ചെയ്താൽ, കാർഷിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടാൽ, അത് സജീവമായാൽ വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് മാർക്ക് ഏർപ്പെടുത്താൻ കൃഷി വകുപ്പ് ഇതേ വരുന്നു. അപ്പം 1 പ്ലസ് 2 വരെയുള്ള കുട്ടികൾക്കാണ് ഈ പ്രയോജനം ലഭിക്കുക. പാഠത്തിനെടുത്ത് വേണമെങ്കിൽ സ്കൂളുകൾക്കൊക്കെ കൃഷി തുടങ്ങാം, കൃഷിക്കാരെ രൂപപ്പെടുത്തി കൊണ്ടുവരാം അല്ലേ.
0: കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അവയർനെസ് ചെറിയ പ്രായത്തിലേ കൊടുക്കുന്നത് ഏറ്റവും
1: കാർഷിക അവബോധമൊക്കെ വളർത്താം
0: ചെറിയ രീതിയിലോ. അപ്പൊ വലിയ ഒരു ലാർജ് സ്കെയിൽ പരിപാടിയിലേക്കൊന്നും പോയില്ല എങ്കിൽ പോലും കൃഷി എന്ന് പറയുന്നതിന്റെ ഒരു പ്രാധാന്യം, അത് ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു പ്രയോജനം ഒക്കെ കുട്ടികളെ നമ്മൾ അല്ലേ. ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു വലിയൊരു ഡിജിറ്റലൈസ്ഡ് ലോകത്തിലൊക്കെ ഇങ്ങനെ നമ്മൾ ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളിലൊക്കെ ജീവിക്കുമ്പോഴും നമുക്കൊരു ദിവസം ഇതെല്ലാം അങ്ങ് നിന്ന് പോയാൽ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അരിയും പയറും ഒക്കെ വേണം എന്നുള്ള കാര്യം ഇവരെ ഒന്ന് റിമൈൻഡ് ചെയ്യുക. ഇതൊന്നും എടുത്ത് നമുക്ക് തിന്നാൻ പറ്റുന്ന സാധനങ്ങളല്ല എന്ന് റിമൈൻഡ് ചെയ്യുന്നതിന്റെ ആവശ്യം കൂടി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
1: കൺസ്യൂമറിസത്തിന്ന് നമുക്കൊന്ന് മാറി വരാൻ ചിന്തിക്കാം. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, അധ്യാപകർ മാത്രമല്ല വെയിറ്റേജ് മാർക്ക് ഇടുന്നത്, കൃഷി കർഷകരും ഉണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പിന്നെ ബഹുമാനപ്പെട്ട കാർഷിക മന്ത്രി, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നലെ പദ്ധതിയുടെ രൂപരേഖയൊക്കെ തയ്യാറാക്കി സമർപ്പിച്ചു. കുട്ടികൾക്ക് കൃഷിയുടെ അവബോധം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ടീച്ചർ, ഒരു വാർത്ത വരുന്നുണ്ട്, നമ്മുടെ ഭരണക്രമമായി വയോജനക്ഷേമം 10 നിലവിൽ വന്നു. സർക്കാർ പുതുതായി നമ്മുടെ രൂപീകരിച്ച വയോജനക്ഷേമ വകുപ്പ് ഭരണത്തിൻ്റെ ആ ഒരു പുതിയ നിയമങ്ങളൊക്കെ പുറപ്പെടുവിപ്പിച്ചു. ആകെയുള്ള വകുപ്പുകളിൽ 10th മുതിർന്ന പൗരന്മാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ നിയമവും ചട്ടവും ഒക്കെ കൈകാര്യം ചെയ്യാനായിട്ട് അവർക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ പദ്ധതികൾ. ഇനി ഒന്നും അത് പേപ്പറിൽ കിടക്കില്ല. നമുക്കുള്ള മുതിർന്ന പൗരന്മാരിങ്ങനെ ഓരോ വാതിലിലും മുട്ടുകയാണ്. ഇനി അതൊന്നും അപ്പം നമ്മുടെ ഈ പുതിയ സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മിലേക്കൊരു നല്ല രീതിയിൽ, അതായത് പ്രത്യേകിച്ച് നമ്മളെപ്പോഴും കുട്ടികൾക്കും മുതിർന്ന പൗരന്മാർക്കുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ ടീച്ചറെ.
0: അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഇപ്പൊ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പല പദ്ധതികളും വന്നിട്ട് അതെങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്തണമെന്ന് അറിഞ്ഞുകൂടാതെ നമുക്കത് ഇല്ലാതായി പോകുന്ന ചില അവസ്ഥകളൊക്കെ കാണാം. ഇന്ന് രാവിലെ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഈ നമ്മുടെ പ്രിയദർശിനി സൗജന്യ യാത്ര ബസ്സുകൾ കണ്ടിട്ട്, പക്ഷെ അതിലൊക്കെ നമുക്ക് ആള് കുറവാണ്. നമ്മളത് കണ്ടപ്പോഴാണ് ഞാനിങ്ങനെ അതിന്ന് ആ ഒരു ബസ്സിന്റെ അകത്ത് ഇങ്ങനെ സൗജന്യ യാത്ര എന്നുള്ള സ്റ്റിക്കറുള്ള ബസ്സുകളൊക്കെ ഇങ്ങനെ നോക്കിയപ്പോഴ് അതിലൊക്കെ ആള് കുറവാണ് സ്ത്രീകള്. അപ്പം സ്ത്രീകള് കഴിയുന്നതും ആ വാഹനങ്ങളിലൊക്കെ കയറി അല്ലെ യാത്ര ചെയ്യുക.
1: ടീച്ചർ, ഇന്ന് 2-3 വാർത്തയും കൂടെ ഞാൻ ടീച്ചർ പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത്. പ്രൈവറ്റ് ബസ് അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ വാഹനങ്ങളിലും സ്ത്രീകളെ സൗജന്യമായി കൊണ്ടുപോകാം, അപ്പോൾ ഒരു നിശ്ചിത തുക നിങ്ങൾ തീരുമാനിക്കൂ. അപ്പം ഞങ്ങളാകെ വെട്ടിലായ ഒരു അവസ്ഥയാണ്. അപ്പം ഞങ്ങൾ സ്ത്രീകളെ സൗജന്യമായി കൊണ്ടുപോകാം, ഒരു നിശ്ചിത തുക ഞങ്ങൾ ഗവൺമെന്റിന് ഇതിനു വേണ്ടി അടയ്ക്കാമെന്നൊക്കെ പറഞ്ഞ് അവരും വരുന്നുണ്ട്. അവരും ഒരുതരം ആശങ്കയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രിയദർശിനി ബസ് ഈ ട്രാൻസ്പോർട്ട് ബസ് ഇല്ലാത്ത ഗ്രാമങ്ങളുണ്ട്. ആ ഗ്രാമങ്ങളിലൊക്കെ തന്നെയുള്ള സ്ത്രീകൾ പറയുന്നത് ഏകദേശം മയ്യനാട് അങ്ങനെയൊക്കെ കുറെ പ്രദേശങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടേക്കൊക്കെ പ്രൈവറ്റ് ബസ്സുകളാണ് മൊത്തം. അപ്പം KSRTC കുറച്ച് ഞങ്ങൾക്കും കൂടെ അലോട്ട് ചെയ്ത് തരൂ എന്നൊരു വാർത്തയൊക്കെ വരുന്നുണ്ട്.
0: അത് നല്ലൊരു കാര്യം തന്നെയാണ് അല്ലെ. പ്രത്യേകിച്ചും ഇപ്പൊ കുറച്ച് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഈ അതുപോലെ ഈ നമ്മളുടെ ഒരു പീക്ക് ടൈം ഉണ്ട്.

0: അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും ഒക്കെ നമുക്ക് സ്കൂളിൽ പോകാനോ അല്ലെങ്കിൽ ഓഫീസുകളിൽ പോകാനോ അല്ലെങ്കിൽ ഇതുപോലെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ടുള്ള സമയത്തും അതുപോലെ വൈകിട്ട് തിരിച്ചു പോകുന്ന ആ ഒരു 5 മണി സമയത്തും ഒന്ന് രണ്ട് വാഹനങ്ങൾ ഈ പ്രിയദർശിനിയുടെ ഈ സൗജന്യ യാത്രകൾ അനുവദിച്ചിട്ടുള്ള ബസ്സുകൾ ആ റൂട്ടിലേക്ക് കൂടുതൽ അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ സ്ത്രീകൾക്ക് അത് പ്രയോജനപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ രജനി, ഇന്ന് വളരെയധികം സന്തോഷം തോന്നിയ ഒരു വാർത്ത ഇന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു. അത് തീർച്ചയായിട്ടും എനിക്ക് ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്യാതെ എനിക്കിന്ന് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അത് മറ്റൊന്നുമല്ല, ഭാര്യയുടെ വിവാഹേതര ബന്ധം യുവാവിന് 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം. വേറൊന്നുമല്ല, പാവം ഈ യുവാക്കളെയാണ് നമ്മൾ എപ്പോഴും ഈ കാര്യം പറഞ്ഞിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം യുവാക്കൾ മാത്രമൊന്നുമല്ല, സ്ത്രീകളും ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് പല വീടുകളിലും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം. നമ്മൾ അങ്ങനെ ഫെമിനിസ്റ്റ് ഒന്നും ആവാനായിട്ട് ചില സമയത്ത് ഞാൻ ആഗ്രഹിക്കാറില്ല,
1: കാരണം
0: സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതാണ്. അപ്പം ഈ ഒരു ഒരു വിധി എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ എപ്പോഴും നമ്മൾ വായിക്കുന്നതല്ല. കൂടുതലും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള വിധികളും അല്ലെങ്കിൽ വാദങ്ങളും ഒക്കെയാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. അപ്പോൾ ഇത് വിവാഹത്തിന് ശേഷം ഭാര്യ മറ്റൊരാളുമായിട്ടുള്ള ഒരു ബന്ധം തുടർന്ന് തൻ്റെ വ്യക്തി ജീവിതം തകർത്തുവെന്ന് ആരോപിച്ചുള്ള കേസിൽ യുവാവിന് നഷ്ടപരിഹാരം അനുവദിച്ച് കുടുംബ കോടതി വിധി വന്നിരിക്കുകയാണ്.
1: അപ്പോൾ
0: അത് എറണാകുളമാണ്. എറണാകുളം മരട് സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുൻ ഭാര്യയുടെ ബന്ധുക്കളും സുഹൃത്തും 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് പത്തനംതിട്ട കുടുംബ കോടതിയുടെ വിധി വന്നിരിക്കുന്നത് അല്ലെ. അത് ശരിക്കും പറഞ്ഞാൽ വളരെ മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഒരാളിനെന്നല്ല, ആർക്കായാലും അല്ലെ. ഒരു വിവാഹം കഴിക്കുന്നത് നമ്മൾ എന്തിനാണ്? നമുക്കിഷ്ടപ്പെട്ട ഒരാളിനെ നമ്മൾ വിവാഹം കഴിക്കുന്നു, അയാളുമായിട്ട് ജീവിക്കാനാണ്. ഇഷ്ടമല്ല എങ്കിൽ വിട്ടുപോകാനുള്ള വഴികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ. നമുക്ക്
1: വേണം,
0: ഇതൊന്നുമില്ല, നമുക്ക് വേണ്ട എങ്കിൽ നമുക്കത് വിവാഹമോചനം നേടാനുള്ള വഴികളുണ്ട്, അത് നേടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജീവിതത്തിലേക്ക് പോകാം. പക്ഷെ ഒരു ഭർത്താവോ അല്ലെങ്കിൽ അത് ഭാര്യയോ ആര് വേണമെങ്കിലും ആകാം, അവരുടെ കൂടെ താമസിച്ചു കൊണ്ടുള്ള ഇങ്ങനെയുള്ള ബന്ധങ്ങൾ
1: അതിമനോഹരമായാണ് വഞ്ചിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അത്തരം ബന്ധങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ ആ കൂടെ പങ്കാളിയോട് തുറന്നു പറയുക, തുറന്നു പറഞ്ഞിട്ട് ആ ബന്ധത്തിൽ നിന്ന് ജെന്യുൻ ആയിട്ട് പുറത്തു പോവുക. എനിക്ക് പറ്റില്ല, എനിക്ക് അല്ലെ, അതാണ് അതിന്റെ ഒരു സത്യത്തിൽ. അങ്ങനെയൊക്കെ ചിന്തിച്ച് ഇങ്ങനെ കുറച്ച് നിയമങ്ങളൊക്കെ വരുമ്പോഴൊക്കെ തന്നെ ഒന്ന് മാറ്റി ചിന്തിക്കാനൊക്കെ എല്ലാവർക്കും തോന്നും. നമ്മുടെ ഇടയിൽ ഒരുപാട് പീഡനമേൽക്കുന്ന പുരുഷ പ്രജകളുണ്ട്, അവരൊന്നും അഭിമാനം കൊണ്ട് പുറത്തു പറയാത്ത ആൺകുട്ടികളുണ്ടാവാം. പിന്നെ കുട്ടികൾക്ക് വേണ്ടി സഹിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ടാവാം. ഇതൊക്കെ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ നമുക്ക് അവരവരുടെ ധാർമ്മികതയിൽ ഊന്നിയാണ് ഓരോ പ്രവൃത്തിയും മുന്നോട്ട് പോകുന്നത്. അപ്പം അങ്ങനെയൊക്കെ ജനീനായിട്ട് പോകുമ്പോൾ ഒന്നിരുത്തി ചിന്തിച്ചത് വേണോ വേണ്ടയോ, അല്ലെങ്കിൽ നമ്മൾ ഈ ബന്ധത്തിൽ നിന്ന് പോകും, അതൊക്കെ വ്യക്തിയിൽ നിക്ഷിപ്തമാണ്. ചിലരൊക്കെ നിയമത്തെ ഒന്നും പേടിക്കുന്നില്ല, ഇങ്ങനെ ഒരു നിയമം വന്നെന്ന് വെച്ചൊന്നും ആരും പേടിക്കും എന്നൊന്നുമില്ല,
0: വിശ്വസിക്കണ്ട.
1: അവരവരുടെ ജെന്യൂനിറ്റി, അതിലുപരി ധാർമ്മികത, നമ്മൾ പുലർത്തേണ്ട ധർമ്മങ്ങളുണ്ട്, വ്യക്തിയായാലും സമൂഹത്തോടായാലും കുടുംബത്തോടായാലും, അതൊക്കെ ഒന്ന് വിലയിരുത്തി മുന്നോട്ട് പോകാൻ ഈ വാർത്തയൊക്കെ. ടീച്ചർ അത് കൊണ്ടുവന്നത് ഒരുപാട് നന്നായി എന്ന് തോന്നുന്നു.
0: തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കൊരു ഇങ്ങനെ ഒരു ബന്ധം ഇഷ്ടമല്ല എങ്കിൽ നമ്മളത് വേണ്ടാന്ന് വെച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ പോകാനുള്ള ഒരു നിയമം നമ്മളെ അനുവദിക്കുന്നുണ്ട്, അപ്പൊ അതിന് പോവാ. പക്ഷെ അല്ലാതെ നമ്മളോടൊപ്പം ജീവിക്കുന്ന ഒരാളിനെ വഞ്ചിച്ചിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അത് അത്ര സുഖകരമായിട്ട് തോന്നുന്നില്ല എന്നതാണ് നമുക്ക് ഈ ഒരു വാർത്ത വായിച്ചപ്പോൾ തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ശ്രോതാക്കളുമായിട്ട് അത് ഷെയർ ചെയ്തത്. അപ്പോൾ നമുക്ക് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്.
1: നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറഞ്ഞിട്ട്
0: ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം അല്ലേ. അപ്പം നമ്മുടെ കുസൃതി ചോദ്യം ഇതായിരുന്നു, എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കുക്കിംഗ് ഈസ് ഫോർ മെൻ ആൻഡ് നോട്ട് ഫോർ വിമൻ, അത് കുക്കിംഗ് എന്ന് പറയുന്നത് സ്ത്രീകൾക്കുള്ളതല്ല പുരുഷന്മാർക്കുള്ളതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും, എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് അങ്ങനെ പറയുന്നത് എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കും. അപ്പൊ നമ്മുടെ എൽദോ അടിമാലിക്ക് പാട്ടൊക്കെ വെച്ചു കൊടുത്തപ്പോൾ സന്തോഷമായി കേട്ടോ, ചിരിച്ചുകൊണ്ടുള്ള സ്മൈലൊക്കെ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സുജ മെസ്സേജ് അയച്ചിരിക്കുന്നു, ജീവിതത്തിൽ ഉയരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നല്ല മനുഷ്യനാകാൻ ശ്രമിക്കുക. ഹായ് ടീച്ചർ, രജനി ചേച്ചി, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം കേൾക്കുന്ന എല്ലാ സ്നേഹം നിറഞ്ഞ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എനിക്ക് നീലക്കുറിഞ്ഞികൾ പൂക്കുന്നു എന്ന് പറയുന്ന പാട്ട് വെച്ച്
1: നല്ലൊരു പാട്ടാണ് സുജ ആവശ്യപ്പെട്ടത്. അപ്പം സുജ, താങ്ക് യു, ഗുഡ് മോർണിംഗ്. പാട്ടൊക്കെ വെച്ച് തരാം അല്ലേ. നമ്മൾ
0: വിനീഷ് അടിമാലി അതുപോലെ പ്രീത ടീച്ചർ എന്ന് വിളിച്ചിട്ട് ഒന്ന് ഒരു ഇതൊക്കെ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കവിത കടപ്പാക്കട നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കവിത, ഗുഡ് മോർണിംഗ്. കവിത, ഗുഡ് മോർണിംഗ് പ്രീത ടീച്ചർ, രജനി, ഗിരീഷ്, ഹരി. കവിതയാണ്, നല്ല പാട്ടുകളാണ് പ്ലേ ചെയ്യുന്നത്, സൂപ്പർ. രജനി അവതരിപ്പിച്ച അക്ഷരമുദ്ര മനോഹരമായി.

0: ായിരുന്നു മാധവിക്കുട്ടി, എൻ്റെയും പ്രിയപ്പെട്ട എഴുത്തുകാരിയാണ്. എത്ര മനോഹരമായാണ് അവതരിപ്പിച്ചത്. ജാനി നമ്മുടെ കൺമുന്നിലൂടെ പോകുന്നത് പോലെ തോന്നി. നല്ല അക്ഷരസ്ഫുടതയായിരുന്നു. ഒരുപാട് സന്തോഷം. ഓ, രജനി ദാ ഇവിടെ ഇരുന്ന് ബ്ലഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സന്തോഷം.
1: മാധവിക്കുട്ടിയുടെ കഥകൾ അവതരിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ജാനി പറഞ്ഞ കഥയായിരുന്നു.
0: രജനി, എനിക്ക് മാധവിക്കുട്ടി എഴുതുന്ന പലതും വായിക്കുമ്പോൾ തോന്നും ഞാൻ എഴുതുന്നതാണോ അല്ലെ. നമുക്ക് പലപ്പോഴും
1: സ്ത്രീകൾക്ക് അങ്ങനെ
0: അങ്ങനെ തോന്നാറുണ്ട്. കാരണം നമ്മൾ ചിലപ്പോൾ പറയാനായിട്ട് മടിക്കുന്ന അല്ലെ, നമ്മളുടെ മനസ്സിലെ ചില സങ്കല്പങ്ങളും വികാരങ്ങളും നമ്മളുടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഔട്ട്ബേസ്റ്റും ഒക്കെ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു തോട്ട്.
1: ടീച്ചർ പറഞ്ഞ ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ നമുക്ക് എന്റെ കഥ പുറത്തു വന്നപ്പോഴും പല സ്ത്രീകളും പറയാൻ മടിച്ചിരുന്നത് തുറന്നു വന്ന് പറഞ്ഞ കഥാകാരിയാണ് മാധവിക്കുട്ടി.
0: നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയൊരു ആഗ്രഹമായിരിക്കും ഉണ്ടായിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു കാര്യം പോലും ചിലപ്പോൾ നമുക്ക് പറയാൻ മടിയുള്ളവരാണ്. പക്ഷെ ഇത് വളരെ നല്ല രീതിയിൽ നമുക്കത് വളരെ ഇമോഷണലി കണക്ട് ചെയ്യാവുന്ന രീതിയിലൊക്കെ മാധവിക്കുട്ടി നമ്മളോട് പറയുമ്പോൾ.
1: ടീച്ചർ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവൻ ഒരാളോട് ഒരു പ്രേമം, ഒരു ഇഷ്ടം. നമ്മള് കാണുമ്പോൾ നമ്മളൊക്കെ വ്യക്തി ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേ ചില ഇടങ്ങളിലൊക്കെ ചില ആൾക്കാരെ കാണുമ്പോൾ ഓ നല്ല എനിക്കെന്തോ ആളോടൊരു കുറച്ചൊരു പ്രേമം തോന്നി. ജെൻസി പിള്ളേരാണെങ്കിൽ വേറെ വാക്കുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പം ആ തോന്നിയ ഇഷ്ടം തുറന്നു പറയുകയാണ്. എനിക്കൊരു പ്രേമമൊക്കെ ഉള്ളിൽ തോന്നി എന്ന് ഭർത്താവിനോട്, മാധവദാസായ ഭർത്താവിനോട് തന്നെ ആമി തുറന്നു പറയാറുണ്ടായിരുന്നു. അപ്പം അതൊക്കെ അങ്ങനെ രസകരമായി എടുത്ത് ജീവിച്ച കാര്യമൊക്കെ പറയുമ്പോൾ ടീച്ചർ ഈ പറഞ്ഞ പോലെ നമുക്ക് തോന്നും അല്ലേ.
0: അല്ല, അത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വിവാഹം കഴിഞ്ഞൊരു വ്യക്തിയോട്, ഇപ്പോൾ ഒരു ഭാര്യയ്ക്കായാലും ഭർത്താവിനായാലും നമുക്ക് തുറന്നു പറയേണ്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മളൊരു ഭർത്താവിൽ നിന്നും എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭാര്യയിൽ നിന്ന് ഒരു ഭർത്താവ് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് അത് പലപ്പോഴും പലരും പറയാറില്ല. ഇത് അറിയാതെ തന്നെ ഇദ്ദേഹം എനിക്ക് തരുന്നു അല്ലെങ്കിൽ ഈ സ്ത്രീ എനിക്ക് തരുന്നു എന്നാണ് അവരിങ്ങനെ നോക്കിയിരിക്കുന്നത്. അപ്പൊ അതൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അപ്പൊ നമുക്ക് പറയാം അല്ലെ, ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്, ഇങ്ങനെ ഒരു വിവാഹ ബന്ധത്തിൽ ഞാൻ ആഗ്രഹിച്ചത് ഇതാണ്, അതെനിക്ക് തരണം, അതെനിക്ക് ആവശ്യമാണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു ബന്ധത്തിന് തയ്യാറായത് എന്ന് പറയണം അല്ലെ,
1: തുറന്നു
0: പറയണം. അപ്പൊ അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാധവിക്കുട്ടിയുടെ എഴുത്തുകൾ വായിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ എവിടേക്കോ ഒരു തൻ്റെടം ഉണ്ടാകുന്നത്, ഇതൊക്കെ നമുക്കും പറയാമല്ലോ എന്ന്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾക്ക് ശരിക്കും രജനി ഗിരീഷിന്റെ ആ ഒരു പ്രോഗ്രാമിലൂടെ നമ്മളിങ്ങനെ ശരിക്കും നമ്മളെ തന്നെ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ കാണാം. ഞാനും ആ രജനിയുടെ ആ ഒരു പ്രോഗ്രാമിന്റെ ഒരു ഫാനാണ്.
1: അപ്പൊ
0: ഞാനും ഇവിടെ ഇരുന്ന് രജനിക്ക് അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചിരിക്കുന്നു. അപ്പൊ കവിതയുടെ കൂടെ ഒപ്പം തന്നെ അപ്പൊ നമ്മൾ ചിത്ര നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. വളരെ സന്തോഷം, ഗാനം കേട്ടു ആസ്വദിച്ചു. കുട്ടികൾ ചിത്ര എന്ന് സംബോധന ചെയ്യുമ്പോൾ വിഷമം. അമ്മ ആന്റി വിളിക്ക്, റിട്ടയർഡ് അധ്യാപികയാണ്. മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനത്തെ കുറിച്ചുള്ള അവബോധം വളരെ നന്നായിട്ടുണ്ട്, താങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്ര ആശ്രാമം എന്നാണ് നമ്മളിവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം വിഷമമാണ് അങ്ങനെ വിളിക്കുമ്പോഴെന്നാണ്
1: ആന്റി
0: എന്നൊക്കെ വിളിക്കുക. അപ്പൊ ചിത്രാമ്മ എന്നാണ് അല്ലേ. അപ്പൊ ഇന്ന് തന്നെ ഞങ്ങൾ തീർച്ചയായിട്ടും സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പേരില് ചിത്രാമ്മ
1: തുറന്നു പറച്ചിലാണ്.
0: നമുക്ക് ഭയങ്കര സ്നേഹം തോന്നുന്നു. അപ്പൊ ചിത്രാമ്മ ഒത്തിരി സ്നേഹം, ഒത്തിരി സന്തോഷം അങ്ങനെ പറഞ്ഞതില്. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്ന് തന്നെ ആ ഒരു
1: മാറ്റിയിടുന്നതായിരിക്കും.
0: അതുപോലെ തന്നെ വനജ തിരുമുല്ലവാരം, സാന്ത്വനം കുടുംബത്തിന് ഒരു നല്ല ദിവസം നേരുന്നു. എല്ലാവർക്കും സുഖമാണോ? പ്രീത ടീച്ചറെ, എന്നെ ഓർമ്മയുണ്ടോ? തുലാഭാരത്തിലെ താരാട്ട് വെച്ച് തരുമോ? തൃതിയില്ല, വെച്ച് തന്നാ മതി എന്ന്
1: നമ്മുടെ
0: പ്രിയപ്പെട്ട വനജ തിരുമുല്ലവാരത്തിനെ നമ്മൾ എപ്പോഴും ഓർക്കാറുണ്ട്. അപ്പൊ അതുപോലെ
1: നമുക്ക് അങ്ങനെ കൊറേ ചേച്ചിമാരുണ്ട്, കലച്ചേച്ചി, വനജ അല്ലേ, കൊറേ ചേച്ചിമാരുണ്ട്. പേര് പറയാത്തതിലൊന്നും ആരും പിണങ്ങരുത് കേട്ടോ. നിങ്ങളാണ് ഞങ്ങളുടെ ചലനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്ക് ടീച്ചറെ നമുക്ക് നല്ലൊരു പാട്ടൊക്കെ കേൾക്കാനുള്ള ഒരു സമയമായി എന്ന് തോന്നുന്നു അല്ലേ.
0: അതെ, നമുക്ക് നല്ലൊരു പാട്ട് ആസ്വദിക്കാനുള്ള സമയമാണ്. അപ്പൊ നല്ലൊരു ഗാനം ആസ്വദിച്ചിട്ട് നമുക്ക് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസണിങ് ടു ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക.

0: നിങ്ങൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
1: ഫ്രീ കിക്ക് 90.4 FM 2026.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇന്നത്തെ ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം
4: ഞാൻ രജനി ഗിരീഷാണ്.
3: അപ്പോ ഞങ്ങളുടെ
4: ഒന്ന് മടിച്ചു എന്ന് വെച്ചാൽ പ്രീത ടീച്ചറിന്റെ മനോഹരമായിട്ട് എന്റെ പേരൊക്കെ അങ്ങ് അവതരിപ്പിക്കുമ്പോൾ മിണ്ടാതിരിക്കാം. എന്റെ പേര് ഞാൻ പറയുന്നില്ല, എനിക്ക് ഇഷ്ടം ടീച്ചർ പറയുന്നതാണ്.
3: അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട രജനി ഗിരീഷാണ്. അത് പലപ്പോഴേ നമുക്ക് കിട്ടാറുള്ളൂ, എനിക്ക് കൂട്ടത്തിൽ കിട്ടാറുള്ളൂ. ഞങ്ങളെ ഇങ്ങനെ ഒന്നിച്ച് ഷെഡ്യൂൾ ചെയ്യുന്നത് ഇവിടെ വരെ എല്ലാവർക്കും എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിനോട് റിക്വസ്റ്റ് ചെയ്യാണ്, നമ്മളെ ഇടക്കിടക്ക് ഇങ്ങനെ ഒന്നിച്ച് ഷെഡ്യൂൾ ചെയ്യണം. ഞങ്ങളിങ്ങനെ ഒന്നിച്ചിരിക്കും നമുക്ക് ഭയങ്കര രസമാണ് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനായിട്ട്. അപ്പോ നമ്മള് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ കൊടുത്തിരുന്നു, ഒന്നും കൂടി പറയാം. എന്തുകൊണ്ടാണ് നമ്മള് കുക്കിംഗ് ഈസ് ഫോർ മെൻ ആൻഡ് നോട്ട് ഫോർ വിമൻ, കുക്കിംഗ് എന്ന് പറയുന്നത് പുരുഷന്മാർക്കുള്ളതാണ് സ്ത്രീകൾക്കുള്ളതല്ല എന്ന് പറയാനുള്ള കാരണം എന്ത്? കുക്കിംഗ് എന്നുള്ള പേര് ഒന്നെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതുവരെ ആരും ആൻസർ അയച്ചിട്ടില്ല. നമ്മുടെ ജോബി ഐസക് ജർമ്മനിയിൽ നിന്ന് അയച്ചിരിക്കുന്നു, ടീച്ചർമാരെ എനിക്ക്
4: ഉത്തരം. എനിക്ക് ഉത്തരം പറഞ്ഞു സാറ്, ഉത്തരത്തിന്റെ അടുത്ത് വരെ എത്തി. കുഞ്ഞു ക്ലൂ കൊടുക്കാന്ന് വെച്ചപ്പോ എന്നെ കണ്ണുകൊണ്ട് കൈകൊണ്ടും ഒക്കെ
3: കുഞ്ഞു ക്ലൂ ഒന്നുമല്ല, വലിയ ക്ലൂ ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. വലിയൊരു ക്ലൂ കൊടുത്തു പാവം ബാബുരാൻ സാർ, അത് പെട്ടെന്ന് കണ്ടുപിടിച്ചില്ല. അപ്പോ നമ്മുടെ ജോബി ഐസക് ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും. വെൺമേഘം പെണ്ണാക ഉയരോ ഉരുവാനാദോ എന്ന് പറയുന്ന പാട്ടാണ്. തമിഴായതുകൊണ്ട് വായിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ എന്നാലും അങ്ങനെ അങ്ങ് നിരാശപ്പെടാതെ ജോബി ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്താൽ കിട്ടും എന്ന് തന്നെയാണല്ലോ. നമ്മുടെ ആൻസേഴ്സ് കണ്ടുപിടിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ സദാശിവൻ സാറ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അറിവിന്റെയും പ്രിയപ്പെട്ട പ്രീത ടീച്ചറിനും രജനി ഗിരീഷിനും സുപ്രഭാതം. അറിവിന്റെയും വിനോദത്തിന്റെയും ജാലകം തുറക്കുന്ന ഇത്തിരി നേരം ഒത്തിരി കാര്യം ഗംഭീരമാകുന്നു. അനിവാര്യമായ അറിവുമായി എത്തുന്ന അവതാരകർ അഭിനന്ദനം അർഹിക്കുന്നു. രജനി ഗിരീഷിന്റെ ശബ്ദ വ്യത്യാസം ശ്രദ്ധിക്കുന്നു. കുടുംബാംഗങ്ങളെ പോലെ ശ്രോതാക്കൾ സ്വീകരിക്കുന്ന ആർജയമാരെ സ്നേഹം അറിയിക്കുന്നു.
4: താങ്ക് യു, താങ്ക് യു. എത്ര അകലത്തിരുന്നാലും സാർ ഇങ്ങനെ വളരെ അടുത്തുള്ളത് പോലെയാണ്.
3: അപ്പൊ രജനി ഗിരീഷിന്റെ ശബ്ദ വ്യത്യാസം എന്താണ് സാർ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സാറിനൊക്കെ നേരിട്ട് കാണുമ്പോൾ. അതുപോലെ മാധവിക്കുട്ടിയുടെ രചനാ കൗശലം പറഞ്ഞ ശേഷം പ്രക്ഷേപണം ചെയ്ത ഗാനം ഹൃദ്യമായി അഭിനന്ദനം എന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു സാർ. സാറ് നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു തന്നെ നമുക്കൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ രമേശ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ മിഥുനം 1-2 തീയതി ഓച്ചിറക്കളി, പരബ്രഹ്മ ഭരദേവർ പന്തളം രാജാവ് കായംകുളം രാജാവും തമ്മിൽ യുദ്ധം നടന്ന സ്ഥലം. യുദ്ധം അവസാനിപ്പിക്കാൻ പരബ്രഹ്മം പ്രത്യക്ഷമായതായി ഐതിഹ്യം. ഭരദേവർ നല്ല മനുഷ്യർ, നല്ല സമുദായങ്ങൾ, ബുദ്ധിപൂർവം പൗരാണികർ ചെയ്തത് വെച്ച ആശ്രയ കേന്ദ്രം. കൂമപ്പള്ളിൽ കുടുംബം, ഐക്യരപള്ളി, വാരണപ്പള്ളി, തറവാട്, കുടുംബദേവത, രാമൻപിള്ള ആശാൻ, ആദ്യ സാഹിത്യകാരൻ, കൃഷ്ണപിള്ള, ഓച്ചിറ വേലുക്കുട്ടി, ഫീമെയിൽ സ്വരത്തിൽ ആദ്യം പാടിയ ഗംഗൻ കുറുപ്പ് സാർ, ഇനിയുമുണ്ട് അച്ഛനിൽ നിന്നും ലഭിച്ച അറിവ്. അപ്പോൾ ഓച്ചിറയെ കുട്ടിച്ചോർ ആക്കരുതെന്നാണ് ഇപ്പോൾ 52 കരക്കാർ ഭരണം കമ്മിറ്റിയോട് പഴമ നിലനിർത്തുക എന്നാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്.
4: പറഞ്ഞിരിക്കുന്നത് ഒരുപാട് കാര്യമുണ്ട്. അപ്പൊ പുതുതായിട്ട് വന്ന ഭരണപരിഷ്കാരം ഒക്കെ പഴമേ ഇല്ലാതാക്കിക്കൊണ്ടാണ്. ഓച്ചിറ വേലുക്കുട്ടിയൊക്കെ അതൊക്കെ ചരിത്ര പ്രാധാന്യമുള്ള കുറെ കാര്യങ്ങളാണ്. അപ്പൊ ഈ പറഞ്ഞതൊക്കെ ഹിസ്റ്ററിയാണ്. താങ്ക് യു രമേശ്.
3: തീർച്ചയായും പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ രമേശ് അങ്ങനത്തെ മെസ്സേജൊക്കെ അയച്ചത്. അപ്പോ നമ്മള്
4: മെസ്സേജുകളൊക്കെ ഒരുവിധം
3: നമ്മൾ സുജയായിരുന്നു, നമുക്കൊരു പാട്ട് ചോദിച്ചിരുന്നു. അപ്പൊ സുജയുടെ ഒരു ചോയ്സ് ഒക്കെ നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ സുജ കേട്ടു, താങ്ക്സ് ഒക്കെ അയച്ചിട്ടുണ്ട്.
4: തീർച്ചയായും.
3: അപ്പൊ താങ്ക് യു സുജ. അപ്പൊ ഇനിയും

0: നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങളൊക്കെ ചോദിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇനി നമുക്ക്
1: നമുക്ക് നമ്മുടെ ഒക്കെ ഒരുപാട് ആശങ്കകളായിരുന്നു നമുക്ക് കുറെ വർഷങ്ങളായിട്ട്. നമ്മളെല്ലാം തന്നെ മീഡിയാസിലൂടെയും നമ്മൾ റേഡിയോ സാന്ത്വനവും എല്ലാരും തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് നമ്മുടെ ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുന്ന കാര്യമൊക്കെ. സ്കൂൾ പരിസരത്തൊക്കെ തന്നെ തൂഫാൻ വന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അത് നല്ല രീതിയിൽ നടപ്പിലാക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പൊ എല്ലാവരുടെയും ഒരു ആശങ്കക്കുപരി അവരിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. വൻ കണ്ണികളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അപ്പം നാട്ടുകാരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, എന്തുകൊണ്ടാണ് അവരെ ഇതുവരെ പിടികൂടാത്തത്? ഭൂരിപക്ഷവും ലഹരി മാർഗങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരുന്നവരെ ഉദ്യോഗസ്ഥർക്കറിയാം, അധികൃതർക്കറിയാം, ജനങ്ങൾക്കറിയാം. അപ്പം നമ്മൾ ആരെങ്കിലും അധികാരികൾ ആരെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇനി ഒരുപക്ഷെ അവരിലേക്ക് ശ്രദ്ധ എത്തിക്കാൻ പറ്റുന്നെങ്കിലും എനിക്ക് തോന്നുന്നു രഹസ്യ കേന്ദ്രങ്ങൾ വഴി ജനങ്ങൾക്കറിയാവുന്ന ഈ ലഹരി മാഫിയ തലവന്മാരെ ഒക്കെ തന്നെ ഒന്ന് പറഞ്ഞുകൊടുത്താൽ, രഹസ്യമായിട്ട് പറഞ്ഞുകൊടുത്താൽ ഒരുപക്ഷെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എളുപ്പമാകും എന്നാണ് വരുന്നത്. അപ്പൊ കേന്ദ്ര ഏജൻസികളുമായൊക്കെ കൈകോർക്കുകയാണ്.
0: തീർച്ചയായിട്ടും രജനി പറഞ്ഞത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ഇതുപോലെയുള്ള വലിയ വലിയ കേസുകൾ വരുമ്പോൾ നമുക്കറിയാം വലിയ കണ്ണികൾ ഇതിനകത്തുണ്ട്. അവരെ ഒന്നും പലപ്പോഴും തൊടാൻ പോലീസിനോ അല്ലെങ്കിൽ അധികാരികൾക്കോ ഒക്കെ ഭയമാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവര് ഇവർക്കൊക്കെ എന്തെങ്കിലും സഹായം ചെയ്യുന്നവരോ അല്ലെങ്കിൽ അവരെ പിടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ ഭയന്നിട്ടായിരിക്കാം. പക്ഷെ അങ്ങനെ ആ ഒരു ഭയമൊക്കെ മാറ്റി വെച്ചിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ചെറിയ കടകളിലോ അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ ഒന്നും പിടിച്ചാലൊന്നും ഇതിനൊരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. പ്രധാനപ്പെട്ട വ്യക്തികളെ തന്നെ തീർച്ചയായിട്ടും പിടികൂടിയെങ്കിൽ മാത്രമേ ഇതിനൊരു, അല്ലാതെ ഇപ്പൊ ഈ ചെറിയ കടകളിലൊക്കെ ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന കടകളൊക്കെ അതിലൊന്നും ഒരു കാര്യമില്ല. അവരൊക്കെ അന്നന്നത്തെ ഒരു ആഹാരത്തിന് വേണ്ടി ചെയ്യുന്ന വളരെ രഹസ്യമായിട്ട് ചെയ്യുന്ന ഇതുപോലുള്ള ഒരു കാര്യമാണ്. അവരെ പിടിക്കേണ്ടെന്നല്ല, പക്ഷെ ഇതിന്റെ ഒരു സപ്ലൈ എവിടുന്നാണ്, അതിന്റെ ആ ഒരു പ്രധാനപ്പെട്ട ഉറവിടം ഏതാണ് എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവൂ.
1: ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ച് ഏകദേശം 15 ദിവസത്തിനകം തന്നെ 10 കോടിയിലധികം രൂപ വിലയുള്ള നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളൊക്കെ പിടികൂടി. പക്ഷെ നമുക്ക് സന്തോഷം തരുന്ന വേറൊരു വാർത്തയുണ്ട്. തൂഫാൻ വോറിയർ സംഘത്തിലേക്ക് മോഹൻലാൽ എത്തിക്കഴിഞ്ഞു. മോഹൻലാൽ ആ ഒരു ബോധവൽക്കരണത്തിന് രൂപീകരിക്കുന്ന തൂഫാൻ വോറിയർ സംഘത്തിൽ നടൻ മോഹൻലാൽ അംഗമാകുന്നു. അപ്പോൾ അദ്ദേഹം മന്ത്രി അത് അറിയിച്ചു. സമൂഹത്തിലെ പല പ്രമുഖരും വരും ദിവസങ്ങളിൽ അതിലേക്ക് വരും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സിനിമാ സെറ്റുകളിലും കാരവാനിലും ഒക്കെ കർശനമായി പരിശോധന വരും എന്നാണ് പറയുന്നത്. അത് ഹോട്ടലുകളിലും ഒക്കെ പരിശോധന ഉണ്ടാകും. ആധുനികവും ശാസ്ത്രീയവുമായ മാർഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ലഹരി വേട്ടയ്ക്കായി മൾട്ടി ഡിജിറ്റൽ ഇൻ്റഗ്രേറ്റഡ് പ്രോജക്റ്റ് എന്ന സംവിധാനത്തിന് രൂപം നൽകും. ഇതിൻ്റെ ഇടയിലൂടെ വരുന്ന ഒരു വലിയ വാർത്തയുണ്ട് ടീച്ചറെ, അത് നമ്മൾക്കൊരിക്കലും നമ്മൾക്കങ്ങ് സന്തോഷം തരുന്ന ഒരു കാര്യമല്ല. ഇത് ലഹരിക്കടത്തിൻ്റെ ഉറവിടം സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൊടുക്കുന്നത് ആരാണെന്ന് പോലീസുകാരുടെ ഉള്ളിൽ തന്നെയുള്ള, ഇതൊരിക്കലും ഒന്നിനും എതിരെയല്ല നമ്മൾ സംസാരിക്കുന്നത്, പോലീസുകാർക്കിടയിൽ തന്നെയുള്ള ചില ഓഫീസേഴ്സ് തന്നെ ഇത് ലഹരി സംഘങ്ങളെ അറിയിക്കുന്നു എന്നത് നമ്മളെ പേടിപ്പിക്കുന്ന ഒരു കാര്യം.
0: പലപ്പോഴും കേൾക്കുന്ന കാര്യമാണ് അല്ലേ. എന്തായാലും പോലീസ് ഓഫീസേഴ്സിന്റെ ഉന്നതമായിട്ടുള്ള ഒരു ചർച്ചയിലാണ് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് ആ വാർത്തകൾ ഇന്നതുപോലെ പല സ്ഥലങ്ങളിലേക്കും എത്തിക്കാനായിട്ട് അവർക്ക് സാധിക്കും. അവർ ആ ഒരു സത്യസന്ധത ആ കാര്യത്തിൽ പുലർത്തിയില്ല എങ്കിൽ അപ്പൊ തീർച്ചയായിട്ടും അതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. അതിനൊക്കെ വ്യക്തമായ പ്ലാനുകളും തയ്യാറെടുപ്പുകളോടും കൂടി ഈ ഓപ്പറേഷൻ തൂഫാൻ ഏറ്റവും നല്ല സക്സസ്ഫുൾ ആയിട്ട് വരട്ടെ അല്ലേ. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് പുതിയൊരു ഗവൺമെന്റ് വന്നതിന് ശേഷം വളരെ ശക്തമായിട്ട് അവർ പരിപാടി നടപടികൾ എടുക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഇത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് ഭയങ്കരമായിട്ട് വല വിരിച്ച് കിടക്കുന്ന ഒരു
1: പരിപാടിയാണ്.
0: അതുകൊണ്ട് അത് വളരെ ശക്തമായും അതുപോലെ തന്നെ വളരെ നിഷ്പക്ഷമായിട്ടുള്ള ചില നടപടികളിലൂടെ മാത്രമേ അതിനൊരു എന്തെങ്കിലും ഒരു നല്ലൊരു സൊല്യൂഷൻ കാണാൻ പറ്റൂ. എന്തായാലും നമ്മൾ എന്തായാലും നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അഭിനന്ദിക്കുന്നു. നല്ല ഒരു തുടക്കം കുറിച്ചതിനും അതുപോലെ വലിയ വലിയ ആൾക്കാരെയൊക്കെ ഇതിൽ മോഹൻലാലിനെ പോലെയുള്ള വ്യക്തികളെയൊക്കെ ഇതിനകത്തേക്ക് കൊണ്ടുവരാനും സംഘടിപ്പിക്കാനും ഒക്കെ സാധിച്ചു. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നമ്മുടെ ഒരു യുവ തലമുറ എന്ന് പറയുന്നത് ഒരുപാട് ഇതിൽ അഡിക്റ്റ് ആയി പോയിട്ടുള്ളവരുണ്ട്. അപ്പൊ അവരെയൊക്കെ രക്ഷിക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും.
1: ഇന്ന് നമുക്ക് സന്തോഷിക്കേണ്ട കാര്യം പോലീസിന്റെ ബോധവൽക്കരണ ക്യാമ്പുകൾ ഇന്ന് നമ്മുടെ ഒരുപാട് ക്യാമ്പയിനുകൾ ഇങ്ങനെ കൊല്ലത്തുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊല്ലത്ത് തന്നെ ഇന്ന് സിറ്റി പോലീസ് കുറേ പദ്ധതികൾ അവരുടെ പരിധിയിൽ വരുന്ന കുറേ പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് രാവിലെ 11:30 പരവൂർ പൂതക്കുളം ഗവൺമെൻറ് എച്ച് എസിൽ, പിന്നെ കുറേ അധികം സ്ഥലങ്ങളിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ, ബസ് സ്റ്റാൻഡുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവയൊക്കെ കേന്ദ്ര

0: സ്വീകരിച്ച് കർശന പരിശോധനകൾ. അപ്പൊ ജനങ്ങളും കൂടെ ഇതിനോടൊപ്പം സഹകരിക്കണമെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുണ്ട്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ നമുക്കറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മുടെ നാടിന്റെ നന്മയ്ക്കായി, നമ്മുടെ വരും തലമുറയെങ്കിലും നമുക്കൊന്ന് രക്ഷിക്കാൻ വേണ്ടി, നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയ തുറന്നാൽ മുഴുവൻ ഈ ഒരു സംഘാംഗങ്ങളെ കെട്ടിയിടുന്നു, കയറുകൊണ്ട് പിടിച്ചു കെട്ടുന്നു, എന്തൊക്കെ അക്രമങ്ങളാണ് അവർക്ക്, അവർക്കൊക്കെ പരിധി വിട്ടുള്ള കാര്യങ്ങളാണ് അവർ നടത്തിക്കൂട്ടുന്നത്. അപ്പം നമുക്കൊന്ന് സഹകരിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്
1: നമ്മളുടെ ഒരു ഒരു നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊക്കെ ഇതുപോലെയുള്ള രഹസ്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ അറിയിക്കാനൊക്കെ ഉള്ള ഫോൺ നമ്പേഴ്സും കാര്യങ്ങളും ഒക്കെ നമുക്കിപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആയാലും പോലീസ് ആയാലും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അവരെ അറിയിക്കാം.
0: അപ്പൊ
1: അങ്ങനെ അങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ട് ചെറിയ രീതിയിൽ അല്ലെ ഒരു എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും അതിനകത്ത് സഹകരിക്കണം എന്ന് തന്നെയാണ് നമുക്ക് നമ്മുടെ റേഡിയോയിലൂടെ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാനുള്ളത്.
0: അപ്പോൾ നമുക്ക് നല്ല നല്ല കുറേ വാർത്തകൾ, മെയിൻ ഒരു വാർത്തയായിരുന്നു നമ്മുടെ നീറ്റ് സമൂഹ മാധ്യമ ആപ്പിന്റെ പ്രവർത്തനം തടഞ്ഞു, ടെലിഗ്രാമിന് ഇങ്ങനെ പൂട്ടിട്ടു എന്നാണ് പറയുന്നത്. വ്യാജ വിവരങ്ങളൊക്കെ തടയുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്രം ഇത് നടപ്പിലാക്കിയിരിക്കുന്നത്. വിലക്ക് തിങ്കൾ വരെയാണ്, ഒരു എഡിറ്റ് സൗകര്യവും അവർ കൊടുക്കില്ല എന്നാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മുടെ നീറ്റിൻ്റെ അത് ചോർന്നത് എന്നാണ് പറയുന്നത്. ഒരുപാട് വാദമൊക്കെ തള്ളി ആൾക്കാരൊക്കെ ഒരുപാട് അഭിപ്രായമായിട്ടൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്.
1: അതെ അതെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ എന്ത് ബുദ്ധിമുട്ടാണ് അല്ലേ, പ്രത്യേകിച്ചും ഇതുപോലെയുള്ള ഒരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എക്സാമിനേഷന് വേണ്ടി അവർ പ്രിപ്പയർ ചെയ്ത് എഴുതി കഴിയുമ്പോൾ ചോദ്യപേപ്പർ ചോർന്നു എന്നുണ്ട്, വീണ്ടും ആ പരീക്ഷ എഴുതേണ്ടി വരുമ്പോൾ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം പേരൻസും ഒക്കെ വളരെ വലുതാണ്. ഇപ്പം നമ്മുടെ വീട്ടിലെ ഒരു കുട്ടി അതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിതൊരു വാർത്തയായിട്ട് വായിച്ചു കളയുകയാണ് ചെയ്യുന്നത് അല്ലേ.
0: ഞായറാഴ്ച നടത്തുന്ന നീറ്റ് യു ജി പരീക്ഷയുടെ ഭാഗമായിട്ടാണ് എൻ്റെ മുന്നോടിയായി രാജ്യത്ത് ഇങ്ങനെ ടെലിഗ്രാം നിരോധിച്ചു എന്നാണ് പറയുന്നത്. തിങ്കളാഴ്ച വരെ ആപ്പിൻ്റെ പ്രവർത്തനം തടഞ്ഞിരിക്കുകയാണ്. ചോദ്യചോർച്ച സംബന്ധിച്ച് ഒരുപാട് കാര്യമുണ്ട്, തട്ടിപ്പ് തടയാനുണ്ട്. അങ്ങനെ ഈ ടെലിഗ്രാം സമൂഹ മാധ്യമ ആപ്പിനെതിരെ പൂട്ടു വീണിരിക്കുകയാണ്. ഇതിനകം പോസ്റ്റ് ചെയ്ത ഒരുപാട് സന്ദേശങ്ങൾ എഡിറ്റ് ചെയ്ത് വ്യാജ വിവരങ്ങളൊക്കെ പ്രചരിപ്പിച്ച് അത് വലിയ വിഷയമായി. അപ്പോൾ ഈ എഡിറ്റ് സൗകര്യം 30 വരെ തടഞ്ഞിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് പറയാനായിട്ട് ഒരുപാട് ഒരുപാട് വാർത്തകൾ ഇന്നുണ്ട്. നമ്മളെ ഇന്ന് നമുക്ക് സമയം തികഞ്ഞില്ല അല്ലേ ടീച്ചറെ.
1: നമ്മൾ ഏകദേശം 11:29 എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജോബി ഐസക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതായത് നമ്മളൊരു കുസൃതി ചോദ്യം ചോദിച്ചിരുന്നല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആൻസർ ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. വാചകവും പാചകവും ഒരുമിച്ച് പോകാത്തത് കൊണ്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജോബി അതല്ല നമ്മുടെ ഉത്തരം. ഞാൻ പറഞ്ഞു ആ കുക്കിംഗ് എന്നുള്ള വാക്കൊന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും എന്നാണ്. അപ്പം നമുക്ക് ഇന്നിപ്പോൾ ആൻസറൊന്നും ആരും വലുതായിട്ട് അയച്ചിട്ടില്ല. ഇപ്പം നമുക്ക് ശരിയായിട്ടുള്ള ഉത്തരം അയച്ചിരിക്കുന്നത് നമ്മുടെ കവിത കടപ്പാക്കട മാത്രമാണ്. മിടുമിടിക്കുകയാണ് കേട്ടോ, നമ്മുടെ ഈ പറഞ്ഞ ക്ലൂ ഒക്കെ നോക്കി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആൻസർ പറഞ്ഞു
0: കൊടുക്കാം.
1: കവിത പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. കുക്കിങ്ങിൽ കിങ് ഉള്ളത് കൊണ്ടാണ്, കിങ് എന്നുള്ള വാക്കിന്റെ കൂട്ടത്തിൽ കിങ് ആണുള്ളത്, അല്ലാതെ ക്യൂൻ അല്ല ഉള്ളത്. കുക്കിങ് എന്നല്ലേ പറയുന്നത്, അല്ലാതെ അതുകൊണ്ടാണ്.
0: അപ്പം മിടുക്കിയായ പ്രീത ടീച്ചർക്ക് മിടുക്കിയായ ഒരു പ്രേക്ഷക.
1: അപ്പൊ നമ്മുടെ കവിത മാത്രമാണ് ഇന്ന് ഉത്തരം അയച്ചിരിക്കുന്നത്. അപ്പൊ കൺഗ്രാജുലേഷൻസ് കവിത, നല്ല നല്ല ഇന്റലിജന്റ് ആയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട്
0: കവിത. മിക്കവാറും ഒക്കെ കാവ്യാത്മകമായിട്ടാണ് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു വരുന്നത്. അപ്പം ഒരു തരത്തിലും ഞാൻ മാറി നിൽക്കില്ല എന്നൊരു വാശിയുണ്ട്.
1: അത് മാത്രമല്ല ഇന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കുക്കിംഗ് ഈസ് ഫോർ മെൻ.
0: അതെ അതെ,
1: കിങ്സ് ആണ്, കിങ് വേണം വീട്ടിൽ കുക്ക് ചെയ്യാൻ, അല്ലാതെ ക്യൂൻ അല്ല. അതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം മനസ്സിൽ വെക്കുക. അപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ ഓരോ
0: ടീച്ചറെ
1: ഉണ്ട്. അപ്പൊ
0: ഒരു വലിയ എന്താണ് ഒരു സിനാരിയോ അതിനെയൊക്കെ പൊളിച്ചടുക്കിയിരിക്കുകയാണ്.
1: അപ്പൊ എല്ലാ കിങ്ങിമാരും ഇത് കേട്ടു എന്ന് വിശ്വസിക്കുന്നു അല്ലേ. ഇനി ഏതൊക്കെ കിങ്ങിമാരാണ് വടിയായിട്ട് നമ്മളെ അടിക്കാൻ വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഇന്ന് ആകെപ്പാടെ നമ്മുടെ കവിത മാത്രമാണ് നമുക്ക് ആൻസർ അയച്ചു, ബാക്കിയുള്ളവരൊക്കെ ആലോചിക്കും. ഇരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ജോബി ഐസക് ഒന്ന് ട്രൈ ചെയ്തു, പക്ഷേ കിട്ടിയില്ല. അപ്പൊ ജോബിയുടെ വൈഫ് ഉണ്ടല്ലോ ആശ അല്ലേ, ആശ എന്നല്ലേ പേര്. അപ്പൊ ആശ എവിടെ, ആശയും നമുക്ക് സാധാരണ മെസ്സേജ് ഒക്കെ അയക്കുന്നതാണ്, ആശ നമുക്കൊന്ന് മെസ്സേജ് അയച്ചിട്ടില്ല. അപ്പൊ ആശയെ നമ്മളുടെ അന്വേഷണം അറിയിക്കുക അല്ലേ. ആശ നമ്മൾ നല്ലൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നു, ആശയ്ക്ക് ഇന്നൊരു നല്ല ദിവസമായിരിക്കട്ടെ എന്നൊക്കെ നമ്മൾ ആശംസിക്കുന്നു. അപ്പൊ ഇന്ന് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചു, നമ്മളോടൊപ്പം ഈ ലൈവിലൊക്കെ ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു.

0: നമുക്കെല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു അല്ലേ. അപ്പൊ നമുക്കിന്ന് നമ്മളുടെ ഇത്തിരി നേരം ഒത്തിരി കാര്യം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് എ ബൈ ഫ്രം പ്രീത,
1: ഇറ്റ്സ് ബൈ ഫ്രം രജനി ഗിരീഷ്.
0: അതോടെ നമ്മളുടെ കൂടെ ഇന്ന് ടെക്നിക്കൽ സപ്പോർട്ടായിട്ടിരുന്ന ഹരി.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-3-71-4, മൊബൈൽ 09-46-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-3-71-4, മൊബൈൽ 09-46-20-27-60.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: ഗെസ്റ്റ് ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനമന്ദ

0: ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ ഇ എം ഐ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ ഇ എം ഐ, അതുപോലെ സീറോ ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: കഴിഞ്ഞ് 59:58. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന്. PM-ശ്രീ പദ്ധതിയിൽ കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. മുൻ സർക്കാർ തുടങ്ങിവച്ച പദ്ധതി തുടരുമെന്നും മുഖ്യമന്ത്രി. CMRL പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ T. വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം. ഫിഫ ലോകകപ്പിൽ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് അർജന്റീന. 6ാം ലോകകപ്പിൽ ലയണൽ മെസ്സിയുടെ തകർപ്പൻ ഹാട്രിക്. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന് നടക്കും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമായാണ്. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനൊപ്പം പ്രാദേശികവും അന്തർദേശീയവുമായ പ്രാധാന്യമുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. അർബുദ നിർമ്മാർജ്ജനത്തിനും പ്രതിരോധത്തിനുമുള്ള ആഗോള പോരാട്ടം ശക്തമാക്കാൻ ഉച്ചകോടിയിൽ തീരുമാനമായി. ഇന്ത്യ ഉൾപ്പെടെയുള്ള പങ്കാളിത്ത രാജ്യങ്ങളുമായി ചേർന്ന് ആഗോളതലത്തിൽ ആരോഗ്യ വികസന രംഗത്ത് സഹകരണം ശക്തമാക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികൾ G7 രാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ചു. PM-ശ്രീ പദ്ധതിയിൽ കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കേന്ദ്ര

0: സർക്കാരിനെ കാര്യങ്ങൾ അറിയിക്കുന്നതിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു.
1: കരിക്കുലം സ്വാതന്ത്ര്യത്തിൽ, സംസ്ഥാന സർക്കാരിനുള്ള സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. രണ്ട്, സ്കൂൾ സെലക്ഷൻ, അത് സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിക്കും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ, പി എം ശ്രീ പദ്ധതിയുമായിട്ടുള്ള UDF സർക്കാരിന്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ എൻ ഷംസുദ്ദീൻ കൺവീനറും മന്ത്രിമാരായ ശ്രീ റോജി എം ജോൺ, ശ്രീ പി സി വിശ്വനാഥ്, ശ്രീ എം ലിജു എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്.
0: നിയമസഭാ സാമാജികർക്കുള്ള ദ്വിദിന പരിശീലന പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ നിയമസഭാ സമ്മേളനം നടക്കുന്നത് കേരളത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതു താൽപര്യം സംരക്ഷിച്ച് ജനപ്രതിനിധികൾ മുന്നോട്ടു പോകണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. കാര്യങ്ങൾ വിശദമായി പഠിച്ച് സഭയിൽ അവതരിപ്പിക്കുന്നതിന് നന്നായി ഗൃഹപാഠം ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ചോദ്യം ചെയ്യലിനായി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ TVeena എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. കൊച്ചിയിലെ ഓഫീസിലാണ് വീണ ഹാജരായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകാൻ ED ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹാജരാകാത്ത സാഹചര്യത്തിൽ ഇന്ന് എത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഒന്നാം ഘട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ നിരവധി പ്രമുഖർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. SE.census.gov.in എന്ന പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾ July 1 ആരംഭിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ മാസം 21 ആചരിക്കുന്ന യോഗാ ദിനത്തിന്റെ പ്രമേയം. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന തരത്തിൽ ടെലഗ്രാമിൽ ചില ചാനലുകൾ സജീവമാണെന്നും 14,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് ആവശ്യപ്പെടുന്നതെന്നും NTA അറിയിച്ചു. എന്നാൽ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും ഇത്തരം പ്രചാരണങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും NTA വ്യക്തമാക്കി. സംസ്ഥാനത്ത് +1 ആദ്യ അലോട്ട്മെന്റ് പ്രവേശനം ഇന്നുകൂടി. അലോട്ട്മെന്റ് ലഭിച്ചവർ വൈകിട്ട് 4 പ്രവേശനം നേടണം. ഈ മാസം 22 രണ്ടാം ഘട്ട അലോട്ട്മെന്റും 29 മൂന്നാം അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം, പ്രമുഖ വെറ്റിനറി ഫാർമക്കോളജിസ്റ്റ് ഡോക്ടർ പുണ്യമൂർത്തി നടേശന് പത്മശ്രീയും സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇംഗ്ലണ്ടിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിലെ രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. ലീഡ്സിലെ ഹെഡിംഗ്ലിയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7 മത്സരം. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജെയിലെ ആദ്യ മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ അൾജീരിയയെ എതിരില്ലാത്ത 3 തകർത്ത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന വിജയക്കൊടി നാട്ടി. തന്റെ 6 ലോകകപ്പിൽ അർജന്റീനയ്ക്കായി 200 അന്താരാഷ്ട്ര മത്സരം കളിക്കാനിറങ്ങിയ ലയണൽ മെസ്സിയുടെ തകർപ്പൻ ഹാട്രിക്കാണ് അർജന്റീനയ്ക്ക് സ്വപ്നതുല്യമായ വിജയം സമ്മാനിച്ചത്. ഒരു റിപ്പോർട്ട്.
3: കളിമുറ്റത്ത് നീലയും വെള്ളയും ജേഴ്സിയണിഞ്ഞ മാലാഖ ഒരിക്കൽ കൂടി അവതരിച്ചപ്പോൾ സ്റ്റേഡിയം ഒന്നടങ്കം ആനന്ദക്കടലിൽ നീന്തി. സ്ക്രീനിൽ കണ്ണുനട്ട് ഫുട്ബോൾ ലോകം കാത്തിരുന്ന ആ മാന്ത്രിക നിമിഷം യാഥാർത്ഥ്യമായി. ഒന്നല്ല 3 ആ മിശിഹാ സ്പർശം. ലയണൽ ആന്ദ്രേസ് മെസ്സിക്ക് ലോകകപ്പിലെ ആദ്യ ഹാട്രിക്. മെസ്സി ഒരു കളിക്കാരന്റെ പേരല്ല, മറിച്ച് ഫുട്ബോളിന്റെ ആത്മാവാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ട മറ്റൊരു പോരാട്ടം. ആവേശം അതിരുകടന്ന നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങൾക്കൊടുവിൽ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്ക് ഐതിഹാസിക വിജയത്തുടക്കം. ഭൂഖണ്ഡാതിരുകൾ മായിച്ച ആരാധക വൃന്ദം അർജന്റീനയുടെ പതാകയേന്തി ആഹ്ലാദ നൃത്തം ചവിട്ടി. ലോകകപ്പിൽ ആകെ 16 തികച്ച അർജന്റീനിയൻ സൂപ്പർ സ്റ്റാർ, ജർമ്മനിയുടെ ഇതിഹാസ താരം മിറാസ്ലോവ് ക്ലോസെയുടെ എക്കാലത്തെയും വലിയ ലോകകപ്പ് ഗോൾ വേട്ടക്കാരൻ എന്ന റെക്കോർഡിനൊപ്പമെത്തി. ലോകകപ്പിൽ ഹാട്രിക്ക് നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡും 38 സ്വന്തം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. നിപ രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന രണ്ടുപേരെ കൂടി ഡിസ്ചാർജ് ചെയ്തു. ജില്ലയിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഒരാൾ മരിച്ചു. താഴേക്കാട് PTM HSS സ്കൂൾ അധ്യാപകൻ ജിജോ മോഹനാണ് മരിച്ചത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മൂലബിംബത്തിന്റെയും ശ്രീകോവിലിലെ പരിവാര ദേവതാ വിഗ്രഹങ്ങളുടെയും നവീകരണ ക്രിയ മറ്റന്നാൾ ആരംഭിക്കും. 1065 ദിവസം കൊണ്ട് പൂർത്തിയാകുന്ന വിധത്തിലാണ് നവീകരണ പ്രവൃത്തികൾ. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: 275 വർഷം മുൻപ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഭരണകാലത്ത് സങ്കീർണമായ കടുചർക്കര യോഗത്തിൽ നിർമ്മിച്ചതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മൂലവിഗ്രഹം. ആയുർവേദ ഔഷധങ്ങളും വിവിധതരം മണ്ണും ഇതര വസ്തുക്കളും ഉപയോഗിച്ച് വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണിത്. കാലപ്പഴക്കം കാരണം മൂലവിഗ്രഹത്തിനും പരിവാര ദേവതകളുടെ വിഗ്രഹങ്ങൾക്കും കേടുപാടുണ്ടെന്ന് 2017 വിദഗ്ധ സമിതി കണ്ടെത്തിയിരുന്നു. AR ദുരൈകൃഷ്ണസ്വാമി, തൃക്കോഷ്ടിയൂർ മാധവൻ എന്നിവരാണ് ശില്പിമാർ. ബിംബങ്ങളുടെ ന്യൂനതകൾ പരിഹരിക്കാനുള്ള മണ്ണും മറ്റു പദാർത്ഥങ്ങളും ക്ഷേത്രത്തിൽ എത്തിച്ചിട്ടുണ്ട്. നവീകരണം പൂർണ്ണതോതിൽ നടക്കുന്ന കാലത്ത് ദർശന സമയത്തിൽ മാറ്റമുണ്ടാകുമെന്ന് ക്ഷേത്ര അധികൃതർ അറിയിച്ചു.
0: കോട്ടയം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ കെടാവിളക്കിന്റെ പാത്തിക്ക് കേടുപാട് സംഭവിച്ചു. June 15 വൈകുന്നേരം ജീവനക്കാർ ക്ഷേത്രം തുറക്കുന്നതിനിടെ വാതിൽ പാളി തട്ടിയാണ് കേട് സംഭവിച്ചത്. കുടിമര ചുവട്ടിൽ നിന്ന് ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്ന വാതിലിനും ബലികലിനും നടുവിലായാണ് കെടാവിളക്ക് സ്ഥാപിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച് തിരുവാഭരണ കമ്മീഷൻ ഇന്ന് പരിശോധന നടത്തും. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ബാരലിന് 5.4% ഇടിഞ്ഞ് വില 78.66 ഡോളറിലെത്തി. ഈ വർഷം മാർച്ചിന് ശേഷം ഇതാദ്യമായാണ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $80 താഴെ എത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന്. PM പദ്ധതിയിൽ കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുൻ സർക്കാർ തുടങ്ങിവച്ച പദ്ധതി തുടരുമെന്നും മുഖ്യമന്ത്രി. CMRL പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ T. വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം. ഫിഫ ലോകകപ്പിൽ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് അർജന്റീന. 6th ലോകകപ്പിൽ ലയണൽ മെസ്സിയുടെ തകർപ്പൻ ഹാട്രിക്. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
6: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെന്റ് വനിതാ IT പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെന്റ് വനിതാ IT ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച IT കളിലൊന്നായ ഈ IT വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെന്റ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി.

0: ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279314, മൊബൈൽ 9444620270. നമ്പർ ഒരിക്കൽ കൂടി 0474279314, മൊബൈൽ 9444620270.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡ് എണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല.
3: പന്ത്രണ്ട്
2: വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
0: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

ഡിജിപി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപാദനം 2025-26 കാലയളവിൽ 15% വളർച്ച കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സമാധാന കരാറിൽ ധാരണയായതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ ഫിഫ ലോകകപ്പിൽ ഉജ്ജ്വല തുടക്കവുമായി അർജന്റീന. പോർച്ചുഗൽ കോംബോ പോരാട്ടം ഇന്ന് രാത്രി 10:30. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വാണിജ്യത്തെ തടസ്സപ്പെടുത്തിയതായും ഫ്രാൻസിൽ G7 ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ഔട്ട് റീച്ച് സെഷനിൽ അദ്ദേഹം വ്യക്തമാക്കി. രാജ്യങ്ങൾക്കിടയിലെ പങ്കാളിത്തത്തിൽ ഐക്യദാർഢ്യത്തിനും തുല്യതയ്ക്കും പ്രാധാന്യമുണ്ടെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും ശ്രീ മോദി പറഞ്ഞു. സുസ്ഥിര സാമ്പത്തിക വളർച്ച ചേർന്ന് ആഗോളതലത്തിൽ ആരോഗ്യ വികസന രംഗത്ത് സഹകരണം ശക്തമാക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികൾ G7 രാഷ്ട്രങ്ങൾ ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചു. കോംഗോയിലും ഉഗാണ്ടയിലും പടരുന്ന എബോള വൈറസിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഏകോപിത പ്രതിരോധത്തിനും ഉച്ചകോടി ആഹ്വാനം ചെയ്തു. ആഗോളതലത്തിൽ അർബുദത്തിനെതിരെയുള്ള പോരാട്ടം വേഗത്തിലാക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയും G7 ആവർത്തിച്ചു. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന് നടക്കും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DCയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമായാണ്. ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും പ്രാദേശികവും അന്തർദേശീയവുമായി സമകാലിക വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്യും. ജർമ്മൻ ചാൻസലറുമായും യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ UK, കാനഡ, UAE ഭരണത്തലവന്മാരുമായി ശ്രീ മോദി ഉഭയകക്ഷി തലത്തിൽ ചർച്ച നടത്തിയിരുന്നു. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ.

0: കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവെച്ച് പണം വാങ്ങിയതാണെന്നും സംസ്ഥാന സർക്കാർ പി എം ശ്രീയിൽ പങ്കാളിയാണെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
1: കഴിഞ്ഞ ഗവൺമെന്റ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കേരള ഗവൺമെന്റ് അതിൽ പങ്കാളിയാണ്. മാത്രമല്ല 99 കോടി രൂപയിലധികം അവിടെ നിന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ആശയപരമായി അതിനോടുള്ള എതിർപ്പ് കരിക്കുലം ഫ്രീഡത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടരുത് എന്നതാണ്. രണ്ട്, ഇത് നടപ്പാക്കുന്ന സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റിന് നൽകണം എന്നതാണ്. പി എം ശ്രീ പദ്ധതിയുമായിട്ടുള്ള യു ഡി എഫ് സർക്കാരിന്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്. അവര് റിപ്പോർട്ട് സമർപ്പിക്കും.
0: നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന തരത്തിൽ ടെലഗ്രാമിൽ ചില ചാനലുകൾ സജീവമാണെന്നും 14,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് ഇതിനായി ആവശ്യപ്പെടുന്നതെന്നും എൻ ടി എ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും ഇത്തരം പ്രചാരണങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും എൻ ടി എ വ്യക്തമാക്കി. 21 നടക്കുന്ന നീറ്റ് പുനഃപരീക്ഷയ്ക്ക് സായുധ സേനയുടെ കൂടി സഹായത്തോടെ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് എൻ ടി എ ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗ് പറഞ്ഞു.
2: इस बार 37 दिन के अंदर हम परीक्षा करा रहे हैं, जिसमें कि बहुत जो उसमें सामान्यतः 4 से 5 महीने 6 महीने का समय लगता है, तो उस चीज़ को कंप्रेस करने के लिए जो मूवमेंट में समय लगता है 15-20 दिन का लगता था, वो 3 से 4 दिन में करने के लिए हमने मिनिस्ट्री ऑफ डिफेंस एयरफोर्स की भी सहायता ली है, जिससे कि प्रश्नपत्र सुरक्षित तरीके से अपने गंतव्य स्थान तक पहुँच जाए.
0: 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപാദനം 1.78 ലക്ഷം കോടി രൂപയിൽ എത്തിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇത് 1.54 ലക്ഷം കോടി രൂപയായിരുന്നു. 15.6% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും ശ്രീ രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2020-21 കാലയളവിനേക്കാൾ 110% വർധനയാണിത്. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ വ്യാവസായിക അടിത്തറ വ്യക്തമാക്കുന്നതാണ് ഈ വളർച്ചയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വൈക്കോൽ അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സുസ്ഥിര പരിഹാരം കണ്ടെത്തുന്നതിനായി കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, ഭൂപേന്ദർ യാദവ് എന്നിവരുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഉന്നതതലയോഗം ചേർന്നു. വൈക്കോലിന്റെ വ്യാവസായിക ഉപയോഗം പ്രോത്സാഹിപ്പിച്ചും പൊതുജന അവബോധം സൃഷ്ടിച്ചും കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്ന രീതി അവസാനിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രിമാർ വ്യക്തമാക്കി. ഡൽഹിയിലെ 70 താലൂക്കുകളിൽ ഇത് സംബന്ധിച്ച നിരീക്ഷണം സജീവമാണെന്നും ശ്രീ ചൌഹാൻ യോഗത്തിൽ പറഞ്ഞു. 2026-27 വർഷത്തിൽ വിള അവശിഷ്ട മാനേജ്മെന്റ് പദ്ധതിക്ക് കീഴിൽ 544 കോടിയിലധികം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ഇതിൽ 272 കോടിയിലധികം രൂപ ഇതിനകം തന്നെ വിതരണം ചെയ്തതായും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ബ്രന്റ് ക്രൂഡ് വില 5.4% താഴ്ന്ന് $78 മാർച്ച് മാസത്തിന് ശേഷം ആദ്യമായാണ് ബാരലിന് വില $80 താഴെയെത്തുന്നത്. US ഇറാൻ സമാധാന കരാറിൽ ധാരണയായതിനും ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന പ്രഖ്യാപനം വന്നതിനും പിന്നാലെയാണ് എണ്ണവില താഴാൻ തുടങ്ങിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് എണ്ണവില $120 വരെ എത്തിയിരുന്നു. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിൽ ഇന്ത്യയുടെ സുവർണകാലമായിരുന്നു കഴിഞ്ഞ 12 വർഷങ്ങൾ. രാജ്യത്തിന്റെ സാംസ്കാരികവും നാഗരികവുമായ പൈതൃകം വീണ്ടെടുക്കുന്നതിന് നിരവധി ചരിത്രപരമായ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ഇക്കാലയളവിൽ നടപ്പിലാക്കിയത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ചത് ഇന്ത്യയുടെ വാസ്തുവിദ്യാ മികവിന്റെ പ്രതീകമായി മാറി. മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ 850 കോടിയോളം രൂപ ചെലവഴിച്ച് 1ാം ഘട്ടം പൂർത്തിയായ മഹാകാൽ ലോക് ഇടനാഴി അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും നിർമ്മിത ബുദ്ധിയുടെയും സമന്വയമാണ്. 2021 ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ് കോറിഡോർ ചരിത്രപ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഗംഗാനദിയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു. വാരാണസിയിൽ മാത്രം 48,000 കോടിയിലധികം രൂപയുടെ 580 വികസന പദ്ധതികൾക്കാണ് ഇക്കാലയളവിൽ തുടക്കമിട്ടത്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 8-ാമത് ബ്രിക്സ് ലഹരി വിരുദ്ധ കർമ്മസമിതി വെർച്വൽ യോഗം ചേർന്നു. ഇന്ത്യ, ചൈന, എത്യോപ്യ, ഇന്തോനേഷ്യ, റഷ്യ, ദക്ഷിണാഫ്രിക്ക, UAE രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തതായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറിയിച്ചു. മയക്കുമരുന്ന് വെല്ലുവിളികൾ സംബന്ധിച്ച നിലവിലെ സാഹചര്യങ്ങളടങ്ങിയ റിപ്പോർട്ടുകൾ പ്രതിനിധികൾ യോഗത്തിൽ കൈമാറി. ലോകത്തെ ഫുട്ബോൾ ഇതിഹാസങ്ങൾക്ക് മാറ്ററിയിച്ച ദിനമായിരുന്നു ഇന്നത്തെ ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ. അർജന്റീനിയൻ ഇതിഹാസം മെസ്സിക്കൊപ്പം ഫ്രഞ്ച് താരം എംപ

0: പ്പയും നോർവീജിയൻ താരം എർലിംഗ് ഹാർലൻഡും ഇന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ ലോകകപ്പിൽ അർജന്റീനയുടെ ഉജ്ജ്വല തുടക്കത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
1: ലോകം കാത്തിരുന്ന ആവേശപ്പൂരിൽ തകർപ്പൻ ജയത്തോടെ ലോകകപ്പിലെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന വരവറിയിച്ചിരിക്കുന്നു. ഇതിഹാസാരം മെസ്സിയുടെ മിന്നും ഫോമിൽ ആ ബൂട്ടിൽ നിന്നും പിറന്നത് എണ്ണം പറഞ്ഞ 3 ഗോളുകൾ. കളിയുടെ 17-ാം മിനിറ്റിൽ തന്നെ കൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ആരാധകർക്ക് മുന്നിൽ മിശിഹയുടെ കാലുകളിൽ നിന്ന് മാന്ത്രിക ഗോൾ പിറന്നു. മധ്യനിര താരം റോഡ്രിഗോ ഡിപോൾ നൽകിയ അസിസ്റ്റിൽ നിന്ന് മെസ്സിയുടെ ഇടംകാലൻ ഷോട്ട് അൾജീരിയൻ വലയിൽ പതിച്ചു. ലോകകപ്പിലെ മെസ്സിയുടെ 14-ാം ഗോളായിരുന്നു. തുടർന്ന് 60-76 മിനിറ്റുകളിൽ മെസ്സി ആഫ്രിക്കൻ ടീം ഗോൾ കീപ്പറെ നിസ്സഹായനാക്കി. 6 ലോകകപ്പുകളിൽ കളിക്കുന്ന ലോകത്തെ ആദ്യ ഫുട്ബോൾ താരം എന്ന റെക്കോർഡാണ് ഈ മത്സരത്തോടെ മെസ്സി സ്വന്തമാക്കിയത്. പിന്നാലെ 16 ഗോളുകൾ നേടി. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം എന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. മെസ്സിക്ക് പുറമെ എംബാപ്പയും ഹാലൻഡും ഇരട്ട ഗോളുകൾ കൊണ്ട് തിളങ്ങിയപ്പോൾ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും സവിശേഷ ദിനമായി മാറി ഇന്നത്തെ ദിവസം.
0: ഗ്രൂപ്പ് ജെയിൽ ഓസ്ട്രിയ ജോർദാനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 10:30 പോർച്ചുഗൽ കോംഗോയെ നേരിടും. രാത്രി 1:30 ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപ്പാദനം 2025-26 കാലയളവിൽ 15% വളർച്ച കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സമാധാന കരാറിൽ ധാരണയായതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ ഫിഫ ലോകകപ്പിൽ ഉജ്ജ്വല തുടക്കവുമായി അർജന്റീന. പോർച്ചുഗൽ കോംഗോ പോരാട്ടം ഇന്ന് രാത്രി 10:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി സമയം 1:00. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഓർക്കുക വല്ലപ്പോഴും എന്ന ചിത്രത്തിലെ ഗാനമാണ് സുദീപ് കുമാർ പാടിയത്. ചങ്ങമ്പുഴയുടെ രചന, M. ജയചന്ദ്രന്റെ സംഗീതം.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
2: ജൽ ജീവൻ മിഷൻ കാ വിഷൻ സിർഫ് ലോകോ തക് പാനി പോഞ്ചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ, വികേന്ദ്രീകരണ കാ, ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ, വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ആകാശവാണി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ശ്രോതാക്കൾ ആവശ്യ ഗാനം, വരികൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രൻ.

സുഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
1: പന്ത്രണ്ട്
0: വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
1: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ.

0: ആ ദേശ് അനുഭവ
1: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ഐ ടികളിൽ ഒന്നായ ഈ ഐ ടിയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ തരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-3-71-4, മൊബൈൽ 09-46-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-93-71-4, മൊബൈൽ 09-46-20-27-60.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
5: പണിത്തിടുവായ പാവൈ വിറകം പരിഗിടുവായ ആയർദം മായ നീവ. ആയർദം മായ നീ.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
3: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. ഇഷ്ടഗാനങ്ങളിലൂടെ എന്ന മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പൊ ഇങ്ങനെ ഇന്ന് June 17 ബുധനാഴ്ച ആയിരിക്കുകയാണ്. അപ്പൊ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണി മുതൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായിട്ടുള്ള ഇഷ്ടഗാനങ്ങൾ റേഡിയോ സാന്ദ്ര 90.4 FM ഇങ്ങനെ പ്ലേ ചെയ്യും. അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ ഇതാണ്, 8848558785. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അങ്ങനെ നമ്മളുടെ സമയം ഇപ്പോൾ 3:04 ആയിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ കേട്ടോ. 1 മണിക്കൂറാണ് നമ്മളുടെ ഒരു ലൈവിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ മെസ്സേജ് അയക്കുന്നു, അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഗാനങ്ങളൊക്കെ നമ്മൾ ലൈവിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മടിച്ചിരിക്കാതെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അങ്ങനെ നമുക്ക് ഇന്ന് ആദ്യം വന്നിരിക്കുന്ന ഒരു മെസ്സേജ്, അനന്തനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വള്ളിക്കീഴിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വളരെയധികം മനോഹരമായൊരു ഹിന്ദി ഗാനമാണ് അനന്തൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചിച്ചോർ, 1976 പുറത്തിറങ്ങിയ ചിച്ചോർ എന്ന ചിത്രത്തിലെ ജബ് ദീപ് ചലേ ആന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനോഹരമായൊരു പാട്ടാണ്. ഈ പാട്ട് കേൾക്കാത്തവരായിട്ട് ആരും ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം നമ്മുടെ ദാസേട്ടൻ പാടിയിട്ടുള്ള ഒരു ഹിന്ദി ഗാനമാണിത്. അപ്പോൾ അത്രയേറെ മെൽറ്റിംഗ് ആയിട്ട് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നൊരു പാട്ടാണ്. ഇതിൻ്റെ വരികളും എഴുതിയിരിക്കുന്നതും ഇതിൻ്റെ സംഗീത സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് രവീന്ദ്ര ജെയിനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ദാസേട്ടനും രവീന്ദ്ര ജെയിൻ ആ ഒരു കൂട്ടുകെട്ട് തന്നെ വളരെയധികം പ്രശസ്തമാണ്. അപ്പോൾ നല്ല വളരെയധികം പ്രഗത്ഭരായിട്ടുള്ള 2 പേരും ഒരുമിച്ചപ്പോൾ ഉണ്ടായ ഒരു ആ ഒരു സൃഷ്ടി എന്ന് പറയുന്നത് എക്കാലത്തേക്കും എവർ ഹിറ്റായിട്ടുള്ളൊരു പാട്ട് തന്നെയാണ്. ഈ ഒരു പാട്ട് ഇറങ്ങിയിട്ട് ഏകദേശം 50 വർഷത്തോളമൊക്കെ ആകുന്നുണ്ട്. അപ്പോൾ എങ്കിലും ഈ പാട്ട് ഇപ്പോഴും ഒരു മധുര 17 തന്നെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നൊരു പാട്ടാണ്. ഈ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ അനന്തനാണ് കേട്ടോ. അപ്പോൾ അനന്തിന് വേണ്ടിയിട്ടുള്ള ആ മനോഹരമായൊരു ഗാനം നമ്മളിപ്പോൾ റേഡിയോ സാന്ത്വനം 90.4 FM ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള ഈ മ്യൂസിക് ലൈവ് പ്രോഗ്രാമിൽ പ്ലേ ചെയ്യുന്നതാണ്. നമുക്ക് ആ ഒരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഇഷ്ടഗാനങ്ങളിൽ.

0: കണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
4: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരമയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
4: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
5: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
6: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഒരു മ്യൂസിക് ലൈവ് പ്രോഗ്രാമിൽ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമയം കളയേണ്ട, പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ഇപ്പോൾ സമയം 3:13 അയക്കേണ്ട പാട്ടുകളൊക്കെ ആവശ്യപ്പെടേണ്ട നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോൾ നല്ലൊരു ഗാനം നമ്മളിങ്ങനെ കേട്ടു. നമ്മുടെ അനന്തനാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഒരു പാട്ട് ആസ്വദിച്ചെന്ന് തന്നെ കരുതുന്നു. അപ്പോൾ സമയം കളയാതെ പെട്ടെന്ന് തന്നെ മെസ്സേജൊക്കെ അയച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. കാവ്യയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കാവ്യ കടവൂർ എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരുപാട് ചിത്രങ്ങളുണ്ട്. നമ്മളിപ്പോൾ ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും ഒരുപാട് പേരിങ്ങനെ അഭിനയിച്ച് മനോഹരമാക്കിയ, അല്ലെങ്കിൽ ഈ ഒരു ആ ഒരു ചിത്രത്തിൻ്റെ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് കുറേ കോമഡി സീനുകൾ ഓർമ്മ വരുന്ന അത്തരത്തിലുള്ള ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അതേപോലെയുള്ളൊരു ചിത്രമാണ് അയാൾ കഥ എഴുതുകയാണ് എന്നുള്ള ആ ഒരു മനോഹരമായ, നമ്മുടെ ലാലേട്ടനും ശ്രീനിവാസ് സാറും ഒക്കെ ചേർന്ന് അഭിനയിച്ച മനോഹരമായ ഒരു ചിത്രം. ആ ഒരു ചിത്രത്തിലെ പാട്ടുകളും മനോഹരമാണ്. ഏതോ നിദ്രതൻ എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു പാട്ടാണ് നമ്മുടെ കാവ്യ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാട്ടിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രവീന്ദ്രൻ മാസ്റ്ററാണ്. അതേപോലെ തന്നെ കൈതപ്രത്തിൻ്റെ വരികൾക്ക് KJ യേശുദാസാണ് ആലപനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പാട്ട്, നമ്മളുടെ കാവ്യ ആവശ്യപ്പെട്ട ആ മനോഹര ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കിക്ക് 90.4 FM 2026.
1: ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
2: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
2: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
2: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
2: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
2: ഫ്രീ കിക്ക് 90.4 FM 2026.
3: You are now listening to Radio Santhunam 90.4 FM. Stay tuned for exciting programs and magical music.
4: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. അപ്പൊ പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊപ്പം നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളൊക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 3:22 ആയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848585785. അപ്പോൾ വാട്സപ്പ് അല്ലാതെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ നമ്മളോട് ആവശ്യപ്പെടാവുന്നതാണ്. അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8888558875. അപ്പോൾ നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ ഇഷ്ടഗാനങ്ങൾ, ഞാൻ മണികണ്ഠനാണ്. 1994 മമ്മൂട്ടിയും സുകന്യയും അഭിനയിച്ച സാഗരം സാക്ഷി എന്ന ചിത്രത്തിൽ കൈതപ്രം രചിച്ച് ശരത് സംഗീതം നൽകി ദാസേട്ടൻ പാടിയ കരയാതെ കണ്ണുറങ്ങ് എന്ന ഗാനം പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതൊരു ഡെഡിക്കേഷനാണ്, എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ആ ഒരു പാട്ടിനോട് ചേർന്ന് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം അത് ഓർത്തതിൽ ഒരുപാട് സന്തോഷം നമ്മൾ അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്കും കൂടി വേണ്ടി നമുക്ക് ഇതേപോലെ നമുക്ക് ലൈവിൽ ഡെഡിക്കേഷനൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മെസ്സേജുകൾക്കൊക്കെ വേണ്ടി ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആവശ്യപ്പെടുന്ന പാട്ടൊക്കെ നമ്മൾ ഈ ഒരു ലൈവിൽ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8888558875. അപ്പോൾ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു നൊസ്റ്റുമൊക്കെ ഫീൽ ചെയ്യുന്നൊരു പാട്ട് തന്നെയാണല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരമയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയം.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങളാണ് നമ്മളിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് ഒക്കെ അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ നമുക്ക് ഓരോ മെസ്സേജുകളായിട്ട് നമുക്കിങ്ങനെ പയ്യെ വായിക്കാം. നമ്മുടെ മാധുരി ചേച്ചി ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹലോ നമസ്കാരം ഇഷ്ടഗാനങ്ങൾ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് മാധുരി ചേച്ചി, സുഖമായിരിക്കുന്നു? ഇടയ്ക്ക് വെച്ച് അപ്പോൾ എന്തായാലും നമുക്ക് ചേച്ചി ഇടയ്ക്ക് വെച്ച് എവിടെയൊന്നും മിസ്സായതുപോലെ എനിക്കൊരു ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയുകയാണ്, എനിക്ക് ഒരു തോന്നുന്നു ചിലപ്പോൾ ലൈവിലൊക്കെ ഞാൻ ഒരുപാട് കയറാൻ പറ്റാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ എന്തായാലും ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നു, എനിക്ക് ഞാൻ മാത്രം എന്ന സിനിമയിലെ ഒരു പാട്ട് പ്ലേ ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മാനത്തെ പൂക്കടമുക്കിൽ എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു പാട്ടാണത്. അപ്പോൾ മാധുരി ചേച്ചിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് പഴയതായിട്ടുള്ള, ഇപ്പോഴും നല്ലൊരു എങ്കിലും നമുക്കൊരു എവർഗ്രീൻ ഫീലൊക്കെ തരുന്ന ഒരുപാട് പാട്ടുകൾ നമ്മുടെ മാധുരി ചേച്ചി നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രം, ഞാൻ മാത്രം എന്ന ചിത്രത്തിലെ, ആ ചിത്രത്തിന് വേണ്ടിയിട്ട് പി ഭാസ്കരൻ മാഷിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി മനോഹരമായൊരു പാട്ടാണിത്. ഈ ഒരു പാട്ട് തന്നെ കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ടു.

0: ഫ്രീകിക്ക് 90.4 FM 2026.
1: ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
0: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
0: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
0: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
0: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
0: ഫ്രീ കിക്ക് 90.4 FM 2026.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
3: ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടഗാനങ്ങൾ എന്ന് പറയുമ്പോൾ അതിലൂടെ ചെറിയ ഓർമ്മകൾ ഉണ്ടാകാം, ചില സൗഹൃദം നമുക്ക് ഓർക്കപ്പെടുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അത്തരം ഗാനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ വാട്സപ്പ് അല്ലാതെയും ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ്, എൻ്റെ പേര് സുജിത്. തേന്മാവിൻ കൊമ്പത്ത് എന്ന മൂവിയിലെ കള്ളിപ്പൂങ്കുയിലെ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്ലേ ചെയ്യാം. അപ്പോൾ ഡെഡിക്കേഷൻ ഉണ്ട് കേട്ടോ, ഡെഡിക്കേറ്റ് ടു ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ സുജിത്ത് ഇതിനു മുൻപും എനിക്ക് വേണ്ടി പാട്ടൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്നേഹത്തിന് തീർച്ചയായിട്ടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇനിയും മെസ്സേജൊക്കെ അയയ്ക്കുക, പാട്ടുകളൊക്കെ ആവശ്യപ്പെടുക, നമ്മുടെ പ്രോഗ്രാം എല്ലാം കേൾക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്കും ഒക്കെ നമ്മളെ അറിയിക്കുക. അപ്പോൾ നമ്മളുടെ സുജിത്ത് ആവശ്യപ്പെട്ട പാട്ട് തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലെ കള്ളിപ്പൂങ്കുയിലെ എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു പാട്ടാണ്. നമ്മളെപ്പോഴും ഇടയ്ക്കൊക്കെ എങ്കിലും നമ്മളെപ്പോഴെങ്കിലുമൊക്കെ മൂളാറുള്ളൊരു പാട്ടാണല്ലേ ഈ കള്ളിപ്പൂങ്കുയിലെ എന്നുള്ള മനോഹരമായൊരു പാട്ട്. ഇത് തേന്മാവിൻ കൊമ്പത്ത് എന്നുള്ള ഒരു സൂപ്പർ ഹിറ്റ് പടത്തിലെ നിത്യഹരിത ചിത്രങ്ങൾ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത്തരത്തിലുള്ളൊരു ചിത്രമാണ് തേന്മാവിൻ കൊമ്പത്ത്. അപ്പോൾ ആ ഒരു ചിത്രത്തിലെ മനോഹരമായൊരു പാട്ടാണ്. ഈ പാട്ടിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. അതേപോലെ ബേണി ഇഗ്നേഷ്യസിൻ്റെ സംഗീത സംവിധാനത്തിൽ എം ജി ശ്രീകുമാർ സാറും ചിത്രാമയും ചേർന്ന് ആലപിച്ച മനോഹരമായൊരു പാട്ടാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. സ്പെഷ്യലായിട്ട് നമ്മുടെ സുജിത്ത് ആവശ്യപ്പെട്ട ഒരു ഗാനമാണിത്. എന്ത് ആ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സണ്ണി ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
4: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള ലൈവ് മ്യൂസിക്കൽ പ്രോഗ്രാമിലൂടെ നമ്മളിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയം ഇപ്പോൾ 3:47 ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മെസ്സേജൊക്കെ അയക്കാൻ ഇനി ആരെങ്കിലും താല്പര്യപ്പെട്ട് നിൽക്കുന്നുണ്ട്, പക്ഷേ ഒരു മടി ആണ് ഇങ്ങനെ മാറി നിൽക്കുകയാണെങ്കിൽ ആ ഒരു മടിയൊക്കെ മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848585. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ കേട്ട തേന്മാവിൻ കൊമ്പത്ത് എന്നുള്ള ചിത്രം നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ചിത്രങ്ങളിലൊരു ഒരു കൂട്ടം ചിത്രങ്ങളൊന്നാണ്. അപ്പോൾ അതിലൊരു മനോഹരമായൊരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. സുജിത്ത് ആവശ്യപ്പെട്ടൊരു പാട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കേട്ടത് ആസ്വദിച്ചു എന്ന് തന്നെ കരുതട്ടെ. നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ചന്ദ്രബാലൻ ആശ്രമം സാറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ, എനിക്ക് നിഴലാട്ടം എന്ന ചിത്രത്തിലെ സ്വർഗപുത്രി നവരാത്രി എന്ന പാട്ടാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഈയൊരു ഗാനത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് വയലാറാണ്. അതേപോലെ സംഗീതം നമ്മുടെ പ്രിയപ്പെട്ട ദേവരാജൻ മാസ്റ്ററാണ്. ദാസേട്ടനാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാട്ടാണ് സ്വർഗപുത്രി നവരാത്രി എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു എന്തൊരു ഡിവോഷണൽ ഫീലൊക്കെ നമുക്ക് തരുന്ന ഒരു മനോഹരമായ ഗാനമാണത്. ആ ഒരു പാട്ട് നമ്മുടെ ചന്ദ്രബാലൻ സാറാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചന്ദ്രബാലൻ സാർ ആവശ്യപ്പെട്ട ഒരു മനോഹര ഗാനം കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഫ്രീകിക്ക് 90.4 FM 2026.
1: ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
0: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
0: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
0: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
0: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
0: ഫ്രീ കിക്ക് 90.4 FM 2026.
2: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
3: പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. അപ്പോൾ നമ്മളിങ്ങനെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുഷ്പകുമാരി അമ്മ മരത്തരിയിൽ നിന്ന് നമ്മളെ വിളിച്ചൊരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെണ്ട എന്ന ചിത്രത്തിൽ 1973 പുറത്തിറങ്ങിയ ചെണ്ട എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് പി ഭാസ്കരൻ മാഷിൻ്റെ വരികൾക്ക് ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകി മാധുരി അമ്മ ആലപിച്ച മനോഹരമായൊരു താളത്തിൽ താളത്തിൽ എന്ന് തുടങ്ങുന്നൊരു പാട്ടാണ് നമ്മളുടെ പുഷ്പകുമാരി അമ്മ നമ്മളോട് വിളിച്ച ആവശ്യപ്പെട്ടതാണ് കേട്ടോ. നമുക്ക് ആ ഒരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ടു.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. അങ്ങനെ നമ്മുടെ സമയം ഇപ്പോൾ 3:57 ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരുപാട് ശ്രോതാക്കൾ പാട്ടുകളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു ലൈവിൽ പ്ലേ ചെയ്യാൻ പറ്റാത്തത് തീർച്ചയായിട്ടും അടുത്ത ബുധനാഴ്ച പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ നെൽസൺ ചേട്ടനൊരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആട് ജീവിതം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട്. നമ്മുടെ AR റഹ്മാന്റെ സംഗീത സംവിധാനത്തിൽ റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് വിജയ് യേശുദാസും ചിന്മയും അതേപോലെ രക്ഷിത സുരേഷ് എന്നിവർ ചേർന്ന് ആലപിച്ച ഒരു മനോഹരമായൊരു ഗാനം. അപ്പോൾ ആ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള ഈ മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM-ൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിൽ ഒന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ തരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-27-93-714, മൊബൈൽ 9446-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 0474-27-93-714, മൊബൈൽ 9446-20-27-60.

0: on now.
1: No tension, bebe.
2: ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

0: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താന്നറിയോ? മെസ്സി.
2: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
1: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
2: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
3: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
4: ഫ്രീ കിക്ക് 90.4 FM 2026.
3: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
5: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
3: ചോദ്യങ്ങൾക്കും ഉത്തരമയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
5: 8848558785.
3: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
4: ഫ്രീ കിക്ക് 90.4 FM 2026.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. സെൻസസ് 2027 ഭാഗമായി വ്യക്തികൾക്ക് സ്വയം വിവരങ്ങൾ നൽകാവുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് തുടക്കമായി. ജൂൺ 30 വരെയാണ് അവസരം ലഭിക്കുക. ജില്ലാതല ഉദ്ഘാടനം കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ NK പ്രേമചന്ദ്രൻ MP നിർവഹിച്ചു. വ്യക്തി വിവരങ്ങൾ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയിലൂടെ രേഖപ്പെടുത്തി. സെൻസസിന് വിവരങ്ങൾ നൽകേണ്ടത് നിയമപരമായ ഉത്തരവാദിത്തമാണെന്നും സത്യസന്ധമായും സുതാര്യമായും വിവരങ്ങൾ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. വൈദ്യുതി വിതരണത്തിലെ പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിച്ച് KCB യുടെ പ്രവർത്തനം ജനസൗഹൃദമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കൊല്ലം പത്തനംതിട്ട മേഖലയിലെ KCB യുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കൊട്ടാരക്കര വൈദ്യുതി ഭവനിൽ ചേർന്ന പ്രത്യേക യോഗത്തിൽ അധ്യക്ഷത വഹിക്കവേ വൈദ്യുതി തടസ്സം പരിഹരിക്കാൻ രൂപീകരിച്ച വാട്സപ്പ് ഗ്രൂപ്പുകളുടെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കണമെന്നും നിർദ്ദേശിച്ചു. മഴക്കാലം മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി രൂപീകരിച്ച ട്രീ കട്ടിംഗ് കമ്മിറ്റികൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കണം. നിയോജക മണ്ഡല പഞ്ചായത്ത് വാർഡ് തലങ്ങളിൽ മഴക്കാല ജാഗ്രതാ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ പ്രത്യേക യോഗങ്ങൾ ചേരണം. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ KCB ക്ക് സ്വന്തമായ ഓഫീസ് കെട്ടിടം അനുവദിക്കണമെന്നും ജീവനക്കാരുടെ അഭാവം പരിഹരിക്കണമെന്നും ആവശ്യമുയർന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊല്ലം സിറ്റി പോലീസ് പരിധിയിൽ ബോധവൽക്കരണ ക്യാമ്പയിനുകൾക്ക് ഇന്ന് തുടക്കമായി. ഇന്ന് ചാത്തന്നൂരിലും 18 കരുനാഗപ്പള്ളിയിലും 19 കൊല്ലം സബ് ഡിവിഷനിലും ക്യാമ്പയിനുകൾ

0: ഉദ്ഘാടനം നടത്തും. പരവൂർ പൂതക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പയിനിൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലത ഉദ്ഘാടനം നിർവഹിച്ചു. അഡീഷണൽ എസ് പി ജെ കെ ദിനിൽ അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കൊല്ലം പരിശീലന കേന്ദ്രത്തിലേക്ക് ഡേ ബോർഡിംഗ് വിഭാഗത്തിൽ ഫുട്ബോൾ താരങ്ങളെ തെരഞ്ഞെടുക്കുന്നു. ജില്ലയിൽ നിന്നുള്ള 2013 ജനിച്ച ആൺകുട്ടികൾക്കാണ് അവസരം. രേഖകളുമായി 21 6:30 സായിയുടെ കൊല്ലം പരിശീലന കേന്ദ്രത്തിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് 9995669383 എന്ന നമ്പരുമായോ അല്ലെങ്കിൽ 0474-274-1659 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസിൽ കരാർ വീഡിയോഗ്രാഫർമാരാകാൻ അവസരം. പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ദൃശ്യ മാധ്യമ രംഗത്ത് കുറഞ്ഞത് 1 പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ജില്ലയിൽ സ്ഥിരതാമസക്കാരായ ഡ്രൈവിംഗ് ലൈസൻസും വാഹനവും ഉള്ളവരാകണം. ന്യൂസ് ക്ലിപ്പ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ നൽകി ന്യൂസ് സ്റ്റോറിയായി അവതരിപ്പിക്കുന്നതിൽ 1 പരിചയമുള്ളവർക്കും പി ആർ ഡിയിലോ ഇലക്ട്രോണിക് വാർത്താമാധ്യമങ്ങളിലോ വീഡിയോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് രംഗത്ത് പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരോ കേസിൽപ്പെട്ടവരോ ശിക്ഷിക്കപ്പെട്ടവരോ ആകരുത്. ഇത് സംബന്ധിച്ച പോലീസ് സാക്ഷ്യപത്രം ഹാജരാക്കണം. അപേക്ഷകർക്ക് സ്വന്തമായി ഫുൾ എച്ച് ഡി പ്രൊഫഷണൽ ക്യാമറയും നൂതന അനുബന്ധ ഉപകരണങ്ങളും ഉണ്ടായിരിക്കണം. വിഷ്വൽ വേഗത്തിൽ എഡിറ്റ് ചെയ്യുന്നതിനുള്ള സാങ്കേതിക അറിവും വാർത്താബോധവും ഉണ്ടായിരിക്കണം. പ്രൊഫഷണൽ എഡിറ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത ലാപ്ടോപ്പും സെർവറിലേക്ക് ദൃശ്യങ്ങൾ തത്സമയം അയക്കാനുള്ള സംവിധാനവും ഉണ്ടായിരിക്കണം. സ്വന്തമായി എഡിറ്റ് സ്യൂട്ട്, നൂതനമായ ഇലക്ട്രോണിക് വാർത്താശേഖരണ സൗകര്യങ്ങൾ, ലൈവ് വീഡിയോ ട്രാൻസ്മിഷൻ, ബാക്കപ്പ് പോലുള്ള പോർട്ടബിൾ വീഡിയോ ട്രാൻസ്മിറ്റർ സംവിധാനങ്ങൾ എന്നിവ അധിക യോഗ്യതയായി പരിഗണിച്ച് മുൻഗണന നൽകും. പേര്, മേൽവിലാസം, ഫോട്ടോ, ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം, കൈവശമുള്ള വീഡിയോ ഉപകരണങ്ങളുടെ വിവരം, പ്രവൃത്തി പരിചയം എന്നിവ ഉൾപ്പെടുത്തി അപേക്ഷ തയ്യാറാക്കണം. അപേക്ഷയോടൊപ്പം താമസ പരിധിയിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറിൽ നിന്നുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റും കേസുകൾ ഇല്ലെന്ന രേഖയും ഹാജരാക്കണം. പൂരിപ്പിച്ച അപേക്ഷകൾ June 18 ഉച്ചയ്ക്ക് 1 ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ കൊല്ലം, പിൻ 691013 എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ വഴിയോ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0474-279-4911 എന്ന നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 0474-279-4911. സാമൂഹ്യനീതി വകുപ്പിന്റെയും കൊല്ലം ശ്രീനാരായണ വനിതാ കോളേജിന്റെയും ആഭിമുഖ്യത്തിൽ മുതിർന്ന പൌരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണം സംഘടിപ്പിച്ചു. മുതിർന്ന പൌരന്മാരുടെ ക്ഷേമവും അവകാശ സംരക്ഷണവും സംബന്ധിച്ച് പൊതുജനങ്ങളിലും യുവജനങ്ങളിലും അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. ശ്രീനാരായണ വനിതാ കോളേജ് ഓഡിറ്റോറിയത്തിൽ സബ് കളക്ടർ അഖിൽ വി മേനോൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ വി എസ് നിഷ അധ്യക്ഷത വഹിച്ചു. ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്, കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നിതിനും അടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846-512424.
3: Free Kick 90.4 FM 2026.
2: ഫ്രീ കേക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
3: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
2: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
3: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?

0: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
1: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
0: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
1: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
0: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മെയിൽ വിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളിക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
1: ഫ്രീ കിക്ക് 90.4 FM 2026.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM തൂവാനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
3: സ്വാഗതം തൂവാനം 59-ാം ദളത്തിലേക്ക്. മുൻദളത്തിൽ വിചാരണയ്ക്ക് ശേഷം ഫക്കേയും രുസ്തത്തെയും യമനിലേക്ക് നാടുകടത്തുന്നു. ബന്ധനസ്ഥരായ അവരെയും കൊണ്ട് അനന്തമായ കടലിലൂടെ പായ്ക്കപ്പൽ യാത്ര തിരിച്ചു. തൂവാനം തുടരുന്നു. മാ തുചേ സലാം 20-ാം ഭാഗം.

0: പകലായതോടെ ചില പക്ഷികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. കടൽവട്ടത്തിൽ അവ കലമ്പി കര അടുത്തുണ്ടെന്ന് കരഞ്ഞറിയിച്ചു. താഴെ അലകൾ അമ്മാനമാടുന്ന കപ്പലിൻ്റെ തട്ടിൽ രണ്ടു പൊട്ടുകളായി രുസ്തവും ഫട്കയും. പറന്നിറങ്ങിയ കഴുകന്മാർ പൊറ്റ കെട്ടിയ ചോര കണ്ട് മലീമസ ചിന്തകളിൽ പുളഞ്ഞു. അവയുടെ കണ്ണിൻ്റെ കാജങ്ങൾ വലുതായി, ചിറകുകൾ ഉദ്ധരിച്ചു. തലയ്ക്ക് ചുറ്റും വട്ടമിട്ടു പറക്കുന്ന അവയുടെ ആർത്തിക്ക് നേരെ ഫട്കെ കൈ ആഞ്ഞു വീശി. പായ്ക്കപ്പൽ ഇന്ത്യൻ തീരം വിട്ട് ആഴ്ചകൾ കഴിഞ്ഞിരിക്കുന്നു. കടൽ, കടൽ മാത്രം. മണ്ണ് എത്ര കുറവാണ്, പക്ഷേ അത് പിടിച്ചടക്കാനുള്ള ആർത്തി കടലോളം.
1: ദൂരെ പോ.
0: കടലോരം കണ്ടു തുടങ്ങി.

പരവതാനി പോലെ മരുഭൂമി ചുരുളഴിഞ്ഞു കിടന്നു. പറന്നു പൊന്താതെ അതിനെ പിടിച്ചു നിർത്തിയത് ഇടയ്ക്കിടയ്ക്ക് നാട്ടിയ ചില കൂറ്റൻ കള്ളിമുൾച്ചെടികളും അങ്ങിങ്ങായി കുഴിച്ചിട്ട് വളർത്തിയ ചില കരിങ്കൽ കെട്ടിടങ്ങളുമായിരുന്നു. അവയ്ക്കിടയിലൂടെയുള്ള പരുക്കൻ വഴി മരുഭൂമിയുടെ

പുറപ്പെട്ട ഒരു മുതുക്കൻ വണ്ടിയിലാണ് കപ്പലിൽ നിന്നിറങ്ങിയവരെ കയറ്റിയത്. ആ പ്രായം ചെന്ന വണ്ടി ഇടയ്ക്കിടെ തലവെട്ടിച്ച് ചുറ്റും വെള്ളമുണ്ടോ എന്ന് നോക്കിയിരുന്നതുകൊണ്ട് യാത്ര വളരെ സാവധാനത്തിലായിരുന്നു. ചൂട് കഠിനമായിരുന്നു. കഠിനമായ ചൂട് കള്ളിച്ചെടിക്ക് മുള്ളുകൊടുത്തു, പാറയ്ക്ക് കറുപ്പ് കൊടുത്തു.

പാറകൾ ലാവക്കെട്ടകളായിരുന്നു. പണ്ടെങ്ങോ പതഞ്ഞു പൊങ്ങി പരന്ന ഈ വേദനകൾ പൊട്ടിച്ചെടുത്താണ് യമൻകാർ വീട് വച്ചിരുന്നത്. അതുകൊണ്ട് മരുഭൂമിയിലെ വീടുകൾ വേദനയുടെ നിറം പൂണ്ടു നിന്നു. അവയിൽ നിന്നുയർന്ന നിലവിളി ആകാശത്ത് ചത്ത് മേഘങ്ങളായി നിന്നിരുന്നു. അവ ഒരിക്കലും പെയ്തില്ല. അതിന് താഴെ കൂടി ചുമച്ചും തന്നോട് തന്നെ പെറുപുറത്തും ആ മുതുക്കൻ വണ്ടി ഓടിക്കൊണ്ടേയിരുന്നു. ഒരു പകൽ മുഴുവൻ യാത്ര ചെയ്ത് സായാഹ്നവും കടിച്ചു പിടിച്ച് ഒടുവിൽ ആ വണ്ടി പട്ടണത്തിലെത്തി. വായിലെ നുരിയോടൊപ്പം അതിനെ തുപ്പിയിട്ടതും ചുറ്റും മഞ്ഞ പരക്കാൻ തുടങ്ങി. സുതാര്യമായ മഞ്ഞയിൽ കല്ലുപാകിയ പാതകൾ കല്ലിച്ചു കിടന്നു. അതുവഴി ഓടുമ്പോൾ മുതുക്കൻ വണ്ടി അണയ്ക്കാൻ തുടങ്ങിയിരുന്നു. എങ്കിലും ഭാരം വഹിച്ചു നീങ്ങിയ ഒന്ന് രണ്ട് കഴുതകളെ മറികടന്നപ്പോൾ അത് അഹങ്കാരത്തോടെ കഴുതകളെ നോക്കിയൊന്ന് പല്ലളിച്ചു. ആ നോട്ടത്തിലാണ് പാതയിലേക്ക് തുറക്കുന്ന ഒരു പഴയ കമാന വാതിലിനരികിൽ റൊട്ടിക്കാരൻ്റെ ഉന്തുവണ്ടി നിൽക്കുന്നത് വണ്ടി കണ്ടത്. നരച്ച തങ്ങടിയുള്ള വൃദ്ധനായിരുന്നു റൊട്ടിക്കാരൻ. അയാൾ തട്ടിലിരുന്ന കുന്തിരിക്കപാത്രത്തിൻ്റെ കനലിലൊന്ന് മന്ത്രിച്ചൂതി. കുന്തിരിക്കത്തിൻ്റെ പുക ജിന്നുപോലെ വളർന്നു പൊങ്ങി കാറ്റിലലിഞ്ഞു. അപ്പോൾ കുന്തിരിക്കത്തിൻ്റെ മണമുള്ള ആ സായന്നത്തിലേക്ക് ഒരു സ്ത്രീ ഇറങ്ങി വന്നു. അവർ തലമുതൽ കാലുവരെ കറുത്ത തുണിയിൽ മൂടിയിരുന്നു. ആ സ്ത്രീ തുണിസഞ്ചിയിൽ നിന്ന് നാണയങ്ങളെടുത്ത് റൊട്ടി വാങ്ങുന്ന തിരക്കിലായി. അവരുടെ എളിയിലെ തുണിപ്പൊതിയിലിരുന്ന ഒരു കുഞ്ഞ് ചിരിക്കുന്നത് വണ്ടി കണ്ടു. പക്ഷെ ആ കുഞ്ഞ് കയ്യിലിരുന്ന പനിനീർ പൂന്തണ്ട് തൻ്റെ നേരെ വീശുന്ന എന്തെന്ന് വണ്ടിക്ക് മനസ്സിലായില്ല. അങ്ങനെ ചിന്തിച്ചും തിരിഞ്ഞു നോക്കിയും ഓടുമ്പോഴാണ് തൻ്റെ ഉള്ളിലിരുന്ന് കുഞ്ഞിനെ നോക്കി ചിരിക്കുന്ന ഒരു താടിക്കാരനെ വയസ്സൻ വണ്ടി കണ്ടത്. ഫട്കെയായിരുന്നു അത്. തടവുകാരനായ വാസുദേവ ബലവന്ത് ഫട്കെ. ആ നിമിഷത്തിൽ മനുഷ്യർക്കില്ലാത്ത യന്ത്രബുദ്ധി കൊണ്ട് താൻ കൊണ്ടുപോകുന്ന സഞ്ചാരികളെ ആ വാഹനമറിഞ്ഞു. വരാൻ പോകുന്ന ഒരു അപകടത്തമണത്ത് അത് വികൃത ശബ്ദം പുറപ്പെടുവിച്ചു. പിന്നെ ഒരടി മുന്നോട്ട് പോകാതെ ആ വണ്ടി വഴിയിൽ കിടപ്പായി. കുഞ്ഞിന് സന്തോഷമായി. അത് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി.

0: പക്ഷേ പരുപരുത്ത ശബ്ദമുള്ള അതിൻ്റെ ഡ്രൈവറിന് ആ വണ്ടിയുടെ മടി അത്ര ഇഷ്ടപ്പെട്ടില്ല. പരുക്കനായ അയാൾ പുറത്തിറങ്ങി വണ്ടിയെ തുടരെ തുടരെ വഴക്ക് പറയുകയും അയാൾ ആ ടയറിൽ ആഞ്ഞു ചവിട്ടുകയും ചെയ്തു. വണ്ടി മിണ്ടിയില്ല, കള്ള ഉറക്കം നടിച്ചു കിടന്നു. വണ്ടിയുടെ ശ്വാസകോശം തുറന്ന് ഉള്ളിലേക്ക് നോക്കി ഒട്ടും തൃപ്തി വരാതെ അയാൾ അതടച്ചു.
1: ഇറങ്ങി നടന്നു.
0: അയാൾ അകത്തുള്ള പട്ടാളക്കാരോട് വിളിച്ചു പറഞ്ഞു പുറത്തിറങ്ങി നടക്കാൻ. പട്ടണത്തിൻ്റെ മധ്യത്തിലേക്കുള്ള ജയിലിലേക്ക് ഇനിയും കുറച്ച് ദൂരമുണ്ട്. മുന്നിലും പിന്നിലും പട്ടാളക്കാരുടെ അകമ്പടിയോടെ ഇന്ത്യൻ തടവുകാർ കൽപ്പാതയിലൂടെ നടന്നു തുടങ്ങി. ഫട്കയും രുസ്തവും മറ്റു തടവുകാരും പട്ടാളക്കാരുടെ ബോട്ടുകളുടെ ഒച്ച കേട്ട് വഴിയരികിലെ വീട്ടിലുള്ളവർ എന്താണിരുന്ന് പരിഭ്രമിച്ചു. ചിലർ ജനലോളം വന്നു നോക്കാൻ ധൈര്യപ്പെട്ടു. മക്കളെപ്പോലെ തോന്നിച്ച തടവുകാരുടെ കഴുത്തിലെയും കൈകളിലെയും ചങ്ങലകൾ കണ്ട് അതിലൊരു വൃദ്ധൻ

കരച്ചിൽ വന്നു. ആകാശത്തേക്ക് നോക്കി അവർ പ്രാർത്ഥനകൾ ഉരുവിടാൻ തുടങ്ങി. അവരുടെ കാഴ്ച മങ്ങിത്തുടങ്ങിയ കണ്ണുകളിൽ ആകാശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കൊരു പട്ടം പറക്കുന്നത് അവർ കണ്ടു. പള്ളിമിനാരങ്ങൾക്കരികിലൂടെ താഴേക്ക് വന്ന് അതിൻ്റെ ചരട് നിയന്ത്രിച്ചിരുന്നത് 10 വയസ്സ് പോലുമില്ലാത്തൊരു പയ്യനായിരുന്നു. അവൻ്റെ അടുത്ത് ചക്കാട്ടുന്ന ഒരൊട്ടകവും അതിൻ്റെ അലസതയെ ഒച്ച കൊണ്ട് നിയന്ത്രിച്ച ഒരു വൃദ്ധനുമുണ്ടായിരുന്നു. അയാൾ ഒച്ചയുടെ ഇടവേളകളിൽ ഗാത്തിൻ്റെ ലഹരിയിലകൾ ചവയ്ക്കുകയും അരയിൽ തിരുകിയ വളഞ്ഞ കത്തിയിൽ തടവി സ്വപ്നങ്ങളിൽ ചെന്നുപെടുകയും ചെയ്യുന്ന ഒരു അത്യാഗ്രഹിയായിരുന്നു. ആ തിളങ്ങുന്ന കത്തി കണ്ടുകൊണ്ട് ഒരു പട്ടമാവാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ച് ഒട്ടകം തല കുമ്പിട്ട് ചക്കിനെ ചുറ്റിക്കൊണ്ടേയിരുന്നു. ഫട്കയും കൂട്ടരും ആ തെരുവ് കടന്ന് മറ്റൊരു ഇടുങ്ങിയ വഴിയിലേക്ക് പ്രവേശിച്ചപ്പോൾ മിനാരത്തിൽ നിന്ന് മഗരിബിൻ്റെ ബാങ്ക് കേട്ടു തുടങ്ങി.

പക്ഷേ അങ്ങിങ്ങ് കറുപ്പും കുങ്കുമവും കുതിർന്നു. ഒത്തിരി നടന്നാണ് കോട്ട പോലെയുള്ള ജയിലിൻ്റെ മുന്നിൽ അവരെത്തിയത്. ഇരുട്ടുകൊണ്ട് നിർമ്മിച്ച അതിൻ്റെ വലിയ വാതിലുകൾ അല്പം തുറന്നപ്പോൾ അകത്ത് റാന്തലിൻ്റെ വെളിച്ചം ഒഴിക്കുന്ന ഒരു കൽക്കെട്ടിടം കണ്ടു. ജയിലധികാരിയുടെ മുറി. നരച്ച മീശ മേലോട്ട് പിരിച്ചു വച്ച ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു ജയിലധികാരി. അധികം സംസാരിക്കുന്ന പ്രകൃതക്കാരനായിരുന്നില്ല. മരണത്തിലേക്ക് നടന്നു പോകുന്നവർക്ക് വേണ്ടി സംസാരിച്ച് കളയാൻ അയാൾക്കൊട്ട് സമയവുമില്ലായിരുന്നു. പുരാതനമെന്നോ ഇപ്പം പൊടിഞ്ഞു പോയേക്കാമെന്നോ കരുതാവുന്ന താളുകളുള്ള ലെഡ്ജറിൽ അയാൾ ഓരോ തടവുകാരൻ്റെയും പേര് എഴുതിയെടുത്തു. അവരുടെ വസ്ത്രങ്ങളെല്ലാം ഊരിവാങ്ങി ചാക്കുകൊണ്ട് തുന്നിയ പോലുള്ള വസ്ത്രങ്ങളും ഓരോ പിഞ്ഞാണവും അവർക്ക് നൽകി. ചില പിഞ്ഞാണങ്ങളിൽ മുമ്പ് തൂക്കിക്കൊല്ലപ്പെട്ടവരുടെ അവസാനത്തെ പറ്റ് ഉണങ്ങിയിരിപ്പുണ്ടായിരുന്നു. കഴുകാൻ പോലും കൂട്ടാക്കാതെ അറകളിൽ നിന്ന് തിരികെ എടുത്ത് കൂട്ടിവെച്ചിരുന്നവയായിരുന്നു അവ. ലെഡ്ജറിൽ ഒന്നുകൂടെ കണ്ണോടിച്ച് ജയിലധികാരി നരകത്തിൻ്റെ ശബ്ദത്തിൽ ചോദിച്ചു. വാസുദേവ് മുന്നോട്ടു നീങ്ങി നിന്നു. ജയിലധികാരിക്ക് ഒന്നേ നോക്കേണ്ടി വന്നുള്ളൂ. മുറിയുടെ ഇരുട്ടിൽ പാതി മറിഞ്ഞിരുന്ന പട്ടാളക്കാർ ഫട്കയുടെ ഇരു കൈകളും പുറകിലാക്കി ബന്ധിച്ചു. താഹടിയെല്ലി ഞെരുങ്ങുന്ന വിധത്തിൽ കഴുത്തിലെ വളയത്തെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് അവർ വാസുദേവ് ബലവൻ ഫട്കയെ പുറത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി.

0: റേഡിയോ സാന്ത്വന 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൂവാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.

സ്വരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: That's Koji.
1: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
3: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
2: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
3: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
4: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
5: ഫ്രീ കിക്ക് 90.4 FM 2026.
4: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
5: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
4: ചോദ്യങ്ങൾക്കും ഉത്തരമയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
5: 8848558785.
4: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
5: ഫ്രീ കിക്ക് 90.4 FM 2026.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ചരിത്രത്തിൽ ഇന്ന് ജൂൺ 17. ഐസ്ലൻഡ് ഒരു റിപ്പബ്ലിക്കായി മാറിയതും മഹാത്മാഗാന്ധിയും കസ്തൂർബായും അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ താമസം തുടങ്ങിയതും ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം രാജീവ്

0: ഗാന്ധിക്ക് നൽകിയതുമൊക്കെ ഒരു ജൂൺ 17-നായിരുന്നു. ജൂൺ 17-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്, ചരിത്രത്തിൽ ഇന്ന് ജൂൺ 17. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ന്യൂയോർക്ക് തുറമുഖത്ത് എത്തിയത് 1885 ജൂൺ 17-നായിരുന്നു. ബാൾട്ടിക് രാജ്യങ്ങളായ എസ്റ്റോണിയ, ലാത്വിയ, ലിത്വേനിയ എന്നിവയെ സോവിയറ്റ് യൂണിയൻ അധീനപ്പെടുത്തിയത് 1940 ജൂൺ 17-നായിരുന്നു. ജൂൺ 17-നായിരുന്നു ഡെൻമാർക്കിൽ നിന്ന് സ്വതന്ത്രമായി ഐസ്ലൻഡ് ഒരു റിപ്പബ്ലിക്കായി മാറിയത്. മഹാത്മാഗാന്ധിയും കസ്തൂർബായും അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ താമസം തുടങ്ങിയത് 1917 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. നിയമലംഘന പ്രചാരണം അവസാനിച്ചത് 1933 ജൂൺ 17-നായിരുന്നു. ജൂൺ ഇന്നേ ദിവസമായിരുന്നു ഭരണഘടനാ സമ്മേളനം ബർമയെ റിപ്പബ്ലിക്കായി അംഗീകരിച്ചത്. ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം രാജീവ് ഗാന്ധിക്ക് നൽകി ആദരിച്ചത് 1991 ജൂൺ 17-നായിരുന്നു.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
3: Radio Santhanam 90.4 FM il ippol kelkam Vyasaprasadam. അവതരണം സമ്പൂത്ത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഈ നമ ഹരി ഓം. വലിയ ഒരു പശ്ചാത്തലത്തിൽ നാം നമ്മുടെ അഭിമാനങ്ങൾ, നമ്മുടെ രാഗദ്വേഷങ്ങൾ, നമുക്ക് വന്നു ചേരുന്ന പ്രശ്നങ്ങൾ, ഭയം, ഇതൊക്കെ എത്ര നിസ്സാരം എന്ന് തിരിച്ചറിയാം. അതിനുവേണ്ടി 1200 ദേവ വർഷങ്ങളാണ് കലിയുഗം, 2400 ദേവ വർഷങ്ങളാണ് ദ്വാപരയുഗം, 4800 ദേവ വർഷങ്ങളാണ് ത്രേതായുഗം, പിന്നെയോ 12000 ദേവ സംവത്സരം, അത് ചതുർയുഗം. 4800 വർഷം ദേവ സംവത്സരം സത്യയുഗം, പിന്നെയോ 1 ചതുർയുഗം. ഇങ്ങനെ 1 ചതുർയുഗം 71 ചതുർയുഗങ്ങൾ ചേർന്നാൽ ഒരു മന്വന്തരമായി, അങ്ങനെ 14 മന്വന്തരം ചേരുന്നതാണ് ഒരു കൽപ്പം. കേട്ടില്ലേ, ഒരു കൽപ്പം ബ്രഹ്മാവിന്റെ ഒരു പകല്, അത്ര തന്നെ ബ്രഹ്മാവിന് രാത്രിയുണ്ട്. മനുഷ്യന്റെ വർഷങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ 432 കോടി വർഷങ്ങളാണ് ബ്രഹ്മാവിന്റെ പകൽ, 432 കോടി വർഷം. 2000 മഹായുഗങ്ങളാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഇങ്ങനെ ബ്രഹ്മാവ് ഉണരുമ്പോൾ അവ്യക്തത്തിൽ നിന്ന് എല്ലാം പ്രസക്തമാവുന്നു. അതിങ്ങനെ ആവിഷ്കൃതമായി വരുമ്പോ നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത് അവിടെ വളരെ നിസ്സാരം, അത് സമയമാവുമ്പോ വന്നു പോയി, പ്രകടമായി അസ്തമിച്ചു. ഇതാണ് സംഭവിക്കുന്നത്. ഇത്ര ഗൗരവത്തിൽ ജീവിതത്തിൽ

ജീവിതത്തെ കാണേണ്ടതുണ്ടോ? അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ താരതമ്യേന നിസ്സാരമാക്കുന്നതിന് അനന്തമായ കാലപ്രയാണത്തെക്കുറിച്ച് ഓർമ്മിക്കുക. ഇതാണ് ഇവിടുത്തെ സന്ദേശം. ബ്രഹ്മാവടക്കം ഈ വ്യക്താവ്യക്ത ഗതിയുള്ളതാ അല്ലെങ്കിൽ വ്യക്താവ്യക്ത ഗതിക്ക് അധീനമാണ്, ബ്രഹ്മാവടക്കം അധീനനാണ്. ആ കാര്യം ഓർമ്മിക്കുക. അതിനപ്പുറത്തേക്ക് പോകാനുള്ള ഒരു ത്വര നമുക്കുണ്ട്. ആ ത്വര അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്. അത് അഡ്രസ് ചെയ്യുക എങ്ങനെയാ? സത്സംഗത്തിലൂടെ ഗീതോപദേശം ശ്രവിച്ച് ഞാൻ ഇതിനൊക്കെ ആധാരമായ അക്ഷരരൂപിയാണ് എന്ന് താതാത്മ്യങ്ങൾക്കപ്പുറത്ത് തിരിച്ചറിയുക. ഇതാണ് പരിഹാരമാർഗം. ഇപ്പൊ ഇവിടെ വൈരാഗ്യമുണ്ടാവട്ടെ, പിന്നെയോ എങ്ങനെയുള്ള വൈരാഗ്യം? അവിദ്യാദി ക്ലേശ മൂല കർമാശയ വശാച്ച അവശഹാഭൂതഗ്രാമഹ ഭൂത്വാഭൂത്വാ പ്രലീയത്തെ ഇതി അതഹ സംസാരേ വൈരാഗ്യ പ്രദർശനാർത്ഥം ച ഇഹം ഇതം ആഹ. അവിദ്യ ക്ലേശ മൂല കർമാശയ വശാത്ത് അവിദ്യ അസ്മിത രാഗദ്വേഷം അഭിനിവേശം എന്നിങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെയാണ് നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അറിവില്ലായ്മ കൊണ്ട് പലതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു. അതിനെ ചൊല്ലിയുള്ള രാഗദ്വേഷങ്ങളുണ്ട്. അതുപോലെ മരണഭയം നമ്മെ വേട്ടയാടുന്നു. ഇത് കാരണം അവശഹാഭൂത്വ നമ്മൾ ഓരോരുത്തരും നിസ്സഹായരായി പോകുന്നു. എന്നിട്ടോ ഭൂതഗ്രാമഹ ഭൂത്വാഭൂത്വാ പ്രളീയതേ വീണ്ടും ജനിക്കുന്നു, വീണ്ടും മരിക്കുന്നു, ഇതിൽ പെട്ടുപോയിരിക്കുന്നു. ഇതിനോട് വൈരാഗ്യമുണ്ടാവട്ടെ. വൈരാഗ്യമുണ്ടായാൽ എന്താ ഗുണം? രാഗദ്വേഷത്തെ ജയിച്ച് ശാസ്ത്ര ശ്രവണം കൊണ്ട് സ്വരൂപാവബോധം സംഭവിക്കും. സ്വരൂപാവബോധമാകട്ടെ, ദേശകാല അതീതമായ സച്ചിദാനന്ദ നിഷ്ഠയാകുന്നു. ഓക്കെ, ഇതിനു വേണ്ടിയാണ് ഇതൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് ഓർമ്മിക്കാം. ഇനി ഇവിടെ ഭൂതഗ്രാമസ ഏവായം ഭൂത്വാഭൂത്വാ പ്രലീയതെ സ്ഥാവര ജംഗമ ലക്ഷണത്തോടുകൂടിയ ഭൂതഗ്രാമം. സ്ഥാവരജംഗം, സ്ഥാവരം എന്ന് പറഞ്ഞാൽ ചലനമില്ലാത്തത്, ജംഗം എന്ന് പറഞ്ഞാൽ ചലിക്കുന്നത്. അതിൽ തന്നെ ജഡമുണ്ട്, ചൈതന്യ യുക്തമായവയും ഉണ്ട്. ഇതെല്ലാം എന്ത് സംഭവിക്കുന്നു? ഭൂത്വാഭൂത്വാ പ്രലീയതെ ഉണ്ടാവുന്നു, വിലയിക്കുന്നു, ഉണ്ടാവുന്നു, വിലയിക്കുന്നു. ഈ പ്രയാണത്തിന് അവശ്യമായി, നിസ്സഹായമായി, ഹെൽപ്ലെസ്ലി വിധേയമാണ് എന്ന് ഓർമ്മിക്കാം. സൃഷ്ടിയെ സംബന്ധിച്ച് ഒരു വേദ സന്ദേശമുള്ളത് പ്രത്യേകം ഓർമ്മിക്കണം. യഥാപൂർവേ അകൽപ്പയത് എപ്രകാരമായിരുന്നോ നേരത്തെ ഉണ്ടായിരുന്നത് അത് തന്നെയാണ് റിപ്പീറ്റ് അടിക്കുന്നത് എന്ന് പറയാ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാം കലിയുഗത്തിലാണല്ലോ, ഇതിന് മുമ്പത്തെ ചതുർയുഗത്തിലെ കലിയുഗത്തിലും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. യഥാപൂർവേ അകൽപ്പയത് സൃഷ്ടി സംഭവിക്കുന്നത് നേരത്തെ സൃഷ്ടി എങ്ങനെയുണ്ടായിരുന്ന അതേ പ്രകാരത്തിലാണ്. അതിപ്പോ നമ്മുടെ ദിവസങ്ങളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ, രാവിലെ എണീറ്റു പല്ല് തേച്ചു കുളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേപോലെ അങ്ങനെ പോകുന്നു എന്ന് പറയാ. ഇതുപോലെയാണ് സൃഷ്ടിയുടെ വിഷയം. ഇവിടെ രാത്രി ആഗമേ അവശഹ പകലാവുമ്പോഴേക്കും സൃഷ്ടി സംഭവിക്കുന്നു. രാത്രി വരുന്ന സമയത്ത് പാർത്ഥ പ്രലീയതെ എല്ലാം വിലയിക്കും. പ്രഭവന്തി അഹരാഗമേ പകൽ വരുമ്പോൾ എല്ലാം ഉദ്ഭവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സംഭവിക്കുന്നു, വിലയിക്കുന്നു. ഇതാണ് അവസ്ഥ. ഇതിനിടയിൽ മോക്ഷത്തിന്റെ പ്രകൃതം എന്താണ് ചോദിക്കുക. യഥാപൂർവേ അകൽപ്പയത് എന്ന് പറഞ്ഞാൽ എവ്രിത്തിങ് ഈസ് വെൽ ഓർഗനൈസ്ഡ് വെൽ ഡിസൈഡഡ്. അങ്ങനെയാണെങ്കിൽ പിന്നെ മോക്ഷത്തിന് എന്താ പ്രസക്തി? അതിനെക്കുറിച്ച് വ്യാകുലത വേണ്ട എന്ന് പറയാൻ. അറിവില്ലായ്മയിലാണ് ഇതൊക്കെ പ്രസക്തമാകുന്നത്. അറിവിൽ ഈ ബന്ധനങ്ങളാകട്ടെ,

0: താതാത്മ്യങ്ങളാകട്ടെ രാഗദ്വേഷങ്ങളാകട്ടെ ഒന്നും പ്രസക്തമേ അല്ല. പക്ഷെ ഇതിങ്ങനെ വ്യവസ്ഥാനുസൃതം സംഭവിക്കുമ്പോൾ എനിക്ക് എങ്ങനെ അറിവുകൊണ്ട് മുക്തി കിട്ടും എന്നാണെങ്കിൽ, ഏത് വ്യവസ്ഥയിലുമുണ്ട് പുരുഷ പ്രയത്നത്തിനുള്ള ഒരു സ്കോപ്പ്. ഇതെങ്ങനെ മനസ്സിലാക്കാം? ഭാരമുള്ള ഒരു വസ്തു വെള്ളത്തിൽ താണുപോവുക എന്നുള്ളതാണ് അതിൻ്റെ സ്വാഭാവികമായ വസ്തുത. ഭാരമുള്ള ഒരു വസ്തു താണുപോകണം, പോവും. പക്ഷേ കപ്പല് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. അത് ഭാരമുള്ള വസ്തു താണുപോകുന്ന സ്വാഭാവിക പ്രകൃതത്തോട് വിരോധിക്കുന്നതല്ല. കേട്ടില്ലേ? വിമാനങ്ങൾ പറന്നുയരുന്നു, ഭൂഗുരുത്വ ആകർഷണ ബലത്തിന് വിരുദ്ധമായിട്ടാണോ പോകുന്നത്? അല്ല എന്ന് പറയാൻ. പിന്നെയോ, അതിൻ്റെ കുതിപ്പ് അതുകൊണ്ട് ഈ ഭൂഗുരുത്വ ആകർഷണ ബലം അതിന് വിരോധമല്ലാതെയാണ് പൊങ്ങുക. വായുപ്രവാഹത്തെ അനുവദിക്കുന്നത് പ്രമാണിച്ചാണ് അത് മുന്നോട്ട് പോകുന്നത്. കേട്ടില്ലേ? ഇപ്പൊ ഭാരമുള്ളത് ഭൂമിയിലേക്ക് ആകർഷിക്കപ്പെടും എന്ന നിയമത്തിന് വിരുദ്ധമല്ല വളരെ ഭാരമുള്ള വിമാനം പറന്നുയരുന്നു എന്നുള്ളത്. ഇങ്ങനെ ഏത് നിയമത്തിനുമുണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു മറുവശം, അത് അതിന് വിരുദ്ധമല്ല. നമ്മൾ വെള്ളത്തിൽ നീന്തുന്നതും അതുപോലെയാണ്. ഇതിനെയാണ് പുരുഷ പ്രയത്നം എന്ന് പറയാം. പോരാർത്ഥത്തിൽ എല്ലാവരും പ്രകൃതിക്ക് വിധേയരാണ്, അവശം പ്രകൃതേ വശാ. പക്ഷെ മോക്ഷം വേണമെന്നുള്ള ഉള്ളിൻ്റെ ഉള്ളിലുള്ള തീവ്ര ഇച്ഛയെ, തീവ്രമായ ആഗ്രഹത്തെ നാം പരിഗണിക്കാൻ തയ്യാറാവുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെ അതിലംഘിക്കാൻ അറിവിന്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കും. അതും കൂടി ഓർമ്മിക്കാം. യത് ഉപന്യസ്തം അക്ഷരം തസ്യ പ്രാപ്തി ഉപായഃ നിർദിഷ്ടഃ. ഇവിടെ അക്ഷരതത്വത്തെ കുറിച്ചും അതിനെ പ്രാപിക്കാനുള്ള പ്രയാണത്തെക്കുറിച്ചും അതിനുള്ള പാതയെക്കുറിച്ചും പ്രയാണത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ ഇത്യാദിന അഥ അനന്തരം ഇദാനീം. ഇവിടെ അക്ഷരസ്യ ഏവ സ്വരൂപനിർദ്ധിതിക്ഷയ ഇതമുച്യതേ. അക്ഷരത്തിൻ്റെ തന്നെ സ്വരൂപത്തെ കൂടുതൽ പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചുകൊണ്ട്, നിർദ്ദേശിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. എന്താ കാരണം? ഇതൊക്കെ മനസ്സിലാക്കി ആർജിതമാകുന്ന വൈരാഗ്യം കൊണ്ട് അക്ഷരതത്വത്തെ വിചാരം ചെയ്തോളാം. അതുകൊണ്ട് അതിനുള്ള ഗൈഡ് ലൈൻ തരാമെന്ന് ഉദ്ദേശിച്ചിട്ട് അനേന യോഗമാർഗേണ ഇതം ഗന്തവ്യം ഇതി. ഈ യോഗമാർഗത്തെ അനുസരിച്ചുകൊണ്ട് എവിടെയാണ് എത്തിച്ചേരേണ്ടത് അക്കാര്യം പറയുന്നു. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ആതിര, ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785. ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവൻ. ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM.suryaghar.gov.in.
1: I'm looking for a life insurance policy that has a low premium, gives a good bonus and is truly trustworthy.
2: Go for PLI.
3: Along with government employees, all professionals, graduates and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണവും സമകാലിക വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത.

0: തീവ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച അല്പസമയത്തിനകം. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DCയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമാണ്. ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും പ്രാദേശികവും അന്തർദേശീയവുമായ സമകാലിക വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്യും. നയതന്ത്രപരമായി ഏറെ പ്രാധാന്യം കൂടിക്കാഴ്ചയ്ക്കുണ്ടെന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യ സംഘർഷം, ഊർജ്ജ സുരക്ഷ എന്നിവ സംബന്ധിച്ച കാര്യങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തേക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടെയർ, ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേഴ്സ് എന്നിവരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക മടങ്ങിവരവിനായി അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങൾ പിന്തുണ നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുസ്ഥിര സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട G7 വർക്കിംഗ് സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. G7 രാജ്യങ്ങളും IMF ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും വർക്കിംഗ് സെഷനിൽ പങ്കെടുത്തു. PM-ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ച് പണം വാങ്ങിയതാണെന്നും സംസ്ഥാന സർക്കാർ PM-ശ്രീയിൽ പങ്കാളിയാണെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം നിശ്ചയിക്കാനും പദ്ധതിക്കായി സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. PM-ശ്രീയിൽ നിന്നും മുൻ സർക്കാർ പണം കൈപ്പറ്റി എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം വസ്തുതാ വിരുദ്ധമാണെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി V.ശിവൻകുട്ടി. PM-ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിക്രമവും LDF സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. SSK ഫണ്ട് കിട്ടുന്നതിനുവേണ്ടി താൽക്കാലിക നടപടി മാത്രമാണ് LDF സർക്കാർ സ്വീകരിച്ചതെന്നും PM-ശ്രീയുമായി ബന്ധപ്പെട്ട നടപടികൾ മരവിപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ച വിവരം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിലാണ് PM-ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാതിരുന്നതെന്ന് BJP നേതാവ് K.സുരേന്ദ്രൻ ആരോപിച്ചു. രാജ്യമാകെ ബാധകമായ കാര്യത്തിൽ നിന്നും കേരളത്തിന് മാറി നിൽക്കാൻ കഴിയില്ലെന്നും PM-ശ്രീ കരിക്കുലത്തിൽ കേന്ദ്രം ഇടപെടുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. പ്രവാസികൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകൾ നിർണായക പങ്കുവഹിക്കുന്നതായും മന്ത്രി പറഞ്ഞു.
1: The RPO fulfills that very important role in providing the much needed passport and travel documents to our migrant people. And for our society, for people here, passport is not just a document. It is the gateway to a better life, to opportunities, even for our students for higher studies.
0: PM വികസിത് ഭാരത് റോസ്ഗർ യോജന പ്രകാരമുള്ള 2,400 കോടി രൂപയുടെ ഇൻസെന്റീവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. 15 ലക്ഷത്തോളം പേർക്കാണ് പദ്ധതിയിലൂടെ ഇതുവരെ തൊഴിൽ ലഭ്യമാക്കിയത്. ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് 15,000 രൂപ വരെയാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ ഇൻസെന്റീവ് ലഭിക്കുക. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും 19-ന് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും ആവശ്യമായ പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനുമായി ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കാൻ തീരുമാനിച്ചതായി പൊതുമരാമത്ത് മന്ത്രി P.K. ബഷീർ അറിയിച്ചു. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങളും അതിനെ തുടർന്ന് ജനങ്ങൾക്കിടയിൽ ഉയർന്ന ആശങ്കകളും പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ദേശീയപാതാ അതോറിറ്റി ഓഫ് ഇന്ത്യ അധികൃതരുമായി തിരുവനന്തപുരത്ത് നടത്തിയ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വൈദ്യുതി ലഭ്യതയിൽ രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്നതിനാൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. മന്ത്രി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗമാണ് ഇതിന് അനുമതി നൽകിയത്. June 30 വരെ വൈകുന്നേരം 6-നും 12-നും ഇടയിലായിരിക്കും നിയന്ത്രണം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: പസഫിക് സമുദ്രത്തിൽ എല്ലിനോ പ്രതിഭാസം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചതിനാലാണ് രാജ്യത്താകെ വൈദ്യുതി ലഭ്യതയിൽ വലിയ തോതിലുള്ള കുറവുണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് ജൂൺ 1 തന്നെ മൺസൂൺ എത്തിയെങ്കിലും മഴ വേണ്ടത്ര ലഭിക്കാത്തതിനാൽ അന്തരീക്ഷ താപനില

0: ായി കുറഞ്ഞിട്ടില്ല. ആകെ 4100 മെഗാവാട്ടിന്റെ ആവശ്യകതയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 4900 മെഗാവാട്ട് വരെ ഉയരുന്ന സ്ഥിതിയുണ്ട്. വൈദ്യുതി ഉപയോഗത്തിലും 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയുണ്ടായിട്ടുണ്ട്. വൈദ്യുതി ലഭ്യതയിൽ രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഈ മാസം 30 വരെ വൈകുന്നേരം 6 രാത്രി 12 ഇടയിൽ പരിമിതമായ തോതിൽ വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KSEB അറിയിച്ചു.
1: സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് 1 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. കുറ്റിവയൽ ഉന്നതിയിലെ ശ്രീകുട്ടിയാണ് മരിച്ചത്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പഴയരിക്കണ്ടത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജില്ലാ മെഡിക്കൽ സംഘം പ്രദേശം സന്ദർശിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ അടിയന്തര യോഗം ചേരുകയും ചെയ്തു. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ അടിയന്തരമായി ക്ലോറിനേറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: പഴയരിക്കണ്ടം സ്വദേശികളായ 9, 4 വയസ്സുള്ള കുട്ടികൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗബാധ ഉണ്ടായത്. രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ഇവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും ഇടുക്കി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. സ്റ്റൂൾ കൾച്ചർ പരിശോധനയിലൂടെ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ കുടിവെള്ള സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിക്കുകയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് പ്രദേശത്ത് നേരിട്ടെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തുടർന്ന് നടന്ന അവലോകന യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രതിനിധികളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത് തുടർനടപടികൾ വിലയിരുത്തി.
1: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം രാത്രി 1:30 ആരംഭിക്കും. ഖാന പനാമ മത്സരം നാളെ പുലർച്ചെ 4:30. ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരം രാവിലെ 7:30. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ അർജന്റീനയുടെ ആവേശ പോരാട്ടത്തിനാണ് ലോകകപ്പ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് അർജന്റീന അൾജീരിയയെ പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ടിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. രാത്രി 7 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണവും സമകാലിക വിഷയങ്ങളും നേതാക്കൾ ചർച്ച ചെയ്യും. PM-ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KSEB.
3: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
4: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

0: വീടുകളുടെ വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
3: പറക്കുകയായിരുന്നു. ഊർജ്ജാ ഭർ ഹിന്ദുസ്ഥാൻ ചേതനാ ഭർ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: ഇനിയൊരു തമിഴ് ചലച്ചിത്രഗാനം കേൾക്കാം. ഹരീഷ് രാഘവേന്ദ്ര പാടിയത്. ചിത്രം കാതൽ കൊണ്ടേൻ.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: എല്ലാവർക്കും നമസ്കാരം. ഗാനമന്ദാരം പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. 1987 വി ആർ ഗോപിനാഥ് സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ഒരു മെയ്മാസ പുലരിയിൽ. നായിക പ്രാധാന്യമുള്ള ചിത്രം. നായിക അന്നത്തെ സൂപ്പർ ഹിറ്റ് നടി ശാരി. ആ സിനിമയിലെ പ്രശസ്തമായ ഒരു ഗാനമാണ് പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി മാറി എന്ന് തുടങ്ങുന്ന ഗാനം. ആദ്യ ശ്രവണമാത്രയിലെ അതേ അനുഭൂതി പകർന്നുകൊണ്ട് ആ പാട്ട് ഇന്നും ആസ്വാദക മനസ്സിൽ പീലി വിടർത്തി നിൽക്കുന്നു. സംവിധായകൻ വി ആർ ഗോപിനാഥ് പറയുന്നു, ഒട്ടൊരു പ്രവചനാതീത സ്വഭാവമുള്ള പെൺകുട്ടിയായിരുന്നു ശാരി അവതരിപ്പിച്ച രേഷ്മ എന്ന കഥാപാത്രം. ആൺകുട്ടികളെപ്പോലെ കളിച്ചും

0: ചിരിച്ചും ഇടതടവില്ലാതെ സംസാരിച്ചും സുഹൃത്തുക്കളിൽ നിന്ന് സുഹൃത്തുക്കളിലേക്ക് കൂടുമാറിയും നടന്ന കുസൃതിക്കാരി. നായികയുടെ വ്യക്തിത്വമാണ് ഈ കുട്ടിത്തം. ഇത് ശരിക്കും പ്രതിഫലിക്കുന്ന ഒരു പാട്ട് വേണം. കൂടാതെ പ്രഭാതത്തിൻ്റെ നൈർമല്യവും വിശുദ്ധിയും വേണം. കാവ്യത്വം തുളുമ്പുന്ന ഭാഷയിൽ കവി പി ഭാസ്കരൻ മാഷ് ഈരടികളൊരുക്കി. ഇനി ഈടം കൊടുക്കണം. വി ആർ ഗോപിനാഥ് സംഗീതാചാര്യൻ രവീന്ദ്രൻ മാഷിനെ കണ്ടു. പടത്തിൻ്റെ സീക്വൻസും പറഞ്ഞുകൊടുത്തു. രവീന്ദ്രൻ മാഷ് പറഞ്ഞു, ഗോപി നാളെ വെളുപ്പിന് 6 മണിക്ക് വരൂ. പിറ്റേന്ന് മരം കൊച്ചുന്ന തണുപ്പത്ത് ഗോപിനാഥിന് മുമ്പിൽ പാട്ടിൻ്റെ ഈണം രവീന്ദ്രൻ പാടി കേൾപ്പിച്ചു. പ്രഭാതത്തിൻ്റെ കുളിർമയിൽ ഘനഗംഭീരമെങ്കിലും ഭാവാർദ്രമായ ശബ്ദത്തിൽ രവീന്ദ്രൻ്റെ സംഗീതം കേട്ട ഗോപിനാഥ് കോരിത്തരിച്ചുപോയി. പാട്ടിൽ മുഴുകി നിശബ്ദനായി നിന്ന് ഗോപിനാഥിനെ നോക്കി രവീന്ദ്രൻ മാഷി ചോദിച്ചത്രേ, എന്താ ഗോപിക്ക് ഇഷ്ടമായില്ല എന്നുണ്ടോ? 100 വട്ടം ഇഷ്ടമായി എന്നായിരുന്നു ഗോപിനാഥിൻ്റെ മറുപടി. രവീന്ദ്രൻ മാഷ് പറഞ്ഞു, ഇഷ്ടപ്പെടുമെന്നെനിക്കറിയാം. മലയമരുത രാഗത്തിൻ്റെ വശ്യതയാണത്. പ്രഭാതത്തിൻ്റെ വിശുദ്ധി മുഴുവനുണ്ട് ആ രാഗത്തിൽ. ഒന്നുകൂടി രവീന്ദ്രൻ മാഷ് പറഞ്ഞു, ചിത്ര പാടട്ടെ. ആ കുട്ടിയുടെ നിഷ്കളങ്ക ഭാവം ഈ പാട്ടിന് നന്നായി ഇണങ്ങും. റെക്കോർഡിങ്ങിന് ശേഷം ചിത്രയെ മനസ്സു തുറന്ന് അഭിനന്ദിച്ചവരിൽ ചിത്രത്തിലെ മറ്റൊരു പാട്ടുപാടിയ യേശുദാസും ഉണ്ടായിരുന്നു. ഇന്നും ഒരു തലമുറയിലെ ഗാനാസ്വാദകരെ മുഴുവൻ വശീകരിച്ച പ്രഭാതത്തിൻ്റെ നൈർമല്യമുള്ള ആ ഗാനം, പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി മാറി.
1: പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM.
1: വീണ്ടും നമ്മൾ മടങ്ങി വരുന്നു, തിരിച്ചു വരുന്നു ഗാനമന്ദാരം പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഒരു പാട്ടിൻ്റെ തുടക്കത്തിലെ വരി തെറ്റിയിട്ടും ആ പാട്ട് സൂപ്പർ ഹിറ്റാവുക. ആദ്യ വരി തെറ്റിയത് അധികം ആരും അറിഞ്ഞതുമില്ല. അത്തരം ഒരു ഗാനപ്പിറവിയുടെ കഥ നമുക്ക് കേൾക്കാം. വർഷങ്ങൾ 35 കഴിഞ്ഞെങ്കിലും ഇന്നും ആസ്വാദക മനസ്സിൽ കുടിയേറിയ ഗാനം. നീർമണിപ്പീരിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ വന്നു. സുരേഷ് ഗോപിയും ജയറാമും സിതാരയും മത്സരിച്ചഭിനയിച്ച വചനം എന്ന ചിത്രത്തിലെ ഗാനം. ലെനിൻ രാജേന്ദ്രൻ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു, പേര് വചനം. സിനിമയുടെ കഥാഗതിക്ക് അനുസരിച്ച് ധ്യാനഭാവത്തിലിരിക്കുന്ന ഒരു യോഗിനിയുടെ ഭാവമുള്ള ഗാനം വേണം. ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ച മോഹൻ സിതാരയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. 35 വർഷങ്ങൾക്ക് മുൻപാണ്. ഞാനന്ന് സിനിമയിലെ തുടക്കക്കാരനാണ്, പുതിയ പയ്യൻ. ഞാനും സംവിധായകൻ ലെനിൻ രാജേന്ദ്രനും കൂടി വിശ്വകവി ONV കുറുപ്പിൻ്റെ അരികിലെത്തി. എൻ്റെ ഈണത്തിനൊത്ത് പാട്ടെഴുതിക്കാൻ ചെന്നതാണ്. ഒരു കുഞ്ഞനുജൻ എന്ന പോലെ എന്നെ വിളിക്കുകയും വരികൾ എഴുതുകയും തിരുത്തുകയും ചെയ്യുന്ന ONV അത്ഭുതത്തോടും ഭയത്തോടും ഞാൻ നോക്കിയിരുന്നു. അതിമനോഹരമായ വരികൾ, പാട്ടുകൾ എഴുതി തന്നിട്ട് അദ്ദേഹം പോവുകയും ചെയ്തു. തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു കമ്പോസിംഗ്. ചെന്നൈയിൽ വെച്ച് റെക്കോർഡിംഗ്. യേശുദാസ് ഗംഭീരമായി പാടി അമേരിക്കയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഇനിയാണ് ട്വിസ്റ്റ്. കാസറ്റിട്ട് ഞങ്ങൾ പാട്ട് കേട്ടപ്പോഴാണ് യേശുദാസിന് പറ്റിയ ഒരു അബദ്ധം മനസ്സിലായത്. നീൾമിഴിപ്പീലിയിൽ എന്നതിന് പകരം ദാസേട്ടൻ പാടിയത് നീർമിഴിപ്പീലിയിൽ എന്നായിപ്പോയി. നീർമിഴിപ്പീലിയിൽ വീണ്ടും നീർമണി തുളമ്പണ്ട കാര്യമില്ലല്ലോ, അത് അനാവശ്യമായ ആവർത്തനമല്ലേ, എന്തു ചെയ്യാം. അപ്പോഴേക്കും യേശുദാസ് അമേരിക്കയിലേക്ക് പറന്നിരുന്നു. ഇനി മാസങ്ങൾ കഴിഞ്ഞേ തിരിച്ചെത്തും. സിനിമ ഉടൻ പുറത്തിറക്കിയേ പറ്റൂ. മാത്രമല്ല, വളരെ വികാരസാന്ദ്രമായി വളരെ മിഴിവോടെയാണ് ദാസേട്ടൻ ആ പാട്ട് പാടിയിരിക്കുന്നത്. വേറെ നിവൃത്തിയില്ലാതെ ആദ്യ വാക്കിലെ ഉച്ചാരണ പിശകോടെ തന്നെ പാട്ട് സിനിമയിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു. പടം റിലീസായി, സിനിമ ഹിറ്റ്, അതിലേറെ പാട്ട് സൂപ്പർ ഹിറ്റ്. നീർമിഴിപ്പീലി എന്ന പ്രയോഗം പാട്ടിന്റെ ജനകീയതയെ ബാധിച്ചതേയില്ല. എങ്കിലും തെറ്റ് തെറ്റ് തന്നെയാണല്ലോ. പ്രണയഭംഗത്തിന്റെ മൂർത്തമായ അവസ്ഥ ആവിഷ്കരിക്കുന്ന അതിശക്തമായ ONV ഗാനം നമ്മൾക്ക് കേൾക്കാം. നീൾമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീയൻ അരികിൽ നിന്നു എന്ന് തുടങ്ങുന്ന ഗാനം.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വരുന്നു. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. മതത്തിൻ്റെയും ജാതിയുടെയും പേരിലുള്ള ഭിന്നിപ്പുകളെ കൂട്ടിയിണക്കുന്ന സ്നേഹമന്ത്രം പോലെ ഒരു പാട്ടുണ്ട്, കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും എന്ന് തുടങ്ങുന്ന ഗാനം. ഏറെ ഖ്യാതി നേടിക്കൊടുത്ത കുറി വരച്ചാലും കുരിശു വരച്ചാലും എന്ന പാട്ടിൻ്റെ പിറവിയിലെ കണ്ണീരും പുഞ്ചിരിയും കലർന്ന ഓർമ്മകൾ പങ്കിടുകയാണ് പാട്ടിൻ്റെ ഈരടികളും സംഗീതവും ഒരുക്കിയ MD രാജേന്ദ്രൻ. സുഹൃത്തായ സുരേഷ് മച്ചാട് സംവിധാനം ചെയ്യുന്ന മൗനം എന്ന സിനിമയിലെ എൻ്റെ പാട്ടിന് ട്യൂണിടുകയായിരുന്നു ലക്ഷ്യം. ലളിതഗാനം പോലെ എഴുതിയ പാട്ടാണിത്. മാടമ്പ് കുഞ്ചുകുട്ടൻ്റെ മതേതര സ്വഭാവമുള്ള കഥ. സുഹൃത്ത് സുരേഷ് മൗനം എന്ന പേരിൽ സിനിമയാക്കുമ്പോൾ പാട്ടിനായി എന്നെ സമീപിച്ചു. ഈ ഗാനം പാടി കേൾപ്പിച്ചപ്പോൾ സുരേഷിന് ഇഷ്ടമായി. ഞാൻ പാടിയ ട്യൂൺ നല്ലതാണെന്ന് സുരേഷ് പറഞ്ഞെങ്കിലും നമുക്ക് ദേവരാജൻ മാസ്റ്റർ കൊണ്ട് ചെയ്യിക്കാമെന്ന് ഞാൻ പറഞ്ഞു. മാസ്റ്ററുടെ വീട്ടിലേക്ക് അന്ന് വലിയ ആവേശത്തോടെയാണ് ഞാൻ കയറി ചെന്നത്. അങ്ങനെ മാസ്റ്ററുടെ വീട്ടിലെത്തി പാട്ട് വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ മാസ്റ്റർ പറഞ്ഞു, നീ ആദ്യം ഇത് പാടി എന്നെ കേൾപ്പിക്ക്. ഞാൻ അങ്ങനെ എൻ്റെ ട്യൂണിൽ പാടി കേൾപ്പിക്കുന്നു മാസ്റ്ററെ. പാട്ട് കേട്ട ഉടനെ മാസ്റ്റർ എണീറ്റ് നിന്ന് പ്രഖ്യാപിച്ചു, ഞാനിത് ട്യൂൺ ചെയ്യില്ല, എനിക്കിത് വേണ്ട. ഒരു ഞെട്ടലോടെയാണ് ഞാനത് കേട്ടത്. നിരാകരിക്കുന്ന മുഖമാണ് മുമ്പിലുള്ളത്. ശരിയെന്ന് പറഞ്ഞ് അദ്ദേഹം മുറിയിലേക്ക് നടന്നു. ഇനി അധികം നിൽക്കണ്ട എന്നാണ് ധ്വനി. മുറിയിലേക്ക് കയറും മുമ്പേ വാതിലിൽ പിടിച്ച് തല പിന്നോട്ടാക്കി അദ്ദേഹം പറയുകയാണ്, അത് നീ തന്നെ ചെയ്താൽ മതി, നിന്റെ ട്യൂൺ നല്ലതാണ്. യാദൃച്ഛികമായി സംഗീത സംവിധായകനാകാനുള്ള നിയോഗവുമായാണ് അന്ന് അവിടെ നിന്നും ഞാൻ തിരിച്ചിറങ്ങിയത്. എൻ്റെ ട്യൂണിൽ തന്നെ ആ പാട്ട് റെക്കോർഡ് ചെയ്തു. അങ്ങനെ ഞാനൊരു സംഗീത സംവിധായകനായി. മലയാളത്തിൽ ഗാന രചയിതാവായി കുറേ പടങ്ങളിൽ പ്രവർത്തിച്ചെങ്കിലും സംഗീത സംവിധായകൻ്റെ മേലങ്കി അദ്ദേഹം എനിക്ക് ചാർത്തി തരികയായിരുന്നു എന്ന് സംശയം. പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ യേശുദാസ് പറഞ്ഞു, ഇത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന പാട്ടാണ്, ഇതുപോലൊരു പാട്ടിനി നിനക്കെഴുതാൻ പറ്റില്ല, ഇത് നിന്റെ വരിയല്ല, നിനക്കെവിടെ നിന്നോ കിട്ടിയ വരികളാണ്, നിനക്ക് ഈശ്വരൻ തന്ന വരികളാണ്. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും എന്ന വാക്കുകൾക്ക് പകരം വയ്ക്കാൻ മലയാളത്തിൽ വേറെ വാക്കുകളില്ല. ഇത് പാടാൻ സാധിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. കേരളത്തിൽ വളരെ ഹിറ്റായ ഗാനം നമുക്ക് കേൾക്കാം, കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും എന്ന് തുടങ്ങുന്ന ഗാനം.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമ്മൾ മടങ്ങി വരുന്നു, തിരിച്ചു വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ, ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ, മലയാളത്തിൻ്റെ വാനം പാടി KS ചിത്ര പാടിയ ഈ പാട്ട് മലയാളികളുടെ ഹൃദയത്തെ മുഴുവൻ തൊട്ടുണർത്തിയതാണ്. ഈ പാട്ട് പാടാതെ ഗാനമേള വേദി വിടാൻ സമ്മതിക്കാറില്ല ഇന്നും ആസ്വാദകർ ചിത്രയെ. ഒരർത്ഥത്തിൽ ചിത്ര എന്ന ഗായികയുടെ മുദ്രാഗീതം തന്നെയായി മാറിക്കഴിഞ്ഞു ഈ പാട്ട്. പുറത്തിറങ്ങി 2 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ജാതിയുടെയും ഭാഷയുടെയുമൊക്കെ വതിർവരമ്പുകൾ ഭേദിച്ച് സംഗീതാസ്വാദകരെ വശീകരിച്ചുകൊണ്ടിരിക്കുന്ന പാട്ട് രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനം എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. മുല്ലപ്പൂവിൻ്റെ വിശുദ്ധിയും കള്ളഭചന്ദനങ്ങളുടെ സൗരഭ്യവുമുള്ള ഒരു ഗാനം അതായിരുന്നു സംവിധായകൻ രഞ്ജിത്തിന് വേണ്ടിയിരുന്നത്. വരികളെഴുതിയ ഗിരീഷ് പുത്തഞ്ചേരിക്കും പാട്ടിനീണം നൽകിയ രവീന്ദ്രൻ മാസ്റ്റർക്കും രഞ്ജിത്തിനുമൊക്കെ ഒരേ ഒരാഗ്രഹം, ഗായികയായി ചിത്ര തന്നെ വേണം. കാരണമുണ്ട്, ഈ പാട്ട് വികാരസാന്ദ്രമായ ഒപ്പം ഭക്തിയുടെ അലകടൽ സൃഷ്ടിക്കുന്ന ഒരു പാട്ടാണ്. ചിത്ര അന്ന് ഒരേ ഒരു കുഞ്ഞു നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടത്തിൽ മനസ്സ് നീറി കഴിയുകയാണ്. അപ്രതീക്ഷിതമായ ആഘാതത്തിൽ മനസ്സ് തളർന്നുപോയ ചിത്ര റെക്കോർഡുകളിൽ നിന്നൊക്കെ ബോധപൂർവമായ ഒരു അകൽച്ച പാലിച്ചിരുന്നു. ചിത്രയെ തിരികെ കൊണ്ടുവരണം. ചിത്രയുടെ ആ മാനസിക സിറ്റുവേഷനിൽ ചിത്രയ്ക്ക് മനമുരുകി പാടാം. ഏറെ നിർബന്ധിച്ച ശേഷമാണ് ചിത്ര സ്റ്റുഡിയോയിൽ എത്തിയത്. ഗിരീഷ് പുത്തഞ്ചേരി പറയുന്നു, ചിത്ര തളർന്ന മനസ്സെങ്കിലും അവർ അറിയാതെ ആ പാട്ടിൽ ലയിച്ചു. കണ്ണീർ നനച്ചു നിന്നെ തേടി നടന്നു കൃഷ്ണ എന്ന് പാടുമ്പോൾ വരികളിലൂടെ ആത്മാവിലൂടെ ചിത്രം മറന്നൊഴുകിപ്പോകുന്നത് സങ്കല്പിക്കാനാകുമായിരുന്നു എനിക്ക്. എന്നിട്ടും എൻ്റെയും രവീന്ദ്രൻ മാഷിൻ്റെയും ഒക്കെ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയി ചിത്ര ആ പാട്ടിനെ. ചിത്രയുടെ മനസ്സ് സംഘർഷഭരിതമായിരുന്നെങ്കിലും പാടി തുടങ്ങിയതോടെ മറ്റെല്ലാം മറന്നു. വോയിസ് ബൂത്തിൻ്റെ ഏകാന്ത മൂകതയിൽ ഗായികയും ഇഷ്ടദൈവവും മാത്രമായി. ഗുരുവായൂരപ്പൻ്റെ മനസ്സിൽ വിചാരിച്ച് ചിത്ര ആ പാട്ട് ആത്മനിർവൃതിയോടെ പാടി. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ, ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ എന്ന് തുടങ്ങുന്ന ഗാനം

ഇന്നത്തെ ഗാനമന്ദാരം എന്ന പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഗാനമന്ദാരം പരിപാടി എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയും, ഞായർ ഉച്ചയ്ക്ക് 12 മണിക്കും ബുധൻ രാത്രി 8 മണിക്കും. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നന്ദി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്. ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ കേൾക്കാം അപ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.

0: ശബരബാളിയിലെ അത്ഭുതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ചിച്ചോർ എന്ന ഹിന്ദി സിനിമയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. സുബോധ് ഘോഷിന്റെ ചിറ്റചകോർ എന്ന ബംഗാളി കഥയെ ആസ്പദമാക്കി 1976 പ്രശസ്ത സംവിധായകൻ ബസു ചാറ്റർജി രചനയും സംവിധാനവും നിർവഹിച്ച റൊമാൻറിക് സംഗീത ചിത്രമാണ് ചിറ്റചകോർ. 1976 കെ ജെ യേശുദാസിനെ പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹനാക്കിയ ഗാനം ഈ ചിത്രത്തിലേതാണ്. ഒപ്പം ഇതിലെ അഭിനയത്തിന് മാസ്റ്റർ രാജുവിന് മികച്ച ബാലതാരത്തിനുള്ള ദേശീയ പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. അമോൽ പലേക്കർ, സറീന വഹാബ് എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളായി അഭിനയിച്ച ഈ ചിത്രത്തിന്റെ ഗാനരചനയും സംഗീതവും രവീന്ദ്ര ജൈനായിരുന്നു. ഇനി ചിറ്റചകോറിലെ കഥയിലേക്ക് വരാം. മധുപൂരിലെ ഒരു സ്കൂളിലെ പ്രധാന അധ്യാപകനായ പീതാംബർ ചൗധരിക്ക് ഗീത എന്നൊരു മകളുണ്ട്. നിഷ്കളങ്കയായ, ബാലിഷയായ, സുന്ദരിയായ ഒരു ഗ്രാമീണ പെൺകുട്ടിയാണ് ഗീത. അവൾ ദീപു എന്ന കൊച്ചു ആൺകുട്ടിയോടൊത്ത് കളിച്ച് ഉല്ലസിച്ചു ജീവിക്കുന്നു. പീതാംബറിന്റെ മൂത്ത മകൾ മീര മുംബൈയിലാണ് താമസം. ഗീതയ്ക്ക് വേണ്ടി ചേച്ചി മീര ഒരു യുവ എഞ്ചിനീയറുടെ വിവാഹാലോചനയെക്കുറിച്ച് പിതാവിന് കത്തയക്കുന്നു. എഞ്ചിനീയർ ഉടൻ നാട്ടിലെത്തുമെന്നും ചില ജോലി ആവശ്യങ്ങൾക്കായാണ് അയാൾ എത്തുന്നതെന്നും അദ്ദേഹത്തെ വേണ്ട വിധം സ്വീകരിക്കണമെന്നും കത്തിലൂടെ പറയുന്നു. നല്ല സ്വഭാവ ഗുണമുള്ള എഞ്ചിനീയർ തന്റെ അനുജത്തി ഗീതയ്ക്ക് ചേരുന്ന ആളാണെന്നും ജർമ്മനിയിൽ പഠിച്ച അദ്ദേഹത്തിന് താമസ സൗകര്യവും മറ്റും ഒരുക്കണമെന്നും മീര പീതാംബറിനോട് കത്തിലൂടെ ആവശ്യപ്പെടുന്നു.
1: മധുപൂർ മേ നദി പർ ഏക് ബഡ പുൽ ബൻ റഹാ ഹൈ വഹാ കേ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കി ബദലി മേ ജാ റഹാ ഹൈ ആതേ സോംവാർ കോ പഹുഞ്ച് ജായേഗാ ഉസേ ആപ് ഏക് ഹവാദാർ അച്ഛാ ബംഗ്ലാ ഠീക് കർവാ ദീജിയേ ഘർ കേ സാമനേ ബാഗീചാ ഭി ഹോ ഫൂൽ ബഹുത് പസന്ദ് ഹൈ ഉസേ अगर उसे गीता पसंद आ गई तो इससे अच्छा रिश्ता हमें कभी नहीं मिलेगा.
0: കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എഞ്ചിനീയർ നാട്ടിലെത്തുന്നു. പീതാംബർ ചൗധർ സന്തോഷപൂർവ്വം അയാളെ സ്വീകരിച്ച് അയാൾക്ക് താമസിക്കുവാൻ സൗകര്യം ചെയ്തിട്ടുള്ള ബംഗ്ലാവിൽ എത്തിക്കുന്നു. എത്തിയ എഞ്ചിനീയർ വളരെ നല്ല ഒരു മനുഷ്യനാണെന്നും അയാൾക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണമെന്നും മാതാപിതാക്കൾ ഗീതയോട് പറയുന്നു. സംഗീതത്തിൽ അതീവ അഭിരുചിയുള്ള എഞ്ചിനീയറുടെ ബംഗ്ലാവിലേക്ക് ഗീത കുറെ പൂക്കളുമായി എത്തുന്നു. അയാൾ സംഗീതത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും രാഗങ്ങളെക്കുറിച്ചുമൊക്കെ ഗീതയോട് വാതോരാതെ സംസാരിച്ചുകൊണ്ട്

0: चाहे अकेले हो या दुकेले हो, जंगल में हो या घर में हो, अगर संगीत का ज्ञान हो तो सुबह भैरवी आलाप लो, दोपहर को दीपक, और शाम के तो कई गाने हैं जैसे
1: सुबह घर का काम करो, स्कूल हो तो स्कूल की पढ़ाई करो, दोपहर में खाना कपड़े धोना, और शाम को तो बहुत सारा काम होता है,
0: जैसे फूल चुनना, फूलों का गुलदस्ता बनाना, और दीपू को संग लेकर बंगले पे आना।
1: क्या
0: अच्छा आज का गाना कैसा था?
1: वो गाना तो अच्छा था, लेकिन इसे कब गाते हैं?
0: ऐसे गानों का कोई समय नहीं होता।
2: അയാളെ വീട്ടിലേക്ക് ക്ഷണിച്ച ശേഷം അവൾ തിരികെ പോകുന്നു. അവളുടെ ക്ഷണം സ്വീകരിച്ച് വീട്ടിലെത്തുന്ന എഞ്ചിനീയറോട് അവളുടെ വീട്ടുകാർ തങ്ങളുടെ മകൾ ഗീതയുടെ ഗുണഗണങ്ങളെപ്പറ്റിയും പാചകത്തെപ്പറ്റിയും മറ്റുമൊക്കെ പുകഴ്ത്തി പറയുന്നു. അവർ തമ്മിൽ കൂടുതൽ അടുക്കുവാനും അങ്ങനെയായാൽ അവരുടെ വിവാഹം നടത്താമെന്നും മാതാപിതാക്കൾ മനസ്സിൽ കണക്കുകൂട്ടിയിരുന്നു. പൂക്കളുമായി എല്ലാ ദിവസവും അയൽവാസിയായ ദീപു എന്ന കുട്ടിയെയും കൂട്ടി ഗീത എഞ്ചിനീയറുടെ വീട്ടിലെത്തുന്നു. സംഗീതത്തിലും ഹാർമോണിയത്തിലും പ്രാവീണ്യം

0: വീട്ടിലെ ഒരംഗത്തെപ്പോലെ ഗീതയുടെ വീട്ടുകാർ അയാളെ സ്വീകരിച്ചിരിക്കുന്നു. ആഹാരം നൽകുവാനും അയാളുടെ ക്ഷേമം അന്വേഷിക്കുന്നതിലും അവർ സന്തോഷം കണ്ടെത്തുന്നു. ഒരു ദിവസം മുംബൈയിൽ നിന്നും ഗീതയുടെ ചേച്ചി മീരയുടെ ഒരു കത്ത് വരുന്നു. അതിലെ വിവരങ്ങൾ അമ്പരപ്പിക്കുന്നതാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത്, മീര പറഞ്ഞ എഞ്ചിനീയർ അടുത്ത ആഴ്ചയെ എത്തുകയുള്ളൂവെന്നും കുറച്ചുകൂടി ജോലികൾ ഉള്ളതുകൊണ്ടാണ് വരാൻ വൈകിയതെന്നുമാണ്. കത്തിൽ പറഞ്ഞിരിക്കുന്ന സുനിൽ എന്ന എഞ്ചിനീയർ ഇതുവരെ എത്തിയിട്ടില്ലെന്ന് ഗീതയുടെ മാതാപിതാക്കൾ മനസ്സിലാക്കുന്നു. അതവരിൽ ആശ്ചര്യമുണ്ടാക്കുന്നു.
1: गीता के लिए वो इंजीनियर लड़का सुनील यह अभी तक आया ही नहीं। हाँ,
2: तो फिर ये कौन है?
1: पता नहीं, मीरा ने लिखा है कि कंपनी का ही कोई ओवरसीयर वहाँ पहुँच गया होगा।
2: हाँ, क्या कह रहे हो? तो ये सुनील किशन नहीं है?
1: पता नहीं,
2: नाम पूछा था इसका।

0: ഇതുവരെ തങ്ങൾ വീട്ടിലേക്ക് ക്ഷണിച്ചതും ആഹാരം നൽകിയതുമൊക്കെ ആർക്കായിരുന്നു എന്ന് അവർ അമ്പരക്കുന്നു. വന്നയാളുടെ പേര് എന്താണ് ഇതുവരെ ചോദിക്കാതിരുന്നതെന്ന് അമ്മ പീതാംബരനോട് ചോദിക്കുന്നു. പെട്ടെന്നു തന്നെ അവരുടെ മനസ്സു മാറുന്നു. മകൾ അയാളോടൊപ്പം ബംഗ്ലാവിലേക്ക് പോയിരിക്കുകയാണെന്നും അവളെ പെട്ടെന്ന് വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനും അവർ ഗീതയുടെ അച്ഛനോട് പറയുന്നു. താൻ ഗീതയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്നും ഗീതയുടെ അമ്മ പറയുന്നു.
1: लड़की को डांटना फटकारना मत उसके सामने, मैं गीता को समझा लूं.
0: അച്ഛൻ അവളെ അയാളുടെ വീട്ടിൽ നിന്നും തിരികെ വിളിച്ചു കൊണ്ടുപോകുന്നു. അമ്മ അവളോട് നീ അയാളുടെ പേര് ചോദിച്ചിരുന്നോ എന്നന്വേഷിക്കുന്നു. നാളെ ചോദിച്ചിട്ട് പറയാം എന്നവൾ പറയുന്നു. ഗീതയുടെ ചേച്ചി മീര പറഞ്ഞ എഞ്ചിനീയർ ഇപ്പോൾ വന്നിരിക്കുന്ന ആളല്ലെന്നും ഏതോ ഓവർസിയർ ആണെന്നും എഞ്ചിനീയർ ഇനി വരികയുള്ളൂ എന്നും അമ്മ ഗീതയോട് പറയുന്നു. ഇനി വരുന്ന എഞ്ചിനീയറുടെ പേര് സുനിൽ എന്നാണെന്നും പറയുന്നു. മീര തന്റെ ആദ്യത്തെ കത്തിലൂടെ പറഞ്ഞതനുസരിച്ച് തങ്ങൾ സുനിലിനെയാണ് കാത്തിരുന്നതെന്നും അമ്മ ഗീതയോട് പറയുന്നു. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞുവെന്നും ഇനി മേലിൽ അയാളുടെ ബംഗ്ലാവിൽ പോകരുതെന്നും ഗീതയെ വിലക്കുന്നു.
2: मेरा और दीपू का नाम तो पूछ लिया, अपना नाम तो बताया नहीं. मैं कल पूछ कर बताऊंगी. हाँ
1: रहने दे, तुझे पूछने की जरूरत नहीं है. गीता ये लड़का वो इंजीनियर नहीं है.
2: ठीक है माँ, तुम जाके सो जाओ.
1: अरे ये वो इंजीनियर नहीं है जिसे यहाँ आना था.
2: किसे यहाँ आना था?
1: जिसके बारे में मीरा ने लिखा था.
2: फिर ये कौन है?
1: क्या पता, है कोई ओवरसियर. मीरा की चिट्ठी आई है, वो इंजीनियर लड़का सोमवार को आ रहा है. परसों उस इंजीनियर का नाम सुनील किशन. मीरा ने भी उसी लड़के के बारे में लिखा है. तेरे पिताजी भी उसी लड़के पर आस लगाए बैठे, तेरी अच्छी जगह शादी हो जाए. बस हम सब वही तो चाहते हैं. इसीलिए बेटी, जो होना था सो हो गया. अब कल से न जाना वहां.
0: ഗീതയുടെ അച്ഛൻ പീതാംബർ ഓവർസിയറായ വിനോദിനെ മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഒടുവിൽ എഞ്ചിനീയറായ സുനിൽ എത്തുന്നു. എഞ്ചിനീയറെ സ്വീകരിക്കുവാൻ പീതാംബർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. ഒപ്പം തന്റെ മേലുദ്യോഗസ്ഥനായ എഞ്ചിനീയറെ സ്വീകരിക്കുവാൻ ഓവർസിയറായ വിനോദും എത്തുന്നു. ഗീതയുടെ പിതാവും താനും കത്തിലൂടെ പരിചയക്കാരാണെന്ന് സുനിൽ പറയുന്നു. വിനോദ് എഞ്ചിനീയറെയും കൂട്ടി ഗീതയുടെ വീട്ടിലെത്തുന്നു. എഞ്ചിനീയറെ ഗീതയ്ക്ക് പരിചയപ്പെടുത്തുന്നു. ഈ സമയങ്ങളിലെല്ലാം ഗീതയുടെ മാതാപിതാക്കൾ വിനോദിനെ ഒഴിവാക്കി സംസാരിക്കുന്നു. വിനോദിനെ എന്തിനാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് ഗീതയുടെ അമ്മ പീതാംബറിനോട് ചോദിക്കുന്നുണ്ട്. തന്റെ മേലുദ്യോഗസ്ഥനായ എഞ്ചിനീയർ സുനിലിനോട് ഗീതയുടെ ഗുണഗണങ്ങളെ പറ്റി വാചാലമായി സംസാരിക്കുന്നു.
3: अभी अभी मैट्रिक का इम्तिहान दिया है. वैसे अरिथमेटिक का पेपर कुछ खराब हुआ है, इसलिए ये डर है कि कहीं लड्डू ना मिल जाए. फिलहाल गाना सीख रही है, यानी अरिथमेटिक की कमी को गाने से पूरा करके अगर कोई अच्छा दूल्हा मिल जाए.
2: मैं इसलिए सीख रही हूँ गाना, देखो माँ.
3: लेकिन गाने की हालत भी अरिथमेटिक जैसी ही है. वैसे मैं पास कर दूँ तो बात अलग है.
0: इदे समयम ഗീതയുടെ മാതാപിതാക്കൾ മകളെ എഞ്ചിനീയറെ വീട്ടിലേക്ക് ക്ഷണിക്കുവാനും മറ്റും ബംഗ്ലാവിലേക്ക് പറഞ്ഞുവിടുന്നു. അവൾക്ക് തീരെ താല്പര്യമില്ലാതെ തന്നെയാണ് പോകുന്നത്. വിനോദും പുതിയതായി എത്തിയ എഞ്ചിനീയറും ഗീതയുടെ വീട്ടിലെത്തുമ്പോൾ തന്റെ ശിക്ഷണത്തിൽ ഗീത സംഗീതം അഭ്യസിച്ചുവെന്നും അതുകൊണ്ട് ഗീത ഒരു പാട്ട് പാടണമെന്നും വിനോദ് അഭ്യർത്ഥിക്കുന്നു.

0: ഈ പാട്ടിൽ മുഴുവൻ ഗീതയ്ക്ക് വിനോദിനോടുള്ള സ്നേഹമാണ് കാണാൻ കഴിയുന്നത്. എഞ്ചിനീയറായി എത്തിയ സുനിൽ ഗീതയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാൻ സമയം കണ്ടെത്തുന്നു.
1: गुस्सा आया तो फौरन बरस पड़ी, हंसी आई तो बिल्कुल झरने के पानी की तरह बह गई, और नटखटपन में तो सर दीपू के भी कान काट दिए।

0: विषम मुंडा।
1: नमस्ते चाची जी।
2: क्या काम है?
1: आज क्या बनाया खाने के लिए? क्या बात है चाची जी, आज कुछ सुना सुना सा लग रहा है। हेडमास्टर साहब कहाँ हैं? और गीता कहाँ गई? दो दिन से मिली ही नहीं।
2: हेडमास्टर साहब स्कूल गए हैं और गीता उनके संग गई है।
1: तो फिर मैं चला।
2: सुनो विनोद, एक जरूरी बात है।
1: मैं शाम को आ जाऊंगा, तब बता देना।
2: शाम को ना आना, हम लोग कहीं जा रहे हैं।
1: ठीक है चाची जी, मैं रात को आ जाऊंगा।
0: ഗീതയെ പുറത്തെങ്ങും കാണാത്തതിനാൽ വിനോദ് അവളുടെ കൂട്ടുകാരനായ ദീപുവിനോട് അവളെക്കുറിച്ച് അന്വേഷിക്കുന്നു. ഗീതയുടെ കല്യാണം ഉറപ്പിച്ചെന്ന് ദീപു വിനോദിനോട് പറയുന്നു. അയാൾ അപ്പോഴും കരുതുന്നത് താനുമായിട്ടാണ് ഗീതയുടെ വിവാഹം എന്നാണ്. മുംബൈയിൽ ഒരു മീറ്റിംഗിനായി എഞ്ചിനീയർ വിനോദിനെ അയക്കുവാൻ തീരുമാനിക്കുന്നു.
3: സാവിത്രി നദി കെ പുൽ കെ ബാരെ മേ ഏക് സറൂരി മീറ്റിംഗ് ഹൈ, സോച് റഹാ ഹൂ തുമ്ഹീ ചലേ ജാഓ.
1: മേ ചലാ ജാഊംഗാ സർ. കബ് ജാനാ ഹോഗാ?
3: വേസെ മീറ്റിംഗ് ബുധവാർ കോ ഹൈ, ലേക്കിൻ ദോ ഏക് ദിൻ പഹലെ ജാനാ പഡേഗാ ബ്രീഫിംഗ് കെ ലിയെ.
1: മേ സോംവാർ കോ ഹി ചലാ ജാതാ ഹൂ.
3: അച്ഛാ വിനോദ്, ഗീത കെ ബാരെ മേ തുമ്ഹാരാ ക്യാ ഖ്യാൽ ഹൈ?
1: अच्छी लड़की, बहुत ही अच्छी। ऐसी लड़की बहुत कम दिखाई पड़ती है।
3: उसके माता पिता उसकी शादी के लिए कुछ परेशान है।
1: हाँ, मुझे पता चला है, शायद लड़का भी मिल गया है।
3: तुम जानते हो लड़के को?
1: आप मुझसे क्यों पूछ रहे हैं?
3: चलो इस इतवार को पिकनिक चलते हैं।
1: चलिए,
3: हम तुम और गीता।
0: ओपम അയാൾ ഗീതയെക്കുറിച്ച് വിനോദിനോട് അന്വേഷിക്കുന്നു. അവൾ നല്ല പെൺകുട്ടിയാണെന്നും അതുപോലുള്ള കുട്ടികൾ കുറവാണെന്നും വിനോദ് എഞ്ചിനീയറോട് പറയുന്നു. എഞ്ചിനീയർ ഗീതയെയും വിനോദിനെയും കൂട്ടി ഒരു പിക്നിക്കിന് പോകുന്നു.

0: ഗീതയുടെ കല്യാണത്തെക്കുറിച്ചും മറ്റും വിനോദ് ഗീതയോട് പറയുന്നു. കല്യാണത്തിന് ലീവെടുക്കുന്നതിനെ കുറിച്ചും സാരി വാങ്ങുന്നതിനെ കുറിച്ചുമൊക്കെ അയാൾ അവളോട് സംസാരിക്കുന്നു.
1: अच्छा ऐसा करते हैं, मैं अक्टूबर में छुट्टी ले लेता हूँ. दशहरे के छुट्टी के साथ पूरे 50 दिन की छुट्टी. सिर्फ दो ही तो मैंने है दशहरे में. तब तक हमारा पुल का काम भी खत्म हो जाएगा. शादी में तुम्हें मेरी तरफ से क्या चाहिए?
2: कुछ नहीं.
1: आप इतनी विनम्र ना बनिए, धोखा खा जाएंगे. अरे लड़की अनपढ़ हो या एम ए पास, उन्हें सोने के जेवर और कीमती साड़ियाँ जरूर चाहिए. लेकिन भाई मैं कोई रईसज़ादा या पैसे वाला आदमी तो नहीं हूँ. ऐसा कुछ ना मांग लेना जो मैं दे ना सकूँ.
0: എന്നാൽ തന്റെ മാതാപിതാക്കൾ എഞ്ചിനീയറെയാണ് തനിക്ക് വേണ്ടി കണ്ടിരിക്കുന്നതെന്നറിയാവുന്ന അവൾ വിഷമത്തോടെ ഇരിക്കുന്നു. സുനിൽ വിനോദിനോട് താനും ഗീതയും വിവാഹം കഴിക്കുന്നതിനെ പറ്റി പറയുന്നു. ഈ വിവാഹത്തെ കുറിച്ച് വിനോദിന്റെ അഭിപ്രായം എന്താണെന്ന് അയാൾ ചോദിക്കുന്നു. ഹൃദയം തകർന്നുകൊണ്ട് വിനോദ് തന്റെ മേലുദ്യോഗസ്ഥനായ സുനിലിനോട് വിവാഹ ആശംസകൾ അറിയിക്കുന്നു.
1: अगर तुम मेरी जगह होते तो क्या करते? मैं आपकी जगह होता तो किसी से राय पूछकर किसी के प्यार को ठेस न पहुंचाता. तो मैंने तो किसी को वैसे गीता जैसी अच्छी लड़की के बारे में किसी से राय पूछने की क्या जरूरत है? मैं आपकी जगह होता तो बिना झिझक शादी कर लेता.
3: विनोद आज तुमने मेरे इरादे को और भी पक्का कर दिया. हमारी शादी में तुम मेरे खास आदमी हो गए, माय बेस्ट मैन. और शादी की जितनी तैयारियां हैं तुम करोगे.
0: കല്യാണത്തിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും വിനോദ് ചെയ്യണമെന്നും സുനിൽ പറയുന്നു. തന്നെ എഞ്ചിനീയറായി തെറ്റിദ്ധരിച്ചതാണെന്ന് വിനോദ് മനസ്സിലാക്കുന്നു. വെറുമൊരു ഓവർസീയറായ തന്നെ ഗീതയുടെ മാതാപിതാക്കൾ മനസ്സിലാക്കിയില്ലെന്നും

0: നമ്മുടെ സ്നേഹം മറക്കണമെന്നും വിനോദ് ഗീതയോട് പറയുന്നു.
1: മുജെ ക്യാ ഗൽത്തി സേ ഇഞ്ചിനീയർ സമജ് ലിയാ ഥാ, മുജെ മാഫ് കർനാ ഗീതാ, മുൻസേ ഗൽത്തി ഹോ ഗയി.
2: കൈസി ഗൽത്തി?
1: തുമ്ഹാരെ മാതാ പിതാ സേ ഭി മാഫി മാംഗ് ലൂംഗാ. ഉന്നേ ഭി ക്യാ പതാ ഥാ കി മൈ ഏക് മാമൂലി സാ ഓവർസിയർ ഹൂം. ഫിർ ഥോഡേ ദിനോ കാ തോ സാത് രഹാ ഹം ദോനോ കാ. ചന്ദ് ദിനോ കി ഗലത് ഫഹമിയാ കോയി അഹമിയത് നഹീ രഖ്തി ഗീതാ. ഹം തും ആസാനി സേ സബ് കുഛ ഭൂൽ സക്തേ ഹൈ, ജൈസേ കഭി മിലേ ഹി നഹീ. ഔർ യകീൻ മാൻനാ ഗീതാ, മുജെ സച് മുച്ച് ബഹുത് ഖുശി ഹോ രഹി ഹൈ കി ആജ് തുമേ മുജ്സേ കഹീ സ്യാദാ നേക് അച്ഛാ ഔർ സമജ്ദാർ ജീവൻ സാഥി മിൽ റഹാ ഹൈ.
0: ഗീതയുടെ വീട്ടിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നു. ഗീത ഒഴികെ മറ്റുള്ളവർ സന്തോഷത്തിലാണ്. വിവാഹ നിശ്ചയത്തിന് മുൻപ് വിനോദ് മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ മുംബൈയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. വിനോദ് പോകുന്നതിൽ നിന്നും സുനിൽ അയാളെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ വഴങ്ങുന്നില്ല. അയാൾ പോകാൻ തീരുമാനമെടുക്കുന്നു. ഗീത വിനോദിനെ കാണുവാൻ വീട്ടുകാരുടെ എതിർപ്പ് വകവയ്ക്കാതെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. അവൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. ഓരോ ബോഗിയിലും അവൾ വിനോദിനെ തേടുന്നു. അയാളെ കണ്ടുകിട്ടുന്നില്ല. ഒടുവിൽ ട്രെയിൻ പുറപ്പെട്ടു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ദുഃഖിതയായി പുറത്തിറങ്ങുന്ന ഗീതയെ കാത്ത് സുനിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ അവളെയും കൂട്ടി അവളുടെ വീട്ടിലെത്തുന്നു. വീട്ടിലെത്തുന്ന ഗീത വിനോദിനെ കാണുന്നു.
1: ചാച്ചാജി ഓർ സുനിൽ ബാബുനെ റോക്ക് ലിയാ ജാനേ നഹീ ദിയാ.
3: ഹം കൗൻ ഹോതേ ഹൈ റോക്നെ വാലെ ബേട്ടാ, ഭഗവാൻ കി യഹി മർദി തി.
4: क्यों? मैंने भी नहीं रोका तुम्हें विनोद, अगर किसी ने रोका है तो गीता ने. तुमने तो हार मान ली थी, लेकिन गीता की दृढ़ता, उसका आत्मविश्वास और उसकी सच्ची लगन ने ये बाजी जीत ली. तुम्हें गीता जैसी जीवन साथी की जरूरत है.
0: അവൾ ആശ്ചര്യപ്പെടുന്നു. അച്ഛനും സുനിലും നിർബന്ധിച്ച് തന്നെ പോകാൻ അനുവദിച്ചില്ലെന്നും വിനോദ് ഗീതയോട് പറയുന്നു. തങ്ങളല്ല യാത്ര മുടക്കിയതെന്നും ഗീതയാണ് അത് ചെയ്തതെന്നും സുനിൽ സന്തോഷത്തോടെ അവരെ അറിയിക്കുന്നു. സുനിൽ അവരുടെ സ്നേഹം തിരിച്ചറിഞ്ഞിരുന്നു. ഗീതയെപ്പോലൊരു പെൺകുട്ടിയാണ് വിനോദിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതെന്നും സുനിൽ പറയുന്നു. ഒടുവിൽ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അവരുടെ വിവാഹം നിശ്ചയിക്കപ്പെടുന്നു. ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയ ഈ ചിത്രം തെലുങ്കിലും മലയാളത്തിലും തമിഴിലും പുനർനിർമ്മിക്കുകയുണ്ടായി. മഹാരാഷ്ട്രയിലെ പഞ്ചഗണിയിലും മഹാബലേശ്വറിലും 25 ദിവസങ്ങൾ കൊണ്ടാണ് ഈ ചിത്രം പൂർത്തീകരിച്ചത്.
5: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അപ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
6: യു ആർ ട്യൂൺഡ് ഇൻടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ஜிங்கிள். ரேடியோ சாந்தனம் 90.4 FM. ஸ்டே டியூன்.

0: ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.
1: ഇന്നല്ലോ പൂത്തിരുനാൾ, മകം പിറന്നൊരു മംഗ

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ ബെഡ് ടൈം സ്റ്റോറീസ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ കാവ്യ.
0: കൊച്ചുകൂട്ടുകാരെ, ബെഡ് ടൈം സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ശക്തനായ ഒരു മരത്തിന്റെ കഥ കേട്ടാലോ? എങ്കിൽ ദാ കേട്ടോളൂ. പണ്ട് പണ്ടൊരിടത്ത് ഒരു ഗ്രാമത്തിൽ ഒരു വലിയ മരമുണ്ടായിരുന്നു. നല്ല ബലമുള്ള കനത്ത തടിയും വലിയ ശിഖരങ്ങളും നിറയെ ഇലകളുമൊക്കെയായി പടർന്നു പന്തി

0: ായിരുന്നു അതിന്റെ നിൽപ്പ്. ഈ മരത്തിന്റെ വലിയ ശിഖരങ്ങളിൽ നിരവധി കിളികൾ കൂടുകൂട്ടിയിരുന്നു. കൂടാതെ വഴിയാത്രക്കാർക്ക് തണലും നൽകി. മാത്രമല്ല, എന്നും വൈകുന്നേരങ്ങളിൽ ഗ്രാമത്തിലെ കുട്ടികൾ ഈ മരച്ചുവട്ടിൽ ഒത്തുകൂടുകയും സന്ധ്യയാകുന്നതുവരെ പലതരം കളികളുമായി അവിടെ സമയം ചെലവഴിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ മരം എപ്പോഴും തിരക്കിലായിരുന്നു. അങ്ങനെ ഇരിക്കെ തിരക്ക് കുറഞ്ഞ ഒരു ദിവസം മരം തന്റെ അടുത്തു നിന്ന ഒരു ചെടിയെ ശ്രദ്ധിക്കുവാനിടയായി. ചെറിയൊരു കാറ്റടിച്ചപ്പോൾ തന്നെ ആ ചെടി കാറ്റിനൊപ്പം ആടി ഉലയുന്നത് മരം കണ്ടു. ഇത് കണ്ട മരം ആ ചെടിയോട് പരിഹാസത്തോടെ ചോദിച്ചു, "നീ എന്തിനാണ് ഇങ്ങനെ കാറ്റിനൊപ്പം വളയുന്നത്? നിനക്ക് എന്നെ പോലെ വേരുകൾ മണ്ണിൽ ആഴത്തിലോന്നി നിന്നുകൂടെ? എന്നെ കണ്ടോ, ഞാൻ ഒരിക്കലും കാറ്റിനനുസരിച്ച് വളയാറില്ല. എപ്പോഴും തലയുയർത്തി മാത്രമേ നിൽക്കാറുള്ളൂ." ഇത് കേട്ട ചെറിയ ചെടി മരത്തിനോട് പറഞ്ഞു, "എന്റെ വേരുകൾക്ക് മണ്ണിൽ ആഴത്തിലോന്നി നിൽക്കേണ്ട ശക്തിയില്ല. മാത്രമല്ല, കാറ്റിനനുസരിച്ച് വളയുന്നത് കൊണ്ടാണ് ഞാൻ സുരക്ഷിതമായി നിൽക്കുന്നത്." ഇത് കേട്ട മരം ആ ചെടിയോട് അഹങ്കാരത്തോടെ പറഞ്ഞു, "നിനക്കിങ്ങനെ വളയുന്നത് കൊണ്ട് എന്ത് സുരക്ഷിതത്വമാണുള്ളത്? വേരുകൾ മണ്ണിൽ ആഴത്തിലോന്നി നിൽക്കുമ്പോൾ നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കാറ്റിനനുസരിച്ച് വളയേണ്ട കാര്യവും നിനക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് വേരുകൾ മണ്ണിൽ ആഴത്തിലോന്നി നിൽക്കൂ." വലിയ മരത്തിന്റെ അഹങ്കാരത്തോടെയുള്ള വാക്കുകൾക്ക് ആ ചെടി ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല. പകരമൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ചെടിയുടെ പുഞ്ചിരി കണ്ട് ദേഷ്യം വന്ന മരം കൂടുതലൊന്നും പറയാതെ തന്റെ തിരക്കുകളിൽ മുഴുകി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ ആ ഗ്രാമത്തിൽ ശക്തമായ ഒരു ചുഴലിക്കാറ്റ് വീശി. ആ കാറ്റ് അവിടെ നിന്ന മരങ്ങളെയെല്ലാം പിഴുതെടുത്ത് ശക്തമായി വീശിക്കൊണ്ടിരുന്നു. അപ്പോഴും ആ വലിയ മരം തന്റെ വേരുകൾ മണ്ണിലാഴ്ത്തി തല കുനിക്കാതെ നിന്നു. എന്നാൽ ചെറിയ ചെടിയാകട്ടെ, കാറ്റിനനുസരിച്ച് ആടി ഉലഞ്ഞും നിന്നു. രാത്രിയും കാറ്റ് ശക്തമായി തന്നെ വീശിക്കൊണ്ടിരുന്നു. ആർക്കും തന്നെ പുറത്തിറങ്ങുവാനോ പുറത്തെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുവാനോ കഴിഞ്ഞില്ല. നേരം പുലർന്ന് കാറ്റിന്റെ ശക്തി കുറഞ്ഞപ്പോൾ എല്ലാവരും പുറത്തേക്ക് വന്നു. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച അവർ കണ്ടത്. അന്നുവരെ തലയുയർത്തി നിന്ന മരം അവിടെയില്ല. എന്നാൽ ആ മരത്തിന്റെ ചുവട്ടിൽ നിന്ന ചെറിയ ചെടി അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. മണ്ണോട് ചേർന്ന് കിടന്ന ആ ചെടി പാതിയെ തല പൊക്കി തന്റെ അടുത്തു നിന്ന മരത്തിനെ നോക്കി. അപ്പോഴാണ് ചെടി അത് കണ്ടത്. അഹങ്കാരത്തോടെ തലയുയർത്തി നിന്ന മരം കുറച്ചകലെയായി പിഴുതെറിയപ്പെട്ട നിലയിൽ കിടക്കുന്നു. ഇത് കണ്ട ചെറിയ ചെടിക്ക് വളരെയധികം ദുഃഖമായി. വീണ് കിടക്കുന്ന മരത്തിനെ നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ ആ ചെടിക്ക് കഴിഞ്ഞുള്ളൂ. കൊച്ചുകൂട്ടുകാരെ, ബെഡ് ടൈം സ്റ്റോറീസിൽ മറ്റൊരു കഥയുമായി നാളെ വീണ്ടും ഞാനെത്താം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ കാവ്യ.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555877.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ദ്രം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ അനുപട്ട.
1: അപ്പൊ
0: അനുപട, നമ്മള് കഴിഞ്ഞ ആഴ്ച കുറച്ച് ലോഞ്ചസിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഈ ആഴ്ചയും നമുക്ക് കുറച്ച് ലോഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ശ്രോതാക്കളുടെ കുറച്ച് ഡൗട്ട്സും ഒക്കെ നമുക്ക് വാട്സാപ്പിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ശ്രോതാക്കളുടെ ഡൗട്ട്സും സജഷൻസും ഒക്കെ നമുക്ക് ഇനിയും ഇതേപോലെ തന്നെ ആവശ്യമാണ്. നമ്മളെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848585. ഒരിക്കൽ കൂടി പറയാം, 8848585. അനുപട്ട, അപ്പോ ഇന്ന് നമുക്ക് ആദ്യം തന്നെ പുതിയ ഷൗമിയുടെ ഒരു പുതിയ ലോഞ്ചിലേക്ക്, അതായത് റെഡ്മി ടെർബോ 5 എന്ന് പറഞ്ഞൊരു മോഡല്.
1: അവർക്ക് രണ്ട് ലോഞ്ച് ഉണ്ട്, റെഡ്മിന്റെ ടെർബോ, റെഡ്മി സീരീസിലെ ഒരു ലോഞ്ചും ഷൗമിയുടെ സീരീസിലെ ഒരു ലോഞ്ചും ഉണ്ട്.
0: റെഡ്മി ടെർബോ 5ഉം 17T, ഷൗമിയുടെ 17T ആണ് വരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ടെർബോ 5ന്റെ ഡീറ്റെയിൽസിലേക്ക്
1: പോകാം.
0: എന്താണ് അതിന്റെ സ്പെക്കിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടോ? ലോഞ്ച് ഡേറ്റിന്റെ കാര്യം, പ്രൈസിംഗിന്റെ കാര്യം എന്തൊക്കെയാണ് അറിയാൻ സാധിക്കും?
1: നമുക്ക് പ്രൈസിംഗ് അറിയാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെങ്കിലും ലോഞ്ച് ഡേറ്റുമായി എന്റെ സ്പെക്കും ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ റെഡ്മി ശരിക്കും ഒരു ഷൗമിയുടെ ഒരു സബ് ബ്രാൻഡ് എന്ന രീതിയിലാണ് അവർ ഫോൺ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അവരുടേതായ ബ്രാൻഡിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അവർ കൂടുതലും അത്യാവശ്യം ഒരു മിഡ് സെഗ്മെന്റിലുള്ള ഫോണുകളാണ് ആദ്യമേ ഇറക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അവരൊരു പെർഫോമൻസ് സീരീസ്, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് സീരീസിലേക്ക് അവർ മാറിയത് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ അങ്ങനെ ഒരു ലോഞ്ച്. റെഡ്മിയുടെ എന്ന് വെച്ചാൽ ടെർബോ സീരീസ് എന്ന് പറഞ്ഞ ഒരു സീരീസ് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. അതിനകത്ത് റെഡ്മി ടെർബോ 5 എന്ന് പറഞ്ഞ മോഡലാണ്. അത് എന്റെ ലോഞ്ച് ഡേറ്റ് വന്നിട്ട് June 16 അനൗൺസ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ ബാക്കിയുള്ള സ്പെക്കും കാര്യങ്ങളും എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. എന്റെ മെയിൻ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ചിപ്സെറ്റ് മീഡിയ ടെക്കിന്റെ ഡൈമൻസിറ്റി 8500 Ultra ആണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും അത് പെർഫോമൻസ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. പിന്നെ അതിന്റെ റാം എന്ന് പറയുന്നത് അപ് ടു 24 GB വരെ ഉള്ള റാം ഉണ്ട്. അതിനകത്ത് ശരിക്കും 12 GB വെർച്വൽ റാം ആയിട്ട് അവർ റിസർവ് ചെയ്തിട്ടുണ്ട്. അതായത് കൺസ്യൂമർ മോഡലിന്റെ അകത്ത് നമുക്ക് 16 top model 16 GB വരെയാണ്. പിന്നെ അതിന്റെ അകത്ത് പ്രത്യേകം എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കളർ വേരിയന്റ് ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആ രണ്ട് കളർ സാധാരണ റെഡ്മി എന്ന് പറയുമ്പോഴത്തെ മൾട്ടി കളർ മാരുതി
0: രണ്ട്
1: കളർ മാത്രം, അതായത് ഒരു ബിസിനസ് സെഗ്മെന്റ് പോലെയാണ് അവർ ഇറക്കിയിരിക്കുന്നത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം. പിന്നെ ഷൗമിയുടെ തന്നെ അവരുടെ പാറ്റേൺ ഇതായ 3D ഐസ് ലൂപ്പ് കൂളിംഗ് ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം മീഡിയ ടെക് ഡയമൻസിറ്റിയുടെ ചിപ്സെറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം ഹീറ്റിംഗ് ഉള്ളതുകൊണ്ട് അത് തീരെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3D ഐസ് ലൂപ്പിംഗ് എന്ന് പറയുന്നത്. അവരുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റം ആണ് ഷൗമിയുടെ. പിന്നെ ഇതിന്റെ അകത്ത് LPDDR5 റാം ആണ്, UFS 4.1 ആണ് അവർ സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്പീഡ്. 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. 6.59 inch ആണ് AMOLED സ്ക്രീൻ ആണ്. 6.59 inch
0: അത്യാവശ്യം
1: വലിയ സ്ക്രീൻ ആണ്. അപ്പം നോർമലി റെഡ്മിയുടെ എനിക്ക് തോന്നുന്നു എല്ലാ ഫോണുകളും അത്യാവശ്യം
0: വലുതാണ്. 6.59
1: എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലുതാണ്. നോർമലി ഇവരുടെ റെഡ്മിയുടെ ഫോണുകളെല്ലാം അത്യാവശ്യം വലുതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 16 GB വരെയാണ് മാക്സിമം LPDDR5 Ultra റാം നമുക്ക് കിട്ടുന്നത്. 512 GB വരെ ഉള്ള സ്റ്റോറേജ് നമുക്ക് അവൈലബിൾ ആണ്. ക്യാമറയുടെ കാര്യം പറയുമ്പോൾ ഡ്യുവൽ ക്യാമറ യൂണിറ്റ് ആണ്. 50 MP ഒരു പ്രൈമറി ഷൂട്ടർ ഉണ്ട്, ഒരു 8 MP അൾട്ര വൈഡ് ക്യാമറ ഉണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു 20 MP ഒരു സെൽഫി ക്യാമറയാണ്. ഇതിന്റെ അകത്തെല്ലാം നമുക്ക് 4K റെസൊല്യൂഷനിലുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും, സാധിക്കും. പിന്നെ ബാറ്ററിയുടെ കേസിൽ വരുമ്പോഴത്തേക്ക് ബാറ്ററി അവർ ഒറ്റ ലാഭിച്ചിട്ടില്ല. 7560 mAh വലിയൊരു ബാറ്ററി തന്നെ കൊടുത്തിട്ടുണ്ട്, വിത്ത് 100 W ഫാസ്റ്റ് ചാർജിംഗ്, വയർഡ് ഫാസ്റ്റ് ചാർജിംഗ്. വയർലെസ് ചാർജിങ്ങിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു വയർലെസ് ചാർജിംഗ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. കാരണം ഇപ്പോഴത്തെ എല്ലാ ഫോണുകളിലും ഈ പവർ സീരീസ് എല്ലാ ഫോണുകളിലും വയർലെസ് ചാർജിംഗ് കൂടെ വരുന്നുണ്ട്. പിന്നെ പ്രൈസിംഗിന്റെ പോയിന്റ് അവരൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു വരുന്ന ദിവസം

0: അവർ പ്രൈസിങ് അവർ അനൗൺസ് ചെയ്യുമെന്ന് തോന്നുന്നു.
1: ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തായാലും പ്രൈസ് അത്ര തീരെ കുറയാനിരിക്കാനുള്ള
0: സാധ്യത കുറഞ്ഞിരിക്കുകയാണ്, കാരണം മിഡ് സെഗ്മെന്റ് ഇച്ചിരി കൂടെ മുകളിലോട്ട് നിൽക്കാൻ ചാൻസ് ഉള്ളു. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ സ്പെക്കും കാര്യങ്ങളെല്ലാം. പിന്നെ റെഡ്മിയുടെ ബാക്കി നോട്ട് സീരീസ് ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ടബ് ഫൈവ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി പെർഫോമൻസ് ഓറിയന്റഡ് ഫോൺ ആയിട്ട് തന്നെയാണ്.
1: എല്ലാം സൂചിപ്പിക്കുന്ന അങ്ങനെയാണ്
0: പെർഫോമൻസ് ഫോൺ ആയിട്ട് അവർ അങ്ങനെ തന്നെയാണ് പ്ലേസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യമേ ഫസ്റ്റ് 3 മന്ത്സ് എക്സ്ക്ലൂസീവ്ലി ഓൺലൈനിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഓഫ്ലൈൻ സ്റ്റോറുകൾ വരുള്ളൂ. അപ്പോൾ നമുക്ക് ടച്ച് ആൻഡ് ഫീൽ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കില്ല, ഓൺലൈൻ തന്നെ നമ്മൾ പ്രീ ബുക്ക് ചെയ്തെടുക്കേണ്ടി
1: വരും. അതുപോലെ തന്നെ ഇപ്പോൾ ഷവോമിയുടെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് പേരുടെ അടുത്ത് കേൾക്കുന്നത്, കാരണം നമ്മൾ ശ്രോതാക്കൾ വന്നിട്ട് ഇവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഓഫ്ലൈൻ സ്റ്റോറുകൾ പലതും ഇപ്പോൾ ക്ലോസ് ചെയ്ത് വരുന്നു. അപ്പൊ സർവീസിന്റെ ഒക്കെ എങ്ങനെയാണ്? സർവീസും പലയിടത്തും ഉണ്ടായ സർവീസ് സെന്ററുകളൊക്കെ കുറച്ച് പ്രശ്നത്തിലാണ്.
0: പക്ഷേ സർവീസ് അവരുടെ ഇപ്പോഴും ആക്റ്റീവ് ആണ്, അതായത് കളക്ഷൻ പോയിന്റ്സ് ആണ് കൂടുതലും മേജർ, അതായത് മെട്രോ സിറ്റീസ് അല്ലെങ്കിൽ കോസ്മോ സിറ്റീസിൽ മാത്രമേ അവർക്ക് സർവീസ് L1 അല്ലെങ്കിൽ L2 സർവീസ് സെന്റേഴ്സ് ഉള്ളൂ. അപ്പൊ ബാക്കിയുള്ളതെല്ലാം കളക്ഷൻ പോയിന്റ് ആണ്. ബാക്കി പക്ഷേ എന്നാൽ കളക്ഷൻ പോയിന്റിൽ തന്നെ ഇപ്പം ബാറ്ററി എല്ലാവരുടെയും ബാറ്ററി മാറ്റി കൊടുക്കാനുള്ള പ്രൊവിഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ അയച്ചു
1: കൊടുത്തിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും അല്ല, ഷവമി ആദ്യമേ പിന്നെ അവർ പരീക്ഷിച്ചുകൊണ്ടിരുന്നത് തന്നെ ഓൺലൈൻ ആയിരുന്നു, എന്നിട്ടാണ് പിന്നെ അവർ ഓഫ്ലൈനിലേക്ക് വന്നത്. തിരിച്ചും എനിക്ക് തോന്നുന്നു ഓൺലൈൻ
1: മറ്റ് സ്റ്റോറുകളിലേക്ക് നമുക്ക് ഡിവൈസ് കിട്ടാത്തൊരവസ്ഥ.
0: അല്ല, ശരിക്കും സപ്ലൈ ചെയിൻ്റെ അകത്തുള്ള ഷോർട്ടേജ് ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷവമിയുടെ തന്നെ ഷവമി സ്റ്റോഴ്സ് ഉണ്ടായിരുന്നു, എക്സ്ക്ലൂസീവ് സ്റ്റോഴ്സ് ഉണ്ടായിരുന്നു, അത് അവർ ആദ്യമേ സ്റ്റോപ്പ് ചെയ്തു. കാരണം അതിൻ്റെ അകത്ത് വയബിലിറ്റി, അവരുടെ പിന്നെ ബിസിനസ് വയബിലിറ്റി ഭയങ്കര കുറവായിരുന്നു. കാരണം അതിൽ ഒറ്റ ഷവമിയുടെ മാത്രം ഫോൺ വെച്ച് അല്ലെങ്കിൽ ഷവമിയുടെ മാത്രം ഡിവൈസസ് കൊണ്ട് ആൾക്കാരെ അത്രയും അട്രാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല, ബിസിനസ് ഓവർഹെഡ്സും കൂടുതലാണ്, സ്റ്റാഫിനെ നിർത്തുന്നതും സ്റ്റോക്ക് എടുത്ത് വെക്കുന്നതും അല്ല. അതുകൊണ്ട് അവർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷവമി സ്റ്റോഴ്സ് അവരെ ക്ലോസ് ചെയ്തു. എന്നിട്ട് അവർക്ക് പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു, പാർട്ട്നേഴ്സ് ഓൾറെഡി ഇപ്പോഴും ഉണ്ട്, പക്ഷേ സ്റ്റോക്ക് ലിമിറ്റഡ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സപ്ലൈ ചെയിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഷവമിയുടെ മാത്രമല്ല ബാക്കി എല്ലാ ഫോണിനും ആ പ്രശ്നം വരുന്നുണ്ട്. സാംസങ്ങും ആപ്പിളും ഒക്കെ മാത്രമേ ഉള്ളൂ കുറച്ച്, കാരണം അവർ ഓവർ സ്റ്റോക്ക്ഡ് ആണ്, അത് അവർക്ക് മാത്രമേ ഉള്ളൂ കുറച്ച് ഇതുള്ളത്. ബാക്കിയുള്ള ഫോണുകളെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ ചെയിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ അവരെല്ലാവരും അഭിമുഖീകരിക്കുന്നുണ്ട്. അതെ, ഈ OnePlus ശരിക്കും ഈ ഓൺലൈൻ ഫസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകാനുള്ള ഒരു മെയിൻ കാരണം ഈ ഡിവൈസിന്റെ, അതായത് ചിപ്പിന്റെ ഒക്കെ ഷോർട്ടേജും പിന്നെ സപ്ലൈ ചെയിൻ്റെ അകത്ത് വരുന്ന ബ്ലോക്കേജസും ആണ്. കാരണം അവർക്ക് ബാക്കിയുള്ള സ്റ്റോറുകളും അവരുടെ സ്വന്തം സ്റ്റോറുകളും അല്ലാതെ പാർട്ട്നേഴ്സിനെയൊക്കെ നിലനിർത്താനായിട്ട് ഒരുപാട് പൈസ ചിലവാക്കേണ്ട അവസ്ഥയുണ്ട്. അപ്പൊ അത് കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗങ്ങളാണ് ഇതെല്ലാം.
1: ശരി ശരി, ഓക്കെ.
0: തീർച്ചയായിട്ടും ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നൊരു 3-4 കൊല്ലം കൂടെ ഈ ഒരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് കഴിയുമ്പോഴത്തേക്കും പക്ഷേ തിരിച്ചവർ അതേപോലെ തന്നെ ഓഫ്ലൈൻ സ്റ്റോറിലേക്ക് ബ്രിക്ക് ആൻഡ് മോർട്ടർ സ്റ്റോറിലേക്ക് വരാൻ ചാൻസസ് ഉണ്ട്. കാരണം മാർക്കറ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും അത്.
1: മനസ്സിലായി, ഓക്കെ. അപ്പോ ഇത് അത്രയാണ് നമുക്ക് റെഡ്മി ടർബോ
0: 5
1: അറിയാൻ സാധിക്കുന്നത്. അപ്പോ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഷവമി 17T ഡീറ്റെയിൽസ് കൂടെ വേണമെങ്കിൽ അങ്ങ് പറയാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രൻ 90.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പൊ ബേട്ടാ, ഷോമിയിലേക്ക് തന്നെ തിരിച്ചെത്താം നമുക്ക്. ഷോമിയുടെ 17T എന്ന് പറയുന്ന മോഡൽ, 17 Pro ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ 17T എന്ന് പറയുന്ന ഇപ്പോ റീസെന്റ് ഇറങ്ങുന്ന മോഡലാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണ്?
2: അത് ഓൾറെഡി ലോഞ്ച് ആയി, അത് കഴിഞ്ഞ ബുധനാഴ്ച ലോഞ്ച് ആയി.
1: ഓക്കെ,
2: അപ്പൊ അതിന്റെ പ്രൈസിംഗ് എല്ലാം നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ്. ഓൾറെഡി നമുക്ക് ഓഫ്ലൈനിലും ഓൺലൈനിലും എല്ലാം ഈ മോഡൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ശരിക്കും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസസ് വേണമെങ്കിൽ സ്കൈസെൽ പോലുള്ള സ്റ്റോറുകളിൽ വന്ന് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്, കാരണം അവിടെ എല്ലാം സ്റ്റോക്ക് വന്നിട്ടുണ്ട്.
1: ഓക്കെ,
2: 17T പ്രൈസിംഗ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 12GB, അവരുടെ ബേസ് വേരിയന്റ് 12GB 256GB ആണ്. അത് 60,000 rupees സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ. 512GB വേരിയന്റിന് 65,000 rupees. ഇതാണ് പ്രൈസ് പോയിന്റ്. പിന്നെ ഷോമി ഒരു ഡിസ്കൗണ്ട്, ഫ്ലാറ്റ് ഒരു 5,000 rupees ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അത് സെലക്ടഡ് ആയിട്ടുള്ള HDFC ബാങ്ക്, SBI കാർഡ്, അമേരിക്കൻ എക്സ്പ്രസ്, ICICI ബാങ്ക് കാർഡ്സിനൊക്കെ ഒരു 5,000 അപ്രണ്ട് ഒരു ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ആയിട്ട് അവർ കൊടുക്കുന്നു അങ്ങനെ കാർഡ് ഉള്ളവർക്ക്. ഇതിന്റെ സ്പെക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഇതൊരു ഡ്യുവൽ സിം ആണ്, രണ്ട് നാനോ സിം ആണ്. ആൻഡ്രോയിഡ് 16 ബേസ്, ഹൈപ്പർ OS 3 എന്ന് പറഞ്ഞ അവരുടെ പുതിയ OS-ന്റെ അകത്താണ് അത് റൺ ചെയ്യുന്നത്. ഇതും 6.59 ഇഞ്ച്, മറ്റേ ടർബോ പോലെ 6.59 ഇഞ്ചിന്റെ സ്ക്രീനാണ്. 1.5K AMOLED സ്ക്രീൻ ആണ്. 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. 3500 nits പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. ഇതും MediaTek Dimensity 8500 അൾട്ര ആണ്. ഇതിനെ സെയിം ചിപ്സെറ്റ് തന്നെ. 12GB LPDDR5 RAM ഉണ്ട്, അപ് ടു 512GB വരെ സ്റ്റോറേജ് ഉണ്ട്. ഇതിലും 3D ഐസ്ലൂപ്പ് കൂളിംഗ് സിസ്റ്റംസ് ഉണ്ട്, കാരണം അത് ഷോമിയുടെ എല്ലാ ഫോണുകളിലും ഇപ്പൊ 3D, അതായത് ഹെവി ഈ പെർഫോമൻസ് ഓറിയന്റഡും ഗെയിമിംഗ് ഓറിയന്റഡും ഒക്കെ ആയിട്ടുള്ള ഫോണുകൾക്കെല്ലാം കൂളിംഗ് സിസ്റ്റം ആണ് പേറ്റന്റ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ അകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ക്യാമറ തന്നെയാണ്. ഇത് ലൈക്കാ 2 ആണ്. ഇപ്പൊ ഷോമി ലൈക്കാ ടൈപ്പ് ആയിട്ട് അവരുടെ ലൈക്കാ 2
1: എല്ലാം
2: വരുന്നത്. ഇതൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. ആദ്യത്തെ ഒരു ലെൻസ് 50 MP ഒരു ലൈറ്റ് ഫ്യൂഷൻ 800 പ്രൈമറി ക്യാമറയുണ്ട്. പിന്നെ ഒരു 50 MP 5x ടെലിഫോട്ടോ ക്യാമറയുണ്ട്. പിന്നെ ഒരു 12 MP അൾട്രാ വൈഡും ഉണ്ട്. ഇത്രയാണ് ലെൻസുകളുടെ കോൺഫിഗറേഷൻ. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെരിസ്കോപ്പ്, 50 MP പെരിസ്കോപ്പിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 115mm ഒരു ലെൻസ് യൂസ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്റ്റു 115mm നമുക്ക് ഫോക്കൽ ലെങ്ത് കിട്ടും. അപ്പൊ അത്രയും സൂം ചെയ്യാൻ പറ്റും. നോർമൽ നമ്മളുടെ ക്യാമറയ്ക്കകത്ത് ഫോട്ടോഗ്രാഫേഴ്സിന് അറിയാം 115mm ഒരു
1: ടെലിഫോട്ടോ
2: കിട്ടുന്ന ഒരു ഫീലാണ്. പിന്നെ ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അതുകൊണ്ട് നെറ്റ്വർക്ക് നോക്കുമ്പോൾ 5G 4G LTE, പിന്നെ വൈഫൈ ഉണ്ട്, വൈഫൈ 7 ഉണ്ട്, ബ്ലൂടൂത്ത് 6 ഉണ്ട്, NFC ഉണ്ട്, GPS ഉണ്ട്, നാവിക് ഉണ്ട്, പിന്നെ USB Type-C പോർട്ടും ആണ്. റേറ്റിംഗിലേക്ക് വരുമ്പോഴത്തേക്കും IP68 റേറ്റിംഗ്, ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ കൊറില്ല ഗ്ലാസിന്റെ 7i സ്ക്രീൻ പ്രൊട്ടക്ഷൻ ആണ് കൊടുക്കുന്നത്. ബാറ്ററിയുടെ കേസിൽ എനിക്ക് തോന്നുന്നു ടർബോ ആണ് കുറച്ചും കൂടെ മുന്നിൽ
1: നിൽക്കുന്നത്.
2: ഇതിന് 6500mAh സിലിക്കൺ കാർബൺ

0: ബാറ്ററിയാണ്. 67 വാട്ട്സിന്റെ ഹൈപ്പർ ചാർജ് ആണ് ഫാസ്റ്റ് ചാർജിങ്, 22.5 വാട്ട്സിന്റെ റിവേഴ്സ് ചാർജിങ്ങും ഉണ്ട്.
1: ഓക്കെ ഓക്കെ,
0: ഇത്രയാണ് ഇതിന്റെ ഉള്ളത്. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എല്ലാ ഫോണുകളും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഫോണുകളും എല്ലാം ഇപ്പൊ മീഡിയ ടെക്കിലേക്ക് മാറുന്ന ഒരു, കാരണം കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോഴത്തെ ഈ പിന്നെ

0: അത്രയും പൈസ കൊണ്ട് ഒരു ആപ്പിളിന്റെ ഐഫോൺ മേടിക്കുക ഈ ഫോൺ മേടിക്കുക എന്നുള്ള സംശയമാണ് കമ്പനികളെ. അവര് ഈ ഒരു പ്രൈസ് പോയിന്റ് കട്ട് ചെയ്തിട്ട് ഡൈമൻസിറ്റിയിലോട്ട് വരാം. അപ്പൊ ഡൈമൻസിറ്റി മാത്രമല്ല, ഇപ്പൊ ഒരുപാട് ചിപ്പുകൾ രംഗത്തേക്ക് വരുന്നുണ്ട്. TSMC ആ ഒരു ഗ്രേഡിലുള്ള ഒരുപാട് ചിപ്പുകൾ പുറത്ത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തേക്ക് ഞാൻ കേട്ട് കേൾവി പോലും ഇല്ലാത്ത ചിപ്പുകളൊക്കെ പല ഫോണുകളും യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ കുറെ എപ്പിസോഡിൽ നമ്മൾ പറയുന്നുണ്ടായി. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു എ സീരീസിലായിരുന്നു
1: തോന്നുന്നു,
0: പക്ഷേ ഹുവാവേയുടെ അതല്ല. അതേപോലെ തന്നെ ഒരു നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു ചിപ്പ്, അപ്പൊ അത് അതെല്ലാം SoC തന്നെയാണ്. അപ്പം ഇത് ഇതിലേക്ക് പോകാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. അപ്പൊ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതിന്റെ കേസിലും ആ ഒരു ഇഷ്യൂ ആണ് അവര് പ്രകടമായിട്ട്. സാംസങ്ങിന്റെ കേസില് സാംസങ്ങിന്റെ ഫോൾഡബിൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് അവർ പറയുന്നതും ഈ ഒരു പ്രൈസ് പോയിന്റിന്റെ ഒരു പ്രശ്നമാണ്. സ്നാപ്ഡ്രാഗണിലേക്ക് പോകുന്നതിന് പകരം മറ്റു
1: ചിപ്പുകളിലേക്ക് ഷൗമി 17T വരുന്നത്. അതായത് ഇത് പക്ക ഒരു ഫോട്ടോഗ്രഫി ഫോണായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ റെഡ്മിയുടെ ടർബോ 5 ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ഫോണായിട്ടാണ് ഇറക്കിയിരിക്കുന്നത് അല്ലേ. അപ്പൊ അത് ടർബോ 5 June 16 ഇറങ്ങും. ഇത് ഓൾറെഡി ലോഞ്ച് ചെയ്ത്
0: കഴിഞ്ഞു.
1: ഡയറക്ട്ലി ഒരു ഫോട്ടോഗ്രഫി ഫോണും അതിന്
0: പെർഫോമൻസ് ഫോണുമായിട്ടാണ് പെർഫോമൻസ് ഫോൺ ഇറക്കുമ്പോഴത്തേക്കും
1: അപ്പോ സീനിൽ വരുമ്പോഴത്തേക്ക് റെനോ ഇറക്കുന്നു.
0: അതെ,
1: അപ്പുറത്ത് ഈ പറഞ്ഞ പോലെ വൺ പ്ലസ്
0: ഇറക്കുന്നു. പിന്നെ ഇതിന്റെ അകത്ത് ഷൗമിയുടെ പറയാനുള്ളത് ഷൗമിക്കും റെഡ്മിക്കും ഉള്ള ഒരു കുറെ പ്രശ്നങ്ങൾ, ഇൻഹെറന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. OS ലാഗ്
1: ഉണ്ട്,
0: ലാഗ് ഉണ്ട്. പിന്നെ കുറെ ദിവസം നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ക്യാമറ ലാഗ് വരുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ ലാഗ്സ് വരുന്നുണ്ട്. ഇതെല്ലാം പക്ഷേ സോഫ്റ്റ്വെയർ കൊണ്ട് അവർ കുറെ കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇതൊക്കെ ഇൻഹെറന്റ്ലി അവർക്ക് പണ്ടോട്ടേ ഉള്ള കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനകത്തൊന്നും വലിയ വ്യത്യാസം വന്നിട്ടില്ല. ഹൈപ്പർവൈസ് വന്നതിന് ശേഷം കുറച്ച് ഇന്റർഫേസ് ഭയങ്കരമായിട്ട്
1: എനിക്ക് ഷൗമിയുടെ ഒരു പകുട്ടിപ്പോ മങ്ങി നിൽക്കുകയാണ്,
0: ആക്ച്വലി ഒന്ന് മങ്ങി നിൽക്കുകയാണ്. കാരണം അവരെനിക്ക് തോന്നുന്നു ഒരുപാട് ഡിവൈസസിലേക്ക് പോയി. TV ഉണ്ട് ഇപ്പൊ അവരുടെ, പിന്നെ കൺസ്യൂമർ യൂട്ടിലിറ്റീസ് കുറെ സാധനങ്ങളുണ്ട്, ഷൂ വരെ ഉണ്ട്.
1: പക്ഷേ പലതും ഇന്ത്യയിൽ അവൈലബിൾ അല്ല.
0: അതെ, ഇന്ത്യയിൽ അവൈലബിൾ അല്ല, പക്ഷേ ഗ്ലോബലി
1: അവൈലബിൾ ആണ്. ഇന്ത്യയിൽ കിട്ടുന്നത് എനിക്കൊന്ന് അത്രയും വലിയൊരു ഒരു കൺസ്യൂമർ ഇതിലോട്ട് പോയോണ്ടാവാം
0: ഫോണിലുള്ള ഫോക്കസ്. കാരണം പ്രൈമറിലി ഇത് ഫോൺ ബേസ് ചെയ്തുകൊണ്ട് ഫോൺ മാത്രം ഇറക്കിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയാണ്. പിന്നെ ഇപ്പൊ ലാപ്ടോപ്സ് ഉണ്ട് അവരുടെ, അങ്ങനെ ഒരുപാട് ഡിവൈസസ് ഉണ്ട്. പിന്നെ VR ഗ്ലാസസ് ഉണ്ട്, അങ്ങനെ ടീഷർട്ട് വരെ
1: അപ്പോ എത്രയാണ് നമുക്ക് 17T പറ്റിയുള്ള കിട്ടുന്ന ഡീറ്റെയിൽസ്? അപ്പോ ഇനിയും നമുക്കുള്ളത് ഷോമിയുടെ തന്നെ ഒരു ഫോണിന്റെ ഡീറ്റെയിൽസ് ആണ്. അതിന്റെ ഒരു ലീക്സ്, പുതിയ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഫോണിന്റെ കുറച്ച് ലീക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ തണ്ട പേജിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അനുവിട്ട്, അപ്പോ നമുക്ക് ഇനിയുള്ളത് 18 Pro Max ലീക്കുകളാണ് വന്നിരിക്കുന്നത് അല്ലെ. അതായത് 200 MP ഡുവൽ ക്യാമറ സിസ്റ്റം ആയിട്ടൊക്കെ ഷവോമി അവരുടെ ഫോൺ കൊണ്ടുവന്നിരി. അതായത് നമ്മുടെ ഒപ്പോയും വിവോയും അൾട്രാ സീരീസ്, അതായത് X300 Ultra ഫൈൻഡ് X9 Ultra ഇറക്കിയതിന്റെ പിന്നാലെ ഷവോമി അവരുടെ അൾട്രാ സീരീസ് ഇറക്കിയിരിക്കുകയാണ്. ഡുവൽ 200 MP ക്യാമറ ഒക്കെ വെച്ചിട്ടുള്ള ഫോൺ. എന്താണ് അതിന്റെ ഡീറ്റെയിൽസ്? മറ്റേ ഫോൺ ബ്രാൻഡുകളുടെ ഫോൺ പോലെ തന്നെ അത്രയും മികച്ച ഫോൺ തന്നെ ആയിരിക്കുമോ ഇത്?
2: ഇത്
1: നമ്മൾ ഷവോമിയുടെ 18 നോർമൽ ഫോണുകൾ ഇറക്കിയിട്ട് അത്ര സക്സസ്ഫുൾ ആയില്ല ഇന്ത്യയിൽ.
2: തീർച്ചയായിട്ടും അതിന്റെ ഒരു മന്ദത ഇതിനകത്തുണ്ട്. അപ്പം ഷവോമിയെ കുറിച്ച് ആൾക്കാർക്ക്, പണ്ട് ഷവോമി ഫോൺസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ക്രേസ് ആയിരുന്നു. പക്ഷെ ആ ക്രേസ് ഇപ്പൊ നേരത്തെ അഖിൽ പറഞ്ഞ പോലെ ഡൈ ഡൗൺ ചെയ്തോണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്കിലും അവർ ഫോൺസ് ഇറക്കുന്നുണ്ട്. കഴിഞ്ഞ 17 Pro Max എനിക്ക് തോന്നുന്നു അത്രത്തോളം ഹിറ്റ് ആയിട്ടില്ല. ഈവൻ ദോ അതിന്റെ അകത്ത് ലൈക്ക് ക്യാമറാസ് ഉണ്ടായിരുന്നെങ്കിലും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരുന്നു. പിന്നെ ബാക്കിൽ ബാക്ക് സ്ക്രീനിന്റെ അകത്ത് അവർക്ക് ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ
1: ബാക്കിൽ ഡിസ്പ്ലേ ഉള്ള ഫോണൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഇന്ത്യയിൽ ഇറങ്ങിയത്. ആരുടെ മീൻസ് റിവ്യൂസിന്റെ കയ്യിലൊക്കെ കിട്ടിയതല്ലാതെ കസ്റ്റമേഴ്സിന്റെ കിട്ടിയതായിട്ട് അറിയില്ല.
2: അവരുടെ സൈറ്റിൽ പോലും ഇപ്പം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും ഫോണ് ഈ പറഞ്ഞ പോലെ ഷോർട്ടേജസും പിന്നെ ബാക്കി അതിന്റെ ഒരു പെർഫോമൻസ് ശരിക്കും റിയൽ ലൈഫിൽ എങ്ങനെ ഉണ്ടെന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാൻ പറ്റാത്തതൊക്കെ ആയിരിക്കും ആ റീസൺ. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ 18 Pro Max ലീക്ക് വന്നിട്ടുണ്ട്. അത് ഒരു ലീക്കാണ്, പക്ഷെ എങ്കിലും കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ്. 18 Pro Max അകത്ത് നമുക്ക് അറിയാൻ കഴിയുന്നത് കോൾകോമിന്റെ SM8975 ചിപ്പ് എന്ന് പറയുന്നതാണ്. അതായത് സ്നാപ്ഡ്രാഗൻ 8 Elite Gen 6 Pro SoC ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ശരിക്കും ആ ഒരു ക്യാമറയും പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ
1: തന്നെയാണ്.
2: അപ്പൊ ഇനി 1+ അകത്തൊക്കെ അത് വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോർത്ത് ക്വാർട്ടറിലാണ്. ഫോർത്ത് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ഏകദേശം സെപ്റ്റംബർ ലാസ്റ്റ് നവംബറിലൊക്കെ ആയിരിക്കും. കഴിഞ്ഞ 17 Pro Max അവർ സെപ്റ്റംബർ ലാസ്റ്റ് ആണ്, കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ലാസ്റ്റ് ലോഞ്ച് ചെയ്തത്.
1: പക്ഷേ അത് കിട്ടിയതും വന്നപ്പോഴത്തേക്കും ഒരുപാട് വൈകി.
2: അപ്പൊ ഗ്ലോബൽ ലോഞ്ച് എനിക്ക് തോന്നുന്നു മിക്കവാറും ഫോർത്ത് ക്വാർട്ടറിലെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ്, ഇപ്പൊ നമുക്ക് വന്നേക്കുന്ന ലീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ബേസ് ചെയ്തുകൊണ്ടുള്ള ലീക്കാണ്. ഇതിന്റെ അകത്ത് ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് അവര് പറയുന്നത്. അത് 2 200 MP രണ്ട് ക്യാമറ സെറ്റപ്പാണ്. കഴിഞ്ഞ 17 Pro Max അകത്ത് 50 MP 3 ക്യാമറയായിരുന്നു. അതിന് പകരം ഇത് 200 MP രണ്ട് ക്യാമറയാണ് വിത്ത് 3x ഒപ്റ്റിക്കൽ സൂമാണ്.
1: ഓക്കെ,
2: കഴിഞ്ഞ തവണ 5x ഒപ്റ്റിക്കൽ സൂമായിരുന്നു, അതിന് പകരം 3x ഒപ്റ്റിക്കൽ സൂമാണ്. പിന്നെ ഇതിന്റെ അകത്ത് ഇപ്പൊ അവര് ലോഫിക് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്നോളജിയും കൂടെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ലോഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്ററൽ ഓവർഫ്ലോ ഇന്റഗ്രേഷൻ കപ്പാസിറ്റർ എന്നാണ് അതിന്റെ അർത്ഥം. അത് ശരിക്കും ഈ സിമോ സെൻസേഴ്സിന്റെ അകത്ത് ഇപ്പൊ പുതുതായിട്ട് വരുന്ന ഒരു ടെക്നോളജിയാണ്. അൾട്രാ HDR, അതായത് വളരെ ലോ ലൈറ്റിൽ പോലും നല്ല പിക്ചർ കേപ്പബിലിറ്റി വിത്തൗട്ട് ബ്ലറിങ്ങോ അല്ലെങ്കിൽ പിക്സലേഷൻസോ ഇല്ലാതെ നോയിസോ ഇല്ലാതെ നല്ല ഇമേജ് ക്വാളിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ലോഫിക് എന്ന് പറയുന്നത്.
1: ഓക്കെ,
2: അത് ക്യാമറ സെൻസറിന്റെ കൂടെ എംബഡ് ചെയ്ത് വരുന്ന ഒരു സിമോ സെൻസറിന്റെ കൂടെ തന്നെ വരുന്ന ഒരു ഇലക്ട്രോണിക് ഇതാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന ഒരു ഫോണാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഇറങ്ങാൻ പോകുന്ന ഒരു ഫോണാണ് ഈ ഷവോമിയുടെ 18 Pro Max എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇമേജ് ക്വാളിറ്റിയിൽ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസിന് അവർ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം അൾട്രാ HDR കാറ്റഗറിയിലേക്ക് പോകുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ശരിക്കും ഇവർ ക്ലെയിം ചെയ്യുന്ന ആപ്പിൾ പോലും ചെയ്യാൻ മടിച്ച ഒരു കാര്യം അല്ലെങ്കിൽ ആപ്പിൾ പോലും ചെയ്യാൻ പേടിക്കുന്ന ഒരു കാര്യമാണ് ഈ ബാക്കിലെ ഡിസ്പ്ലേ.
1: അപ്പൊ
2: അത് കുറച്ചും കൂടെ അവര് കഴിഞ്ഞ 17 Pro Max കൂടുതൽ അവർ വലുതാക്കിയിട്ടുണ്ട്. കുറച്ച് ഫീച്ചേഴ്സും കൂടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. കാരണം അവരുടെ ആ ഒരു ഡെമോ ഫോൺ പോലെ അവരൊരു എന്താ പറയുന്ന ഒരു അവരുടെ ഇന്റേണൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോണിന്റെ ഒരു ലീക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഐഡിയ
1: പറ്റിയിട്ടില്ല.
2: അത് ഇനി വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞത്. പിന്നെ 8500 mAh ഒരു മെഗാ ബാറ്ററിയാണ് ഇതിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. 100 W ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. 50 W വയർലെസ് ചാർജിംഗ്.
1: ഇതെല്ലാം ഈ 18 Pro Max മാത്രമല്ലേ,
2: ഇത്രയും കാര്യങ്ങൾ. പിന്നെ ആൻഡ്രോയിഡ് 17 ആയിരിക്കും, ഓബിയസ്ലി ഹൈപ്പർവോയ്സ് 4 ആയിരിക്കും. ഹൈപ്പർവോയ്സ് 4 ഇപ്പോൾ ഉടനെ അവർ ലോഞ്ച് ചെയ്യും. അപ്പൊ ആ ഒരു വോയിസിലായിരിക്കും ഇത് റൺ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ബേസിക്കലി ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന അതിന്റെ ചിപ്സെറ്റ് ഏതാണ്, പിന്നെ ക്യാമറ ഏതാണെന്നുള്ള കാര്യങ്ങൾ.
1: ശരി ശരി, ഓക്കെ ഓക്കെ. മെയിൻ ആയിട്ട് അതാണ് അവർ പുറത്തു വിട്ടിരിക്കുന്ന ഡീറ്റെയിൽസ്. എന്തായാലും ഷവോമിയുടെ 18 സീരീസ് അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആകുമ്പോൾ ഉറപ്പായിട്ടും ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫി ഫോൺ തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് അറിയേണ്ട മെയിൻ കാര്യവും ഈ ക്യാമറയായിട്ട് റിലേറ്റ് ചെയ്ത കാര്യം തന്നെയാണ്.
2: തീർച്ചയായിട്ടും 100,000 രൂപയ്ക്ക് മുകളിലുള്ള ഫോൺ ആയിരിക്കും ഇത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പെർഫോമൻസും ക്യാമറയും ഒത്തുചേർത്ത ഒരു ഫോൺ ഇറക്കുക എന്നുള്ളതാണ്.
1: ശരി ശരി. അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് ഷൗമിയുടെ 3 ഫോണുകളുടെ അപ്ഡേറ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. റെഡ്മി ടർബോ 5, 17T ഡീറ്റെയിൽസ് കിട്ടി, 18 പ്രോ മാക്സിന്റെ ലീക്സും കിട്ടി. അപ്പൊ 18 പ്രോ മാക്സ് ഇപ്പൊ കഴിഞ്ഞ വർഷം 17 ഇറങ്ങിയത് പോലെ പാളിപ്പോതിരിക്കട്ടെ എന്നുള്ള നമുക്ക് പ്രതീക്ഷ.
2: തീർച്ചയായിട്ടും സ്റ്റോക്കുകളെല്ലാം അവൈലബിൾ ആകട്ടെ, വേറെ അവർക്ക് ഈ ബ്ലോക്കേജസ് ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ, ഷോർട്ടേജ് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് വിശ്വസിക്കാം.
1: അപ്പൊ അത്രയാണ് ഷോമിയുടെ ന്യൂസ് വരുന്നത്. ഇനി നമുക്ക് പോകാനുള്ള സാംസങ്ങിന്റെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച സാംസങ്ങിന്റെ ഗാലക്സി ഫോൾഡിന്റെ ഫോൾഡ് 8 കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു. ഇപ്രാവശ്യം നമുക്ക് ഫ്ലിപ്പ് 8 കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ധുനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സ്വന്തം 90.4 FM. നമ്മൾ ഫോൾഡിന്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അതിന്റെ കുറച്ച് ബാറ്ററിയും അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി പറഞ്ഞിരുന്നു. ഇപ്പൊ നമുക്ക് ഫ്ലിപ്പിന്റെ കുറച്ച് ഡീറ്റെയിൽസ് വന്നിരിക്കുകയാണ്.
2: അതെ.
1: അപ്പൊ എന്തൊക്കെയാണ് വന്നിരിക്കുന്ന ഡീറ്റെയിൽസ്? നമുക്ക് അതിന്റെ ലോഞ്ചിന്റെ കാര്യം അറിയാൻ പറ്റുന്നുണ്ടോ? സ്പെക്കിന്റെ കാര്യം എന്തൊക്കെയാണ്?
2: തീർച്ചയായിട്ടും ഫോൾഡിന്റെ കൂടെ തന്നെ ആയിരിക്കും ഫ്ലിപ്പ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ രണ്ടും ഒരേ ഒരു ഒറ്റ ലോഞ്ച് ഇവന്റിൽ തന്നെ ആയിരിക്കും, കാരണം അവരുടെ പ്രീമിയം ഫോൺസ് ആണ് അത്. അപ്പൊ ഇത് നമുക്ക് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻസൂക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ടിപ്സ്റ്ററിന്റെ സൈറ്റിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് ആണ്. ഇതിന്റെ അകത്ത് രണ്ട് ചിപ്പ് വേരിയന്റ് ഗാലക്സി Z Flip 8 എന്ന് പറയുന്ന രണ്ട് ചിപ്പ് വേരിയന്റിലായിരിക്കും വരാൻ ചാൻസസ് ഉള്ളതെന്ന് അറിയപ്പെടുന്ന. നേരത്തെ അവരുടെ പഴയ ഫ്ലിപ്പ് ഇതേപോലെ തന്നെയായിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് അവർ യൂസ് ചെയ്യുന്ന ചിപ്സെന്ന് പറഞ്ഞു ചിപ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനോസിന്റെ 2600 SoC ആണ്. അത് സാംസങ്ങിന്റെ തന്നെയാണ്, ലോകത്തെ ആദ്യത്തെ 2NM ഫോം ഫാക്ടറിയിൽ ഇറക്കുന്ന ഒരു ചിപ്സെറ്റാണ്.
1: അപ്പൊ
2: സാംസങ്ങിന്റെ തന്നെ ഫൗണ്ടറി ചെയ്യുന്ന അവര് അതായിരിക്കും. ഒരു ഒരു ഏതൊക്കെ റീജിയനിൽ ഏതൊക്കെ വരും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക്
1: അറിവാരണ
2: വന്നിട്ടില്ല എങ്കിലും ഒരു ചിപ്സെറ്റ് അതും മറ്റേത് കോൾകോമിന്റെ സ്നാപ് ഡ്രാഗൺ 8 Gen 5 ആയിരിക്കും. ഈ എക്സിനോസ് 2600 ഞാൻ ഈ നേരത്തെ പറഞ്ഞ 2NM ആയതുകൊണ്ട് പെർഫോമൻസ് ശരിക്കും സ്നാപ് ഡ്രാഗണേക്കാൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസമെങ്കിലും അവർ സ്കെയിൽ ഡൗൺ ചെയ്തിരിക്കുകയാണ്. അത് 10 core മാത്രമേ ഉള്ളൂ. അപ്പൊ മാക്സിമം പവർ ഔട്ട്പുട്ട് 2.4 GHz വരെ കണ്ടാണ് 2600 അവർ പറയുന്നത്, സ്പെക് വൈസ് പറയുന്നത്. പിന്നെ എത്രത്തോളം ബൂസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് അറിവായിട്ടില്ല, അതിനെയും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയത്തേ ഉള്ളൂ. നേരത്തെ അവരുടെ S26 S26+ എല്ലാം 2600 എക്സിനോസിന്റെ അകത്ത്, ഐ മീൻ 2600 അല്ല, അതിന് മുമ്പിലുള്ള ചിപ്സിന്റെ അകത്ത് എക്സിനോസിന്റെ ചിപ്പിലാണ് അവർ പവർ
1: ചെയ്തിരിക്കുന്നത്.
2: അൾട്രാ മാത്രമേ ഉള്ളൂ സ്നാപ് ഡ്രാഗൺ.
1: അതെ.
2: അപ്പൊ അതേപോലെ ഇപ്പൊ ഇന്ത്യ പോലുള്ള, എനിക്ക് തോന്നുന്നു നോർമലി അവര് എക്സിനോസ് കൊടുക്കുന്നത് ബാക്കി ഇന്ത്യ പോലുള്ള
1: രാജ്യങ്ങൾക്കാണ്.
2: സ്നാപ് ഡ്രാഗൺ എല്ലാം അവരുടെ US യൂറോപ്പും ചൈനയിലും എല്ലാം റിസർവ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് പ്രതീക്ഷിക്കാം. പക്ഷെ എന്നാലും അവര് ഇതുവരെ സ്പെസിഫൈ ചെയ്തിട്ടില്ല ഏതൊക്കെ
1: തീർച്ചയായിട്ടും
2: പ്രൈസ് കട്ടിങ്ങിന്റെ അത് കമ്പനി ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ട്. കാരണം റൈസിംഗ് പ്രൊഡക്ഷൻ കോസ്റ്റുകൾ കൊണ്ടാണ് അവർ എക്സിനോസിലോട്ട് മാറാനുള്ള ഒരു ഇതുണ്ടായതെന്നുള്ള കമ്പനി തന്നെ പറയുന്നുണ്ട്. പിന്നെ ബാക്കി ഇത് ശരിക്കും December 2025 അവർ അനൗൺസ് ചെയ്തൊരു ഫോണാണ് ഇത്. ഈ എക്സിനോസിനെ സാംസങ് ബൂസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് 2NM പ്രോസസ്സിൽ ആദ്യത്തെ ചിപ്പ് തന്നെ 2NM പ്രോസസ്സിന്റെ അകത്ത് ആദ്യമേ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന, വേൾഡിൽ ആദ്യമേ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ചിപ്പാണത്.
1: ഓക്കെ.
2: അതിൻ്റെതായ പ്രത്യേകതകൾ അതിനകത്ത് സ്വാഭാവികമായിട്ടുണ്ടാവും. പിന്നെ ഗേറ്റ് ഓൾ അറൗണ്ട്, അതായത് GAA എന്ന് പറയുന്ന ടെക്നോളജിയാണ് അതിൻ്റെ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ CPU GPU NPU എല്ലാം ഒറ്റ ചിപ്പിന്റെ അകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പം NVIDIA സ്പാർക്ക് ഇറക്കിയ പോലെ അതേപോലെ തന്നെയാണ് ഇത്. അപ്പൊ അതുകൊണ്ട് എൻഹാൻസ്ഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പെർഫോമൻസും എല്ലാം കൂടുതലായിരിക്കും. 10 core ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 core ആണ്. ഇതിന്റെ പീക്ക് ക്ലോക്ക് സ്പീഡ് 3.8 GHz വരെ നമുക്ക് ക്ലോക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും 2.6 അവർ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ് ഫ്ലിപ്പിന് വേണ്ടിയിട്ട്.
1: ശരി ശരി, ഓക്കെ.
2: ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. ഇതിന്റെ ലോഞ്ച്
1: ഫ്ലിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ സ്റ്റൈൽ ഫാക്ടർ ഫോണാണ്, അതിലങ്ങനെ ആരും ഗെയിം കളിക്കാനുള്ള ചാൻസ് ഇല്ല. ഫോട്ടോസ് എടുക്കാനും ഈ പറഞ്ഞ വളരെ മീൻസ് ആ ഒരു പർപ്പസ് കുറവാണ്. സ്റ്റൈൽ ഫാക്ടർ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ആൾക്കാർ.
2: തീർച്ചയായിട്ടും ജെൻഡർ വൈസ് നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതും ശരിയല്ല, നമ്മൾ പറയുന്നതും ശരിയല്ല. എങ്കിൽ പോലും ഫ്ലിപ്പിന്റെ കൂടുതലുള്ള കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ലേഡീസ് ആണ്. കാരണം അവർക്ക് കൈ കൊണ്ട് നടക്കാനുള്ള വാനിറ്റി ബാഗിന്റെ അകത്ത് ഇടാനും കൈ കൊണ്ട് നടക്കാനൊക്കെ ഉള്ള എളുപ്പം. പിന്നെ അത് മാത്രമല്ല, കളേഴ്സ് അവർ ഫ്ലിപ്പിന് കൂടുതലാണ്,
1: ഫാൻസി
2: കളേഴ്സ് കൊടുക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കസ്റ്റമർ ബേസ് ആണ് ആ ഫ്ലിപ്പിനുള്ളത്. അപ്പൊ അതിന് പെർഫോമൻസും അല്ല, എന്നാൽ ക്യാമറ ആണോ ചോദിച്ചാൽ ക്യാമറയല്ല, എന്റെ ഇടയ്ക്കൊക്കെ നിൽക്കുന്ന ഒരു സീരിയസ് ആയിട്ട് അവർ
1: പക്ഷെ
2: മോട്ടോറൈസർ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, അത് അതിൻ്റെതായ ഒരു ഒരു ഭംഗി ഇപ്പോഴും ഉണ്ട്.
1: പക്ഷെ
2: എനിക്ക് എന്തുകൊണ്ടോ ആ മോഡൽ നിർത്തിയതിനകത്ത് ഭയങ്കര വിഷമമാണ് മോട്ടോറോളോട്.
1: അപ്പൊ അത്രയാണ് നമുക്ക് സീ ഫ്ലിപ്പ് 8 ഡീറ്റെയിൽസ് കിട്ടുന്നത്. എന്തായാലും ഈ നമ്മുടെ ഫോൾഡ് 8 ഈ ഫ്ലിപ്പ് 8 ഒക്കെ എന്ത് സമയത്തേക്ക് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്?
2: അവരുടെ ഓഗസ്റ്റിന് മുമ്പ്, അതായത് ഐഫോൺ ലോഞ്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഗൂഗിൾ പിക്സലിന്റെ അത് കഴിഞ്ഞിട്ട് ഇതാണ് അവരുടെ ഒരു. അപ്പൊ മിഡ് ഓഗസ്റ്റ്
1: അല്ലെങ്കിൽ സാംസങ് ആപ്പിൾ അങ്ങനെ
2: ആയിരിക്കും. ഗൂഗിൾ സാംസങ് ആപ്പിൾ അതാണ് നോർമലി ഉള്ള ഓർഡർ.
1: ശരി ശരി, ഓക്കെ. ഇനി നമുക്ക് വരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, വൺ പ്ലസ് അവരുടെ പഴയ ഫോണുകൾക്ക്, പഴയ ഫോൺ മീൻസ് ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങിയ ഫോണുകൾക്ക് എല്ലാം കുറെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു. അതിന് കൂടെ വൺ പ്ലസ് അവരുടെ ഒരു കുറച്ചുകൂടെ വലിയ സെഗ്മെന്റിൽ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഡീറ്റെയിൽസ് കൂടെ നമുക്ക് വരുന്നു. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അനുപട്ടപ്പോ വൺ പ്ലസ് അവരുടെ ഒരു കമ്മ്യൂണിറ്റി എഡിഷൻ മീൻസ് ഓഫേഴ്സും കാര്യങ്ങളുമായിട്ട് സെയിൽസും ആയിട്ടൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോ ഏതൊക്കെ ഫോണിന് ഈ ഓഫേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഏതൊക്കെ മോഡൽസിനാണ് വരുന്നത്, എന്തൊക്കെ വരുന്നുണ്ട്, പ്രൈസിംഗിലാണോ വ്യത്യാസം വരുന്നത്, അതോ എന്തെങ്കിലും ആക്സസറീസ് ഒക്കെ കൊടുത്തിട്ടാണോ?
2: പ്രൈസ് പോയിന്റിൽ തന്നെയാണ്. അപ്പൊ ഇതിപ്പം കമ്മ്യൂണിറ്റി സെയിൽ ഇപ്പൊ അവർ ലോഞ്ച് ചെയ്തത് തേഴ്സ്ഡേ ആണ് അനൗൺസ് ചെയ്തേക്കുന്നത്, ഉടനെ തന്നെ ലോഞ്ച് ആവും. 2026 ആദ്യത്തെ അവരുടെ കമ്മ്യൂണിറ്റി സെയിൽ ആണ്.
1: എന്താണ് ഈ കമ്മ്യൂണിറ്റി സെയിൽ കൊണ്ട് വൺ പ്ലസിന്റെ
2: കമ്മ്യൂണിറ്റി? ഒരു വലിയ സ്ട്രോങ് കമ്മ്യൂണിറ്റി ഉണ്ട്, അവർക്ക് അതിന് വേണ്ടിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഒരു സെഗ്മെന്റ് തന്നെയുണ്ട്. നമ്മൾ വൺ പ്ലസിന്റെ ഫോൺ മേടിക്കുമ്പോൾ വൺ പ്ലസിന്റെ ആപ്പിന്റെ അകത്ത് കമ്മ്യൂണിറ്റിക്കകത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി രജിസ്റ്റർഡ് ആവും. നമ്മുടെ ഫോൺ നമ്പർ വെച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കലി രജിസ്റ്റേർഡ് ആവും. അപ്പൊ നമ്മൾ വൺ പ്ലസിൽ കമ്മ്യൂണിറ്റിയിൽ മെമ്പറാണ്. അപ്പൊ നമുക്ക് വൺ പ്ലസിന്റെ പഴയ ഫോണുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് എക്സ്ചേഞ്ച് ചെയ്യാം, അതിന്റെ ഡിസ്കൗണ്ട് കിട്ടും. അല്ലാതെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്, നമ്മളെ കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പിന് ഒരു ഒരു ഇത് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പിൽ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഡിസ്കൗണ്ട്സ് ഉണ്ട്, ഫ്രീ ബീസ് കിട്ടും, അങ്ങനെ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ വൺ പ്ലസിന്റെ കമ്മ്യൂണിറ്റി വലുതാക്കാൻ വേണ്ടി അവർ വൺ പ്ലസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, വൺ പ്ലസിന്റെ ആദ്യത്തെ ഫോൺ ഉള്ള സമയത്തോട്ടെ ആ കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് മെമ്പേഴ്സായ ഒരുപാട് പേരെ നമുക്ക് എനിക്ക് പരിചയമുണ്ട്, കാരണം ഞാൻ വൺ പ്ലസിന്റെ യൂസർ ആയിരുന്നു. അപ്പം പിന്നെ സ്പെഷ്യൽ ഈവന്റ്സിന്റെ അകത്ത് നമുക്ക് പങ്കെടുക്കാനുള്ള പാസസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ വൺ പ്ലസ് കമ്മ്യൂണിറ്റി വഴി നമുക്ക് കിട്ടുന്നതാണ്.
1: ഓക്കെ,
2: അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഈ ഇപ്പം പുതുതായിട്ട് 2026 കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ 2026 സെയിൽ അവർ ലൈവ് ആകാൻ പോവാണ്. അതിന്റെ അകത്ത് വന്നേക്കുന്ന ഓഫേഴ്സ് എന്ന് വെച്ചാൽ വൺ പ്ലസ് 15 ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള ഫീസ് അവരുടെ ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ആയ വൺ പ്ലസ് 15 3,000 രൂപയുടെ ബാങ്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്.
1: ഓക്കെ,
2: അപ്പം എഫക്റ്റീവ് പ്രൈസ് ഇപ്പം 78,000 രൂപയായിരുന്നു, അത് 75,000 രൂപയിലേക്ക് താഴേക്ക് വരും.
1: ശരി,
2: അതേപോലെ തന്നെ 15R ഒരു ഡിസ്കൗണ്ട് അവർ കൊടുക്കുന്നുണ്ട്, അതിന്റെ എഫക്റ്റീവ് പ്രൈസ് വന്നിട്ട് 52,000 രൂപയായി. ഇപ്പം ആ ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള പ്രൈസ് 52,000 രൂപയായി.
1: ഓക്കെ,
2: പിന്നെ വൺ പ്ലസ് തേർട്ടീൻ ഒറിജിനലി പ്രൈസ് 70,000 രൂപയ്ക്കാണ്.
1: ശരി,
2: ഇപ്പം മാർക്കറ്റിൽ വിട്ടുകൊണ്ടിരിക്കുന്ന 70,000 രൂപയ്ക്കാണ്. അതിനൊരു ടെമ്പററി പ്രൈസ് കട്ട് 12,000 രൂപയുടെ ടെമ്പററി പ്രൈസ് കട്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം കൊടുക്കുന്നു.
1: ഓക്കെ,
2: അപ്പൊ അതിന്റെ
1: അടിപൊളി
2: ഫോണാണ്, കിടിലം ഫോണാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു 15 എനിക്ക് ഇഷ്ടപ്പെടുമോ 13, കാരണം അതിന്റെ ബാക്കിലത്തെ ആ ഗ്രിപ്പും അതുമല്ല ലെതർ
1: ഫിനിഷ്,

0: 15 നല്ല ഫോണാണ്, എന്നിരുന്നാ പോലും 1+13 നല്ലൊരു ഫോണായിരുന്നു.
1: നല്ല ഫോണായിരുന്നു. അതെ, ഈ 12,000 കൂടെ ഒരു 5,000 ഇൻസ്റ്റന്റ് ബാങ്ക് ഡിസ്കൗണ്ടും അവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫോണിന്റെ വില ഏകദേശം 53,000 രൂപയ്ക്ക് 1+13 നിങ്ങൾക്ക് ഇപ്പോൾ
0: മേടിക്കാൻ പറ്റും.
1: 1+13 അവരുടെ ഫ്ലാഗ്ഷിപ്പാണ്, ഓർമ്മ വേണം. അപ്പൊ ഇപ്പോഴും നല്ല, കാരണം 1+13 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും നിന്നിട്ടില്ല. ഇതുവരെ
0: ഒരു 2 ജനറേഷൻ ബാക്കിലോട്ട് നിൽക്കുന്നേ ഉള്ളൂ,
1: അത്രേയുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു അടുത്തൊരു 3 അപ്ഡേറ്റ്സും കൂടെ, 3 വർഷത്തെ അപ്ഡേറ്റ്സും കൂടെ
0: ഫൈവ് ഇയേഴ്സ്
1: അതെ. അപ്പം അതാണ് ഈ 1+ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ ഇത് വന്നേക്കുന്നത്. ഇത് അവര് നോഡിലേക്കും അവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, നോട്ട് 6 എന്ന് പറഞ്ഞ സീരീസിലും അവർക്ക് അത് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നോട്ട് 6 നമുക്ക് ലേറ്റസ്റ്റ് 1+ നോട്ട് 6 നമുക്ക് 41,000 നമുക്ക് കിട്ടും, 41,000 രൂപ.
0: ഓക്കെ,
1: നോട്ട് CE6 നമുക്ക് മേടിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 30,000 രൂപ, 2,000 രൂപയുടെ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 30,000 രൂപയ്ക്ക് നമുക്ക് മേടിക്കാൻ കിട്ടും. പിന്നെ നോട്ട് CE6 ലൈറ്റ് എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്, അതിന് ബാങ്ക് ഡിസ്കൗണ്ട് 1,500 രൂപയുടെ ബാങ്ക് ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 21,500 രൂപയ്ക്ക് കിട്ടും നമുക്ക്. ഇതാണ് 1+ ഫോണുകളുടെ ഡിസ്കൗണ്ട്. പിന്നെ നമുക്ക് 1+ പാഡ് 4, പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന 1+ പാഡ് 4 ഉണ്ട്, അതിനും ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. അതും ഏകദേശം 5,000 രൂപയുടെ ഡിസ്കൗണ്ട് അവർ അപ്ഫ്രണ്ട് കൊടുക്കുന്നു, ബാങ്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. സെലക്ടഡ് കാർഡ്സിന് മാത്രമാണെന്നേ ഉള്ളൂ. നമുക്ക് ഈ ഡിസ്കൗണ്ടുകൾ നമുക്ക് കമ്മ്യൂണിറ്റി, അവരുടെ കമ്മ്യൂണിറ്റി രജിസ്റ്റേർഡ് ആണെങ്കിൽ ഓഫ്ലൈൻ സ്റ്റോർ വഴിയും ഓൺലൈൻ വഴിയും നമുക്ക് അവൈൽ ചെയ്യാൻ
0: പറ്റും.
1: അതെ അതെ, ഓഫ്ലൈൻ സ്റ്റോർ വഴിയും ഓൺലൈൻ വഴിയും നമുക്ക് അത് അവൈൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അതിന്റെ വാലിഡ് ആയിട്ടുള്ള മെമ്പർഷിപ്പ് ഇത് കാണിക്കേണ്ടിയിരിക്കും.
0: മനസ്സിലായി.
1: ഇനി രജിസ്റ്റർ ചെയ്താൽ നമുക്ക് കിട്ടില്ല, നേരത്തെ ഉള്ള മെമ്പേഴ്സ് ഇത് കേട്ടിട്ട് നമ്മൾ പോയി കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ട് കാര്യമില്ല. ഇത്രയും വർഷത്തെ ഇതുണ്ടെങ്കിൽ മാത്രമേ അവർ
0: കൊടുക്കുള്ളൂ.
1: ഇതൊക്കെയാണ് നമുക്ക്. ഞാൻ ഒന്നുകൂടെ പറയാം, 1+15 ഏകദേശം 78,000 രൂപയായിരുന്നത്, 3,000 രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 75,000 രൂപയ്ക്ക് കിട്ടും. 1+13 ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് വന്നേക്കുന്നത് 1+13 ആണ്. 70,000 രൂപ വിലയുള്ള സാധനത്തിന് 12,000 രൂപ അപ്ഫ്രണ്ട് ഡിസ്കൗണ്ട് കൊടുക്കും.
0: സ്റ്റോക്ക് ക്ലിയർ കൂടെ ചെയ്യാനുള്ള
1: ആയിരിക്കും. പിന്നെ ഒരു 5,000 rupees ഇൻസ്റ്റന്റ് ബാങ്ക് ഡിസ്കൗണ്ട് കൂടെ ചേർത്ത് നമുക്ക് മൊത്തം 53,000 രൂപയ്ക്ക് ആ ഫോൺ മേടിക്കാൻ സാധിക്കും. പിന്നെ 1+ നോട്ട് 6 നമുക്ക് 41,000 രൂപയ്ക്ക് മേടിക്കാം. 1+ നോട്ട് CE6 2,000 രൂപ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 30,000 രൂപയ്ക്ക് മേടിക്കാൻ കഴിയും. നോട്ട് CE6 ലൈറ്റ് എന്ന് പറയുന്ന മോഡലിന് 1,500 രൂപ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 21,500 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. ഇത്രയാണ് ഡിസ്കൗണ്ട്. പിന്നെ 1+ പാഡ് 4 5,000 രൂപയുടെ ഇൻസ്റ്റന്റ് ബാങ്ക് കാർഡ്സിന് ഡിസ്കൗണ്ട് ഉണ്ട്.
0: ഇപ്പൊ ഈ സെയില് നടക്കുന്നതിന്റെ ഉദ്ദേശം എന്തായിരിക്കും? അവരുടെ പഴയ സ്റ്റോക്കുകൾ ഈസിലി
1: സ്റ്റോക്ക് ക്ലിയർ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, 1+ കമ്മ്യൂണിറ്റി ഇപ്പൊ നമുക്ക് ഇതെല്ലാം തന്നെ ഒരു ബൈബാക്ക് ഓഫേഴ്സ് പറയുന്നുണ്ട്. 1+ പഴയ ഫോൺ ഉള്ളവർക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കടയിൽ കിട്ടുന്നതിനേക്കാൾ എക്സ്ചേഞ്ച് ഓഫേഴ്സ് കിട്ടും എന്നുള്ളതാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ
0: മാറ്റിയെടുക്കാൻ,
1: അപ്പൊ 1+ കുറെ കൂടുതൽ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാന്നുള്ളതാണ്.
0: അപ്പൊ
1: കൂടുതൽ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആണ്.
0: അപ്പൊ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് എക്സ്ചേഞ്ച് ഓഫേഴ്സിന് പുറമെയാണ് നമുക്ക് ഈ പറഞ്ഞ ഓഫേഴ്സ്.
1: അതെ അതെ അതെ. അപ്പൊ ഇത് ശരിക്കും 1+ കമ്മ്യൂണിറ്റി ഇപ്പം എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആണെങ്കിൽ പോലും ഇത് കണ്ടിട്ട് ബാക്കിയുള്ള കസ്റ്റമേഴ്സ് കൂടെ 1+ എടുക്കാനൊക്കെ ഉള്ള ഒരു ഒരു താല്പര്യം ഉണ്ടാകുകയും അവര് ഓട്ടോമാറ്റിക്കലി 1+ വരികയും ചെയ്യും എന്നുള്ളതാണ് കമ്പനിയുടെ വിശ്വാസം. അത് ഒരു പരിധിവരെ നടന്നിട്ടുമുണ്ട്. കാരണം 1+ കമ്മ്യൂണിറ്റി ഇത്ര സ്ട്രോങ് ആണുള്ള ഒരു കാരണം അതാ.
0: അതാണ്
1: കാരണം റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ്, എനിക്കിപ്പോഴും 1.7 അപ്ഡേറ്റ്സ് വരുന്നുണ്ട്,
0: സോഫ്റ്റ്വെയർ
1: അപ്ഡേറ്റ്സ്. അപ്പൊ അത് അതുവരെ നിന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഏകദേശം 6 കൊല്ലത്തോളമായി.
0: എനിക്ക് ആ സമയത്തുണ്ടായിരുന്ന ഫോണൊക്കെ 7 വർഷം അപ്ഡേറ്റ്
1: ചെയ്യാൻ ഉണ്ടായിരിക്കും.
0: അപ്പൊ അതാണ് 1+ കമ്മ്യൂണിറ്റി സെയിൽസിന്റെ ഡീറ്റെയിൽസ് നമുക്ക്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും 1+ ഫോണുകൾ വാങ്ങാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല അവസരം. ഇപ്പോ 13 ഒക്കെ നല്ല ഓഫേഴ്സിൽ കിട്ടുന്നുണ്ട്. 13 ആക്ച്വലി അടിപൊളി ഒരു ഫോണാണ്, ഏറ്റവും കിടിലെ ഫോണുകളിൽ ഒന്നാണ് 13.
1: അവർ കുറെ നാളായിട്ട് 1+ ഒരു കൊള്ളാത്ത ഒരു ഡൗൺ സൈഡിലേക്ക് പോയിട്ട്
0: അതായിരുന്നു, ഒത്തിരി പേര് മേടിച്ച ഒരുപാട് നല്ല അഭിപ്രായമുള്ള ഫോണാണ് 1+13. അപ്പൊ അതുപോലെ അവരുടെ മിഡ് റേഞ്ച് ഫോണുകളായ നോട്ട് 6, നോട്ട് CE6, പിന്നെ അവരുടെ പാഡ് സീരീസിലുള്ള സാധനങ്ങൾക്കും എല്ലാം ഓഫേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പഴയ ഫോണുകൾ കൊടുത്ത് മാറ്റിയെടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ്
1: അവസരം.
0: അപ്പൊ ഇനി വരുന്നത് 1+ തന്നെ ഒരു ന്യൂസ് ആണ്, അവരുടെ ഒരു കുറച്ചുകൂടെ ഒരു ഹൈ എൻഡ് ഫ്ലാഗ്ഷിപ്പ് ഫോണിലേക്ക് 1+ മാറുന്നു. നമുക്കറിയാം ഇപ്പോ ഒപ്പോടെ പെർഫോമൻസ് ഫോണായിട്ടാണ് 1+ ഫോണുകളിലെല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ കുറച്ചുകൂടെ കിടലും ഡിസ്പ്ലേ റിഫ്രഷ് റേറ്റ് ഒക്കെ ആയിട്ട് അവരുടെ ഒരു പുതിയ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhanam 90.4 FM. Stay tuned.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രൻ 90.4 FM. ബനുവേട്ട, വീണ്ടും നമുക്ക് വൺ പ്ലസിലേക്ക് തന്നെ പോവാം. വൺ പ്ലസിന്റെ പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോൺ അവര് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. 2K ഡിസ്പ്ലേയും 240Hz റിഫ്രഷ് റേറ്റും ഒക്കെ ആയിട്ടാണ് അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്നാണ് അറിയുന്നത്. അതായത് നമുക്കറിയാം, വൺ പ്ലസ് ഇപ്പോൾ കാരണം 15 ഇറക്കിയത് മുതൽ തന്നെ അവരുടെ ആ ഒരു ഷിഫ്റ്റ് നമ്മൾ കാണുന്നുണ്ട്. അതായത് ഒപ്പോടെ ഒരു പെർഫോമൻസ് ഫോണായിട്ട് മാറി വൺ പ്ലസ് കംപ്ലീറ്റ്ലി. എന്നാലും ക്യാമറ ഒന്നും മോശമെന്നല്ല പറയുന്നത്, പക്ഷേ എന്നാലും ആ ഹാസൽബ്ലാറ്റിന്റെ കൊളാബറേഷനൊക്കെ നിർത്തി അത് മൊത്തം ഒപ്പോയിലോട്ട് മാറിയിട്ട് ഇത് കംപ്ലീറ്റ്ലി ഒരു പെർഫോമൻസ്, അതായത് ഗെയിമിംഗ് അങ്ങനെയുള്ള രീതിയിലേക്ക് മാറി. അപ്പോൾ ഈ ഇറങ്ങാൻ പോകുന്ന ഈ 240Hz റിഫ്രഷ് റേറ്റ് വരുന്ന ഫോൺ, 2K ഡിസ്പ്ലേ വരുന്ന ഫോൺ, അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അതിൽ എന്തൊക്കെയാണ് കേപ്പബിലിറ്റി ഉള്ളത്?
2: ശരിക്കും അങ്ങനെ ഒരു പുതിയ ഫോണിന്റെ ഇതായിട്ടല്ല, ഇനി വരുന്ന ഫോണുകളൊക്കെ ആക്ച്വലി ഈ 240K ഡിസ്പ്ലേ വരെ ഉള്ള ഫോണുകൾ, റിഫ്രഷ് ആയിട്ടുള്ള ഫോണുകൾ ഇറക്കാൻ വൺ പ്ലസ് തയ്യാറാകുന്നു എന്നുള്ളതാണ് ലീക്ക്. പക്ഷെ എങ്കിൽ പോലും വൺ പ്ലസിന്റെ 16, അതായത് ഇത് പറയാനുള്ള കാരണം വൺ പ്ലസ് 16 ശരിക്കും അണിയറയിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ഏകദേശം 165, അടുത്ത ഫസ്റ്റ് ഫോൺ 165Hz റിഫ്രഷ് റേറ്റ് അല്ലെങ്കിൽ 185Hz റിഫ്രഷ് റേറ്റുമായിട്ട് വരുന്ന ആദ്യത്തെ ഫോൺ അതായിരിക്കും. അപ്പൊ അതാണ് നമ്മൾ ഇത് പറയാനുള്ള കാരണം. ഈ പിന്നെ ലീക്ക് വന്നേക്കുന്നത് ശരിക്കും വിശ്വാസയോഗ്യമായ ഒരു ലീക്കാണ്. അപ്പൊ അതിനകത്ത് പിന്നെ വൺ പ്ലസ് 16 ശരിക്കും യൂസ് ചെയ്യുന്ന സ്നാപ്ഡ്രാഗൺ 8 Gen 6 ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ ആ ചിപ്സെറ്റിന്റെ അകത്ത് വലിയൊരു ഒരു ലാർജ് സിലിക്കൺ കാർബൺ ബാറ്ററി ഉണ്ടാവും. ഏകദേശം എനിക്ക് തോന്നുന്നു 10,000 mAh അല്ലെങ്കിൽ 9,000 mAh ഒരു ബാറ്ററി ഉണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു

0: ഞാൻ ഈ 185 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ വരുന്നത് 2K ഡിസ്പ്ലേ വരുന്നതുകൊണ്ടാണ്. കാരണം ഇപ്പൊ ഓൾറെഡി എല്ലാം അതെ അതെ ചാർജ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഓൾറെഡി എല്ലാ ഫോണുകളും 1+15 തന്നെ 1.5K OLED ആണ്. ഡോൾബി വിഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. 1+ Pad ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇവൻ ദോ അത് LED ആണെങ്കിൽ പോലും ഭയങ്കര ബ്രൈറ്റ്നെസ് ആണ്, നല്ല ബ്രൈറ്റ്നെസ് ആണ്, ബാറ്ററി സ്മൂത്ത് ആണ്. അത് മാത്രമല്ല ടച്ച് സാമ്പിളിംഗിന് വേണ്ടിയിട്ട് തന്നെ സെപ്പറേറ്റ് ചിപ്പ്
1: ആവുന്നുണ്ട്.
0: 1+ നേരത്തെ ഇറക്കുന്നുണ്ട് പ്രൊപ്രൈറ്ററി ചിപ്പാണ്. ഇതെല്ലാം കൂടെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഊഹം ആണ് ശരിക്കും ഇനി 2K ഡിസ്പ്ലേസിലേക്ക് 1+15 അല്ലെങ്കിൽ 1+16 തൊട്ട് അങ്ങോട്ടേക്ക് പോകും എന്നുള്ള കാര്യം.
1: ഓക്കെ, അതിനിടയ്ക്കൂടെ ബേട്ട, ഞാൻ നേരത്തെ ഷോമിയുടെ 18 Pro Max കാര്യം പറഞ്ഞു, അതിനകത്ത് Gen 6 ചിപ്സെറ്റ് ആണ് വരുന്നത്, ഇതിനകത്തും അതാണ് വരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്
0: Gen 6 2 nanometer അല്ല, അത് 3 nanometer തന്നെയാണ്. സ്നാപ് ഡ്രാഗൺ 9 ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അത് 2 nanometer.
1: 9 series ആണ്, അപ്പൊ
0: 2 nanometer. ഈ Gen 6 വരെ 3 nanometer ആണ്. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ലീക്ക്. അപ്പം ഇനി നമുക്ക് 1+ ഫോൺ, പക്ഷെ ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. 1+ ഒബ്ലിവിയൻ, അതായത് 1+ ബൂട്ടിപ്പോവുക എന്നുള്ള ഒരു ന്യൂസ് വരെ നമ്മൾ ഇടയ്ക്ക് തീർച്ചയായിട്ടും ഇല്ല. അപ്പം എന്തായാലും പക്ഷെ ഓൺലൈനിൽ കൂടെ മാത്രം, ഇനി അടുത്ത ചാനലുകളിൽ പുതിയ ഫോണുകൾ ലോഞ്ച് ചെയ്യുന്ന എല്ലാം ഓൺലൈൻ വഴി മാത്രമായിരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്പോയുടെ കൂടെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അവരുടെ മാർക്കറ്റിംഗ് ഗിമിക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷെ എങ്കിലും പവർ പാക്ഡ് ആയിട്ടുള്ള ഫോണുകൾ 1+ വരുന്നുള്ള ഒരു സൂചനയാണ് ഈ നമ്മൾ കാണുന്ന
1: ലീക്കുകളെല്ലാം.
0: അതിൽ നമുക്ക് സമാധാനിക്കാം, കാരണം നല്ല ഫോണുകൾ മരിച്ചിട്ടില്ല, ഇനിയും നല്ല നല്ല ഫോണുകൾ കിട്ടാൻ ചാൻസസ് ഉണ്ട്.
1: എന്തായാലും 1+13 മുതൽ 1+ നല്ലൊരു തിരിച്ചുവരവാണ് ശരിക്കും. അതിന് മുന്നേ വരെ 1+ ഫോണുകളെല്ലാം ആക്ച്വലി നല്ല ഫോണുകൾ ഇറങ്ങിക്കൊണ്ടിരുന്ന 1+ പെട്ടെന്നാണ്
0: ഗ്രീൻ ലൈനും പിന്നെ
1: വീടാൻ തുടങ്ങിയത്.
0: എനിക്ക് തോന്നാ നോഡിന്റെ സ്പ്ലിറ്റ് വന്നപ്പോ തൊട്ടാണ് അവര് താഴേക്ക് പോകാൻ
1: തുടങ്ങിയത്. അങ്ങനെ ഇരുന്നാണ് അവർ പിന്നെ 13 ഇറക്കിയപ്പോഴത്തേക്ക് പെട്ടെന്ന് വീണ്ടും ഒരു ഹൈ അവർക്ക്
0: കിട്ടിയത്.
1: അങ്ങനെ 15 ആക്ച്വലി നല്ലൊരു, കാരണം നല്ല ഉഗ്രം
0: ഫോണാണ്. ക്യാമറയുടെ കേസ് മാത്രമേ ഉള്ളൂ, പക്ഷെ എന്നാലും ഓവറോൾ പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആണ്. ടച്ച് ഫീൽ ഭയങ്കരമാണ്, സ്ക്രീൻ സൈസ്, സ്ക്രീനിന്റെ ഡിസ്പ്ലേ നല്ലതാണ്, എല്ലാം നല്ലതാണ് എന്റെ.
1: അപ്പൊ അതാണ് 1+ വരാൻ പോകുന്ന ഫോണുകളെല്ലാം ഈ ഒരു രീതിയിലായിരിക്കും ഇനി ഇറങ്ങാൻ സാധ്യത. നമ്മൾ നേരത്തെ നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു കാര്യം, പെർഫോമൻസ് ഫോണുകളാണ് ഇനി 1+ ഇറക്കാൻ പോകുന്നത്. അപ്പോ അതിനെ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പുതിയ അപ്ഡേറ്റ്സുകൾ വന്നിരിക്കുന്നത്, പുതിയ സ്ക്രീനും പുതിയ ചിപ്സെറ്റിന്റെ ഡീറ്റെയിൽസും ഒക്കെ വന്നിരിക്കുന്നത്. അപ്പൊ ഇനി എന്തായാലും 1+16 ഒക്കെ ഇറക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും അതിന്റെ സ്പെക് എന്നുള്ളത് നമുക്ക്
0: വരുന്ന ദിവസങ്ങൾ പുതിയ പുതിയ ലീക്സുകൾ ഉണ്ടാവുന്നതായിരിക്കും, നമ്മൾ തീർച്ചയായിട്ടും ശ്രോതാക്കളെ അത് ഇൻഫോം ചെയ്യുന്നതായിരിക്കും.
1: അപ്പോൾ അതിന്റെ കൂടെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ചെറിയ അപ്ഡേറ്റും കൂടെ ഉണ്ട്. അതായത് സാംസങ് അവരുടെ ആൻഡ്രോയിഡ് 17 based 1 UI 9 ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ പുതിയ ചേഞ്ചസ് വരുന്നതായിട്ട് അറിയാൻ പറ്റുന്നുണ്ടല്ലോ.
0: അവര് തീർച്ചയായിട്ടും ആൻഡ്രോയിഡ് 17 ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് 1+ UI 9 എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അകത്ത് അവർ ശരിക്കും കുറെ ആൻഡ്രോയിഡ് 17 കുറെ ഫീച്ചേഴ്സ് അവർ നല്ല ആഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് AI ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് സാംസങ്ങിന്റെ AI അവർ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്.
1: നിലവിൽ കൊള്ളാന്ന് പറയുന്ന സാംസങ്ങിന്റെ
0: അതെ 1 UI മാത്രമാണ്. അപ്പൊ അടുത്ത ഈ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഗാലക്സി S26 സീരീസ് തൊട്ട് ഫെബ്രുവരിയിൽ ലോഞ്ച് ആവുന്നത്. അതിന്റെ അകത്ത് ശരിക്കും ഓൾറെഡി 8.5 ആണ് എന്റെ തൊണ്ടായിരുന്നത്, അത് 9 അപ്ഡേറ്റ് ചെയ്തിട്ടായിരിക്കും ഇത് തുടങ്ങുക. പിന്നെ പുതിയ ഫോൺ ഗാലക്സി സീരീസ് എല്ലാം പുതിയത് വരാൻ തുടങ്ങുകയാണ്. പക്ഷെ അവരിപ്പോ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഗാലക്സി S25 അകത്താണ്. അപ്പൊ ഇതില് നമുക്ക് അറിയാൻ സാധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ നോട്ടിഫിക്കേഷൻസ് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. പുതിയ ആൻഡ്രോയിഡ് 17 ടൈപ്പ് നോട്ടിഫിക്കേഷനിലേക്ക് അവർ 1 UI കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടെ എളുപ്പമുണ്ട്, ഡാഷ് ബോർഡ് ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമുണ്ട്. പിന്നെ ബാറ്ററിയുടെ പെർഫോമൻസ് കുറച്ച് ഒരു 2 times ബെറ്റർ ആയിട്ടുണ്ട്. നോർമലി സാംസങ് ഗാലക്സി അൾട്രയുടെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും പറയുന്നത് ബാറ്ററി പെട്ടെന്ന് തീരുന്നു എന്നുള്ളതായിരുന്നു. അതില് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പിന്നെ ബേസിക്കലി അതിനകത്തുള്ള നമ്മളുടെ ആപ്ലിക്കേഷൻ ഡേ ടു ഡേ ആപ്ലിക്കേഷൻസിന്റെ എല്ലാം പ്ലേസ്മെന്റും അതിന്റെ പെർഫോമൻസും എല്ലാം കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച്
1: ഒപ്റ്റിമൈസേഷൻ
0: ആണ് വൺപ്ലസ് ഉപയോഗിക്കാത്തുള്ളത്. പിന്നെ ഈ ഞാൻ പല എപ്പിസോഡുകളും പറഞ്ഞിട്ടുണ്ട് സാംസങ്ങിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ബ്ലോട്ടഡ് സോഫ്റ്റ്വെയർസ് ആണ്. അത് അവർ കുറച്ച് കുറച്ചിട്ടുണ്ട്, അവർ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസ് അവർ കുറച്ച് കുറച്ചിട്ടുണ്ട്. പക്ഷെ സാംസങ് AIക്കകത്ത് അവർ ഒരു കുറെ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്.
1: ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
0: ഇത്രയാണ്. കാരണം ഇനിയിപ്പോ ആപ്പിൾ സിരി ആയിട്ട് ചേർന്ന് സിരി പുതിയ എഫക്റ്റീവ് ആയിട്ടുള്ള സിരി ആയിട്ട് വരികയാണ്. കാരണം
1: ഗൂഗിളുമായിട്ട്
0: ചേർന്ന്
1: അകത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള AI ആയിരിക്കും എന്നാണ്.
0: അതെ, സെർച്ച് ഒക്കെ സിരിക്ക് വേണ്ടി സെപ്പറേറ്റ് ആപ്പ് തന്നെ ഉണ്ട്. അപ്പൊ അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യത്തക്ക രീതിയിലായിരിക്കും അവർ ഇപ്പൊ ഇറക്കുന്നത്.
1: ഓക്കെ,
0: പിന്നെ തീംസ് കുറച്ച് കൂടുതൽ വൺ പ്ലസ് ഉപയോഗിക്കാത്ത വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചസ് ആണ് അതിന്റെ വന്നിരിക്കുന്നത്. പിന്നെ കൂടുതലും AI ബേസ്ഡ് എൻഹാൻസ്മെന്റ്സ് ആണ്.
1: അപ്പൊ അത് എപ്പോഴത്തേക്കായിരിക്കും ലോഞ്ച് ചെയ്യാൻ ചാൻസ് S25?
0: അത് എനിക്ക് തോന്നുന്നു ബൈ എൻഡ് ഓഫ് ദിസ് ഇയർ, അതായത് നമ്മുടെ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഫുൾ റോൾ ഔട്ട് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഫെബ്രുവരിയോട് കൂടി കംപ്ലീറ്റ് ആവും.
1: അപ്പൊ അതാണ് വൺ UI പുതിയ അപ്ഡേറ്റിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. പുതിയ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്താന്ന് വെച്ചാല്, ആൻഡ്രോയിഡ് ഫോൺ അല്ലെ സ്മാർട്ട് ഫോണുകൾ അവരുടെ ഏറ്റവും വലിയ ഒരു ലോവസ്റ്റ് സെയിലിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് നമ്മൾ.
0: അപ്പൊ
1: എന്തായാലും നമുക്ക് ആ ന്യൂസിലേക്ക് പോകുന്നതിന് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അനുവിട, അപ്പോ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രി ഭയങ്കര വലിയൊരു ഡിപ്പിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസ്, ഒരു ക്ലൂ വരുന്നുണ്ട്. എന്താണ് അതിന്റെ റീസൺ? നമ്മളിപ്പോ AI ആണെന്ന് പറയുന്നുണ്ട്, ഇപ്പൊ മെമ്മറിയുടെ ഒക്കെ ക്രൈസിസ് ആണെന്ന്
2: പറയുന്നുണ്ട്.
1: അപ്പൊ അത് എങ്ങോട്ടാണ് പോകുന്നത്, എവിടം വരെ പോകും, എപ്പോ ഒരു തിരിച്ചു വരവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്?
2: തിരിച്ചുവരവിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ പറയാറായിട്ടില്ല, എങ്കിലും ഇത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 13 വർഷത്തെ ഏറ്റവും ലോവസ്റ്റ് ഷിപ്മെന്റ്സിലാണ്, ഷിപ്മെന്റ് റേറ്റിലാണ് ഇപ്പം നിലവിലുള്ള സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് കിട്ടുന്ന കണക്കനുസരിച്ച് 13.9% ഡിപ്പാണ് ഈ സ്മാർട്ട് ഫോൺ ഷിപ്മെന്റ്സിന്റെ അകത്ത് ഉണ്ടായിരിക്കുന്നത്. അത് വലിയൊരു ഡിപ്പാണ്. അപ്പൊ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ശരിക്കും ഈ AI ഗ്ലോബൽ അപ്പ് ചെയ്യുക എന്നുള്ള, AI ഗ്ലോബൽ അപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും AI ഇൻഡസ്ട്രീസ്, അതായത് AI കമ്പനീസ് എല്ലാം ഈ മെമ്മറി മേടിച്ച് കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു ഷോർട്ടേജിന്റെ അകത്ത്, റിസോഴ്സസിന്റെ അകത്ത് ഉണ്ടാകുന്ന മെമ്മറി

0: ഈ മാത്രമല്ല, ചിപ്പിന്റെ അകത്ത് ഉണ്ടാകുന്ന ഷോർട്ടേജ്, സപ്ലൈ ചെയിൻ കംപ്ലീറ്റ്ലി ഷോർട്ടേജസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിൽ സ്മാർട്ട് ഫോൺ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് സാധനം കിട്ടാതാകുകയും അഥവാ സാധനം കിട്ടിയാൽ തന്നെ ഹ്യൂജ് ഡിമാൻഡ് കാരണം പൈസ ഭയങ്കര കൂടുതൽ കൊടുത്തവർക്ക് ആ റിസോഴ്സ് മേടിക്കേണ്ട അവസ്ഥ വരികയാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, എൻ പോയിന്റിൽ, അതായത് കൺസ്യൂമർ മേടിക്കുന്ന ഫിനിഷ്ഡ് ഗുഡ്സിന് അത്രത്തോളം പ്രൈസ് കയറുകയും ആൾക്കാർ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ. അപ്പൊ ശരിക്കും ഈ 2026 ഇത്രയും വലിയൊരു ഡിപ്പ് ഉണ്ടായേക്കുന്നത്. അപ്പൊ ഇനി വരുന്ന വർഷങ്ങളിൽ ഇതിൽ കൂടുതൽ ഡിപ്പ് ഉണ്ടാകാനാണ് ചാൻസ്. അത് എത്ര നാള് നിലനിൽക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ ഐ കമ്പനീസ് ഒന്ന് സ്റ്റേബിൾ ആണ്, ഇത് എ ഐ ബബിൾ ആണെന്നൊക്കെ പറയുന്ന ഒരുപാട് തിയറീസ് ഉണ്ട്. നമ്മുടെ ഡോട്ട് കോം ബബിൾ പോലെയാണ്. അപ്പൊ അതും കൂടെ വരികയാണെങ്കിൽ അത് അതിനേക്കാൾ കൂടുതൽ പ്രശ്നമാണ്.
1: ഞാനിപ്പോ അടുത്ത കുറച്ച് ന്യൂസുകൾ, കുറച്ച് ലീക്സ് കേൾക്കുന്നതാണ്. അതായത് ഇപ്പോ ഒരുപാട് കമ്പനീസ് ആൾക്കാരെ പിരിച്ചുവിടുന്നു എ ഐ കാരണം. അപ്പൊ ഇപ്പൊ അതിന് കോൺട്രറി ആയിട്ട് കിട്ടുന്ന മറ്റൊരു ന്യൂസ് എന്ന് വെച്ചാല്, ഇപ്പൊ ഈ പല കമ്പനികളും എ ഐയിൽ അഡാപ്റ്റ് ചെയ്തല്ലോ, പക്ഷെ ഈ അഡാപ്റ്റ് ചെയ്ത കമ്പനികൾക്ക് പലർക്കും എ ഐയുടെ ചെലവ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
0: തീർച്ചയായിട്ടും. അതിപ്പോ ഈ ഇടയ്ക്ക് സാം ആൾട്ട്മാൻ വരെ സംഭവിച്ചു. കാരണം എ ഐയുടെ ഇപ്പം സബ്സ്ക്രിപ്ഷൻ ശരിക്കും താങ്ങാൻ പറ്റുന്നതിന്, കാരണം നമ്മളിപ്പം ഒരാളെ വെച്ച് ചെയ്യുന്നതിനേക്കാൾ 2 times to 3 times കൂടുതലാണ്
1: എക്സ്പെൻസീവ്
0: ആവുന്നുള്ളൂ. പിന്നെ അത് മാത്രമല്ല, പല കമ്പനീസ് എ ഐയിലേക്ക് മാറിയ പല കമ്പനീസിനും നേരത്തെ ആൾക്കാരെ വെച്ച് ചെയ്തുകൊണ്ടിരുന്ന വർക്കിന്റെ അത്രയും ക്വാളിറ്റി ഡെലിവറി ചെയ്യാൻ എ ഐക്ക്
1: പറ്റുന്നില്ല
0: എന്നുള്ളൊരു പ്രശ്നവും അറിഞ്ഞു കേൾക്കുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എ ഐ ഒരു ബബിൾ ആണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക്
1: നിൽക്കുകയാണ്. ഏതിലേക്ക് സ്വിച്ച് ചെയ്യണമെന്ന കമ്പനികൾ, കാരണം സ്വിച്ച് ചെയ്തത് മണ്ടത്തരമായി പോയോ തിരിച്ചു പോകാൻ പറ്റുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നു.
0: അതെ അതെ അതെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ഈ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിക്ക് അകത്ത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. കാരണം അവർക്ക് റിസോഴ്സ് ഉണ്ടാകാതെ, അവർക്ക് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാകണ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ചിപ്പും മെമ്മറിയും. ഇത് രണ്ടും കിട്ടാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനിക്കാർ ഒരുപാട് ഈ ചെറിയ
1: പ്രൊഡക്ഷൻ കുറയ്ക്കേണ്ടി വരും. കൂട്ടേണ്ടി
0: വരും. അതിൽ പെട്ടുപോകുന്നത് ശരിക്കും ഈ ലോ സെഗ്മെന്റ്, അതായത് ഇപ്പൊ അവർ കമ്പനി പറയുന്നത് നമുക്ക് ന്യൂസ് കിട്ടിയേക്കുന്ന $150 താഴെ, അതായത് നമ്മൾ ഇന്ത്യൻ മണീസിൽ പറയുകയാണെങ്കിൽ ഏകദേശം 30,000 to 40,000 താഴെയുള്ള ഫോണുകൾ ഉണ്ടാക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. സാംസങ്ങും ആപ്പിളും ഒരു പരിധിവരെ ഇൻസുലേറ്റഡ് ആണ്. കാരണം അവരുടെ സപ്ലൈ ചെയിൻസ് കംപ്ലീറ്റ്ലി അവർ നേരത്തെ തന്നെ അതെല്ലാം ഫില്ല്. അത് മാത്രമല്ല, ആപ്പിളിനും സാംസങ്ങിനും അവരുടേതായ മാനുഫാക്ചറിങ് പ്രോസസ്സുകളുണ്ട്. അതും അതിന്റെ കൂടെ തന്നെ അവരൊരു 10 to 15 years അവർ ഓവർ സ്റ്റോക്ക്ഡ് ആണ്. അപ്പൊ അവർക്ക് പ്രശ്നമില്ല. പ്രശ്നം പറ്റിയത് ഷാവമിക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഷാവമിക്ക്, നമ്മൾ എന്തുകൊണ്ടാണ് ഷാവമിയുടെ ഐഫോണുകൾ ഏറ്റവും കൂടുതൽ തട്ടികേട് ഉണ്ടായിരിക്കുന്ന ഈ ടോപ്പ് കമ്പനീസിൻ്റെ അത് ഷാവമിക്കാണ്. ഷാവമിയുടെ ഷിപ്മെന്റ്സ് ഏകദേശം 14% ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ പല ഫോണുകളും അവർക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ, അതുകൊണ്ടായിരിക്കണം ഷാവമി
1: ഓപ്പറേഷൻ
0: ഡള്ളായിട്ട് നിൽക്കുന്നത്. പല രാജ്യങ്ങൾക്കും, ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും ഷാവമിക്ക് അത്രത്തോളം ഒരു ഹോൾഡ് ഇല്ലാതായേക്കാണ്. ആകെപ്പാടെ ഗ്രോത്ത് ഉണ്ടായിരിക്കുന്ന, ഈ സമയത്ത് ഗ്രോത്ത് ഉണ്ടായിരിക്കുന്ന ഒരേ ഒരു കമ്പനിക്കാണ്, അത് ഓവയാണ്. 1% ഗ്രോത്ത് അവർക്കുണ്ട്. കാരണം അവർ ആ കൺസിസ്റ്റന്റ് ആയിട്ട് അവർ ആ റേറ്റ് കീപ്പ് ചെയ്യുകയും അവർക്ക് ഈ മാർക്കറ്റ് തരണം ചെയ്യാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഓവയുടെ ഫോൺസിന് ഡിമാൻഡും ഉണ്ട്, ക്വാളിറ്റി അവർ ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ശരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഡിപ്പ് ഉണ്ടാകും എന്നുള്ളത് നമ്മൾ പറയാൻ പ്രിഡിക്ട് ചെയ്യാനുള്ള കാരണം. 2026 ഇത്രയും കൂടുതൽ ഡിപ്പ് വന്നേക്കുന്നത് 13.9%. അത് ഇനിയും കൂടാനാണ് ചാൻസ്. ഇനി വരും കാലങ്ങൾ, വരുന്ന വർഷങ്ങളിലെല്ലാം പല ഫോണുകളും, പല ലോയൻ ഫോണുകളും ഇല്ലാതായേക്കാം, ലോയൻ കമ്പനികളും ഇല്ലാതായേക്കാം, പുതിയ കമ്പനികളൊക്കെ വന്നേക്കാം. ഇത് എത്ര നാൾ നിലനിൽക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ ഐയുടെ സ്റ്റെബിലിറ്റി എന്ന് തീരു എന്ന് ലെവലാകുന്നു, അന്ന് വരെ ഈ ഒരു പ്രശ്നം നിലനിൽക്കാൻ ചാൻസസ് ഉണ്ട്. കാരണം അതുവരെ എ ഐ കമ്പനീസിന്റെ ഡെവലപ്മെന്റ് വരും. ഡോട്ട് കോം ബബിൾ ഉണ്ടായ സമയത്ത് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം കമ്പ്യൂട്ടറുകളെല്ലാം ആ സമയത്ത് മെമ്മറിയുടെയും നെറ്റ്വർക്ക് എക്യുപ്മെന്റ്സിന്റെ ഒക്കെ ദൗർലഭ്യത ഭയങ്കരമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ്, ഡോട്ട് കോം ബബിൾ ബേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇതെല്ലാം ഒന്ന് സ്റ്റേബിളായത്. അത് സ്റ്റേബിളായെന്ന് മാത്രമല്ല, പ്രൈസസ് ഒക്കെ പണ്ടത്തേക്ക് ഭയങ്കരമായിട്ട് താഴെ വരികയും ചെയ്യും. അപ്പൊ അതേപോലെ തന്നെ ഇതിനും സംഭവിക്കാമെന്ന് നമുക്ക് വിശ്വസിക്കാം.
1: ശരി ശരി ശരി. അപ്പൊ എന്തായാലും ഇതൊരു റിയാലിറ്റി തന്നെയാണ്.
0: തീർച്ചയായിട്ടും ഇതൊരു വലിയ റിയാലിറ്റിയാണ്, നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ റിയാലിറ്റിയാണ്. നമ്മൾ തന്നെ നമ്മളിപ്പോ നേരിട്ട് കാണുന്നല്ലേ, 20,000 ഉണ്ടായിരുന്ന ഫോൺ ഇപ്പൊ 40,000 ഡബിളായി. അപ്പൊ ഇനിയും അത് കൂടുതലുള്ളു.
1: അപ്പൊ അത് ഇതിന് സ്മാർട്ട് ഫോണുകൾക്ക് മാത്രമായിരിക്കത്തില്ലോ,
0: അതിനേക്കാൾ ഉപരി നമുക്ക് പ്രശ്നം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫോണുകളൊക്കെ ഇല്ലാതാകുകയാണ്. അപ്പം അവര് പുതിയ ഫോണുകൾ മേടിക്കണമെങ്കിൽ വില കൂടിയ ഫോൺ. പക്ഷെ ഇതിന്റെ അകത്ത് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യും. അപ്പൊ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഒരു ക്രൈസിസിലൂടെ പോയിക്കൊണ്ടിരുന്ന സെക്കൻഡ് ഹാൻഡ് ഓട്ടോമൊബൈൽസിനായിരുന്നു ഭയങ്കരമായ
1: ഡിമാൻഡ്.
0: അപ്പൊ അതേപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് ഫോണുകൾക്കും ഗാഡ്ജറ്റ്സിനും നല്ലൊരു മാർക്കറ്റ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് ഇത് കാരണം. അപ്പൊ അത് നമുക്ക്

0: വരും കാലങ്ങളിൽ നമുക്ക് കണ്ടറിയാൻ പറ്റും.
1: ഓക്കെ, അപ്പൊ എന്തായാലും അതാണ് നമ്മളിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്രൈസിസ്. കാര്യം നമ്മൾ ഇതിന് മുന്നേയും ചെറിയ രീതിയിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സ്മാർട്ട് ഫോണുകൾക്ക് വില കൂടുന്നു, മിഡ് റേഞ്ച് ഫോണുകൾക്കായിരിക്കും കൂടുതൽ വില കൂടാനുള്ള ചാൻസ്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു ഈ ഹൈ എൻഡ് ഫോണുകൾക്ക് അവര് വില കുറയ്ക്കും, ഈ ചിപ്സെറ്റുകൾ കുറച്ചൊന്ന് താഴ്ത്തിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സ്നാപ് ഡ്രാഗണിനെ മാറ്റി മീഡിയ ഡിമെൻസിറ്റിയുടെ ചിപ്സെറ്റ് വെച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് മാനേജ്
0: ചെയ്യാൻ പറ്റും.
1: പക്ഷെ ലോ എൻഡ് ഫോണിലേക്ക് വരുമ്പോഴത്തേക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിട്ട് വരും. അപ്പൊ അതാണ് ആ ഒരു സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് ന്യൂസ് വരുന്നത്. അപ്പൊ ഇന്നത്തേക്ക് നമ്മളുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി. അത്യാവശ്യം കുറച്ച് ലോഞ്ചസിന്റെ കാര്യം ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും അല്ലാതെ കുറച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് പുതിയ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളുമായിട്ടൊക്കെ അടുത്ത ആഴ്ചയിൽ കാണാം. പിന്നെ നമ്മൾ പുതിയ കുറച്ച് ടോപ്പിക്സ് ഒക്കെ നമ്മുടെ ടെക് ബൈറ്റ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതിന് ശ്രോതാക്കളുടെ താല്പര്യം നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. നമ്മളിങ്ങനെ ഇപ്പൊ എന്തായാലും ഇ വി യുഗമാണ്, അപ്പൊ എല്ലാം ഇത് ഗാഡ്ജറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടും ഇ വിയും നമുക്കിപ്പോ ഒരു ഗാഡ്ജറ്റായിട്ട് തന്നെ പറയാവുന്ന ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇ വി കാർസോ അല്ലെങ്കിൽ ഇ വി സ്കൂട്ടേഴ്സ് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ശ്രോതാക്കൾക്ക് അത് വാട്സ്ആപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ പ്രതികരണം അനുസരിച്ചായിരിക്കും നമ്മൾ അങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ സജഷനും നിങ്ങളുടെ ഫീഡ്ബാക്കും എല്ലാം നമ്മളെ വാട്സ്ആപ്പ് നമ്പർ അറിയിക്കുക. നമ്പർ ഇതാണ് 8848558785. ഒരിക്കലും കൂടി പറയാം 8848558785. അപ്പൊ എന്തായാലും ഇന്നത്തെ ഷോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ അഖിൽ,
0: അനൂപ് സൈനിങ് ഓഫ്.
1: ബൈ ബൈ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
3: നമസ്കാരം. അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. അക്ഷരമുദ്ര എന്നാൽ റേഡിയോ സാന്ത്വനം 90.4 ഒരു തുടർ പ്രോഗ്രാമാണ്. ഒരു കൃതിയെക്കുറിച്ചുള്ള സമ്പൂർണമായ അവലോകനമാണ് അക്ഷരമുദ്ര. അതായത് വളരെ ആഴത്തിൽ ഒരു കൃതിയെ വിലയിരുത്തുന്ന ഒരു തുടർ പ്രോഗ്രാമാണിത്. മലയാള സാഹിത്യ ചരിത്രത്താളുകളിൽ ഇടം പിടിച്ചതും അതുപോലെ എഴുത്തിന്റെ വഴികളിൽ പുതിയതായി പ്രകാശനം ചെയ്ത നിരവധി കൃതികളെയും കുറിച്ച് വിലയിരുത്തുന്ന വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. അക്ഷരമുദ്രയിൽ നോവലുകൾ, ചെറുകഥകൾ, സഞ്ചാര സാഹിത്യം, കവിത, ജീവചരിത്രം, അങ്ങനെ സാഹിത്യത്തിന്റെ വിവിധങ്ങളായ ശാഖകളുണ്ട്. അതുപോലെ ലേഖനങ്ങളുണ്ട്, പ്രഭാഷണങ്ങൾ എന്നിവയുടെയും ഒക്കെ തന്നെ ഒരു സമഗ്രമായ വിവരണമാണ് അക്ഷരമുദ്ര എന്നത്. അക്ഷരമുദ്രയിൽ ഞാൻ ഇന്ന് പറയുന്നത് പുന്നയൂർ കുളത്തെ പ്രണയ രാജകുമാരിയായിരുന്ന മാധവിക്കുട്ടിയുടെ ജാനു പറഞ്ഞ കഥ എന്ന ഒരു കൃതിയെക്കുറിച്ചാണ്. ആ കൃതിയെക്കുറിച്ച് വളരെ ആഴത്തിൽ ഞാൻ ശ്രോതാക്കൾക്കായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ജാനുവിന്റെ ഭാഷയാണ് ഇതിൽ പ്രധാനമായും പറയുന്നത്. മാധവിക്കുട്ടിയുടെ ജാനു പറഞ്ഞ കഥ എന്ന കൃതിയിൽ മാധവിക്കുട്ടി ജാനുവിന്റെ ഭാഷയാണ് എടുത്തു പ്രതിപാദിക്കുന്നത്. ജീവനുള്ള നാട്യങ്ങളില്ലാത്ത ഒരു ഭാഷയാണ് ജാനുവിൻ്റെത്. അത് വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. നാട്ടിൻപുറത്തെ ഒരു വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു പെണ്ണിന്റെ ഉള്ളിലുള്ള വികാരമാണ് ജാനുവിലൂടെ പുറത്തു വരുന്നത് എന്ന് മാധവിക്കുട്ടി പറയുന്നു. ജാനുവിന്റെ നിരവധിയായ പ്രത്യേകതകളെക്കുറിച്ചും ജാനുവിന്റെ ഭാഷയെക്കുറിച്ചും വളരെ ആഴത്തിൽ മാധവിക്കുട്ടി ഈ കൃതിയിൽ വിവരിച്ചിട്ടുണ്ട്. ഇന്ന് അക്ഷരമുദ്രയിൽ ജാനു പറഞ്ഞ കഥ ഞാൻ ശ്രോതാക്കൾക്കായി വായിക്കുകയാണ്. ജാനുവിന്റെ അതേ ഭാഷയിൽ തന്നെയാണ് ഞാൻ ഇത് വായിക്കുന്നത്. ജാനുവിന്റെ 1-ാം അധ്യായമാണ് ഞാൻ ഇന്ന് വായിക്കുന്നത്. ഇന്നാളൊരീസം മാതൃഭൂമിയില് ഉദ്യോഗമുള്ള ഒരാള് ഇന്നെ മിഠായി തെരുവില് കണ്ടപ്പോ ചോദിക്കുക, അല്ല ജാനുവമ്മേ, ജാനുവമ്മ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങൾ മരിച്ചൂന്നാ ഞാൻ കരുതിയത്. അല്ല, ഞാൻ മരിച്ചൂന്ന് നിങ്ങൾ എങ്ങനെയാ കരുതിയതെന്നായരേ? ഞാൻ ചോദിച്ചു. എന്റെ 16 അടിയന്തരത്തിന് ഇങ്ങക്ക് ഞാൻ കുറി തന്നിരുന്നോ? അയാളപ്പോ അങ്ങനെ അങ്ങ് ഇല്ലാണ്ടായി. ചത്തൂന്നും അതിലപ്പുറവും ഒക്കെ പറഞ്ഞുണ്ടാക്കും വെറ്റകള്. ഇവറ്റയൊക്കെ അസൂയക്കാരാണേ, കഷണ്ടിക്കും അസൂയക്കും മറന്നില്ല എന്ന പണ്ട് ചീരക്കുഴി അച്ചുനായര് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയൊക്കെ ഉള്ള സൂക്കേട് അച്ചുനായര് മാറ്റും. കുട്ടിയോളെ കരപ്പനും ചൊറിക്കും ഒക്കെ കഷായമുണ്ട്, പക്ഷെ അസൂയക്ക് മരുന്നില്ല. കുട്ടിയോളെ അത് കഴിപ്പിക്കാൻ ഭയങ്കര പ്രയാസ. പക്ഷേ ഒരച്ച് ശർക്കര നക്കാൻ കൊടുത്ത അവറ്റ കഷായമൊക്കെ ഇറക്കിക്കോളും. ഞാൻ എത്ര കുട്ടികളെ കണ്ടേക്കണു, അച്ഛൻ നായരെ നെയ്യും കഷായവും

ഫ്രിഡ്ജുണ്ട്, ഇക്കി ടി വി ഉണ്ട്, ഒന്നര പവന്റെ അടികയുണ്ട്, രണ്ട് വളയുണ്ട്, വള്ളിക്കമ്മലുണ്ട്, മുറുക്കാൻ പുകയിലുണ്ട്, തലയൊക്കെ നരച്ചാലും സ്ത്രീഭഗോതിയെ പോലെ ഇരിക്കണമെന്നാ എല്ലാവരും എന്നെ പറയുന്നത്. കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ കമലൂട്ടിയമ്മയുടെ വീട്ടിൽ പോയി രണ്ടാഴ്ച അങ്ങനെ അങ്ങോട്ട് താമസിക്കും. ഇപ്പൊ പോവാറില്ല. ഇടവും വലവും നോക്കാണ്ട് മുപ്പത്തിയാറ് പൊന്നാനി പോയി കുപ്പായമിട്ടില്ലേ, പേര് മാറ്റിയിത്രേ, സുറയെന്നാ പേര്. പേര് കേട്ടപ്പോ ഞാനങ്ങട് ഇല്ലാണ്ടായി. എന്തിനാ കമലൂട്ടിയമ്മ ഈ കടുങ്കൈ ചെയ്തത്? ആരാ ഇത് ചെയ്യിച്ചത്? എന്റെ നാരായണക്കുളങ്ങര ഭഗവതിയെ, ഓനെ ഒരു പാഠം പഠിപ്പിക്കണേ. ഓന് ഈ ലോകത്തിലും മറ്റേ ലോകത്തിലും ഗതി കിട്ടില്ല. എന്ത് മുഖശ്രീയുള്ള ഒരമ്മയാർന്നേ നമ്മുടെ കമലൂട്ടിയമ്മ. ഗതി ഉണ്ടാവില്ല. ഈ മുഖശ്രീയുള്ള അമ്മ നമ്മുടെ കമലൂട്ടിയമ്മ ഇപ്പം ടി വിയിലും പേപ്പറിലും ഒക്കെ കാണാറുണ്ട്. കരിമ്പൂതം പോലെ എന്റെ നെഞ്ച് പൊട്ടണ്. ഇക്ക് അതിനെപ്പറ്റി ആലോചിക്കാൻ തന്നെ വയ്യ. ഇങ്ങക്ക് കൊച്ചി പോയി അവരെ കണ്ടൂടേ എന്നാ എന്റെ ഇടയത്തെ പെൺകുട്ടിയോള് ചോദിക്കണ്. പഴയ സാരിയോള് മേടിച്ചു കൊണ്ടുവരീൻ, അവറ്റയ്ക്കൊക്കെ സാരിമേലാ കണ്ണ്. എപ്പൊ നോക്കിയാലും സാരി സാരീന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മക്കൾക്ക് വേണ്ടത് ചുരിദാറാ. ഇത്രേ അഭംഗിയുള്ള ഒരു വേഷം ഞാൻ കണ്ടിട്ടില്ല. ആണും പെണ്ണും അല്ലാത്ത രൂപ ചുരിദാറിടുമ്പോൾ. അമ്മമ്മയ്ക്ക് ഞങ്ങളെ കാണുമ്പോൾ കുശുമ്പ. അമ്മമ്മയ്ക്ക് വയസ്സായില്ലേ, അതുകൊണ്ടാ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്. എന്റെ അടുത്തെ സുനി ഇത് തന്നെ പറയും, ഇക്ക് വയസ്സായോ, എന്താ ഓൾക്കൊരു നഷ്ടം. എന്റെ മുഖത്തിന്റെ ചന്തം ഇവറ്റയ്ക്ക് ആർക്കും ഇല്ല. രണ്ടു കൊല്ലം മുമ്പ് ഞാൻ കൊച്ചി പോയപ്പോൾ കമലൂട്ടിയമ്മയുടെ ഇഷ്ടക്കാരി സുധാവാര്യര് ചോദിക്കുക, ആരാ കമലയുടെ അടുക്കളയിൽ ഇരിക്കണ സുന്ദരി ആരാ എന്ന്. ഞാൻ നിത്യവെള്ളയെ ഉടുക്കായിരുന്നുള്ളൂ, പണ്ട് പരിചയിച്ച ശീല. എന്റെ മുണ്ടോള് ഒന്നരേ മുണ്ടും കൈ പിടിക്കണ മുണ്ടും ഒക്കെ ഞാൻ കഞ്ഞീമേൽ മുക്കി നീലം ചേർത്തങ്ങനെ വെളുപ്പിക്കും. കിളിയുടെ ചിത്രമുള്ള പേപ്പറിലാ നീലം വരണത്. അത് ഒരു ലേശമെടുത്ത് കഞ്ഞിയിൽ ചേർത്ത് നല്ലോണം കലക്കണം. അയില് മുണ്ട് മുക്കണം, നല്ലോണം കൊടഞ്ഞ് ഉണക്കാനിരണം. എന്റെ സ്ത്രീത്വം അതിമ്മലാ കിടക്കണേ. എന്നെ കണ്ട പെണ്ണുങ്ങൾക്ക് ഇപ്പോഴും ബേജാറാ. അവറ്റയുടെ നായന്മാരൊക്കെ എന്നെ നോക്കുമ്പം അവറ്റയ്ക്ക് പേടിയാ. ചിലപ്പോ ഞാൻ വിചാരിക്കും ഈ സൗന്ദര്യം ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന്. കുഞ്ഞിപ്പാറുവിനെ പോലെ കറുത്തിട്ടാവായിരുന്നു, രണ്ട് കോന്ത്രമ്പല്ലുണ്ടായിരുന്നു. ആർക്കും വേണ്ടാത്തവളായി ഒരു ഭാഗത്ത് അങ്ങനെ കുത്തിയിരിക്കണമായിരുന്നു. ചീത്തപ്പേരും കേൾക്കേണ്ടി വരില്ല. ഈ ജന്മം അവസാനിക്കാറായില്ലേ. ഇനിയത്തെ ജന്മം മുഖശ്രീ തൊട്ടു കുളിക്കാത്ത മുഖവും കോന്ത്രപ്പല്ലും കാക്കയുടെ നിറവും ഒക്കെ കിട്ടണേന്നാ എന്റെ പ്രാർത്ഥന. ആത്മാർത്ഥ ഇല്ലെന്നാ പറയണത്. എന്താ ഇപ്പോ ഞാൻ പറയണതൊന്നും വിശ്വസിക്കാത്തത്? ഇങ്ങനെയൊന്നും വേണ്ടായില്ലായിരുന്നുണ്ടോ? എന്നെ ആർക്കും വേണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേക്കാം, ഒതളങ്ങ തിന്ന് ജീവൻ ഒടുക്കാം. പക്ഷെ ഒതളങ്ങ കണ്ടാ തന്നെ എനിക്ക് മനസ്സിലാവില്ല, ഞാൻ ഈ ജന്മം ഒതളങ്ങ കണ്ടിട്ടില്ല. വേറെ വല്ല വിഷവും ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ച് തന്നോളീൻ, ഞാൻ തിന്നോളാം. എത്ര രസമായിട്ടാണ് ജാനുവമ്മ പറഞ്ഞ ഈ കാര്യങ്ങൾ മാധവിക്കുട്ടി തൻ്റെ ഈ കൃതിയിൽ വിശദീകരിക്കുന്നത്. ജാനുവിൻ്റെ ഭാഷയാണ് ഇവിടെ നാം എടുത്തു പറയേണ്ടത്. കളങ്കം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ജാനുവിൻ്റെ ഈ ഭാഷയാണ് ജാനുവമ്മ പറഞ്ഞ കൃതി എന്ന ഈ കഥയിൽ മാധവിക്കുട്ടി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. കുറേയധികം നേരമായി ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതിയുടെ ഒന്നാം അധ്യായമാണ് ഞാൻ ശ്രോതാക്കൾക്കായി അക്ഷരമുദ്രയിലൂടെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വായിച്ചു കൊണ്ടിരുന്നത്. അതായത് ജാനുവിൻ്റെ ഭാഷ വളരെയധികം നിഷ്കളങ്കമായിരുന്നു എന്നാണ് മാധവിക്കുട്ടി പറയുന്നത്. രണ്ടാം അധ്യായമാണ് ഞാനിനി ശ്രോതാക്കൾക്കായി വായിക്കുന്നത്. ഇൻ്റോടത്തെ ഭാസ്കരനെ ഓർമ്മയില്ലേ, തങ്കമണിയുടെ മോൻ? ഞങ്ങളൊക്കെ എത്ര പ്രാവശ്യം ഓനെ കണ്ടേക്കണോ. കറുത്ത് മെല്ലിച്ച ഒരു ചെക്കൻ, അരയില്

അവൻ നിക്കറ് കെട്ടിയായിരുന്നു നിർത്തണത്. ഇപ്പോ ഓനെ കാണണം. രാജകുമാരനെ പോലെ തടിച്ച് വെളുത്ത് മുഖത്ത് വലിയ മീശയും ഒക്കെയായി. ഇപ്പോ ഓൻ പോലീസിലാ. ആലുവേല് നാലും കൂടണ വഴിയില് കൈയും കലാശവും ഒക്കെ കാട്ടി ലോറിയും മാരുതിയും ഒക്കെ പിടിച്ചു നിർത്തലാ ഓന്റെ ജോലി. ചിലപ്പോ രാത്രി സമയത്താ ഓന് ഡ്യൂട്ടി. സന്ധ്യ ആവുമ്പോ പണ്ട് തൂങ്ങിയിരുന്ന കുട്ടിയ ഇക്ക് കേക്കുമ്പോ പാവം തോന്നും. നമ്മുടെ മടിയിൽ കിടന്ന് വളർന്നണ കുട്ടോൾ അപ്പടി വളർന്ന് വലിയവരായപ്പോ അവരെ പറ്റി ആലോചിച്ച് കരയാനേക്ക് നേരം ഉണ്ടാവൂ. എന്റെ മടിയിൽ കിടന്ന് വളർന്ന കുട്ടിയല്ലേന്നും ഇപ്പോ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന പേപ്പറിന്റെ ഡയറക്ടറാ നമ്മുടെ കമലയമ്മയുടെ മോൻ. വിശ്വസിക്കോ നിങ്ങള്, ചിന്നക്കുട്ടൻ സ്കൂള് പോവാണ്ടൊക്കെ നിലവിളിക്കുമ്പോൾ ദാസ്മേനോനും അടുക്കളക്കാരൻ ഗോപാലനും കാവല് നിക്കണ വാച്ച്മേനോനും ഒക്കെ കൂടി കുട്ടിയെ പിടിച്ച് കസാലയിൽ ഇരുത്തി ഒരു സാരിയുണ്ട് മുറുക്കി കെട്ടി റോഡിൽ കൂടെ എടുത്തോണ്ടല്ലേ സ്കൂളിൽ കൊണ്ടുപോവാറെന്നുള്ളൂ. സ്കൂളിൽ പോവാൻ ഇത്രയും മടിയുള്ള വേറൊരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ചിലോര് ഉറക്കെ ചിരിക്കും. ചിരിച്ചോണ്ടൊന്നും നമ്മുടെ ചിന്നുക്കുട്ടൻ ഒരു കൂസലും ഉണ്ടായിരുന്നില്ല. ബോംബെന്ന് പറയണ ദേശത്തിന് രാജാവ താൻ എന്നായിരുന്നു ആ കുട്ടിയുടെ നാട്യം. എന്ത് ബോംബെയുടെ പുതിയ പേര് ഞാൻ കേട്ടിട്ടില്ല. മുംബൈന്നൊക്കെ കേക്കണു. ഇന്നേം പോലീസ് പിടിച്ചോട്ടെ, ഇക്ക് യാതൊരു പേടിയില്ല ഈ ജന്മം. മുംബൈന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബോംബെ അല്ലെങ്കിൽ ബോംബെ അങ്ങനെ ഞാൻ പറഞ്ഞു ശീലിച്ചു പോയി. ഈ ശീലം മാറ്റാൻ മറാഠികൾക്ക് കഴിയില്ല. നമ്മുടെ നാട്ടില് ഓടണ തീവണ്ടികൾക്ക് കയറാൻ മറാഠികൾക്ക് പേടിയാവില്ലേ? മഴയില് കുതിർന്ന പാലങ്ങളാ ഒക്കെ. 100 കൊല്ലം പഴക്കമുണ്ട്. വണ്ടി എപ്പോഴാ പുഴയിൽ പത്തോന്നും പറഞ്ഞു വീഴുന്നേന്ന് ആർക്കും അറിയില്ല. നീന്തല് വശമുള്ളവര് ചിലപ്പോ രക്ഷപ്പെടും, ബാക്കിയുള്ളവര് ചെളിവെള്ളം കുടിച്ച് വയറ് പൊട്ടിച്ചാവും. എന്റെ പുന്നയൂർക്കാവിലെ ഭഗവതി, ഇക്ക് ഇവറ്റയുടെ ചിത്രം TVയിൽ കാണുമ്പോ തന്നെ കരച്ചില് വരും. TVയില് മനുഷ്യന്റെ ശവശരീരം കാണിക്കരുതെന്ന ഞാൻ നായനാരോട് പറയാൻ പോണത്. നായനാരോട് ഫോൺ വിളിക്കാൻ കൊറേ അധികം ശ്രമിച്ചു, കിട്ടിയില്ല. പൊകല വലിക്കേല കൊച്ചിയിലെന്ന് കേട്ടപ്പോ തോന്നിയതാ ആദ്യം തന്നെ വിളിക്കാന്ന്. കഞ്ഞിയും ചോറും കിട്ടിയില്ലെങ്കില് സാരമില്ല, പക്ഷേ ഇക്ക് പുകയില വലിക്കാതെ 2 ദിവസം കഴിയാൻ വയ്യ. ശർക്കരയിട്ട് വാസന പുകയില ഉണ്ടാക്കണെങ്കില് ചിലരൊക്കെ അത് വാങ്ങി കയ്യിൽ വയ്ക്കല. വായനാറ്റം പോവാനാ, ക്ക് വെറും പുകയിലയാ ഇഷ്ടം, ക്ക് വായനാറ്റം ഇല്ല. നിന്റെ വായ്ക്ക് സ്വതവേ തന്നെ നല്ല വാസനയാ. എന്താ എന്റെ രഹസ്യമെന്ന് അടപ്പേലെ പാറു എത്ര തവണയാ ചോദിച്ചേക്കണത്. ഓക്ക് വല്ലാത്ത വായനാറ്റവ, കോന്ത്രപ്പല്ല് കാരണാവും. പാവം പാറൂന് നാറ്റം, അതുകൊണ്ടാ അത്രേ ഓൾക്ക് സ്വയംവരം നടക്കാഞ്ഞത്. നാട്ടില് ഏത് കല്യാണം നടന്നാലും പാറു അവിടെ ഹാജർ. പുളിയിലക്കര മുണ്ടും ചോന്ന ചെമ്പര പൊട്ടും കഴുത്തില് അടികയും ഒക്കെ ആയി പാറു പന്തലിലുണ്ടാവും. പാവം, നാഗസ്വരം കേക്കാൻ പാറുവിന് വലിയ മോഹാത്രേ. ഒടുവില് മോഹം സാധിക്കാതെ അടപ്പേലെ പാറു അങ്ങനെ മരണപ്പെട്ടു എന്നാണ് കേട്ടത്. ടൈഫോയിഡ് പനിയാർന്നു. ഡോക്ടർ കൊടുത്ത മരുന്ന് തെറ്റിപ്പോയി എന്നാ കേക്കണത്. ഇക്ക് ശല്യ. ഞാൻ കാണാത്ത ഒരു കാര്യം ഞാൻ ബാക്കിയുള്ളവരോടൊന്നും പറയില്ല. എന്റെ അമ്മാമ വേലപ്പാര് വീരശൂര പരാക്രമിയായിരുന്നു. റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരമുദ്ര എന്ന പ്രോഗ്രാമാണ്. അക്ഷരമുദ്രയിൽ മാധവിക്കുട്ടിയുടെ ജാനു പറഞ്ഞ കഥയാണ് ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചുകൊണ്ടിരിക്കുന്നത്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടം.

0: പ്രിയമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. അക്ഷരമുദ്ര എന്നാൽ മലയാള സാഹിത്യത്തിലെ ഒരു കൃതിയെക്കുറിച്ചുള്ള സമ്പൂർണമായ ഒരു വിശകലനമാണ്. അതായത് വളരെ ആഴത്തിൽ ഒരു കൃതിയെ ശ്രോതാക്കൾക്ക് വിലയിരുത്തുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. മലയാള സാഹിത്യ ചരിത്രത്താളുകളിൽ ഇടം പിടിച്ചതും അതുപോലെ എഴുത്തിൻ്റെ വഴികളിൽ പുതിയതായി പ്രകാശനം ചെയ്ത നിരവധി കൃതികളെക്കുറിച്ചൊക്കെ ശ്രോതാക്കൾക്ക് വളരെ ആഴത്തിൽ വിശദീകരിക്കുന്ന ഒരു പരിപാടിയാണ് അക്ഷരമുദ്ര. മലയാള സാഹിത്യത്തിലെ നിരവധി എഴുത്തുകാരെയും അവരുടെ ഒക്കെ കൃതികളെക്കുറിച്ചൊക്കെയാണ് അക്ഷരമുദ്രയിൽ ശ്രോതാക്കൾക്കായി അറിവുകൾ പകരുന്നത്. ഇന്ന് അക്ഷരമുദ്രയിൽ പുന്നയൂർ കുളത്തിൻ്റെ പ്രണയ രാജകുമാരിയായിരുന്ന കമലാദാസ് എന്ന ആമിയുടെ ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതിയെക്കുറിച്ചാണ് ഞാൻ ശ്രോതാക്കൾക്കായി അറിവുകൾ പകരുന്നത്. മാധവിക്കുട്ടിയുടെ ജാനു പറഞ്ഞ കഥ എന്ന കൃതിയിൽ ജാനുവിൻ്റെ ഭാഷ മാധവിക്കുട്ടി എടുത്തു പറയുന്നുണ്ട്. ജീവനുള്ള നാട്യങ്ങളില്ലാത്ത ഒരു ഭാഷയാണ് ജാനുവിൻ്റേത് എന്ന് ആമി പറയുന്നു. ഈ ഭാഷയെക്കുറിച്ച് ഞാൻ എഴുതുന്നത് ഒരു കാലഘട്ടത്തിൽ ഈ ഭാഷ ആരും കേട്ടിട്ടില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ് എന്നും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് എഴുതി വയ്ക്കുന്നത് എന്നും ആമി പറഞ്ഞിട്ടുണ്ട്. ജാനുവിൻ്റെ ഭാഷ അല്ലെങ്കിൽ ജാനുവമ്മ പറഞ്ഞ കഥ എന്ന മാധവിക്കുട്ടിയുടെ കൃതിയെക്കുറിച്ച് അതിൻ്റെ രണ്ടാം അധ്യായമാണ് ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കൊണ്ടിരിക്കുന്നത്. ജാനു ഇങ്ങനെ പറയുകയാണ്: രണ്ടു കൊല്ലം മുമ്പ് ഞാൻ കൊച്ചിയിൽ പോയി കമലൂട്ടിയമ്മയുടെ വീട്ടിൽ താമസിച്ചു. ഈ ജാനു എന്നത് തൻ്റെ ബാല്യക്കാരിയായ ചിരുതേയി അമ്മ എന്ന വ്യക്തിയെ ജാനുവാക്കി മാറ്റിയാണ് മാധവിക്കുട്ടി തൻ്റെ കൃതിയിൽ വിശേഷിപ്പിക്കുന്നത്. വർഷങ്ങളായി മാധവിക്കുട്ടിയുടെ ബാല്യക്കാരിയായിരുന്നു അല്ലെങ്കിൽ പരിചാരികയായിരുന്ന ചിരുതേയി അമ്മയാണ് ജാനുവമ്മയായി മാധവിക്കുട്ടി ഈ കൃതിയിൽ വരച്ചു കാട്ടുന്നത്. ജാനു പറയുകയാണ്: രണ്ടു കൊല്ലം മുമ്പ് ഞാൻ കൊച്ചിയിൽ പോയി കമലൂട്ടിയമ്മയുടെ വീട്ടിൽ താമസിച്ചു. കാലില് ലേശം നാരായണാദി തൈലം തിരുമാൻ ഞാൻ പോയതാ. സന്ധിയിലൊക്കെ വേദനയാ, വാദോന്നൊക്കെ ചെലോർ പറയും, വാദാവില്ല, ഇക്ക് വാദം പിടിക്കണ പ്രായം ആയിട്ടില്ല, ജാതകമില്ലെങ്കിലും ഇക്കിൻ്റെ വയസ്സിനെ പറ്റി രൂപമുണ്ട്, ദാസമേനോൻ്റെ പ്രായാ ഇക്ക്, മൂപ്പർ മിഥുനത്തിൽ മരിച്ചു. എന്നാ മരിച്ചേന്ന് ചോദിച്ച ഇക്ക് കീറി കൃത്യം ഉത്തരം പറയാൻ വയ്യ. ആറോ ഏഴോ കൊല്ലം കഴിഞ്ഞു എന്ന് തോന്നണു. എന്ത് ഇക്ക് മരണഭയോ? ഏ ഇക്കൊരു ഭയവും ഇല്ല, ആകെ കൂടി എൻ്റെ അമ്മാമ്മ മാത്രമേ ഇക്ക് പേടിയുണ്ടാറുന്നുള്ളൂ. വേലപ്പാരെ പറ്റി കേട്ടിട്ടില്ലേ? കേക്കാണ്ടായിരിക്കില്ല ശൂര പരാക്രമി. അമ്മാമ്മ മിറ്റത്ത് നിൽക്കുമ്പോൾ ചുളി പാടില്ല, ഒത്ത ഉയരം പുരുഷ ലക്ഷണം ഒക്കെ തികഞ്ഞൊരു മനുഷ്യനായിരുന്നു. ഞാൻ എത്ര സ്ഥലത്ത് പോയിരിക്കണു, എത്ര മനുഷ്യരെ കണ്ടിരിക്കണു, ഈ അമ്മാമ്മയുടെ അത്രയും പുരുഷ ലക്ഷണം തികഞ്ഞ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ആര്? സിനിമക്കാരോ മമ്മൂട്ടിയോ മോഹൻലാലോ? എന്താ ഈ പറയണത്? അവറ്റയ്ക്ക് എന്ത് പുരുഷ ലക്ഷണാ? മൂത്ത് വെളുത്ത് പൗഡർ ഇട്ടാ പുരുഷ ലക്ഷണം കിട്ടുവോ? ഇപ്പോൾ പുരുഷന്മാരെ കാണാൻ കിട്ടില്ല, എല്ലാരെ കണ്ടാലും പെണ്ണുങ്ങളാന്നാ തോന്നുക. കുണ്ടന്മാര് ചന്തി കുലിക്കണി നടക്കണത് കണ്ടാ നോക്കി നിൽക്കണവരൊക്കെ ഓക്കാനം വരും. ആണാച്ച ആണ്, പെണ്ണാച്ചാലോ പെണ്ണ്, നടൂലാവരുത് സ്ഥാനം. അതേ ഞാൻ പറയണുള്ളൂ, ഇല്ലെങ്കിൽ കാണാം ഈ ലോകം നിറച്ച് ആണും പെണ്ണും അല്ലാത്തൊരു വിലസണത്. ഇക്കാ നപുംസകങ്ങളോട് വെറുപ്പാ ഇല്ലാന്നേ, ക്കാരോടും ഒരു വെറുപ്പും ഇല്ല. എല്ലാത്തിനെയും ദൈവം സൃഷ്ടിച്ചതല്ലേ, നപുംസകമായി ജനിക്കണത് ആരുടെ തെറ്റാ? കൃഷ്ണ ഗുരുവായൂരപ്പ ഇന്ന നേർവഴിക്ക് നടത്തണേ സദാസമയവും എന്നേ എൻ്റെ പ്രാർത്ഥന ഉണ്ടാറുന്നുള്ളൂ. ഞാൻ നായർ സ്ത്രീയായിട്ട് ജനിച്ചു, നായർ സ്ത്രീയായിട്ട് തന്നെ മരിക്കും. ഞാൻ മതം മാറി പേരും മാറ്റി ഈ ജന്മം നടക്കില്ല, അത് തീർച്ചയാ. കമലൂട്ടി അമ്മയ്ക്ക് ഇങ്ങനെ പോഴത്തം പറ്റൂന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പഠിച്ചു പഠിച്ച് പണിക്കാരായിന്ന് അമ്മാമ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതിയുടെ രണ്ടാം അധ്യായമാണ് ഞാൻ അങ്ങനെ തന്നെ ശ്രോത

0: ക്കൾക്കായി വിശദീകരിച്ചു കൊണ്ടിരുന്നത് അല്ലെങ്കിൽ വായിച്ചു കേൾപ്പിച്ചത്. ഈ കൃതിയുടെ ഒരു പ്രത്യേകത ജാനുവിൻ്റെ ഭാഷയാണ്. ജാനു 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, മന്ത്രി എന്ന് പറഞ്ഞ മരഞ്ചാടി ഒന്നുമല്ല, അവറ്റയ്ക്ക് വാലുണ്ടാവില്ല, എല്ലാരെ പോലെയോ ആ മന്ത്രിയോളും. ബോംബെന്ന് കുറേ എണ്ണത്തിനെ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ മന്ത്രിയോളെ പോലെ പവറ് കാട്ടൂല്ല മറാഠിക്കാരി മന്ത്രിയോള്. ബാലസാഹിബ് എന്നെല്ലാരും വിളിച്ചേർന്ന ഒരു തന്ത വന്നു ഒരിക്കൽ മോനൂട്ടനെ കാണാൻ. തന്തയായിരിക്കാം, നല്ല തലയെടുപ്പ, അവറ്റയൊക്കെ മുണ്ടുടുക്കണത് താറുടുക്കണ പോലെയാ, നിലത്ത് എഴഞ്ഞു കിടക്കും. ഖദറിന്റെ ജുബ്ബയുടെ കീശയിൽ കണ്ണടക്കൂട് വച്ചിട്ടുണ്ടാവും. കാശി വയ്ക്കാൻ പേഴ്സില്ല, എന്തിനായി പേഴ്സ്? പിന്നാലെ കാര്യസ്ഥന്മാർ നടക്കുണ്ടാവും. അവറ്റയുടെ കയ്യിൽ പെട്ടിയും പ്രമാണവും ഒക്കെ ഉണ്ടാവും. 10,000 എടുത്തു കൊടുക്കണമെന്ന് മന്ത്രി പറഞ്ഞ കാര്യസ്ഥന്മാര് പെട്ടെന്ന് കൊടുക്കും ആ തുക. എന്ത്, ഞാൻ മേടിച്ചു എന്നോ പറയണത്? ഛേ, ഞാൻ ആ ജാതി പെണ്ണല്ല. ഇക്ക് വാനവും മര്യാദയും വിട്ട് ജീവിക്കാൻ പറ്റില്ല. എന്റെ തറവാട്ടില് ഒരു തീ മാനവും മര്യാദയും വിട്ട് നടന്നിട്ടുമില്ല. കാശില്ലെങ്കിൽ ഉണ്ണണ്ട, ചാവാനും വലിയ വിരോധം ഒന്നുമില്ല. ഇക്ക ഒരു മന്ത്രിയും കാശ് തന്നിട്ടില്ല. കാശ് തന്നാ ഞാൻ മേടിക്കൂല്ല. മന്ത്രിയായെന്നും ഇക്ക് നോട്ടോ ഇല്ല. ഞാൻ അത് തന്നോന്റെ മോന്തക്കെറി. ഞാനും ഇവിടെയൊക്കെ വളർന്നതല്ലേന്നും ഇന്നേം കാലം വരെ ഏതെങ്കിലും കൂളൻ വന്ന് ഒരു ഊട്ടം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇനി ആരും എന്റെ അടുക്കത്തേക്ക് പോലും വരില്ല, അത് ഉറപ്പാ. എന്റെ ആദ്യത്തെ സംബന്ധക്കാരൻ വിളക്കും കെടുത്തി എന്നെ തൊടാൻ വന്നപ്പോൾ ഞാനാ പഹേന്റെ വലത്തെ കാത് ഒരൊറ്റ കടി. അയ്യോ എന്റെ അമ്മേന്ന് നിലവിളിച്ച് ജനലിൽ കൂടി ഒരു ചാട്ടം, പിന്നെ മുറിവൊക്കെ ഉണങ്ങി. ഏകദേശം 1 മാസം കഴിഞ്ഞാ മടങ്ങി വന്നത്. ഇക്ക് ഒരു വരിക്കച്ചക്കയും കൊണ്ടാ ഓന്റെ വരവ്, തേൻ വരിക്ക. രാത്രി ഒരു വാരിസാരുടെ തൊടിയിന്ന് കട്ടതാത്രേ. എന്റെ സംബന്ധക്കാരന് ഒരു തൊഴിലേ വശം ഉണ്ടാർന്നുള്ളൂ. ദാ വാല്യത്തെ രാത്രി വേലി ചാടി തേങ്ങ മോഷ്ടിക്കുക പതിവ്. ചിലപ്പോ വൈക്കോല് കക്കും, അത്ര തന്നെ. എനിക്ക് കള്ളന്റെ ഭാര്യ ആവണ്ടേന്ന് പറഞ്ഞ് ഞാൻ എത്ര കിടന്ന് കരഞ്ഞു. ഒടുവില് ആ ബാധയൊഴിഞ്ഞു. കൊറേ കാലം അയാള് ജയിലിലായിരുന്നു. പിന്നെ പുറത്തു വന്നോ അതോ അവിടെ കിടന്നു ചത്തോ ക്കൊന്നും അറിയില്ല. ഞാന് അന്വേഷിച്ചില്ല. ക്ക് ഒരു വരിക്കച്ചക്ക ലാഭം, മറ്റൊന്നും ആ മനുഷ്യൻ ഇക്ക് തന്നിട്ടുമില്ല. റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജാനുവമ്മ പറഞ്ഞ കഥ എന്ന മാധവിക്കുട്ടിയുടെ കൃതിയാണ്. ഈ കൃതി അങ്ങനെ തന്നെ ഞാൻ അക്ഷരമുദ്രയിലൂടെ ശ്രോതാക്കൾക്ക് വായിച്ചു കേൾപ്പിച്ചതാണ്. എന്തെന്നാൽ ജാനുവമ്മയുടെ ഭാഷ വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ഈ കൃതി ശരിക്കും മലയാള സാഹിത്യ ലോകത്ത് അറിയപ്പെടേണ്ട ഒരു കൃതി തന്നെയാണ്. കാരണം ജാനുവിൻ്റെ ഭാഷ വളരെ നിഷ്കളങ്കത നിറഞ്ഞതാണ്. തൻ്റെ ബാല്യക്കാരിയായ ജാനുവമ്മയെക്കുറിച്ചാണ് ഈ കൃതിയിലൂടെ മാധവിക്കുട്ടി പറയുന്നത്. മാധവിക്കുട്ടിയുടെ ബാല്യക്കാരിയായിരുന്ന ചിരിതേയി അമ്മയാണ് ജാനുവമ്മ എന്ന കഥാപാത്രമായി മാധവിക്കുട്ടി ഈ കൃതിയിൽ പുനഃസൃഷ്ടിച്ചത്. വായനക്കാർക്ക് ഒരുപക്ഷെ ഇതൊരു പുതിയ അനുഭവമാകാം. ഇങ്ങനെ ഈ കൃതിയുടെ നിരവധി അധ്യായങ്ങൾ അക്ഷരമുദ്ര എന്ന ഈ പ്രോഗ്രാമിന്റെ തുടർ എപ്പിസോഡിൽ ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിക്കാം. തുടർന്നും കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ഏ ഗോപനം, ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ഫോണിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

നീണ്ട കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. ജോർജിയ ഗവർണർ സ്ഥാനത്തേക്കുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി പ്രാഥമിക തിരഞ്ഞെടുപ്പിൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്തുണച്ച സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി ശതകോടീശ്വരൻ റിക് ജെയ്സൺ അട്ടിമറി വിജയം നേടി. ട്രംപും നിലവിലെ ഗവർണർ ബ്രയാൻ കെമ്പും പിന്തുണച്ച് ലെഫ്റ്റനന്റ് കേണൽ ബർട്ട് ജോൺസിനെയാണ് ഹെൽത്ത് കെയർ വ്യവസായ റിക് ജെയ്സൺ തോൽപ്പിച്ചത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുകയും സമാധാന ധാരണ പ്രാബല്യത്തിൽ വരികയും ചെയ്താലും ആഗോള വിപണിയിൽ ഉടനടി വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാനാകില്ല എന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. പ്രത്യേകിച്ച് എണ്ണ, വിമാന ടിക്കറ്റുകൾ, ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുടെ വില കുറയാൻ ഇനിയും ആഴ്ചകളോ മാസങ്ങളോ വേണ്ടിവരുമെന്നാണ് നിരീക്ഷണം. അമേരിക്കയും ഇറാനും ഇടക്കാല സമാധാന കരാറിൽ ധാരണയിലെത്തിയതോടെ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും പൂർണ്ണമായും തുറക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. US സർക്കാർ ലോകമെമ്പാടുമുള്ള 30 രാജ്യങ്ങളിലായി 120 ബയോളജിക്കൽ ലബോറട്ടറികൾക്ക് ധനസഹായം നൽകിയിട്ടുണ്ടെന്ന് രഹസ്യവിവരങ്ങൾ US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാർഡ് പുറത്തുവിട്ടു. മുൻ ഭരണകൂടങ്ങളിലെ ഉന്നതരും ഡോക്ടർ ഫൌജി ഉൾപ്പെടെയുള്ള ആരോഗ്യ ഉദ്യോഗസ്ഥരും ഈ വിവരങ്ങൾ ബോധപൂർവം ജനങ്ങളിൽ നിന്ന് മറച്ചുവച്ചതായും സത്യം വെളിപ്പെടുത്താൻ ശ്രമിച്ചവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിച്ചതായും അവർ കുറ്റപ്പെടുത്തി. ഉക്രൈൻ തലസ്ഥാനമായ കിവിയെ ലക്ഷ്യമാക്കി റഷ്യ നടത്തിയ പുതിയ വ്യോമാക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾക്കും അടിസ്ഥാന സൌകര്യങ്ങൾക്കും വ്യാപകമായ നഷ്ടമുണ്ടായി. ആക്രമണത്തിന്റെ ആഘാതത്തിൽ നഗരത്തിലെ ഒരു ചരിത്ര പ്രസിദ്ധമായ കത്തീഡ്രലിന് കേടുപാടുകൾ സംഭവിച്ചതായി യുക്രൈൻ അധികൃതർ അറിയിച്ചു. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് റിപ്പോർട്ട്. നിരവധി പ്രദേശങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായതോടെ ജനങ്ങൾ സുരക്ഷാ ബാങ്കറുകളിലേക്ക് മാറി. ആക്രമണത്തിൽ പരിക്കേറ്റവരുണ്ടെന്നും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. ഇതോടുകൂടി പ്രവാസ വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
3: ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

പർവ്വരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.